ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, ശ്രാവണം 16, കൊല്ലവർഷം 1201, കർക്കിടകം 22, 2026 ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച. 101.9 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുകയാണ്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 45 സെക്കൻഡും.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സുഭാഷിതം അവതരിപ്പിക്കുന്നത് നീലേശ്വരം സദാശിവൻ.
1: മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലയിലും സ്ത്രീക്കും പുരുഷനും തുല്യ പദവിയും പ്രാധാന്യവും ലഭിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ഭരണഘടനയും വേദസൂക്തങ്ങളും ഇക്കാര്യം സാധൂകരിക്കുന്നു. പുരാണത്തിലെ അർത്ഥനാരീശ്വര സങ്കല്പത്തിന്റെ കാലികവും കാലാതീതവുമായ പ്രസക്തിയെപ്പറ്റി പ്രതിപാദിക്കാം. ശ്രീ പരമശിവൻ തന്റെ പാദിശരീരം പാർവതീദേവിക്ക് നൽകി. അങ്ങനെ ശിവൻ അർത്ഥനാരീശ്വരനും പാർവതി അർത്ഥനരേശ്വരിയുമായി. ശിവൻ സദാ പാർവതി സമേതനാണ്. അതുകൊണ്ടാണ് സാംബശിവൻ എന്ന് വിളിക്കുന്നത്. പാർവതി കൂടെയുള്ളപ്പോൾ ശിവൻ പൂർണ്ണനാണ്. അതേപോലെ ദേവിക്ക് ശിവനില്ലാതെ പൂർണ്ണതയില്ല. സ്ത്രീ പുരുഷ സമഭാവനയുടെയും സമദർശനത്തിന്റെയും കാവ്യാത്മകമായ വിശ്വ കാഴ്ചപ്പാടാണ് അർത്ഥനാരീശ്വര സങ്കല്പം. ഇത് ഭാരത സംസ്കാരത്തിന്റെ ഉത്തമ നിദർശനം കൂടിയാണ്. പാർവതീദേവിയെ ശക്തി എന്ന് വിശേഷിപ്പിക്കുന്നു. എല്ലാം ശിവശക്തിമയം ആണ്. ശക്തി എന്നാൽ ഊർജമാണ്. പ്രപഞ്ചം രൂപപ്പെടും മുൻപ് ശൂന്യതയിൽ പരമമായ ഊർജം മാത്രമായിരുന്നു എന്ന് ആധുനിക ശാസ്ത്രം ഉദ്ഘോഷിക്കുന്നു. ശിവം എന്നാൽ മംഗളകരം എന്നർത്ഥം. മരണപ്പെടുമ്പോൾ ജീവശരീരത്തിലെ ചൈതന്യം അഥവാ ആത്മാവ് പൊയ്പോയി ശവമായി മാറുന്നു. ഈ പൊരുളറിഞ്ഞ് ജീവിതം നയിച്ചാൽ സർവരംഗത്തും നമ്മൾ നിസ്സംശയം ശോഭിക്കും. മോരും മുതിരയും പോലെ പരസ്പരം ഇണങ്ങാത്ത ജീവിത പങ്കാളികൾ അർത്ഥനാരീശ്വര തത്വം ഗ്രഹിക്കേണ്ടത് തന്നെ. മംഗളരൂപിയായ ശിവൻ പലപ്പോഴും ധ്യാനനിരതനാണ്. ധ്യാനം മൗനത്തിൻ്റെയും ഊർജത്തിൻ്റെയും ഉറവിടമാണ്. ധ്യാനശക്തി ഉണരാൻ കർമ്മശക്തി കൂടിയേ തീരൂ. ആ കർമ്മശക്തിയുടെ സ്ഥാനമാണ് സർവരംഗത്തും സ്ത്രീക്കുള്ളത്. ശ്രീ ശങ്കരാചാര്യരുടെ സൗന്ദര്യ ലഹരിയിൽ ശിവശക്തിയാ യുക്തോ എന്ന് തുടങ്ങുന്ന സ്തോത്രം ശിവന്റെയും ശക്തിയുടെയും സംയോജനം അഥവാ സംലേചനം സൂചിപ്പിക്കുന്നു. പ്രപഞ്ചം മുഴുവൻ ആൺ പെൺമയമാണ്. മഹാകവി കാളിദാസൻ രചിച്ച രഘുവംശത്തിന്റെ തുടക്കത്തിൽ വാക്കും അർത്ഥവും പോലെ ഭഗവാനും ഭഗവതിയും അഥവാ സ്ത്രീയും പുരുഷനും പരസ്പരാകർഷണ ഭാവത്തോടെ വർത്തിക്കണമെന്ന് വ്യക്തമാക്കുന്നു. അർത്ഥമില്ലാതെ വാക്കോ വാക്കില്ലാതെ അർത്ഥമോ ഇല്ലെന്ന് പ്രസ്താവിച്ചുകൊണ്ട് സ്ത്രീയില്ലാതെ പുരുഷനോ പുരുഷനില്ലാതെ സ്ത്രീയോ പൂർണ്ണമാകില്ലെന്ന് കവി ഊന്നിപ്പറയുന്നു. ശിലയിൽ പോലും സ്ത്രീയും പുരുഷനും നപുംസകവും ഉണ്ടെന്നാണ് നിഗമനം. ദാമ്പത്യം ഉത്കൃഷ്ടവും സഫലവുമാക്കാൻ ജീവിത പങ്കാളികൾക്ക് തുല്യ പങ്കുണ്ട്. ഇതിനെ കുടുംബലേയം എന്ന് ജ്ഞാനികൾ പറയും. അഹന്തയോ സ്വാർത്ഥതയോ താൻ പോരിമയോ പങ്കാളികളിൽ ആർക്കും ഒട്ടും ഉണ്ടാകരുത്. അവർ പരസ്പരം ആക്ഷേപിക്കുകയോ ആക്രമിക്കുകയോ ചെയ്യരുത്. ദൗർബല്യങ്ങളെയും ദുർവാസനകളെയും നശിപ്പിക്കാനുള്ള ഒരേ അകം കണ്ണ് ശ്രീ മഹാദേവനെപ്പോലെ മനുഷ്യർക്കും ഉണ്ടാകട്ടെ എന്ന സൂചന കൂടി അർത്ഥനാരീശ്വര സങ്കല്പത്തിൽ അന്തർലീനമാണ്.
0: ഇന്നത്തെ സുഭാഷിതം അവതരിപ്പിച്ചത് നീലേശ്വരം സദാശിവൻ.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സംസ്ഥാനത്ത് ഇന്നും നാളെയും വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകി. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. തൃശൂർ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. കോഴിക്കോട് കക്കയൻ ഡാമിന്റെ ഷട്ടറുകൾ പൂർണ്ണമായി അടച്ചു. മഴയുടെ ശക്തി കുറഞ്ഞതും ജലനിരപ്പ് നിയന്ത്രണ വിധേയമായതും പരിഗണിച്ചാണ് ഷട്ടറുകൾ പൂർണ്ണമായി അടയ്ക്കാൻ തീരുമാനിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. ഭിന്നശേഷി അവകാശ നിയമം അടക്കം വിഷയങ്ങളെക്കുറിച്ച് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംഘടിപ്പിക്കുന്ന ത്രിദിന ശില്പശാലയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ദേശീയ കൈത്തറി ദിനം. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാനതല കൈത്തറി വസ്ത്ര പ്രദർശന വിപണനമേള ഇന്ന് കണ്ണൂരിൽ ആരംഭിക്കും. പോലീസ് മൈതാനിയിൽ ഉച്ചകഴിഞ്ഞ് ടി ഒ മോഹനൻ MLA ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോടിന്റെ പഴയകാല സംഗീത കൂട്ടായ്മകളായ മെഹ്ഫീലുകളുടെ സംഘാടകൻ സ്റ്റെർലിൻ ലത്തീഫ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. താമരശ്ശേരി ഫ്രിഷ്കട്ട് മാലിന്യ സംസ്കരണ യൂണിറ്റ് പ്രവർത്തനം നിർത്താൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് പുറപ്പെടുവിച്ച ഉത്തരവ് കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഫാക്ടറി ഉടമകൾ സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. കേസ് 13 വീണ്ടും പരിഗണിക്കും. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പ് ശ്രദ്ധിക്കാം. ഇന്നത്തെ പരിപാടികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ അറിയിപ്പിനെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിലാദ്യം ഉഷമലരി. കുട്ടമത്ത് എഴുതിയ കേരളവിലാസം എന്ന കവിത ആലാപനം ആദർശ്. തുടർന്ന് അധ്യാത്മരാമായണ പാരായണം 22-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. ഉദയഗീതം എസ് ശകുന്തള, എസ് ഭാഗ്യലക്ഷ്മി എന്നിവർ പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം രാമായണ പൊരുൾ ഡോക്ടർ എഴുമറ്റൂർ രാജരാജ വർമ്മ അവതരിപ്പിക്കുന്നു. കാർഷിക മേഖലാ വാർത്തകൾ ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം ആയുരാരോഗ്യം, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, നഗരപുരാണം, ഗ്രാമകേരളം, തൊഴിൽ ദർശനം. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ ജുവലേഴ്സ്, നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 യോഗ സൌഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. ഒൻപത് മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 സഞ്ചാരി. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടിയിൽ സന്തോഷ് ജനാർദ്ദനൻ പങ്കുവയ്ക്കുന്ന അലാസ്ക യാത്രാവിശേഷങ്ങൾ 2-ാം ഭാഗം. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 10:31 സഞ്ചാരി തുടരും. 11:02 ചലച്ചിത്ര ഗാനങ്ങൾ. 11:30 തിരയിപ്പൂക്കൾ. 12:02 നവമാധുരി. 12:40 പ്രകാശധാര. മെലിഞ്ഞവർക്ക് പി എം ഒ എസ് വരുമോ? പ്രസവശേഷം പി എം ഒ എസ് മാറുമോ? പി എം ഒ എസിനെ കുറിച്ച് ഡോക്ടർ അശ്വതി ജിനാഥ് സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 പ്രണയം.

ഗീതങ്ങൾ, 2:02 വെള്ളി വെളിച്ചം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 ലംഹെ സ്പോൺസർഡ് പരിപാടി, 3:00 ഹലോ സന്ദേശ ഗാനം പുനഃപ്രക്ഷേപണം, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി, 4:00 പിറ്റാര സ്പോൺസർഷിപ്പ് പരിപാടി മുംബൈ റിലേ, 4:30 മഴവില്ല്, 5:02 ചലച്ചിത്ര ഗാനങ്ങൾ, 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, 5:45 പണ്ട് കുട്ടികൾക്കുള്ള കഥ, 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 അധ്യാത്മ രാമായണ പാരായണം 22-ാം ദിവസം, ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്, 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം, 6:50 വയലും വീടും, ചക്കയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, രാജശ്രീ ആറുമായി അഭിമുഖം, 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 ഗസൽ, 9:30 സംഗീതസുധ, യു ശ്രീനിവാസ് മാൻഡലിൽ വായിച്ച കൃതികൾ, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. ഇനി ഇന്നത്തെ കാലാവസ്ഥയെക്കുറിച്ച്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ട് ഇടിയോടുകൂടിയുള്ള മഴയുണ്ടാകാനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 28.2 മില്ലിമീറ്റർ, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 5.8 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 39.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.2 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 9.5 മില്ലിമീറ്റർ. അറിയിപ്പ് കഴിഞ്ഞു.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്നേഹവും സമാധാനവും ഒപ്പം പുഞ്ചിരിയും നിറഞ്ഞ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ ദിവസം ഏവർക്കും മനോഹരമായ അനുഭവങ്ങൾ സമ്മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും കൂട്ടായി ദായത്തി നമസ്തേ അനന്തപുരി. അപ്പോ നമുക്ക് തുടങ്ങിയാലോ.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് കുട്ടമത്തിന്റെ കേരളവിലാസം എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം കേൾക്കാം. ആലാപനം ആദർശ്.

0: ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് കുട്ടമ്മത്തിന്റെ കേരളവിലാസം എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം. ആലപിച്ചത് ആദർശ്. ഇനി കേൾക്കൂ
1: രാമായണ പാരായണം 22-ാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: സീതാ സന്ദർശനം, രാവണന്റെ പുറപ്പാട്, രാവണന്റെ ഇച്ഛാഭംഗം എന്നീ കഥാഭാഗങ്ങളാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്യുന്നു.
2: ശ്രീരാമ ഹൃദയ രാമ.

കരുതി. കനകമണി നികര വിരചിത പുരിയിലെങ്ങുമേ കാണാഞ്ഞു ലങ്കാവചനമോർത്തിയിടാൻ കുസുമജയ സുരഭിയൊടു പവനൻ അതികൂഢമായി കൂടത്തടഞ്ഞു കൂട്ടിക്കൊണ്ടുപോയുടൻ ഉപവനവും ഒരുതര തരുപ്രവരങ്ങളും ഉന്നതമായുള്ള ശിംശപാവൃക്ഷവും അതിനികടമഖി

അതു പൊഴുതിലതികരുണയൊടു മയതനൂജയുമാത്മഭർത്താരം പിടിച്ചടക്കിയിടിനാൾ ഒഴികൊഴിക ദശവദന.

0: രാമായണ പാരായണം 22-ാം ദിവസം സമാപിക്കുകയാണ്. പാരായണം ചെയ്തത് ഡോക്ടർ കെ ഓമനക്കുട്ടി.
1: നമസ്തേ. അനന്തപുരിയിൽ ഇനി ഉദയഗീതമാണ്. എസ് ശകുന്തള, എസ് ഭാഗ്യലക്ഷ്മി എന്നിവർ പാടിയത്. നീലകണ്ഠ പാഹി പാഹി എന്ന് തുടങ്ങുന്നു.

എസ് ശകുന്തള, എസ് ഭാഗ്യലക്ഷ്മി എന്നിവർ പാടിയതാണ് ഇന്ന് ഉദയഗീതത്തിൽ നാം കേട്ടത്. ഇനിയൊരു ഗാനമാണ് അന്ന എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഈ ഗാനം എഴുതിയത് ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

0: കന്നഡ മണ്ണന്തല.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: പതിവുപോലെ ആദ്യം പത്രവൃത്താന്തം. പോലീസിനെ ജനകീയമാക്കാൻ ലക്ഷ്യമിട്ടുള്ള മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് ഈ മാസം 15 തുടക്കമാകും. ഇന്നും നാളെയും സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. സഹപ്രവർത്തകയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ തെഹൽക്ക മാസിക മുൻ എഡിറ്റർ തരുൺ തേജ്പാലിനെ ബോംബെ ഹൈക്കോടതി 10 വർഷം കഠിന തടവിന് ശിക്ഷിച്ചു. ഗ്രാമീണ മേഖലകളിൽ ശുദ്ധജലം എത്തിക്കാനുള്ള ജലജീവൻ പദ്ധതിയുടെ വിഹിതമായി 144.66 കോടി രൂപ കേരളത്തിന് കേന്ദ്ര ജലമന്ത്രാലയം അനുവദിച്ചു. സാമൂഹിക സുരക്ഷാ പെൻഷൻ സഹകരണ ബാങ്കുകൾ വഴി വീടുകളിൽ നേരിട്ടെത്തിക്കുന്നത് നിർത്തലാക്കാനുള്ള നിർദ്ദേശത്തിന് തത്വത്തിൽ അംഗീകാരം നൽകി സംസ്ഥാന സർക്കാർ. കിടപ്പ് രോഗികൾക്ക് ഒഴികെ എല്ലാവർക്കും ഇനി പെൻഷൻ ബാങ്ക് അക്കൌണ്ടിലൂടെ മാത്രമായിരിക്കും ലഭ്യമാകുന്നത്. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയ്ക്ക് മുന്നോടിയായി ഇന്ത്യൻ ടീം ഇന്ന് സന്നാഹ മത്സരത്തിന് ഇറങ്ങും. ഇനി ഇന്നത്തെ ആനുകാലിക വിഷയത്തിലേക്ക്.
1: സ്ത്രീ സുരക്ഷയ്ക്കും നിയമവാഴ്ചയ്ക്കും വലിയ പ്രാധാന്യം നൽകുന്ന നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 1.5 ലക്ഷത്തിലധികം സ്ത്രീ പീഡന കേസുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ അതിൽ ശിക്ഷിക്കപ്പെട്ടത് വെറും 9403 പേർ മാത്രമാണെന്ന വിവരമാണ് ആഭ്യന്തരവകുപ്പിന്റെ ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഈ കണക്കുകൾ തികച്ചും ആശങ്കാജനകമാണ്. അന്വേഷണത്തിലെ വീഴ്ചകളും തെളിവുകളുടെ അഭാവവും സാക്ഷികളുടെ കൂറുമാറ്റവും മൂലമാണ് വലിയൊരു വിഭാഗം പ്രതികളെയും വെറുതെ വിടുന്നത്. സ്ത്രീ പീഡന കേസുകൾ അന്വേഷിക്കാൻ SIT അഥവാ പ്രത്യേക അന്വേഷണ സംഘവും വിദഗ്ധരായ ഉദ്യോഗസ്ഥരും അനിവാര്യമാണെന്ന ആവശ്യം ഉയരുമ്പോൾ നീതി നിർവഹണ രംഗത്ത് വരുത്തേണ്ട കാതലായ മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടാലും ഡിജിറ്റൽ എവിഡൻസ് ഉള്ള കേസുകളിലെങ്കിലും പോലീസ് അപ്പീലിന് പോവുകയാണെങ്കിൽ കുറെക്കൂടി കാര്യക്ഷമമായ കാര്യങ്ങൾ നീങ്ങും.
2: പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഇതുപോലെ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ അവര് കേസ് രജിസ്റ്റർ സാധാരണഗതി മടിക്കും.
1: റിട്ടയർഡ് SP ജോർജ് ജോസഫ്.
2: പക്ഷെ ഇപ്പോഴ് അവരുടെ ഓറലായിട്ട് അവർ പറയുന്ന എവിഡൻസ് മാത്രമല്ല ഡിജിറ്റൽ എവിഡൻസ് കൂടെ മിക്കവാറുള്ള കേസിനകത്തുണ്ട്. അതുകൊണ്ട് എവിഡൻസ് ധാരാളമുണ്ട്. പക്ഷെ പ്രോസിക്യൂഷൻ സമയത്ത് വാദിയെ കൃത്യമായിട്ട് അത് പഠിപ്പിച്ച് കോടതി അവരുടെ പരാതി പറയാനുള്ള ഒരു സംവിധാനം പോലീസ് തന്നെ ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഡിജിറ്റൽ എവിഡൻസ് പെൻഡ്രൈവിലാക്കി കോടതി കൊടുക്കണം. കോടതി അത് തീർച്ചയായിട്ടും ആ വിസ്താര സമയത്ത് അത് കാണും. രണ്ടാമത് സാക്ഷികളുണ്ടെങ്കിൽ, കേട്ട സാക്ഷികളുണ്ടെങ്കിൽ അവർക്കും ധൈര്യം കൊടുത്തിട്ട് അവരും കോടതിയിൽ ആ മൊഴി പറയിപ്പിക്കണം. പ്രോസിക്യൂഷൻ ഫെയിലിയർ ആയാൽ തന്നെ അതിന് ഡിജിറ്റൽ എവിഡൻസ് ഉള്ള കേസിനെങ്കിലും അപ്പീൽ കൊടുക്കണം. അങ്ങനെയാണ് കൺവിഷൻ റേറ്റ് കൂടും. ആൾക്കാർക്ക് തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും ശക്തമായ രീതിയിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന്. അങ്ങനെയെങ്കിൽ ഇതുപോലെയുള്ള ക്രിമിനൽ കുറ്റങ്ങൾ നമുക്ക് കുറച്ചു കൊണ്ടുവരാനും സാധിക്കും.
1: സമൂഹത്തെ അഭിമുഖീകരിക്കാനുള്ള പേടി മറികടന്നാണ് പല സ്ത്രീകളും പരാതി കൊടുക്കുന്നത്. എന്നിട്ടും അതിന് പരിഹാരം ലഭിക്കുന്നില്ല.
3: പൊതുവെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ധാരണ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ വെറുതെ കള്ളക്കേസുകൾ കൊടുക്കുകയും പുരുഷന്മാരെ വെറുതെ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുകയാണെന്നൊക്കെ ഉള്ളതാണ്.
1: സാമൂഹ്യ പ്രവർത്തക ഡോക്ടർ AK ജയശ്രീ.
3: പക്ഷേ സ്വസ്ഥതകൾ കാണിക്കുന്നതല്ലേ, ഇപ്പോഴത്തെ കണക്കുകൾ കാണിക്കുന്നൊന്നും അങ്ങനെയല്ലല്ലോ. സ്ത്രീകളുടെ നേരെയുള്ള അക്രമങ്ങൾ കൂടി വരികയും അതേസമയം അതിനുള്ള ശിക്ഷകൾ നടക്കാതെ പോവുകയും ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ഇതിനുള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ ഇത് വളരെ നിസ്സാരമായി കാണുന്നു, അല്ലെങ്കിൽ ഇത് സ്വാഭാവികമാണ്. സ്ത്രീകളെ ശിക്ഷിക്കുക എന്നുള്ളത്, വീട്ടിനകത്തെ പുരുഷന്മാരാണെങ്കിൽ ഇത് ശിക്ഷിക്കാനുള്ള അവകാശം അവർക്ക് ഉണ്ട് എന്നുള്ള തരത്തിലാണ്. പുറത്തുള്ള അക്രമമാണെങ്കിൽ പുറത്തേക്ക് സ്ത്രീകൾ എന്തിനാണ് പോകുന്നത്, വീട്ടിലിരുന്ന പോരെ, ആവശ്യമില്ലാതെ പുറത്തു പോകുന്നോണ്ടല്ലേ എന്നുള്ള ഒരു ധാരണ ഉള്ളിൽ എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പൊ പരാതി കൊടുക്കാൻ തന്നെ മുന്നോട്ട് വരാൻ തന്നെ സ്ത്രീകൾക്ക് വലിയ പ്രയാസമാണ്. ബന്ധുക്കൾക്കെതിരെ എങ്ങനെയാണ് പരാതി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ തന്നെ കുറ്റക്കാരിയായിട്ട് കാണുമോ, സമൂഹം എന്നെ മോശമായിട്ട് കാണുമോ, ഇങ്ങനെയുള്ള ഫിയർ എല്ലാം ഉണ്ട് സ്ത്രീകൾക്ക്. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചിട്ടാണ് പലപ്പോഴും സ്ത്രീകൾ കേസ് കൊടുക്കാൻ പോകുന്നത്. പക്ഷെ ആ പോകുന്ന സമയത്ത് അതിനുള്ള പിന്തുണ കൊടുക്കാൻ, സപ്പോർട്ട് കൊടുക്കാൻ കൂടെ ആരും ഉണ്ടാവില്ല എന്നുള്ള ഒരു പ്രധാന കാരണമാണ്. പിന്നെ ഒരു സ്ത്രീക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കാനൊക്കെയുള്ള എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാമല്ലോ. പിന്നെ തെളിവുകൾ ഉണ്ടാവില്ല. തെളിവുകൾ ഉണ്ടാകണമെങ്കിൽ ഇത് അതേ സമയത്ത് തന്നെ പോയിട്ട് പരാതി കൊടുക്കണം. ഈ പീഡനം നടന്ന സമയത്ത് തന്നെ പോയി കൊടുക്കണം. ആ സമയത്ത് അവര് കൺഫ്യൂഷനിലായിരിക്കും. ഇത് തുറന്നു പറയില്ല പലപ്പോഴും. തുറന്നു പറഞ്ഞാൽ മാത്രമേ അത് മെഡിക്കൽ റെക്കോർഡിലൊക്കെ വരികയുള്ളൂ. പലപ്പോഴും മെഡിക്കൽ റെക്കോർഡിൽ ഇത് ഉണ്ടാവില്ല. പിന്നെ സാക്ഷികൾ ഉണ്ടാവില്ല. ഇതൊന്നും ഇല്ലാത്ത കാരണം കൊണ്ടാണ് പലപ്പോഴും തെളിവുകളില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇതിനുള്ള ശിക്ഷ കിട്ടാതെ പോകുന്നത്. ഇതിന് വേണ്ടുന്ന അത്രയും പിന്തുണ സംവിധാനങ്ങൾ നമുക്കില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാന പ്രശ്നം. പിന്നെ ഒരുപാട് കാലം ഇതിന്റെ പുറകെയൊക്കെ നടന്നിട്ട് സ്ത്രീകൾ ക്ഷീണിച്ചു പോകാറുണ്ട്. ചില സ്ത്രീകൾ പറയുന്നത് അവസാനം വർഷങ്ങളോളം കേസുകൾ നടന്നിട്ട് ഒന്നും ആകാതെ വരുന്ന സമയത്ത് അവർ പറയുന്നത് ഞങ്ങൾ പറയുന്നത് ഇനി ആരും കേസിന് പോകണ്ട എന്നാണ്. അങ്ങനെ നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിലാണ് നമ്മുടെ സമൂഹത്തിന്റെ ഇതിനോടുള്ള സമീപനം. ഇത് മാറിയേ തീരുള്ളൂ. അതിനായിട്ടുള്ള കൂടുതൽ ശ്രമങ്ങൾ, ബോധവൽക്കരണം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ്.
1: ഏതൊരു മോഷണ കേസിലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ആഭ്യന്തര വകുപ്പ് ഇത്തരം കാര്യങ്ങളിൽ കൂടി സമാന അന്വേഷണങ്ങൾക്ക് തയ്യാറാകണം.
4: സ്ത്രീപീഡന കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് ആനുപാതികമായി പ്രതികൾക്ക് ശിക്ഷ ലഭിക്കാത്തത് ഏറ്റവും ആശങ്കാജനകമായ ഒന്നാണ്.
1: മാതൃഭൂമി ലേഖകൻ കെ എ ബാബു.
4: അപ്പൊ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കണക്കുകൾ സൂക്ഷ്മമായി നോക്കിയാൽ 16% മാത്രമാണ് പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നത്. ഇതിന് അവർ പറയുന്ന പ്രധാന കാരണം തെളിവുകളുടെ അഭാവം, കേസ് നടത്തിപ്പിലുള്ള കാലവിളംബം എന്നിവയാണ്. അപ്പൊ ഈ തെളിവുകളുടെ അഭാവം എന്നതിൽ ഇരയാക്കപ്പെടുന്ന സ്ത്രീ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിൽ അവർ സ്ത്രീ സഹജമായ ലജ്ജയോടുകൂടിയാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ, ഇപ്പൊ ഒരു ബലാത്സംഗം നടന്നതിനെ കുറിച്ചുള്ള വിശദാംശം പോലീസിനെ ഏൽപ്പിക്കുന്നതിൽ വരുന്ന മടി, അത് തെളിവ് കോടതിയിൽ ഹാജരാക്കുന്നതിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അപ്പൊ അത്തരം പ്രശ്നങ്ങളിൽ സ്ത്രീക്ക് ഊർജം പകരുന്ന വിധത്തിലുള്ള ഒരു നിലപാട് സമൂഹം നൽകേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നിലവിൽ വന്നാൽ മാത്രമേ ഇവർക്ക് രക്ഷയുണ്ടാവുകയുള്ളൂ. ഇന്നത്തെ കാലത്ത് നമുക്കിപ്പോൾ അറിയാം, ഒരു വിഗ്രഹമോഷണവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും മറ്റ് ഏത് മോഷണവുമായി ബന്ധപ്പെട്ടും നമുക്കിവിടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട്. എന്നാൽ ഒരു സ്ത്രീ പീഡന കേസിൽ കേരളത്തിലൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമില്ല. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ സാധാരണ മറ്റ് 100 തിരക്കുകൾക്കിടയിൽ ഒരു ബലാത്സംഗ കേസും അറ്റൻഡ് ചെയ്യേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അത് പോകുന്നത് അത്രത്തോളം ഗൗരവപ്പെട്ട ഒരു സമയമെടുത്ത് അത് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് അവർ. ഇത് പരിഹരിക്കുന്നതിനായിട്ട് ഒരു വനിതാ IPS ഓഫീസർ ഉൾപ്പെടെയുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കേരളത്തിൽ വന്നാൽ അത് ഏറ്റവും അഭിമാനകരമായിരിക്കും.
1: സമഗ്രമായ ഒരു അന്വേഷണം വനിതാ ശിശുവികസന വകുപ്പ് നടത്തുമെന്ന് വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ.
5: വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് ഇത്. കേരളത്തിൽ സ്ത്രീപീഡന കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 158386 ആണ് എന്നുള്ളത് തന്നെ അങ്ങേയറ്റം ഗൗരവമുള്ള ഒരു കാര്യമാണ്. കാരണം സ്ത്രീധന നിരോധന നിയമവും സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങൾക്ക് എതിരെ ശക്തമായ നിയമം, സ്ത്രീ സുരക്ഷാ നിയമമുള്ള ഒരു നാട്ടിൽ ഇത്രയും കേസുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. അതിൽ തന്നെ 9403 പേർ മാത്രം ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളത് അങ്ങേയറ്റം ഗൗരവതരമായി കാണേണ്ട ഒരു വിഷയമാണ്. റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളിൽ 918 സ്ത്രീകൾ കൊല ചെയ്യപ്പെട്ടതാണ് എന്നതുകൂടി ഈ വാർത്തയുടെ അല്ലെങ്കിൽ വിവരത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. ഇത്തരം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഇൻഫർമേഷൻ കിട്ടുമ്പോൾ മുതൽ കുറ്റമറ്റ രീതിയിൽ കേസിന്റെ നടപടികൾ നടത്തിയാൽ മാത്രമേ പ്രതികൾ ശിക്ഷിക്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. FIR ലോഞ്ച് ചെയ്യുമ്പോഴും അത് സംബന്ധിച്ച സീമാ ഹസർ ഉൾപ്പെടെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ, വൂണ്ട് സർട്ടിഫിക്കറ്റ്, അതുപോലുള്ള എല്ലാ കാര്യങ്ങളും ചെറുതും വലുതുമായ ഓരോ നിമിഷങ്ങളിലും വളരെ കൃത്യതയോടുകൂടി മേലുദ്യോഗസ്ഥന്മാരുടെ മേൽനോട്ടത്തിൽ നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് കാര്യമായി നിയമങ്ങൾ, ചട്ടങ്ങൾ അതനുസരിച്ച് ചെയ്യേണ്ടതാണ്. ചിലപ്പോഴൊക്കെ FIR ചാർജ് ഷീറ്റും തമ്മിലുള്ള അന്തരമൊക്കെ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട്. അത് പോലീസ് അത്രയും ഗൗരവമായി

0: അല്ലെങ്കിൽ അവധാനതയോടുകൂടി ചെയ്യാത്തത് കൊണ്ടാണ് അപ്പോ പല സാഹചര്യങ്ങളും തെളിവുകൾ ശേഖരിക്കുന്നതിലും സാക്ഷി മൊഴികൾ ഉറപ്പുവരുത്തുന്നതിലും സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും സമാഹരിക്കുന്നതിലും ഒക്കെ ഉള്ള പരാജയം ചില കേസുകളിൽ നടക്കാറുണ്ട്. ആഭ്യന്തര വകുപ്പുമായി ചേർന്നുകൊണ്ട് ഈ വിഷയത്തിൽ വളരെ ഗൗരവമായ ഒരു ഇടപെടൽ, സമഗ്രമായ ഒരു അന്വേഷണം വനിതാ ശിശു വികസന വകുപ്പ് നടത്തുക തന്നെ ചെയ്യും.
1: പോക്സോ കേസുകളിലും വ്യത്യസ്തമായ സമീപനമല്ല നടക്കുന്നത്. പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ആർ എസ് വിജയമോഹൻ:
2: നമ്മുടെ ഈ പോക്സോ കേസിനെ സംബന്ധിച്ചോളം വരുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ളൊരു സമീപനമല്ല നടക്കുന്നത്. കാരണം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളെല്ലാം ശിക്ഷയിലോട്ട് വരുന്നില്ല. പോക്സോ കേസ് നമുക്ക് രണ്ടായിട്ടാണ് തിരിക്കേണ്ടത്. ഒന്ന് വന്നിട്ട് കൊച്ചുകുട്ടികളെ അവരെ സമ്മതമില്ലാതെ പീഡിപ്പിക്കുന്ന ഒരു സിംബിക്കുന്ന കേസുകളുണ്ട്. ഇതുകൂടാതെ സമ്മതപ്രകാരം നേതാക്കളാണെങ്കിൽ തമ്മിലുള്ള സെക്ഷൽ റിലേഷൻഷിപ്പും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും രണ്ടായിട്ടാണ് എടുക്കുന്നത്. അപ്പം അതിൽ വരുന്ന വിഷയം എന്ന് വെച്ചാൽ ഈ കമിതാക്കൾ മിക്കവാറും ഈ കേസ് ആദ്യം എടുക്കുന്നു, കുട്ടി മൊഴി പറയുന്നു, അതിനുശേഷം ട്രയൽ സമയത്ത് സാക്ഷി വിസ്താര സമയത്ത് ഇവര് മൊത്തമായിട്ട് അങ്ങ് മാറ്റി പറയാണ്. ചിലപ്പം കേസെടുത്തതിന് ശേഷം വിചാരണ സമയത്ത് ഇവരുടെ കല്യാണം കഴിഞ്ഞിരിക്കാം, ചിലപ്പോൾ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കല്യാണം കഴിച്ചിരിക്കാം, വേറെ കല്യാണം കഴിച്ചിരിക്കാം. അങ്ങനത്തെ സ്ഥിതി വിശേഷം വരുമ്പോൾ അവർ പൂർണ്ണമായിട്ടും പ്രോസിക്യൂഷൻ അനുകൂലമല്ലാതെ എതിരായിട്ട് പറയുകയും മൊഴി മാറ്റി പറഞ്ഞ് കൂറുമാറി പോവുകയാണ് ചെയ്യുന്നത്. അടുത്ത കേസിനെ സംബന്ധിച്ചുള്ള സമ്മതമില്ലാത്ത സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് വെച്ചാൽ ബലാത്സംഗം പോലെയും അങ്ങനത്തെ കേസിൽ, ആ കേസുകളെ സംബന്ധിച്ചോളം ചിലപ്പം ഈ കുട്ടികളെ പീഡിപ്പിക്കുന്നത് കുട്ടികളുമായിട്ട് അടുപ്പമുള്ളതും സ്വാതന്ത്ര്യമുള്ളതും ഉള്ള ആൾക്കാരായിരിക്കും കൂടുതൽ പീഡിപ്പിക്കുന്നത്. അങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യുന്നത്, അവരൊന്നീ ബന്ധുക്കളാവാം, വീട്ടിലുള്ളവരാവാം, രണ്ടാനച്ഛനാവാം, അമ്മാവനാവാം, അവരൊക്കെ സംഭവം നടക്കുന്നതെന്ന് വെച്ചാൽ ഈ ട്രയൽ സമയം വരുമ്പം അടുത്ത ബന്ധുക്കളല്ലേ, അടുത്ത സൗഹൃദങ്ങളല്ലേ, ഒരിക്കൽ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത സമയത്ത് ജയിലിൽ കിടന്നതല്ലേ, ഇനി വേണ്ട നമുക്ക് ഈ കേസുമായി മുന്നോട്ട് പോകാൻ പറ്റൂല എന്നൊക്കെ കൂറുമാറി പറയുകയാണ്. അപ്പോൾ അങ്ങനെ കുറേ കേസുകൾ തീർന്നു പോവുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ കിട്ടുന്ന കേസുകൾ മാത്രമാണ് ശിക്ഷിക്കുന്നത്, മറ്റ് കേസുകളൊക്കെ ശിക്ഷിക്കാതെ വെറുതെ വിടുകയാണ് ചെയ്യുന്നത്.
1: നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നതിനേക്കാൾ പ്രധാനം അവ കൃത്യമായും സമയബന്ധിതമായും നടപ്പിലാക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ്. കേവലം FIR-കളിൽ ഒതുങ്ങിപ്പോകാതെ വീഴ്ചയില്ലാത്ത അന്വേഷണത്തിലൂടെയും ശക്തമായ പ്രോസിക്യൂഷനിലൂടെയും പ്രതികൾക്ക് അർഹമായ ശിക്ഷ വാങ്ങി നൽകാൻ നമ്മുടെ നീതിന്യായ പോലീസ് സംവിധാനങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരം ശക്തമായ നിയമ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് പ്രത്യാശിക്കാം.
3: മറ്റൊരു ആനുകാലിക വിഷയമായി പ്രഭാതഭേരി വീണ്ടും എത്തും നാളെ രാവിലെ.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
5: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
6: ക്യാമ്പസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ബിൽഡിംഗ്, കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സ്, അതൊരു ജീവനുള്ള വസ്തുവായിട്ട് നമ്മൾ കണക്കാക്കില്ലല്ലോ. പക്ഷെ എനിക്ക് എന്റെ അധ്യാപകരോടൊപ്പം തന്നെ നമുക്കൊരു അമാനുഷികമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല, ആ ഡിപ്പാർട്ട്മെന്റ് എന്ന് നമ്മുടെ അടുത്തൊരു കരുതൽ കാണോ.
5: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
3: ഇന്ന് രാവിലെ 10:02 സഞ്ചാരിയിൽ സന്തോഷ് ജനാർദ്ദനൻ പങ്കുവയ്ക്കുന്ന അലാസ്ക യാത്രാവിശേഷങ്ങളുടെ 2-ാം ഭാഗം.
7: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
8: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
9: എന്നും രാവിലെ 10:30.
8: പ്രായോജകർ
9: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
8: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
10: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
11: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.

0: നമസ്തേ അനന്തപുരിയുമായി നമുക്ക് മടങ്ങിയെത്താം. 6:45 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. ഇന്ന് ദേശീയ കൈത്തറി ദിനം. ദിനാഘോഷത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയാകും. കൈത്തറി ദിനം ആവേശത്തോടെയും സന്തോഷത്തോടെയും ആഘോഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പ് സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. പ്രകൃതിക്ഷോഭത്തിൽ നഷ്ടം സംഭവിച്ചവരിൽ അർഹരായ ഒരാൾക്കും ഗവൺമെന്റിന്റെ സഹായം ലഭിക്കാത്ത സാഹചര്യമുണ്ടാകില്ലെന്ന് മന്ത്രി എ പി അനിൽകുമാർ. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ കൈത്തറി ദിനം. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി ആഘോഷിക്കുന്നത്. ദിനാചരണത്തിന്റെ ഭാഗമായി കേന്ദ്ര വസ്ത്രമന്ത്രാലയം രാഷ്ട്രപതി ഭവൻ കൾച്ചറൽ സെന്ററിൽ പരിപാടികൾ സംഘടിപ്പിക്കും. ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: 12 കൈത്തറി ദിനാഘോഷ പരിപാടിയിൽ കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്, കേന്ദ്ര സഹമന്ത്രി പവിത്ര മാർഗരിറ്റ എന്നിവരും പങ്കെടുക്കും. 2025 സന്ത് കബീർ ഹാൻഡ്ലൂം അവാർഡുകളും ദേശീയ കൈത്തറി അവാർഡുകളും ചടങ്ങിൽ സമ്മാനിക്കും. രാജ്യത്തിന്റെ സമ്പന്നവും വൈവിധ്യപൂർണവുമായ കൈത്തറി നെയ്ത്ത് പാരമ്പര്യങ്ങളെ ആദരിച്ച് 4 സ്മരണികാ തപാൽ സ്റ്റാമ്പുകളും പുറത്തിറക്കും. 2 പ്രസിദ്ധീകരണങ്ങളും ചടങ്ങിൽ പ്രകാശനം ചെയ്യും. പുരസ്കാരം നേടിയ കൈത്തറി ഉൽപ്പന്നങ്ങളും ചടങ്ങിൽ പ്രദർശിപ്പിക്കും. പരമ്പരാഗത കാനി നെയ്ത്ത്, വാൾ ഹാംഗിംഗ് നെയ്ത്ത് എന്നിവയുടെ തത്സമയ പ്രദർശനങ്ങൾ കാണാനും സന്ദർശകർക്ക് അവസരമുണ്ടാകും.
1: കൈത്തറി ദിനം ആവേശത്തോടെയും സന്തോഷത്തോടെയും ആഘോഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. സ്വന്തം കൈകൾ കൊണ്ട് വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കുടുംബങ്ങളെയും കരകൌശല വിദഗ്ധരെയും പിന്തുണയ്ക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. സ്വയം പര്യാപ്തമായ രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ചെറുകിട നെയ്ത്ത് കുടുംബങ്ങളെ ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യവും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. സംസ്ഥാനതല കൈത്തറി വസ്ത്ര വിപണന പ്രദർശനമേള ഇന്ന് കണ്ണൂരിൽ ആരംഭിക്കും. പോലീസ് മൈതാനിയിൽ ഉച്ചകഴിഞ്ഞ് ടി ഒ മോഹനൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ കൈത്തറി സംഘങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് 20% റിബേറ്റുമുണ്ട്. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ സിംഗപ്പൂർ വിദേശകാര്യ മന്ത്രാലയ പെർമനന്റ് സെക്രട്ടറി ലൂക്ക് ഹോഗുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലെ സഹകരണത്തെക്കുറിച്ചും ഉൽപാദനം, സാങ്കേതികവിദ്യ, ഭക്ഷ്യസുരക്ഷ, ഊർജ്ജ വിനിമയം എന്നീ മേഖലകളിലെ വിവിധ അവസരങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും ലൂക്ക് ഹോഗുമായി കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് ഇന്നും നാളെയും വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. തൃശൂർ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. കാലവർഷക്കെടുതികളിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 2 ലക്ഷം രൂപ കൂടി അധിക ധനസഹായം നൽകാൻ ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. തിരുവനന്തപുരത്തുനിന്ന് സ്മിതി എം പള്ളുരുത്തി.
3: ആശ്രിതർക്ക് നിലവിൽ അനുവദിക്കുന്ന 4 ലക്ഷം രൂപയുടെ ധനസഹായത്തിന് പുറമെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ കൂടി അനുവദിക്കാനാണ് തീരുമാനം. ഇതിനു പുറമെ മരണാനന്തര ചടങ്ങുകൾക്കായി ദുരിത പ്രതികരണ നിധിയിൽ നിന്ന് 10,000 രൂപ വീതം അനുവദിക്കും. വെള്ളം കയറി വീട് വൃത്തിയാക്കാൻ റേഷൻ കാർഡൊന്നിന് 10,000 രൂപ വീതം നൽകും. വ്യാപാര സ്ഥാപനങ്ങൾക്കും 10,000 രൂപ വീതം നൽകും. കൃഷിനാശത്തിന് നൽകുന്ന നഷ്ടപരിഹാര തുക 25% വർദ്ധിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് തുക അനുവദിക്കും. നഷ്ടങ്ങൾ സംഭവിച്ച് സംരംഭങ്ങൾ പുനരാരംഭിക്കാൻ വായ്പ എടുക്കുമ്പോൾ

0: മലയോര പഞ്ചായത്തുകളിലാണ് കൂടുതൽ നാശനഷ്ടം. കണ്ണൂരിൽ നിന്നും കെ ഒ ശശിധരൻ.
1: പ്രാഥമിക കണക്കുകൾ പ്രകാരം ഇന്നലെ വൈകുന്നേരം വരെ ജില്ലയിൽ 4,24,68,000 രൂപയുടെ കൃഷിനാശമാണ് സംഭവിച്ചത്. 1,598 കർഷകരുടെ 657 ഹെക്ടറിലധികം സ്ഥലത്തെ കൃഷിയാണ് നശിച്ചത്. ഇരിക്കൂർ ബ്ലോക്കിലാണ് ഏറ്റവും കൂടുതൽ കൃഷിനാശമുണ്ടായത്. 757 കർഷകരുടെ 576 ഹെക്ടറോളം സ്ഥലത്തെ കൃഷിയാണ് ഇവിടെ നശിച്ചത്. പയ്യന്നൂർ ബ്ലോക്കിൽ 57 ഹെക്ടറിലേറെയും തളിപ്പറമ്പ് ബ്ലോക്കിൽ 10 ഹെക്ടറിലേറെയും കൃഷിനാശമുണ്ടായി. കഴിഞ്ഞ 4 മാസത്തിനിടെ കാലവർഷക്കെടുതിയിൽ കണ്ണൂർ ജില്ലയിൽ 13,84,00,000 രൂപയുടെ കൃഷിനാശം ഉണ്ടായതായാണ് കണക്കാക്കുന്നത്.
0: കൃഷിനാശം സംഭവിച്ച കുട്ടനാട് ഉൾപ്പെടെ ആലപ്പുഴ ജില്ലയിലെ വിവിധ പ്രദേശങ്ങൾ മറ്റന്നാൾ മന്ത്രി ടി സിദ്ദിഖ് സന്ദർശിക്കും. കൃഷിനാശം സംഭവിച്ച സ്ഥലങ്ങളിൽ നേരിട്ടെത്തി മന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്തും. തുടർന്ന് കളക്ട്രേറ്റിൽ ജില്ലയിലെ കൃഷിനാശം സംബന്ധിച്ച് അവലോകന യോഗം ചേരും. മഴയെ തുടർന്ന് കോട്ടയം ജില്ലയിൽ 139 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 12,063 പേർ. 5,019 പുരുഷന്മാരും 5,396 സ്ത്രീകളും 1,648 കുട്ടികളുമാണ് ക്യാമ്പിലുള്ളത്. കോഴിക്കോട് ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ശേഷിക്കുന്നത് 237 പേരാണ്. 9 ക്യാമ്പുകളാണ് നിലവിലുള്ളത്. 99 കുടുംബങ്ങളിലെ 86 പുരുഷന്മാരും 112 സ്ത്രീകളും 39 കുട്ടികളുമാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. കക്കയം ഡാമിന്റെ ഷട്ടറുകൾ പൂർണ്ണമായി അടച്ചതായി KCB അധികൃതർ അറിയിച്ചു. മഴയുടെ ശക്തി കുറഞ്ഞതും ജലനിരപ്പ് നിയന്ത്രണ വിധേയമായതും പരിഗണിച്ചാണ് ഷട്ടറുകൾ അടച്ചത്. നിലവിൽ ഡാമിലെ ജലനിരപ്പ് സുരക്ഷിത പരിധിയിലാണെന്നും അധികൃതർ അറിയിച്ചു. പാലക്കാട് ജില്ലയിലെ പ്രധാന മലയോര മേഖലകളിൽ യാത്രകൾക്കും ഭാരവാഹനങ്ങൾക്കും ഏർപ്പെടുത്തിയിരുന്ന പ്രവേശന നിയന്ത്രണം പിൻവലിച്ചതായി ജില്ലാ കളക്ടർ കെ സുധീർ അറിയിച്ചു. മഴയുടെ തീവ്രത കുറഞ്ഞ സാഹചര്യത്തിലും കാലാവസ്ഥ അനുകൂലമായതിനാലുമാണ് നിയന്ത്രണങ്ങൾ പിൻവലിച്ചത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പ്രകൃതിക്ഷോഭത്തിൽ നഷ്ടം സംഭവിച്ചവരിൽ അർഹരായ ഒരാൾക്കും ഗവൺമെന്റിന്റെ സഹായം ലഭിക്കാത്ത സാഹചര്യമുണ്ടാകില്ലെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. പ്രകൃതിക്ഷോഭത്തെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറിയ എല്ലാ കുടുംബങ്ങൾക്കും ഗവൺമെന്റ് പ്രഖ്യാപിച്ച 10,000 രൂപ ധനസഹായം ലഭ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. ചങ്ങനാശ്ശേരി താലൂക്കിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഹായം ലഭിക്കാൻ ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിക്കണമെന്ന നിബന്ധനയില്ലെന്നും നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും AP അനിൽകുമാർ അറിയിച്ചു. ഓണം ഉത്സവബത്തയും മറ്റ് ആനുകൂല്യങ്ങളും മുൻവർഷത്തെ പോലെ നൽകുമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. ഓണം ഉത്സവബത്ത മറ്റാനുകൂല്യ വിതരണം എന്നിവ ചർച്ച ചെയ്യാൻ തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ ചേർന്ന തൊഴിലാളി സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളുടെ ഉത്സവബത്ത മാർഗ്ഗനിർദ്ദേശങ്ങൾ സംബന്ധിച്ച ഗവൺമെന്റ് ഉത്തരവ് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും മന്ത്രി ബിന്ദു അറിയിച്ചു. മന്ത്രി PC വിഷ്ണുനാഥ് ഇന്ന് കോഴിക്കോട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കും. ജില്ലയിലെ ടൂറിസം സാംസ്കാരിക പദ്ധതികൾ അദ്ദേഹം വിലയിരുത്തും. രാവിലെ കോഴിക്കോട് DCC ഓഫീസ്, സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ വസതി, സരോവരം ബയോപാർക്ക്, കോഴിക്കോട് ബീച്ച്, കാപ്പാട് ബീച്ച്, അകലാപ്പുഴ എന്നിവിടങ്ങളും മന്ത്രി സന്ദർശിക്കും. ഗോത്രവർഗ ഉന്നതികളിലേക്ക് സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ സംസ്ഥാനതല പരിപാടി മന്ത്രി അനൂപ് ജേക്കബ് ഇന്ന് കാസർകോട് വെള്ളരിക്കുണ്ടിൽ ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് വെള്ളരിക്കുണ്ട് താലൂക്ക് ഹാളിലെ ഔദ്യോഗിക യോഗത്തിലും മന്ത്രി പങ്കെടുക്കും. താമരശ്ശേരി ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ യൂണിറ്റ് പ്രവർത്തനം നിർത്താൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് പുറപ്പെടുവിച്ച ഉത്തരവ് കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഫാക്ടറി ഉടമകൾ സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. കേസ് 13 വീണ്ടും പരിഗണിക്കും. ഭിന്നശേഷി അവകാശ നിയമം അടക്കം വിഷയങ്ങളെക്കുറിച്ച് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംഘടിപ്പിക്കുന്ന ത്രിതല ശില്പശാലയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോടിന്റെ പഴയകാല സംഗീത കൂട്ടായ്മകളായ മെഹഫിലുകളുടെ സംഘാടകൻ സ്റ്റെർലിൻ ലത്തീഫ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. പ്രമുഖ ഗായകരുമായും നാടകപ്രവർത്തകരുമായും അദ്ദേഹം അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ശിശുരോഗ വിഭാഗം മുൻ പ്രൊഫസർ ഡോക്ടർ OC ഇന്ദിര അന്തരിച്ചു. 89 വയസ്സായിരുന്നു. കർക്കിടക വാവ് ബലിതർപ്പണവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിലെ എല്ലാ ചടങ്ങുകളും ഹരിതചട്ടം പൂർണ്ണമായി പാലിച്ച് നടത്തണമെന്ന് ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ എ ആതിര അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് ദേശീയ കൈത്തറി ദിനം. ദിനാഘോഷത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. കൈത്തറി ദിനം ആവേശത്തോടെയും സന്തോഷത്തോടെയും ആഘോഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 6 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. പ്രകൃതിക്ഷോഭത്തിൽ നഷ്ടം സംഭവിച്ചു.

0: ിൽ അർഹരായ ഒരാൾക്കും ഗവൺമെന്റിന്റെ സഹായം ലഭിക്കാത്ത സാഹചര്യമുണ്ടാകില്ലെന്ന് മന്ത്രി എ പി അനിൽകുമാർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: നമസ്തേ അനന്തപുരി തുടരുകയാണ്. ഇനിയൊരു ഗാനത്തിലേക്ക്. എസ് പി വെങ്കടേഷ് സംഗീതം നൽകി ജി വേണുഗോപാലും ചിത്രയും പാടിയതാണ്. ധ്രുവം എന്ന ചിത്രത്തിലെ ഗാനമെഴുതിയത് ഷിബു ചക്രവർത്തി.

നമുക്കിനി ഇന്നത്തെ ചോദ്യം ഏതാണെന്ന് നോക്കാം. ശ്രദ്ധിച്ചോളൂ, 2026 ജൂലൈയിൽ അന്തരിച്ച ബ്രിഡ്ജ്മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. 2026 ജൂലൈയിൽ അന്തരിച്ച ബ്രിഡ്ജ്മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയുന്ന സമയം എല്ലാവർക്കും അറിയാമല്ലോ, 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം.

0: ഇപ്പോൾ സമയം 7 മണി.
1: ദേശീയ കൈത്തറി ദിനത്തോടനുബന്ധിച്ചുള്ള സംസ്ഥാനതല പരിപാടി വഴുതക്കാട് സുബ്രഹ്മണ്യം ഹാളിൽ ഇന്ന് നടക്കും. ഹൈടെക് കൈത്തറിയുടെ ഉദ്ഘാടനം, കൈത്തറി ക്ലസ്റ്ററുകളിൽ തയ്യാറാക്കിയ വ്യത്യസ്തവും നൂതനവുമായ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, IHT, KSID കൈത്തറി ക്ലസ്റ്ററുകൾ എന്നിവ സംഘടിപ്പിക്കുന്ന ഷോ, പാനൽ ചർച്ച, കൈത്തറി തൊഴിലാളികളും കുടുംബാംഗങ്ങളും അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ, മുതിർന്ന കൈത്തറി നെയ്ത്തുകാരെ ആദരിക്കൽ, 2026 മികച്ച ദേശീയ ക്ലസ്റ്റർ ഡിസൈനർ അപ്പാരൽ, 3rd സ്ഥാനം നേടിയ ബാലരാമപുരം കൈത്തറി ക്ലസ്റ്ററിലെ ജിതാര വിജോ ജേവിക്ക് അനുമോദനം തുടങ്ങിയ പരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ്.
0: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ.
2: രംഗം ചിത്രകൂട പർവ്വതം. മന്ദാകിനി നദിയുടെ തീരത്തുള്ള ശ്രീരാമാശ്രമം. ശ്രീരാമൻ പ്രിയപത്നി സീതയോടും അനുജൻ ലക്ഷ്മണനോടുമൊപ്പം വനവാസത്തിലാണ്. കൈകേയിയുടെ അനുചിതമായ വാക്കും പ്രവൃത്തിയും മൂലം ഹൃദയം പൊട്ടി ദശരഥൻ മരിച്ചു. ശ്രീരാമ പട്ടാഭിഷേകം മുടങ്ങി. രാമൻ 14 വർഷത്തെ വനവാസത്തിനായി വനത്തിലെത്തിയിരിക്കുകയാണ്. അച്ഛന്റെ വിയോഗത്തിലുള്ള ദുഃഖവും അമ്മയോടുള്ള കോപതാപങ്ങളും അടക്കാനാവാതെ രാജ്യഭരണം വേണ്ടെന്ന് വെച്ച് ജ്യേഷ്ഠനെ കാണാനും മടക്കിക്കൊണ്ടു പോകാനുമായി ഭരതകുമാരൻ ചിത്രകൂടത്തിൽ എത്തി. രാമഭരത സംവാദം എല്ലാ ദേശത്തെയും എല്ലാ കാലത്തെയും മനുഷ്യർക്കുള്ള നിരവധി ഉപദേശങ്ങളുടെ സാരസർവസ്വമാണ്. രാജ്യസ്നേഹിയായ, പ്രജാക്ഷേമ തത്പരനായ ഒരു രാജാവിൻ്റെ ധർമ്മം വിവരിക്കുന്ന ഭാഗം മാത്രം ശ്രദ്ധിക്കാം. ഇന്നത്തെ ഭരണാധികാരികൾ അത് മാതൃകയാക്കേണ്ടതാണ്. രാമൻ ഭരതനോട് പറയുന്നു, ഭരത, രാജ്യപരിപാലനത്തിൽ സന്തത സഹചാരികളായ അമാത്യന്മാർ, സൂരന്മാരും തനിക്ക് താൻ പോന്നവരും ശാസ്ത്രവിജ്ഞാന നിപുണരും ജിതേന്ദ്രിയരും ആയിരിക്കണം. ആലോചന സജീവന്മാരോടും വിശിഷ്യ തന്നെത്താനും ചെയ്യണം. ആയിരമായിരം മൂർഖന്മാരെ ഉപേക്ഷിച്ച് വിജ്ഞനായ ഒരാളെ സ്വീകരിക്കണം. ബലശാലികളും പരാക്രമികളും ശൂരന്മാരും ശ്രേഷ്ഠന്മാരുമായ ഭടജനങ്ങളെ യഥാർത്ഥം അനുമോദിക്കണം. സ്വദേശിയും സമർത്ഥനും പ്രത്യുത്പന്ന മതിയും പറഞ്ഞത് പൂർണ്ണമായും മനസ്സിലാക്കുന്നവനും അതുപോലെ പറയുവാൻ കഴിവുള്ളവനും പണ്ഡിതവര്യനുമാകണം ദൂതൻ. തോൽപ്പിക്കപ്പെട്ട ശത്രുക്കൾ അശക്തരാണെന്ന് വിചാരിക്കരുത്. നമ്മുടെ പൂർവികന്മാർ ചതുരംഗ സൈന്യങ്ങളോടുകൂടി ഉത്സാഹത്തോടെ വാണരുളിയ ഐശ്വര്യപൂർണമായ അയോധ്യാരാജ്യത്തെ സംരക്ഷിക്കുന്നതിൽ അല്പം പോലും അശ്രദ്ധ ഉണ്ടാകരുത്. കർഷകരുടെയും ഗോരക്ഷകരുടെയും സുരക്ഷ ഉറപ്പാക്കണം. സ്ത്രീകൾക്ക് വിഷമങ്ങൾ വരുമ്പോൾ സാന്ത്വനവും വിപത്തുകൾ ഉണ്ടാകുമ്പോൾ രക്ഷണവും നൽകണം. ആനക്കൂട്ടങ്ങളോടുകൂടിയ വനങ്ങൾ പരിപാലിക്കണം. ദർബാറിൽ ദിവസവും നാട്ടുകാരുടെ സങ്കടങ്ങൾ കേൾക്കണം. വരവുകൊണ്ട് മതിയാകാതെ ഈടുവയ്പ്പുകളിൽ കൈവയ്ക്കാനിടവരരുത്. ആലോചനാരഹിതമായോ പ്രത്യേക കാര്യലാഭത്താൽ പ്രേരിതമായോ ശിക്ഷ വിധിക്കരുത്. അതിഥികൾ, ഗുരുവര്യന്മാർ, മുനീശ്വരന്മാർ, അന്തണശ്രേഷ്ഠന്മാർ, വൃദ്ധന്മാർ എന്നിവരെയും ചൈത്യദേവാലയങ്ങളെയും സാദരം പൂജിക്കണം. ഈ ഉപദേശങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. വാൽമീകി രാമായണത്തെ ഒരു രാഷ്ട്രതന്ത്ര ഗ്രന്ഥം എന്ന നിലയിലും പഠിക്കേണ്ടതാണ് എന്ന് ചുരുക്കം.
0: ഇന്നത്തെ രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ.

0: ഇനി നമ്മുടെ കർഷക സുഹൃത്തുക്കൾക്കുള്ള അറിയിപ്പുകളാണ്.
1: കാർഷിക മേഖലാ വാർത്തകൾ. കാർഷിക വികസന ക്ഷേമ വകുപ്പും നബാർഡും സംയുക്തമായി കാർഷിക അടിസ്ഥാന സൌകര്യ വികസനത്തിന് കൈത്താങ്ങായി AIF സംസ്ഥാനതല കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 10 കോഴിക്കോട് കോവൂർ പി കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. കാർഷിക മേഖലയെ മൂല്യവർദ്ധിതവും വരുമാന വർധനവുമുള്ള സംരംഭ മേഖലയാക്കി മാറ്റുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പാക്കുന്ന കാർഷിക അടിസ്ഥാന സൌകര്യ വികസന നിധി അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പദ്ധതിയെക്കുറിച്ച് കർഷകർക്കും സംരംഭകർക്കും ബാങ്കിംഗ് സ്ഥാപനങ്ങൾക്കും കൂടുതൽ അവബോധം നൽകുന്നതിനായിട്ടാണ് കൃഷിവകുപ്പ് സംസ്ഥാനതല AIF കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. കാർഷിക വികസനത്തിനായി പുതിയ നിക്ഷേപ സാധ്യതകൾ, വിളവെടുപ്പിന് ശേഷമുള്ള സംഭരണം, ഗ്രേഡിംഗ്, പാക്കിംഗ്, കോൾഡ് സ്റ്റോറേജ്, പ്രാഥമിക സംസ്കരണം, ഫുഡ് പ്രോസസിംഗ്, ആഗ്രി ലോജിസ്റ്റിക്സ് തുടങ്ങി കാർഷിക അടിസ്ഥാന സൌകര്യ വികസനത്തിനാവശ്യമായ പദ്ധതികൾക്ക് AIF വഴി ആകർഷകമായ വായ്പയും പലിശ സബ്സിഡിയും ലഭ്യമാക്കുന്നു. കർഷകർ, കാർഷിക കൃഷി സംരംഭകർ, FPOകൾ, കാർഷിക ഇൻപുട്ട് ഡീലർമാർ, ഫുഡ് പ്രോസസിംഗ് യൂണിറ്റുകൾ, SHGകൾ, സർക്കാർ പദ്ധതികൾ തേടുന്നവർ എന്നിവർക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 9188-01-45-03 അല്ലെങ്കിൽ 8943-37552 എന്നീ ഫോൺ നമ്പരുകളിൽ ബന്ധപ്പെടുക. കാർഷിക ദിനത്തോടനുബന്ധിച്ച് വർക്കല ചെമ്മരുതി പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ ചെമ്മരുതി കൃഷിഭവൻ പരിധിയിലെ മികവുറ്റ കർഷകരെ ആദരിക്കുന്നു. കർഷകർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ സഹിതം ഓഗസ്റ്റ് 10 വൈകുന്നേരം 5 മുൻപായി ചെമ്മരുതി കൃഷിഭവനിൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 9383-470-188 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പെരുവണ്ണാമൂഴി കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ കൂൺ കൃഷി എന്ന വിഷയത്തിൽ ഇന്ന് ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 30 പേർക്കാണ് അവസരം. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ 9567804551 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി കൂവപ്പടി കൃഷിഭവന്റെ നേതൃത്വത്തിൽ മികച്ച കർഷകരെ ആദരിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. നെൽകർഷകൻ, സമ്മിശ്ര കർഷകൻ, SC ST കർഷകൻ, ജൈവ കർഷകൻ, യുവ കർഷകൻ, മുതിർന്ന കർഷകൻ, കർഷക തൊഴിലാളി, സ്കൂൾ വിദ്യാർത്ഥി കർഷകൻ, തേനീച്ച കർഷകൻ, പാട്ടകൃഷി ചെയ്യുന്ന കർഷകൻ, കൂൺ കൃഷി കർഷകൻ എന്നീ വിഭാഗങ്ങളിൽ ആദരിക്കും. സ്ത്രീ കർഷകർക്കും അപേക്ഷിക്കാം. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, വാർഡ് അംഗത്തിന്റെ ശുപാർശ കത്ത് എന്നിവ സഹിതം ഓഗസ്റ്റ് 10 ഉച്ചയ്ക്ക് 12 കൂവപ്പടി കൃഷിഭവനിൽ സമർപ്പിക്കണം. കൊച്ചി കോർപ്പറേഷന്റെ കർഷക ദിനാചരണം ഓഗസ്റ്റ് 17 കോർപ്പറേഷൻ മുഖ്യാലയത്തിൽ നടത്തും. അതോടൊപ്പം കർഷകരെ ആദരിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. മികച്ച കർഷകർ, മികച്ച വനിതാ കർഷക, മികച്ച വിദ്യാർത്ഥി കർഷകൻ, മികച്ച SC ST കർഷകൻ, മികച്ച ജൈവ കർഷകൻ, മികച്ച മുതിർന്ന വിഭാഗത്തിലുള്ള കർഷകൻ എന്നീ വിഭാഗങ്ങളിലെ കർഷകരെ ആദരിക്കും. അപേക്ഷകൾ ഓഗസ്റ്റ് 10 5 മുൻപായി വൈറ്റില കൃഷിഭവനിൽ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് 9383-471169 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 30 കോടി രൂപ, 2 1 കോടി രൂപ വീതം 20 ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
3: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
5: 20
4: 25 സ്കൂട്ടറുകൾ,
5: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
4: 100,000 രൂപ വീതം 100
5: ബമ്പർ സമ്മാനമായി BMW കാർ,
4: അങ്ങനെ 30 കോടി രൂപയുടെ
5: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൌണ്ടുകളുമായി.
0: ONV കുറിപ്പ് എഴുതി മോഹൻ സിതാര സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം മുഖചിത്രം എന്ന ചിത്രത്തിനു വേണ്ടി.

0: ം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: കൊഴുപ്പും അന്നജവും നിയന്ത്രിക്കൂ. പ്രോട്ടീനും ഫൈബറും സമ്പുഷ്ട പോഷകങ്ങളും ശീലമാക്കൂ. അളവല്ല മികവാണ് മുഖ്യം. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. സന്ദർശിക്കൂ ആരണ്യകം കോവിൽ നട മണ്ണന്തല.
2: ആയുരാരോഗ്യത്തിൽ നിന്ന് കൂർക്കം വലി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതേക്കുറിച്ച് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രദീഷ് MC സംസാരിക്കുന്നു.
3: മറ്റുള്ളവരുടെ ഉറക്കം കളയുന്നു എന്നുള്ളതിനെക്കാട്ടിയും സ്വന്തം ആരോഗ്യം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ അതിൽ തിരിച്ചറിയേണ്ടത്. ഈ കൂർക്കം വലി എന്ന് പറയുന്നതിന് ഇത്രമാത്രം സൗണ്ടിൽ കൂർക്കം വലിക്കുന്നു എന്നുള്ളതിനല്ല പ്രസക്തി, അത് ആ പുള്ളിക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഈ ഫ്രീ ആയിട്ടുള്ള ശ്വാസകോശം, അതായത് മൂക്ക് നല്ല ഓപ്പണാണ്, തൊണ്ടയും വേറെ മിസ്റ്റേക്കൊന്നും ഇല്ല എങ്കിൽ നമ്മൾ ലങ്സ് വലിക്കുമ്പോൾ ശ്വാസം ഫ്രീ ആയിട്ട് മൂക്കിലൂടെയും തൊണ്ടയിലൂടെയും അങ്ങ് ശ്വാസകോശത്തിലേക്ക് പോകും. നമ്മൾ ഉറങ്ങുന്ന സമയത്തും ഈ പ്രോസസ്സ് അതുപോലെ നടക്കുകയാണ്. പക്ഷെ എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ട് എങ്കിൽ, മൂക്കിലോ തൊണ്ടയിലോ മൂക്കിൻ്റെ പിറകിലോ ഒക്കെ ഒരു ബ്ലോക്ക് ഉണ്ട് എങ്കിൽ, ഈ ബ്ലോക്കായ സ്ഥലം വഴി ഉള്ളിലോട്ട് വലിക്കുന്ന ആ കഷ്ടപ്പെടുന്ന സൗണ്ടാണ് ഈ കൂർക്കം എന്ന് പറഞ്ഞ് പുറത്തോട്ട് വരുന്നത്. ആ സൗണ്ടിനല്ല പ്രാധാന്യം, ഈ കഷ്ടപ്പെട്ട് വലിക്കുന്നത് ലങ്സാണ്. ഈ കഷ്ടപ്പെട്ട് വലിക്കുന്ന ലങ്സിനെ ജോലി ചെയ്യിപ്പിക്കുന്നത് ഹാർട്ടാണ്. ഈ അവയവങ്ങളെയൊക്കെ നമ്മൾ ഓവറായിട്ടിട്ട് വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. നമ്മൾ ഉറങ്ങുന്നു, അറിയുന്നില്ല, പക്ഷേ ആ സമയത്തെല്ലാം ശ്വാസം കിട്ടാനായിട്ട് ലങ്സും കഷ്ടപ്പെടുന്നു, ഹാർട്ടും കഷ്ടപ്പെടുന്നു. ഓക്സിജൻ കിട്ടുന്നില്ല എങ്കിൽ ആ ഓക്സിജന്റെ കുറവ് മറ്റവയവങ്ങളെയും ബാധിക്കും, തലച്ചോറ് ഉൾപ്പെടെ ബാധിക്കും. അതുകൊണ്ട് ആ കൂർക്കം വലിയുള്ള ആൾക്കാരൊക്കെ എണീക്കുമ്പോൾ അവർക്കൊരു ഉന്മേഷം തോന്നൂല, കാരണം ഓക്സിജന്റെ അളവ് ബ്രെയിനിന് ആവശ്യത്തിനുള്ളത് കിട്ടിയില്ല എങ്കിൽ അപ്പോഴും ഒരു പകൽ ഉറക്കത്തിലോട്ടൊക്കെ അത് പോവും, ഉറക്കം തൂങ്ങിയിരിക്കുന്ന അവസ്ഥയിലേക്ക് പോവും. അപ്പം മറ്റവയവങ്ങളെ ബാധിക്കാതിരിക്കാൻ കൂർക്കം വലി അഡിക്വേറ്റായിട്ട് ട്രീറ്റ് ചെയ്യണം. അതിൻ്റെ ഒരു പ്രധാന കാരണം അമിത വെയിറ്റാണ്, അമിത ഭാരം. പണ്ടത്തെ പോലെയല്ല ഇപ്പം ഒബീസിറ്റി ഒരു വലിയ പ്രശ്നമാണ്. ഈയിടയ്ക്കും ഒരു റീല് കണ്ടതാണ്, 1990s ഒരു കല്യാണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മെലിഞ്ഞിരിക്കും, അതിൽ അമിതഭാരത്തിലുള്ള ആരുമില്ല. പക്ഷെ ഇപ്പം എങ്ങനെയല്ല, അമിതഭാരമാണ് പ്രശ്നം. അപ്പം ഈ അമിതഭാരം തന്നെ കൂർക്കം വലിയുടെ ഒരു കാരണമാണ്. പിന്നെ മൂക്കിലുള്ള പ്രശ്നങ്ങൾ, മൂക്കിൻ്റെ പാലം വളവ്, തണ്ട് വളവ്, ചത വളർച്ച, തൊണ്ടയിലുള്ള പ്രശ്നങ്ങൾ, അഡിനോയിഡ്, ടോൺസിൽ പോലെയുള്ളത്, നാക്കിൻ്റെ സൈസ് കൂടുതലാണെങ്കിൽ, നമ്മുടെ മാൻഡിബിൾ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തിലുള്ള എല്ലുകളുടെ വളർച്ച കറക്റ്റല്ല എങ്കിൽ എല്ലാം കൂർക്കം വലി ഉണ്ടാക്കും. അപ്പം അത് എൻഡോസ്കോപ്പിയും സ്കാനും എടുത്ത് കൂർക്കം വലിയുടെ കാരണം എന്താണെന്ന് കണ്ടെത്തി ആ പ്രശ്നത്തെ പരിഹരിക്കണം. അപ്പം കൂർക്കം വലി ഉണ്ട് എങ്കിൽ സ്ലീപ്പ് സ്റ്റഡിയാണ് ആദ്യം ചെയ്യേണ്ടത്. അത് നമ്മൾ സ്ലീപ്പ് സ്റ്റഡി ചെയ്യുന്ന ലാബുണ്ട്, അതായത് അവിടെ പോയി ഒരു ദിവസം കിടന്ന് ഉറങ്ങുക, രാത്രി 8 മണി തൊട്ട് രാവിലെ 1:30 വരെ. അവർ ECG ഓക്സിജൻ്റെ അളവും വീഡിയോ ക്യാമറ വെച്ച് നമ്മുടെ കാല് എത്ര പ്രാവശ്യം അനങ്ങുന്നുണ്ട്, നമ്മൾ ചാടി എണീക്കുന്നുണ്ടോ എന്നുള്ള കുറേ പാരാമീറ്റേഴ്സ് മെഷർ ചെയ്ത് നമുക്കൊരു AHI സ്കോർ എന്ന് പറഞ്ഞൊരു സാധനം തരും. നമ്മുടെ കൂർക്കം വലിയുടെ കാഠിന്യമാണ് അതിൽ മനസ്സിലാക്കുന്നത്. ആ സ്കോർ നോർമലാണ് എങ്കിൽ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നില്ല എന്നർത്ഥം. അത് 5 താഴെ നിൽക്കണം. 5 to 15 ചെറുതായിട്ട് കുർക്കം വലി നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നു എന്നുള്ളതും, 15 to 30 ആണെങ്കിൽ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതും, 30 അത് വളരെ സീരിയസ് ഇഷ്യൂ ആണ്, അടിയന്തരമായി ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നുള്ളതുമാണ് സൂചിപ്പിക്കുന്നത്. മറ്റുള്ളവരുടെ ഉറക്കം നഷ്ടപ്പെടുന്നു എന്നുള്ളതിനെക്കാട്ടിയും സ്വന്തം ശരീരം ഇതിലൂടെ പല അസുഖങ്ങളിലേക്കും എൻഡപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയാനുള്ളത്.
2: ആയുരാരോഗ്യത്തിൽ നിന്ന് കൂർക്കം വലി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രദീഷ് MC.
0: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
4: ഈ ഓണം KK ചേട്ടൻ തൂക്കും.
5: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
6: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണ ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
7: മെഗാ സമ്മാനമായി 8 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
6: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
8: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
9: 20
8: 25 സ്കൂട്ടറുകൾ,
9: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
8: 1 രൂപ വീതം 100 പേർക്ക്
9: ബമ്പർ സമ്മാനമായി BMW കാർ,
8: അങ്ങനെ 30 രൂപയുടെ
9: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
10: വയലാറിന്റെ വരികൾക്ക് സലിൽ ചൗധരിയുടെ സംഗീതം, S. ജാനകിയുടെ ശബ്ദം, ചിത്രം നീല പൊന്മാൻ,

0: ഈ ഓണത്തിന് പ്രസ്റ്റീജ്, പ്രീമിയർ, അനന്ത ഒക്കെ വാങ്ങാൻ എം ആർ ടി ഹോം നീഡ്സിലേക്ക് പോകാം അല്ലേ?
1: അവിടെ പ്രസ്റ്റീജ് മാത്രമല്ല, പ്രീതി, സുജാത, ഹോക്കിൻസ് വരെയുണ്ട്. എല്ലാം കിടില ഓണം ഡിസ്കൗണ്ടില്.
2: എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: കണ്ടീഷൻസ് അപ്ലൈ.
4: ഇനി ഇന്നത്തെ ചരിത്ര വിശേഷം നോക്കാം.
5: ചരിത്രത്തിൽ ഇന്ന്
4: ഇന്ത്യയുടെ പരമ്പരാഗത കൈത്തറി വ്യവസായത്തെയും നെയ്ത്തുകാരുടെ സംഭാവനകളെയും ആദരിക്കുന്നതിനായി എല്ലാ വർഷവും ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി ആചരിക്കുന്നു. 1905 ഓഗസ്റ്റ് 7 കൊൽക്കത്തയിലെ ടൗൺ ഹാളിൽ വെച്ച് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനും ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനുമുള്ള ചരിത്ര പ്രസിദ്ധമായ സ്വദേശി പ്രസ്ഥാനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടത്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഈ ഓർമ്മ പുതുക്കിക്കൊണ്ട് 2015 ഓഗസ്റ്റ് 7 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നൈയിൽ വെച്ച് ആദ്യത്തെ ദേശീയ കൈത്തറി ദിനം ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും ദേശീയ ഗാനങ്ങളുടെ രചയിതാവും സാഹിത്യ നൊബേൽ സമ്മാന ജേതാവുമായ രവീന്ദ്രനാഥ ടാഗോർ അന്തരിച്ചത് 1941 ഓഗസ്റ്റ് 7 വിശ്വഗുരു, ഗുരുദേവ്, കവിഗുരു എന്നിങ്ങനെ അദ്ദേഹം അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ വിഖ്യാത കവിതാ സമാഹാരമായ ഗീതാഞ്ജലി എന്ന കൃതിക്കാണ് 1913 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. ഈ ബഹുമതി നേടുന്ന ആദ്യത്തെ യൂറോപ്യൻ അല്ലാത്ത വ്യക്തിയാണ് അദ്ദേഹം. ശാന്തിനികേതനിൽ അദ്ദേഹം സ്ഥാപിച്ച വിശ്വഭാരതി സർവകലാശാല ഭാരതീയ സംസ്കാരത്തിന്റെയും ആഗോള വിദ്യാഭ്യാസത്തിന്റെയും പ്രമുഖ കേന്ദ്രമാണ്. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തിന് നൽകിയ നൈറ്റ്ഹുഡ് പദവി അദ്ദേഹം ഉപേക്ഷിച്ചു. കേരളത്തെ ആകെ നടുക്കിയ കരിപ്പൂർ വിമാനാപകടം നടന്നത് 2020 ഓഗസ്റ്റ് 7 ദുബായിൽ നിന്നും വന്ദേഭാരത് മിഷന്റെ ഭാഗമായി പ്രവാസികളുമായി വന്ന വിമാനമാണ് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത്. പൈലറ്റായ ക്യാപ്റ്റൻ ദീപക് വസന്ത് സാഠെ, കോ പൈലറ്റ് അഖിലേഷ് കുമാർ എന്നിവരുൾപ്പെടെ 21 പേർ ഈ അപകടത്തിൽ മരണപ്പെട്ടു. 150 ആളുകൾക്ക് പരിക്കേറ്റു. കോവിഡ് മഹാമാരി രൂക്ഷമായിരുന്ന സമയമായിരുന്നിട്ടുകൂടി അപകടം നടന്ന ഉടൻ തന്നെ സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ ഓടിയെത്തിയ നാട്ടുകാരുടെ ധീരവും

0: സമയബന്ധിതവുമായ രക്ഷാപ്രവർത്തനം ലോകമെമ്പാടും വലിയ ആദരവ് പിടിച്ചുപറ്റിയിരുന്നു. പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ ഐവറി കോസ്റ്റ് ഫ്രാൻസിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയത് 1960 ഓഗസ്റ്റ് 7-നാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യത്തിന്റെ ആദ്യ പ്രസിഡന്റായി ചുമതലയേറ്റത് ഫെലിക്സ് ഹൂഫോർഡ് ബോയ്ഗ്നിയാണ്. അദ്ദേഹം 30 വർഷത്തിലേറെ രാജ്യത്തെ നയിച്ചു. 15-ഉം 16-ഉം നൂറ്റാണ്ടുകളിൽ ഈ തീരപ്രദേശങ്ങളിൽ വ്യാപകമായി നടന്നിരുന്ന ആനക്കൊമ്പ് കച്ചവടത്തെ തുടർന്നാണ് യൂറോപ്യൻ കച്ചവടക്കാർ ഈ നാടിന് ഐവറി കോസ്റ്റ് എന്ന് പേരിട്ടത്. 1985 രാജ്യം തങ്ങളുടെ പേര് ഫ്രഞ്ച് ഭാഷയിലുള്ള കോഡ് ഡി ഐവറി എന്ന് മാത്രമായി ഔദ്യോഗികമായി നിശ്ചയിച്ചു. ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള മറ്റു ഭാഷകളിലേക്ക് ഇത് തർജ്ജമ ചെയ്യരുതെന്നും അവർ ആവശ്യപ്പെട്ടു. തെക്കേ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ സൈനിക പോരാട്ടങ്ങളിലൊന്നായ ബൊയാഗ യുദ്ധം നടന്നത് 1819 ഓഗസ്റ്റ് 7-നാണ്. വിപ്ലവകാരിയായ ജനറൽ സിമോൺ ബൊളിവറുടെ നേതൃത്വത്തിലുള്ള റിപ്പബ്ലിക്കൻ സൈന്യവും സ്പാനിഷ് കൊളോണിയൽ സൈന്യവും തമ്മിലാണ് ഈ യുദ്ധം നടന്നത്. സിമോൺ ബൊളിവറുടെ സൈന്യം സ്പാനിഷ് പടയെ പൂർണ്ണമായി പരാജയപ്പെടുത്തുകയും സ്പാനിഷ് കമാൻഡറായ ജോസ് മരിയ ബാരീറോ ഉൾപ്പെടെയുള്ളവരെ തടവിലാക്കുകയും ചെയ്തു. ഈ വിജയത്തോടെ ഇന്നത്തെ കൊളംബിയ, വെനിസ്വേല, ഇക്വഡോർ, പനാമ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെട്ടിരുന്ന വലിയ പ്രദേശത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച സുപ്രധാന വാതിൽ തുറക്കപ്പെട്ടു. കൊളംബിയയുടെ തലസ്ഥാനമായ ബൊഗോട്ട സ്പാനിഷ് ഭരണത്തിൽ നിന്നും മോചിപ്പിക്കപ്പെടാൻ ഈ യുദ്ധം കാരണമായി. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്ത കൃഷി ശാസ്ത്രജ്ഞനായ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ 1925 ഓഗസ്റ്റ് 7-നാണ് ജനിച്ചത്. തഞ്ചാവൂരിൽ ജനിച്ച അദ്ദേഹത്തിന്റെ തറവാട് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടൻ പശ്ചാത്തലമുള്ള മങ്കൊമ്പിലായിരുന്നു. ഉയർന്ന വിളവ് തരുന്ന ഗോതമ്പ്, നെല്ല് ഇനങ്ങൾ ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത് പട്ടിണി നിർമ്മാർജ്ജനം ചെയ്യാൻ അദ്ദേഹം വലിയ പങ്കുവഹിച്ചു. 1925 ഓഗസ്റ്റ് 7-ന് ജനിച്ച അദ്ദേഹത്തിന് പത്മവിഭൂഷൺ, മാഗ്സസെ പുരസ്കാരം, ഭാരതരത്നം എന്നിവ നൽകി രാജ്യം ആദരിച്ചു. ഓസ്ട്രിയൻ ഭൌതികശാസ്ത്രജ്ഞനായ വിക്ടർ ഹെസ് ബലൂൺ യാത്രയിലൂടെ കോസ്മിക് രശ്മികൾ കണ്ടെത്തിയത് 1912 ഓഗസ്റ്റ് 7-നാണ്. അന്തരീക്ഷത്തിന്റെ ഉയർന്ന തട്ടുകളിൽ വികിരണ തോത് വർദ്ധിക്കുന്നുവെന്ന് പരീക്ഷണത്തിലൂടെ അദ്ദേഹം തെളിയിച്ചു. ഈ വികിരണങ്ങൾ ബഹിരാകാശത്തു നിന്നാണ് ഭൂമിയിലെത്തുന്നതെന്ന് സ്ഥാപിക്കാൻ ഈ കണ്ടുപിടുത്തം സഹായിച്ചു. ഈ വിപ്ലവകരമായ കണ്ടുപിടുത്തത്തിന് 1936 അദ്ദേഹത്തിന് ഭൌതികശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചു. ആധുനിക ബഹിരാകാശ ശാസ്ത്ര പഠനങ്ങൾക്കും അണുഭൌതികശാസ്ത്ര ശാഖയ്ക്കും വഴികാട്ടിയ കണ്ടെത്തലായിരുന്നു ഇത്.
1: ചരിത്രത്തിൽ ഇന്ന് 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
2: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
1: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
2: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: ഇനി കേൾക്കാം കണ്ണൂർ രാജൻ സംഗീതം നൽകി പല്ലവി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
1: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ. ഫോൺ 9447341484.
2: നഗരപുരാണം. NSS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം പെരുന്നയിലാണ്. സ്ഥാപക സെക്രട്ടറിയായിരുന്ന മന്നത്ത് പത്മനാഭന്റെ ജന്മദേശവും പെരുന്നയിലായിരുന്നു. പെരുന്നെയ്തൽ എന്നായിരുന്നു പെരുന്നയുടെ പഴയ പേര്. നെയ്തൽ എന്നറിയുന്നത് കടലോര പ്രദേശങ്ങളെയാണ്. 5 തിണകളിലൊന്നായ നെയ്തൽ കടലോര പ്രദേശമായാണ് സംഘം കൃതികളിലും പരാമർശിക്കപ്പെട്ടിരുന്നത്. കുട്ടനാട് ഉൾപ്പെടെയുള്ള ചങ്ങനാശ്ശേരിയുടെ പടിഞ്ഞാറുള്ള പ്രദേശങ്ങൾ മുൻകാലങ്ങളിൽ കടലായിരുന്നുവെന്ന് വാദിക്കുന്നവർക്ക് പെരുന്ന എന്ന സ്ഥലനാമവും തങ്ങളുടെ വാദത്തിന് അനുകൂലമായ തെളിവുകളിൽ ഒന്നാണ്. മഹോദയപുരം ആസ്ഥാനമാക്കി കേരളം നിയന്ത്രിച്ചിരുന്ന പെരുമാക്കന്മാരുടെ ഭരണകാലത്തും പെരുന്നയിലെ സുബ്രഹ്മണ്യക്ഷേത്രം പ്രശസ്തമായിരുന്നു. ഭാസ്കര രവിവർമ്മയുടെ 14 ഭരണവർഷത്തിലെ ഒരു ലിഖിതം ക്ഷേത്രത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട്. അതനുസരിച്ച് തൃക്കടിത്താനം തലസ്ഥാനമായി 12 നൂറ്റാണ്ടുവരെ നിലനിന്നിരുന്ന നന്റുഴൈനാട്ടിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായിരുന്നു പെരുന്നെയ്തൽ. നന്റുഴൈനാട് അന്ന് ഭരിച്ചിരുന്ന മണൽമന്റത്ത് ഈയക്കൻ ശ്രീകണ്ഠൻ പെരുന്നെയ്തൽ ക്ഷേത്രത്തിനും തൃക്കടിത്താനം ക്ഷേത്രത്തിനും നൽകുന്ന ഭൂമിദാനങ്ങളെക്കുറിച്ചാണ് ഈ ലിഖിതം പരാമർശിക്കുന്നത്. ഇക്കാലത്ത് ശ്രീ വല്ലഭൻ കോതയുടെ സമകാലീനനായിരുന്നു ഗോവർദ്ധന മാർത്താണ്ഡൻ. അദ്ദേഹത്തിന്റെ കോവിലധികാരികൾ, 300 എന്ന സൈനിക സംഘം എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ക്ഷേത്രത്തിന് ഭൂമി ദേശവഴി സമർപ്പിക്കുന്നത്. 1000 ബ്രാഹ്മണരെ ഊട്ടാൻ ഞാവക്കാട് എതിരൻ കവിരൻ എന്നയാളും തന്റെ സ്വത്തുക്കൾ കൊല്ലം 3 ശതകത്തിന്റെ ഉത്തരാർത്ഥത്തിൽ പെരുന്ന ക്ഷേത്രത്തിന് എഴുതിക്കൊടുക്കുന്നു. വസ്തു ഏറ്റുവാങ്ങുന്നത് ഗണത്താരും പൊതുവാളും കൂടിയാണ്. ഗ്രാമകാര്യങ്ങൾ നടത്തുന്നവരെയാണ് ഗണത്താർ എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. മുഞ്ഞിനാട്ടെ ആദിച്ചൻ കോതയുടെ കീഴിലുള്ള ഒരു ദേശവാഴിയായിരുന്ന എതിരൻ കവിരന്റെ പിൻഗാമികളാണ് പിൽക്കാലത്തെ മീനച്ചൽ കർത്താക്കന്മാർ. ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ടിനാണ് 1000 ബ്രാഹ്മണരെ ഊട്ടേണ്ടത്. കാറാളന്മാർ ഓരോരുത്തരും അവരവർക്ക് നിർദ്ദേശിച്ച ദിവസം ഈ രണ്ട് കുല പഴുക്കാത്ത വാഴക്കുലയും ഓരോ കുല വാഴപ്പഴവും കൊണ്ടുവരണം. വീഴ്ച വരുത്തുന്നവർ കോയിൽ അധികാരിക്ക് 100 കഴഞ്ചു പൊന്നും ഗ്രാമാധികാരിക്ക് 12 കഴഞ്ചു പൊന്നും പിഴ നൽകണം. എതിരൻ കവിരനും അയാളുടെ സന്തതി പരമ്പരകൾക്കും കൃഷി ചെയ്ത നെല്ല് അളന്നുകൊടുക്കാൻ കഴിയാതെ വന്നാൽ ഗണത്താരും പൊതുവാളും തന്നെ കൃഷി ചെയ്ത് അളവനുസരിച്ചുള്ള നെല്ല് ക്ഷേത്രത്തിന് നൽകണം. മഹോദയപുരത്തെ കോവിലധികാരികൾ അന്ന് താമസിച്ചിരുന്നത് നെടിയതളിയിലാണ്. കുലശേഖര പെരുമാളുടെ 10 ഭരണവർഷത്തിലെ വിളംബരത്തിൽ ആട്ടക്കോളും അരന്തയും നിർത്തലാക്കുന്നതായും നമസ്കാരവും ഭാരതവായനയും നടത്താനുള്ള ചുമതല ഊരിനെയും പൊതുവാളിനെയും ഏൽപ്പിക്കുന്നതായും പറയുന്നു. യുദ്ധകാലത്ത് ഏർപ്പെടുത്തിയ ഒരു പ്രത്യേക നികുതിയായിരുന്നു അരന്ത. കുമാരമംഗലം, എടമന, പയ്യമ്പ്ര, താമരശ്ശേരി, പുഞ്ചമൺ എന്നീ ബ്രാഹ്മണ കുടുംബങ്ങൾക്കായിരുന്നു പെരുന്ന ക്ഷേത്രത്തിന്റെ ഊരാളസ്ഥാനങ്ങൾ. രചന ഡോക്ടർ MG ശശിഭൂഷൺ. ആഖ്യാനം കവിത അജിത്.
0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
3: August 7 ദേശീയ കൈത്തറി ദിനം. ആശംസകളോടെ കേരള കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ്.
4: തൊഴിൽ ദർശനം.
5: ജർമ്മനിയിൽ ഷെഫ് തസ്തികയിലെ 20 ഒഴിവുകളിലേക്ക് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നോർക്ക റൂട്ട്സ് സംഘടിപ്പിക്കുന്ന റിക്രൂട്ട്മെന്റിന് August 9 വരെ അപേക്ഷിക്കാം. ഹോട്ടൽ മാനേജ്മെന്റ്, ഹോട്ടൽ മാനേജ്മെന്റ് ആന്റ് കാറ്ററിംഗ് ടെക്നോളജി എന്നിവയിൽ നാലു വർഷത്തെയോ മൂന്ന് വർഷത്തെയോ ബിരുദമാണ് യോഗ്യത. ടൂറിസം ബിരുദങ്ങളോ അളഗപ്പ യൂണിവേഴ്സിറ്റി, ഭാരതിയാർ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ നിന്നുള്ള ബിരുദങ്ങളോ പരിഗണിക്കില്ല. നിലവിൽ ഇന്ത്യയിൽ താമസിക്കുന്നവർക്ക് മാത്രമേ അപേക്ഷിക്കാനാകൂ. വിശദമായ സിവിയും വിദ്യാഭ്യാസം, പ്രവൃത്തിപരിചയം, പാസ്പോർട്ട്, ഭാഷാ യോഗ്യത എന്നിവയുടെ പകർപ്പുകളും സഹിതം നോർക്ക റൂട്ട്സിന്റെ വെബ്സൈറ്റിൽ അപേക്ഷ നൽകാം. നോർക്ക റൂട്ട്സിന്റെ വെബ്സൈറ്റ് വിലാസം www.norkaroots.kerala.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.norkaroots.kerala.gov.in. മുൻപ് സമാന തസ്തികയിലേക്ക് അപേക്ഷ നൽകിയവർ അപേക്ഷിക്കരുത്. ഷെഫ് തസ്തികയിൽ നിലവിൽ കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. അപേക്ഷിക്കുന്നതിന് ജർമ്മൻ ഭാഷാ യോഗ്യത അനിവാര്യമല്ല. പ്രായപരിധി 35 വയസ്സ്. ജർമ്മൻ ഭാഷാ യോഗ്യതയുള്ളവർക്ക് A1 A2 B1 B2 മുൻഗണന ലഭിക്കും. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ 12 മാസത്തോളം നീളുന്ന B1 വരെയുള്ള ജർമ്മൻ ഭാഷാ പഠനത്തിന് തയ്യാറാകണം. യോഗ്യതകളുടെ അംഗീകാരത്തിനുള്ള നടപടിക്രമങ്ങൾ, വിസ പ്രോസസിംഗ്, ജോബ് മാച്ചിംഗ്, അഭിമുഖങ്ങൾ, ജർമ്മനിയിലേക്ക് എത്തിയതിനു ശേഷമുള്ള ഇന്റഗ്രേഷൻ, താമസ സൌകര്യം, കുടുംബാംഗങ്ങളെ കൊണ്ടുപോകുന്നതിനുള്ള സഹായം എന്നിവയെല്ലാം പദ്ധതി വഴി ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കും. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 0471 270536 അല്ലെങ്കിൽ 0471 270539. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 0471 270536 അല്ലെങ്കിൽ 0471 270539.
4: കേരള സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള ശുചിത്വ മിഷനിൽ യങ് പ്രൊഫഷണലിന്റെ 22 ഒഴിവിലേക്ക് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേന അപേക്ഷ ക്ഷണിച്ചു. വിവിധ ജില്ലകളിലായാണ് ഒഴിവ്. ജില്ലകളും ഒഴിവും: തിരുവനന്തപുരം 3, പത്തനംതിട്ട 1, ആലപ്പുഴ 2, എറണാകുളം 1, തൃശൂർ 3, പാലക്കാട് 2, മലപ്പുറം 3, കോഴിക്കോട് 4, കണ്ണൂർ 3. യോഗ്യത: ബിടെക്, MBA, MSW, MSc. യോഗ്യത 2023 ജനുവരി 1 ശേഷം നേടിയതാകണം. പ്രായം 2026 ഏപ്രിൽ 4 32 വയസ്സ് കവിയരുത്. CMD വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. ഫോട്ടോ, ഒപ്പ്, യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ എന്നിവ വിജ്ഞാപനത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള മാതൃകയിൽ അപേക്ഷയോടൊപ്പം വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഇഷ്ടമുള്ള ജില്ല തിരഞ്ഞെടുക്കാൻ അവസരമുണ്ട്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 9. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cmd.kerala.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.cmd.kerala.gov.in. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ അധ്യാപക അനധ്യാപക തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 21 ഒഴിവുണ്ട്. അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവ് 19. വകുപ്പുകളും ഒഴിവും: ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 2, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 2, SH1, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 3, CSE EP 4, PT 4. യോഗ്യത: ME MTech MPED PhD NET. പ്രായം 64 വയസ്സ്. കവിയരുത്. ഓഫീസ് അസിസ്റ്റന്റ് ഒഴിവ് 1. യോഗ്യത: ബിരുദവും DTP.

0: കമ്പ്യൂട്ടർ പരിജ്ഞാനവും പ്രായം 59 വയസ്സ് കവിയരുത്. ഇൻസ്ട്രക്ടർ ഒഴിവ് 1. യോഗ്യത ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ത്രിവത്സര ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 59 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 10. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.uoc.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.uoc.ac.in.
1: തൊഴിൽ ദർശനം ഓഗസ്റ്റ് 12 ബാലരാമപുരം സുൽത്താന ജ്വല്ലറി 25 വയസ്സിലേക്ക്.
2: 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൗണ്ട്.
1: 1 ക്യാരറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നെക്ലസ് സമ്മാനം. 5000 രൂപയ്ക്ക് പോലും ഡയമണ്ട് ആഭരണങ്ങൾ.
2: സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബാലരാമപുരം.
3: 30 കോടി രൂപയുടെ
4: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
5: ഓഗസ്റ്റ് 10 മുതൽ ഓഗസ്റ്റ് 25 വരെ തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ടയിൽ ശ്രീ ചിത്ര തിരുനാൾ പാർക്കിൽ വച്ച് സംസ്ഥാന ഓണ കൈത്തറി വസ്ത്ര പ്രദർശന വിപണനമേള സംഘടിപ്പിക്കുന്നു. എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഇതിലേക്ക് ക്ഷണിക്കുന്നു. ദേശീയ കൈത്തറി ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കേരള കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ്.
6: പി ഭാസ്കറിന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. ഉദയം എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് എസ് ജാനകി.

0: വെളുത്ത സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും,
2: അതൊറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാറ ചോയ്സ് ഗോൾഡ് ഡയമണ്ട് ചിങ്ങം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാറ ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: ഗ്രാമകേരളം. മുടിയേറ്റ്.
6: കേരളത്തിന്റെ ഗ്രാമീണതയുടെ ഭാഗമായ മുടിയേറ്റ് എന്ന ആചാരാനുഷ്ഠാനം അതിന്റെ പവിത്രത കൊണ്ടും അവതരണ രീതി കൊണ്ടും ലോക ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. 2010 യുനെസ്കോ മുടിയേറ്റിനെ ലോക പൈതൃക കലകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. കേവല അനുഷ്ഠാനത്തിനും അപ്പുറത്ത് ക്ഷേത്രങ്ങളിൽ പഴയകാലം മുതൽ അവതരിപ്പിച്ചു വരുന്ന അതിപുരാതനവും അനുഷ്ഠാനപരവുമായ കലാരൂപമാണ് മുടിയേറ്റ്. ദാരിക നിഗ്രഹം എന്ന പുരാണ കഥയെ ആസ്പദമാക്കിയാണ് ഇത് അവതരിപ്പിക്കാറുള്ളത്. രാത്രിയിലാണ് അവതരിപ്പിക്കുന്നത്. തിരുവിതാംകൂർ, കൊച്ചി പ്രദേശങ്ങളിലാണ് ഇത് പ്രധാനമായും അവതരിപ്പിച്ചിരുന്നത്. ചില പ്രദേശങ്ങളിൽ ഇതിന് മുടിയെടുപ്പെന്നും പേരുണ്ട്. കാളിയുടെ ഭീകരമുഖം പ്ലാവിന്റെ തടിയിലോ ലോഹത്തിലോ ഉണ്ടാക്കിയെടുക്കുന്നതാണ് മുടി. മുടിയേറ്റിലെ കഥാപാത്രങ്ങൾ ഭദ്രകാളി, ദാരികൻ, ശിവൻ, നാരദൻ, കൂളി, ദാനവേന്ദ്രൻ എന്നിവരാണ്. ഭദ്രകാളിയാണ് പ്രധാന കഥാപാത്രം. ദാരികനെ വധിക്കാനായിട്ടെടുത്ത രൗദ്രരൂപമാണ് ഇത്. ഭദ്രകാളിയുമായി ഏറ്റുമുട്ടുന്ന ഭീകരനായ അസുരനാണ് ദാരികൻ. ദാരികവധത്തിനായി കാളിയെ നിയോഗിക്കുന്നത് ശിവനാണ്. ദാരികന്റെ അതിക്രമങ്ങളെപ്പറ്റി ശിവനെ അറിയിക്കുന്നത് നാരദ മഹർഷിയാണ്. ദാരികന്റെ സഹായിയാണ് ദാനവേന്ദ്രൻ. യുദ്ധസമയത്ത് ദാരികന്റെ പക്ഷത്ത് ചേർന്ന് നിൽക്കുന്ന കഥാപാത്രമാണ് ഇത്. വരിക്കപ്പലാവിന്റെ കാതൽ വൃത്താകൃതിയിൽ മുറിച്ചെടുത്താണ് മുടി നിർമ്മിക്കുന്നത്. അതിൽ സിംഹം, ഗജം, നാഗപതികൾ, കുണ്ടലങ്ങൾ എന്നിവ കൊത്തിയെടുക്കുന്നു. അതിൽ വർണ്ണങ്ങൾ ചേർത്ത് മനോഹരമാക്കുന്നു. ഭക്തിരസം ജനിപ്പിക്കുന്ന ഭീകരരൂപമായി ഇതിനെ പരിവർത്തനം ചെയ്താണ് മുടിയേറ്റ് നടത്തുന്നത്. മുടിയേറ്റിന്റെ ആദ്യഘട്ടം കളമെഴുത്തും പാട്ടുമാണ്. തറയിൽ പഞ്ചവർണ്ണ പൊടികൾ കൊണ്ട് ഭദ്രകാളിയുടെ രൂപം വരച്ച് ദേവീസ്തുതികൾ നടത്തുന്നു. പരിസമാപ്തിയിൽ കളം മായ്ക്കുകയും ചെയ്യാറുണ്ട്. വലിയ കിരീടങ്ങളും മുഖത്തെഴുത്തും മുടിയേറ്റിന്റെ സവിശേഷതയാണ്. കടും ചുവപ്പ് വസ്ത്രങ്ങളാണ് ഭദ്രകാളിയുടെ മുടിയേറ്റിന് ധരിക്കാറുള്ളത്. ഭദ്രകാളി കളത്തിൽ വേതാളത്തിന്റെ പുറത്തു കയറി ദാരിക ശിരസ്സറുത്ത് മുടി ചുറ്റി തൂക്കിപ്പിടിച്ച കാളീരൂപമാണ് വരയ്ക്കാറുള്ളത്. വീക്കുചെണ്ട, ഇലത്താളം, ചേങ്ങില എന്നിവയാണ് വാദ്യങ്ങൾ. നന്നായി അലങ്കരിച്ച പന്തലിൽ കളം വരച്ച് കളം പൂജ നടത്തുന്നു. കന്യകമാരുടെ താലപ്പൊലി കഴിഞ്ഞാൽ തിരി ഒഴിച്ചിലാണ് അടുത്ത ചടങ്ങ്. തിരി ഒഴിച്ചിൽ കഴിഞ്ഞ കളം മായ്ച്ച ശേഷമാണ് മുടിയേറ്റ് ആരംഭിക്കുന്നത്. കഥകളിക്ക് സമാനമായ വേഷവിധാനങ്ങളാണെന്ന് പ്രഥമദൃഷ്ട്യാ തോന്നിപ്പോകും. മുഖത്ത് തേപ്പും മുടുത്തുകെട്ടും കിരീടവുമൊക്കെ ഇതിനാവശ്യമുണ്ട്. നിലവിളക്ക് കൊളുത്തി അതിന്റെ മുന്നിലാണ് അനുഷ്ഠാന ചടങ്ങുകൾ തുടങ്ങുന്നത്. കാളീവേഷത്തിന്റെ മുഖത്ത് അരിമാവും ചുണ്ണാവും ചേർത്ത് ചുട്ടികുത്തുന്നു. കുരുത്തോല കൊണ്ട് അലങ്കരിച്ച ഭാരമേറിയ മുടി വ്രത അനുഷ്ഠാനങ്ങളോടെ എത്തുന്ന വ്യക്തി ധരിക്കുന്നു. ദാരികവേഷത്തിനും മുഖത്ത് ചുട്ടിയിടാറുണ്ട്. തലയിൽ കുരുത്തോലയും മണിയും. ആദ്യം ശിവനും നാരദനുമാണ് രംഗത്തെത്തുന്നത്. ദാരികന്റെ പുറപ്പാടും അതിക്രമങ്ങളുമാണ് അടുത്തത്. പിന്നീടാണ് കാളിയും കൂളിയും എത്തുന്നത്. ഹാസ്യകഥാപാത്രമായ കൂളി സന്തതികളെ മുലയൂട്ടിയും ചിരിപ്പിച്ചും രംഗം മനോഹരമാക്കുന്നു. ശിവസ്തുതി പാടിയാണ്

0: ജോഷിലാൽ. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
2: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
2: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാണ്.
1: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: നമ്മള് BMW വാങ്ങിക്കുകയാണെന്ന് മോൻ എല്ലാരോടും പറയുന്നുണ്ട്.
5: അവൻ പറയട്ടെ, ചിലപ്പോ BMW നമ്മുടെ പോർച്ചിൽ വന്നാലോ.
4: നിങ്ങൾ ഈ ഓണത്തിന് ഒരു പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങിക്കും.
5: അത് വാങ്ങിക്കാം, BMW പുറകെ വരും.
4: അതെങ്ങനെ?
5: മൈജി ഓണം മാസ ഓണത്തില് ബമ്പർ പ്രൈസ് BMW. പിന്നെ കാറും സ്കൂട്ടറും എല്ലാമായി ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും.
6: മൈജി ഓണം മാസ ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG പ്രോഗ്രാമുകളുടെ അഡ്മിഷൻ തുടരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് www.stou.ac.in സന്ദർശിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
8: ഈ ഗാനം കോഴിശ്ശേരി ബലരാമൻ എഴുതി ശ്യാം സംഗീതം നൽകി യേശുദാസ് പാടിയത്. ചിത്രം തീരം തേടുന്ന തിര.

0: നദിയോരം.
1: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണിയുടെ അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 8 മണി. ഇനി പ്രധാന വാർത്തകളിലേക്ക്.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: ഇന്ത്യയിലെ തുറമുഖങ്ങൾ ചരക്ക് ഗതാഗതത്തിന് മാത്രമല്ല സുരക്ഷയ്ക്ക് കൂടി മുൻതൂക്കം നൽകി പ്രവർത്തിക്കണമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ഡൽഹിയിൽ രണ്ടാമത് ദേശീയ

ദേശീയ തുറമുഖ സുരക്ഷാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് 8 ജില്ലകളിൽ ഇന്ന് അവധി. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അവധി. ഓണം ഉത്സവബത്തിയും മറ്റ് ആനുകൂല്യങ്ങളും മുൻ വർഷത്തെപ്പോലെ നൽകുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ ചേർന്ന തൊഴിലാളി സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഖാദി ഗ്രാമവ്യവസായ ബോർഡ് സംഘടിപ്പിക്കുന്ന ഓണമേളയുടെ ഭാഗമായി കോഴിക്കോട്ട് ഖാദി വണ്ടി ഇന്ന് ഓടിത്തുടങ്ങും. ഖാദി വിൽപ്പനശാലയായ ഓണവണ്ടി നഗര ഗ്രാമപ്രദേശങ്ങളിൽ സർവ്വീസ് നടത്തും. ഗോത്രവർഗ ഉന്നതികളിലേക്ക് സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ സംസ്ഥാനതല പരിപാടി മന്ത്രി അനൂപ് ജേക്കബ് ഇന്ന് കാസർഗോഡ് വെള്ളരിക്കുണ്ടിൽ ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് വെള്ളരിക്കുണ്ട് താലൂക്ക് ഹാളിലെ ഔദ്യോഗിക യോഗത്തിലും മന്ത്രി പങ്കെടുക്കും. ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാരസഭയുടെ ഈ വർഷത്തെ വാർഷിക പരീക്ഷ നാളെയും മറ്റന്നാളും നടത്തും. കോഴിക്കോട് ജില്ലയിൽ മീൻചന്ത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കുറ്റ്യാടി ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവയാണ് പരീക്ഷാ കേന്ദ്രങ്ങൾ. യുഎസ് ഇറാൻ യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഇറാനുമായി ചർച്ച ആരോഗ്യകരമായി പുരോഗമിക്കുന്നുവെന്ന് ട്രംപ് പറഞ്ഞു. ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് മത്സരത്തിൽ ദുബായിൽ ഇന്ത്യ പാകിസ്ഥാനെ അടുത്ത മാസം 5 നേരിടും. ഈ മാസം 28 ടൂർണമെന്റ് ആരംഭിക്കുന്നത്. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

നമുക്കിനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കണ്ടേ? അപ്പോൾ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. 2026 ജൂലൈയിൽ അന്തരിച്ച ബ്രിഡ്ജ്മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഇതിന്റെ ഉത്തരം ഡോക്ടർ ഗിരീഷ് ഭരദ്വാജ്. ഇന്ത്യയുടെ ഉൾഗ്രാമങ്ങളിൽ ചെറിയ മുതൽ മുടക്കിൽ പ്രകൃതിക്കിണങ്ങിയ നിരവധി തൂക്കുപാലങ്ങൾ നിർമ്മിക്കാൻ നേതൃത്വം നൽകിയ എഞ്ചിനീയറിംഗ് വിദഗ്ധനാണ് ഇദ്ദേഹം. കാസർഗോഡ് ജില്ലയിലെ പാണത്തൂർ, പവിത്രയംകയം എന്നിടത്ത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിരവധി തൂക്കുപാലങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. 2017 രാജ്യം ഇദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം ആര്യൻ എന്ന ചിത്രത്തിനുവേണ്ടി, രചന കൈതപ്രം, സംഗീതം രഘുകുമാർ.

0: 9 1 6 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ചേട്ടാ ഒന്ന് മൈജിയിലേക്ക് വിടാമോ?
3: ഓണം ഷോപ്പിംഗ് ആ
2: ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളാണ് മനസ്സിൽ കയറിയത്.
3: ആ കാറും സ്കൂട്ടറും ബി എം ഡബ്ല്യു ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്കൊന്ന് പോണം.
4: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: ദേശീയ കൈത്തറി ദിനത്തോടനുബന്ധിച്ചുള്ള സംസ്ഥാനതല പരിപാടി വഴുതക്കാട് സുബ്രഹ്മണ്യം ഹാളിൽ ഇന്ന് നടക്കും. ഹൈടെക് കൈത്തറിയുടെ ഉദ്ഘാടനം, കൈത്തറി ക്ലസ്റ്ററുകളിൽ തയ്യാറാക്കിയ വ്യത്യസ്തവും നൂതനവുമായ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, IHT, KSID കൈത്തറി ക്ലസ്റ്ററുകൾ എന്നിവ സംഘടിപ്പിക്കുന്ന ഷോ, പാനൽ ചർച്ച, കൈത്തറി തൊഴിലാളികളും കുടുംബാംഗങ്ങളും അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ, മുതിർന്ന കൈത്തറി നെയ്ത്തുകാരെ ആദരിക്കൽ, 2026 മികച്ച ദേശീയ ക്ലസ്റ്റർ ഡിസൈനർ അപ്പാരൽ, 3rd സ്ഥാനം നേടിയ ബാലരാമപുരം കൈത്തറി ക്ലസ്റ്ററിലെ ജിതാര വിജോ ജെവിക്ക് അനുമോദനം തുടങ്ങിയ പരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ്.
6: രവീന്ദ്രനാഥ ടാഗോർ. സാഹിത്യകാരനും സാംസ്കാരിക നായകനുമായ രവീന്ദ്രനാഥ ടാഗോർ 1861 May 7 കൊൽക്കത്തയിൽ ജനിച്ചു. കവി, തത്വചിന്തകൻ, കഥാകൃത്ത്, നോവലിസ്റ്റ്, ചിത്രകാരൻ, നാടകരചയിതാവ്, സാമൂഹിക പരിഷ്കർത്താവ് എന്നിങ്ങനെ ബഹുമുഖ പ്രതിഭയായിരുന്ന അദ്ദേഹത്തെ ഗുരുദേവ് എന്നാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. 16 വയസ്സിൽ ഭാനുസിംഹ എന്ന തൂലികാനാമത്തിൽ അദ്ദേഹം തന്റെ ആദ്യ കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചു. ബംഗാളി സാഹിത്യത്തിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്താൻ ശ്രദ്ധ ചെലുത്തിയ ടാഗോർ ബംഗാളി സംഗീതത്തിനും ചിത്രകലയ്ക്കും പുതിയ മാനം നൽകി. വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം ആഗ്രഹിച്ച അദ്ദേഹം 1901 ശാന്തിനികേതൻ എന്ന വിദ്യാലയം ആരംഭിച്ചു. 1921 ഈ വിദ്യാലയം വിശ്വഭാരതി സർവകലാശാലയായി വികസിച്ചു. 1913 ഗീതാഞ്ജലി എന്ന കവിതാ സമാഹാരത്തിന് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയപ്പോൾ നൊബേൽ സമ്മാന ജേതാവാകുന്ന ആദ്യ ഏഷ്യക്കാരനായി അദ്ദേഹം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് 1915 ബ്രിട്ടീഷ് സർക്കാർ നൽകിയ സർ പദവി ഉപേക്ഷിച്ചു. ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും ദേശീയ ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ രചനകളാണ്. സ്വാതന്ത്ര്യപൂർവ ഭാരതത്തിന്റെ കലാ സാംസ്കാരിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം 1941 August 7 അന്തരിച്ചു. കാലം സാക്ഷിയിൽ ഇന്ന് രവീന്ദ്രനാഥ ടാഗോറിന്റെ ശബ്ദം.
7: Bid me farewell, my brothers. I bow to you all and take my departure. Here I give back the keys of my door, and I give up all claims to my house. I only ask for last kind words from you. We were brothers for long, but I received more than I could give. Now the day has dawned, and the lamp that lit my dark corner is out. A summer has come, and I am ready for my journey. I know that the day will come when my sight of this earth shall be lost, and life will take its leave in silence, drawing the last curtain over my eyes. Yes, stars will watch at night, and morning rise as before, and hours heave like sea waves, casting up pleasure from pain. When I think of this end of my moment, the barrier of the moment breaks, and I see by the light of death thy world with its fearless figures. Rare is its lowliest feet, rare is its meanest of life.
6: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് രവീന്ദ്രനാഥ ടാഗോറിന്റെ ശബ്ദം.
8: ഹൃദയം ഒരു ക്ഷേത്രം എന്ന ചിത്രത്തിനുവേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം.

0: ഇനി ശ്രദ്ധിച്ചോളൂ നമുക്ക് ചുറ്റും. ത്രിവത്സര LLB കോഴ്സ് പ്രവേശനത്തിനുള്ള അന്തിമ കാറ്റഗറി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് CEE.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹെൽപ്പ് ലൈൻ നമ്പർ 0471233320. കമ്പ്യൂട്ടർ സാക്ഷരതാ യജ്ഞ പരിപാടിയുടെ ഭാഗമായി ശാസ്ത്ര സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന സൌജന്യ കമ്പ്യൂട്ടർ പരിശീലനത്തിന് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 9037893148 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 9037893148. കേരള പ്ലാനിംഗ് ബോർഡിൽ 2 മാസത്തെ ഇന്റേൺഷിപ്പിന് അവസരം. PG PhDക്കാർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0471233320 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ. 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
2: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
4: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
1: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകളുമായി വെട്ടാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
6: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺ വരെ എല്ലാ മൊബൈൽ പർച്ചേസിനുമൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ. കൂടാതെ മൊബൈൽ ഫോൺ ഫിനാൻസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ നെക് ബാൻഡ്. വെട്ടാപ്പള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫറിൽ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും. വെട്ടാപ്പള്ളിയിലെ ഏജൻസീസ്.
7: കൊല്ലം സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ടുകെട്ട്.
8: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
9: കൊല്ലം സുപ്രീം.
10: ഓഗസ്റ്റ് 12 ബാലരാമപുരം സുൽത്താന ജ്വല്ലറി 25ാം വയസ്സിലേക്ക്.
11: 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൌണ്ട്.
10: 18 കാരറ്റിൽ തീർത്ത ഇന്റർനാഷണൽ ഗുണനിലവാരമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾ മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ.
11: സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബാലരാമപുരം.
12: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പറകരുത്.
13: അതെങ്ങനെ?
12: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: ഇനി സീതാരാമം എന്ന ചിത്രത്തിലെ ഗാനമാണ് അരുൺ എലാഡ് എഴുതി വിശാൽ ചന്ദ്രശേഖർ സംഗീതം നൽകി ഹരിശങ്കറും സിന്ധൂരി വിശാലും പാടിയത്.

0: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ.
1: ഷർട്ടിംഗ് സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം ലിനൻ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
2: സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടൈലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
3: MRT ഓണം പൊന്നോണം ലക്കി ഡ്രോയിലെ ഈ ആഴ്ചയിലെ ഗോൾഡ് കോയിൻ വിന്നർ ഷാമി കാഞ്ഞിരമ്പാറ, 60 വർഷത്തെ സേവന പാരമ്പര്യവുമായി MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും.
4: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
6: മറ്റൊരു ഗാനത്തിലേക്ക്. ദേവദൂതൻ എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം എഴുതി, വിദ്യാസാഗർ സംഗീതം നൽകി, ജയചന്ദ്രനും ചിത്രയും പാടിയത്.

0: വീട്ടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ.
2: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
4: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
5: എല്ലാ തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
6: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
4: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971.
7: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
8: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
9: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി എഫ് എം ആണ്, 101.9. ഇപ്പോൾ സമയം 8 കഴിഞ്ഞ് 30 മിനിറ്റ്.
10: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
11: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം. ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
9: നോവൽ സഞ്ചാരം.
12: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
13: കുനുത്തു കറുത്ത മീശ തടവിക്കൊണ്ടിരിക്കുകയാണ് വിശ്വനാഥൻ. അയാളുടെ കണ്ണുകൾ സന്ധ്യാപ്രകാശത്തിൽ അലഞ്ഞു നടന്നു. നിഴൽപ്പാടുകൾ കനത്തു കനത്തു വരുന്നു. അയാളുടെ ഹൃദയത്തിലാകെ നിഴൽ പരന്നിരിക്കുകയാണ്. സംഘർഷങ്ങൾ കൊണ്ട് തളർന്ന അയാൾ തന്നെ താൻ ഒന്നാകെയിട്ട് നോക്കുകയാണ്. സ്വയം മാറ്റി കശക്കാൻ യത്നിക്കുകയാണ്. പക്ഷേ പുകയുന്ന തലച്ചോറും നീറുന്ന ഹൃദയവുമായിട്ട് എന്ത് ചെയ്യാൻ? പ്രപഞ്ചം ആ യുവാവിനു മുന്നിൽ ഇരുണ്ടുപോകുന്നു. എന്തൊക്കെയോ പൊട്ടിപ്പൊട്ടിപ്പോകുന്നു. ആരൊക്കെയോ വിങ്ങി വിങ്ങി കരയുന്നു. ശകാരങ്ങൾ, ശാപവാക്കുകൾ, പല്ലിറുമ്മലുകൾ എല്ലാം ഹൃദയത്തിൻ്റെ അടിയിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഒറ്റയ്ക്കൊറ്റയ്ക്കും കൂട്ടായും ആ ശബ്ദങ്ങൾ പൊങ്ങുന്നു. തലയും താങ്ങിക്കൊണ്ട് അയാൾ പറഞ്ഞു, എനിക്ക് വയ്യ. 100 തവണ അതേ വാക്കുകൾ തന്നെ ഉരുവിട്ടു. എനിക്ക് വയ്യ, വയ്യ, വയ്യ. ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ ശബ്ദങ്ങൾക്കും മേലെ ആ വാക്കുകൾ മുഴങ്ങിക്കേൾക്കാനും അങ്ങനെ ആ അപശബ്ദങ്ങളെ മുക്കിക്കൊല്ലാനും അയാൾ ആഗ്രഹിച്ചു. സാധ്യമാണോ? പുറപ്പെട്ടു കഴിഞ്ഞ കാറ്റിനെ മടക്കി വിളിക്കാൻ സാധ്യമാണോ? കാറ്റടിച്ചുകൊണ്ടേയിരിക്കട്ടെ എന്ന് ഒരു നിമിഷം വിചാരിക്കും. അടുത്ത നിമിഷത്തിൽ താൻ കടപുഴങ്ങിപ്പോകുകയാണെന്ന് ഭയപ്പെടും. ക്രമമായി ഒന്നും വിചാരിച്ചു നോക്കാൻ കഴിയുന്നില്ല. ശല്യം. എന്തിന് ഞാനിങ്ങോട്ട് വന്നു? എന്തിന് ഇവിടെ വന്നു? തന്നോട് തന്നെ ചോദിക്കുകയാണ്. ഉത്തരമില്ല. ഒഴുക്കിൽ പറിച്ചിട്ട ഒരിലയായിരുന്നു. ഒഴുകി ഒഴുകി ഒരു വള്ളിക്കുടലിൽ ചെന്നുപെട്ടു. അന്ന് പ്രപഞ്ചം മുഴുക്കെ ഒരു തള്ളിയൊഴുക്കായിരുന്നു. ഏതോ അദൃശ്യശക്തികൾ 4 ഭാഗത്തു നിന്ന് മാടി വിളിക്കുകയായിരുന്നു. വരൂ, വരൂ, വരൂ. അയാൾ ആ വിളി കേട്ടുപോന്നു. ചലനാത്മകമായിരുന്നു അക്കാലത്ത് എന്തും. മരങ്ങൾ ആകാശത്തേക്ക് ഓടിക്കയറുകയാണ്. അർദ്ധനിമീലിതാക്ഷനായി കോലായിൽ കിടന്നുറങ്ങുന്ന തന്തനായയുടെ സ്വപ്നങ്ങൾ അയാൾക്ക് കാണാമായിരുന്നു. ഓണക്കിളിയും കുരുത്തോലവാലനും എവിടെ നിന്ന് വരുന്നുവെന്നും എന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്നും അയാൾക്ക് മനസ്സിലായിരുന്നു. ഓരോ പരമാണുവിനും ഒരു കഥ പറയാനുണ്ടായിരുന്നു. മഞ്ചാടിക്കുരുവിനും നക്ഷത്രത്തിനുമെല്ലാം അന്ന് ജീവചരിത്രമുണ്ടായിരുന്നു. പതുക്കെ പതുക്കെ അവ നിശബ്ദമായി വരുന്നുണ്ടെന്ന് അയാൾ അറിഞ്ഞില്ല. ഭൂമിയിലെ ശബ്ദബഹളത്തിൽ ശ്രദ്ധിക്കാമായിരുന്നു. ഇന്നോ? ഇന്ന് എല്ലാ ശബ്ദങ്ങളും ഒരടിക്ക് നിലച്ചിരിക്കുകയാണ്. ഏകാന്തമായ മലയിടുക്കിലൂടെ ചൂളം വിളിച്ചു പായുന്ന കാറ്റുപോലെ ഒരു തേങ്ങൽ അനുസ്യൂതമായി പ്രപഞ്ചത്തെ വലയം ചെയ്യുന്നുവെന്ന് തോന്നി. സമസ്തവും ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞതുപോലെ തോന്നുന്നു. ശാന്തയെ ആദ്യം കണ്ടതെപ്പോഴാണെന്ന് അയാൾ ഓർത്തുനോക്കി. പക്ഷേ അന്ന് പ്രത്യേകതയൊന്നും തോന്നിയിട്ടില്ല. ആ മുന്തിയ ജീവിയെപ്പറ്റി ഒരത്ഭുതം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരുമിച്ച് നൃത്തം പഠിക്കാൻ തുടങ്ങിയത് മുതൽക്കാണ് താനും അവളും ഒരേ താളത്തിൽ ചെന്ന് വീണതെന്ന് വിശ്വം ഓർത്തു. ആ രംഗങ്ങൾ ഹൃദയത്തിലൂടെ പാഞ്ഞു പോകുന്നു.
12: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
10: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജക ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം ആശംസകളോടെ കേരള കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ്.
14: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
15: എന്നും രാവിലെ 10:30
14: പ്രായോജകർ.
15: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
14: റീഗൽ ജുവലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
16: ജരൂർ സുനിയെ ശാം 4 ബജെ പിട്ടാര. इस कार्यक्रम के प्रायोजक हैं AISSMS पुणे, अ प्रीमियर हेरिटेज ग्रुप ऑफ इंस्टीट्यूट्स.
17: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
18: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
19: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
18: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
9: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു പൂവിന്റെ സൗരഭ്യവും മഴ നനഞ്ഞ മണ്ണിന്റെ മണവും അടുക്കളയിൽ നിന്നുയരുന്ന വിഭവങ്ങളുടെ സുഗന്ധവും മനസ്സിൽ മായാത്ത ഓർമ്മകളായി പതിയുന്നത് ഗന്ധത്തിൽ

അത്ഭുത ശക്തി കൊണ്ടാണ്. ഗന്ധം എന്ന ഇന്ദ്രിയ അനുഭവത്തെ വിശേഷിപ്പിക്കുന്ന ഗാനങ്ങളാണ് ഇന്ന് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ. ആദ്യഗാനം അയൽക്കാരി എന്ന ചിത്രത്തിനുവേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, യേശുദാസ് പാടിയത്.

തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിലെ അടുത്ത ഗാനം ചിത്രപാടിയത് ചിത്രം ഇലവങ്കോട് ദേശം. ഈ ഗാനം എഴുതിയത് ONB കുറുപ്പാണ്, സംഗീതം വിദ്യാസാഗറും.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
2: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
3: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ് പൂജപ്പുര.

0: സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ ബി എം ഡബ്ല്യു വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാം.
2: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസ് ആക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: ഇനി യോഗ സൗഖ്യം.
4: യോഗ സൗഖ്യം.
5: ഇന്ന് ഈ പരിപാടിയിൽ യോഗയും ആത്മീയതയും, ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ് സംസാരിക്കുന്നു.
6: ആഗോളതലത്തിൽ WHO പോലുള്ള സംഘടനകൾ യോഗയെ അംഗീകരിക്കുന്നതിനു പിന്നിൽ നിരന്തരം നടക്കുന്ന പഠനങ്ങളും യോഗയുടെ വെൽനസ് സാധ്യതകളും ആഴത്തിൽ വിശകലനം ചെയ്തുകൊണ്ട് തന്നെയാണ്. കേവലം ശാരീരിക വ്യായാമം എന്നതിലുപരി യോഗ മനസ്സും ശരീരവും നിയന്ത്രിച്ചുകൊണ്ട് ആത്മസാക്ഷാത്കാരം നേടുന്നതിലേക്കുള്ള തുറന്ന പാതയാണ്. ഈ മൂന്ന് സത്തകളെ തിരിച്ചറിയുന്നവൻ ജീവനെ അറിയുന്നു, പ്രപഞ്ചത്തെ അറിയുന്നു എന്നതാണ് യോഗയിലൂടെ ദ്യോതിപ്പിക്കുന്ന ആത്മീയ സത്യം. ആധ്യാത്മികതയോട് മുഖം തിരിക്കുന്ന സമൂഹമാണ് ഇന്ന് വളർന്നു വരുന്നത്. അതിന് പ്രധാന കാരണം ആത്മീയത തെറ്റിദ്ധരിക്കപ്പെട്ടു പോയത് തന്നെയാണ്. എന്നാൽ മത ജാതി വ്യവസ്ഥകൾക്കും അതീതമാണ് യഥാർത്ഥ ആത്മീയത എന്നത് ആഴത്തിൽ തത്വശാസ്ത്രം വിശകലനം ചെയ്യുകയും യോഗ പ്രമാണങ്ങൾ അഭ്യസിക്കുകയും ചെയ്യുമ്പോൾ അനുഭവവേദ്യമാകുന്നു. അതുവരെ നമ്മിൽ നിന്ന് അകലത്തിൽ തന്നെ അത് നിലകൊള്ളും. കലങ്ങിയ ജലത്തിൽ പ്രതിബിംബം കാണാത്തതുപോലെ കലുഷിതമായ മനസ്സിലും ആത്മീയതയുടെ നിഴലാട്ടം ദൃശ്യമാകണമെന്നില്ല. ഒരിടത്ത് സ്ഥിരമായും സുഖമായും ഇരുപ്പുറപ്പിക്കുകയും ക്ഷണനേരം ചിന്തകളെ പിന്തുടരാതെ ഇരിക്കുകയും ചെയ്താൽ തന്നെ ഏതൊരു സാധാരണ വ്യക്തിക്കും ആത്മീയതയെ സ്പർശിക്കാം. അത് ശാന്തവും വ്യക്തവുമായ അസ്തിത്വമാണ്. അവിടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇല്ലാതെയാകുന്നു. അറിവിന്റെ വെളിച്ചം മാത്രം ദ്യോതിക്കുന്നു. അത്തരം അവസ്ഥയിലേക്ക് പോകാൻ ഏത് സാധാരണക്കാരനും കഴിയും. അതിലേക്കുള്ള വഴിയാണ് യോഗ. ഈ ഒരു അവസ്ഥയെ അനുഭവിക്കാത്തിടത്തോളം മനസ്സും ശരീരവും ഒരേപോലെ ആവലാതികൾ ഉയർത്തും. മനസ്സിന് ഉണ്ടാകുന്ന ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ ബൗദ്ധികമായ തീരുമാനങ്ങൾക്ക് കഴിയാതെ വരുന്നു. മിഥ്യാബോധം ഉണ്ടാകുകയും ചെയ്യപ്പെടും. മനസ്സിനെ ശാന്തമാക്കുക എന്നത് തന്നെയാണ് അതിനുള്ള പോംവഴി. അത് യഥാർത്ഥ അറിവ് കൊണ്ട് മാത്രം കഴിയുന്ന കാര്യവുമാണ്. അവിടെ നിശബ്ദത മാത്രം അവശേഷിക്കുന്നു. ആത്മീയത എന്തെന്ന് അനുഭവിച്ചറിയാതെ നിവർത്തിയില്ല. ഒരുവന്റെ സത്യാന്വേഷണമായും അത് വിലയിരുത്തപ്പെടാറുണ്ട്. എന്റെ ആത്യന്തിക ലക്ഷ്യം എന്താണെന്നും ഞാൻ എന്ന വ്യക്തി ആരാണെന്നുമെല്ലാം വളരെ ആഴത്തിൽ ചോദ്യങ്ങൾ ഉയർത്തി ഉത്തരങ്ങൾ അറിഞ്ഞു പോകുന്നവന് ആത്മീയതയെ സ്പർശിക്കാം. ഞാൻ ആരാണ് എന്ന് തുടങ്ങി എല്ലാം ഞാനാണെന്ന് അറിയുമ്പോൾ ആത്മീയത കൈവരും. ആദ്യം ഞാൻ ശരീരമാണെന്ന് തോന്നിയേക്കാം. അപ്പോൾ ശരീരം എന്താണെന്ന് തിരിച്ചറിയുക. കേവലം ശരീരത്തിനും അപ്പുറമാണ് ഞാനെന്ന് അടുത്ത പടി തോന്നിയേക്കാം. മനസ്സിന്റെ ചിന്തകളുടെ ആകെത്തുകയാണോ ഞാനെന്നും ചിന്തിച്ചേക്കാം. എന്നാൽ ശരീരത്തിന്റെയും മനസ്സിന്റെയും സ്വഭാവം കാലദേശാന്തരം കൊണ്ട് മാറി മറിഞ്ഞേക്കാം എന്ന് പിന്നീട് തിരിച്ചറിയുന്നു. മാത്രമല്ല അത് രണ്ടും യഥാർത്ഥ നമ്മെ പൂർണ്ണമായി വിഭാവനം ചെയ്യുന്നില്ല എന്നും നാം തിരിച്ചറിയുന്നു. അപ്പോൾ പിന്നെ ഇത് രണ്ടുമല്ലാത്ത വേറെ എന്തോ ഒന്നാണ് ഞാനെന്നും അറിവുണ്ടാകുന്നു. ഈ അറിവാണ് ആത്മീയതയിലേക്കുള്ള ചവിട്ടുപടി. ഈ അറിവ് ഏതൊരു വ്യക്തിക്കും നേടിയെടുക്കാൻ കഴിയും. WHO പോലുള്ള ലോക ആരോഗ്യ സംഘടന ആരോഗ്യം എന്ന വാക്കിന്റെ നിർവചനത്തിൽ ഈ ഒരു മാനം കൂടി അനിവാര്യമായി കണക്കാക്കിയതിന്റെ കാരണം ഇതാണ്. ഒരുവന് നല്ല ശരീരവും നല്ല മനസ്സും ഉണ്ടെങ്കിൽ മാത്രം പൂർണ്ണ ആരോഗ്യം ഉണ്ടാവണമെന്നില്ല. അവൻ ആത്മീയമായുള്ള ചോദനകൾക്ക് ഉത്തരം നൽകാൻ പ്രാപ്തനുമാകണം. അത്തരത്തിൽ നോക്കുമ്പോൾ പൂർണ്ണ ആരോഗ്യത്തിന്റെ എല്ലാ മാനങ്ങളും യോഗയിൽ അന്തർലീനമാണ്.
5: യോഗയും ആത്മീയതയും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ്.
7: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവനം മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
8: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
7: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
9: നിനക്കൊരു BMW കിട്ടിയാൽ ആദ്യം എവിടെയാ പോവുക?
10: BMW ആദ്യം കിട്ടട്ടെ,
9: കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ.
10: എങ്ങനെ?
9: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഷോപ്പിംഗ് ചെയ്താൽ ബമ്പർ സമ്മാനമായി ഒരു BMW ആ കാത്തിരിക്കുന്നത്. കൂടാതെ 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്.
10: എന്നാ ഞാനും വരും എന്റെ സ്വന്തം BMW.
11: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
12: 2026 ഓഗസ്റ്റ് 10 മുതൽ ഓഗസ്റ്റ് 25 വരെ തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ടയിൽ ശ്രീ ചിത്ര തിരുനാൾ പാർക്കിൽ വച്ച് സംസ്ഥാന ഓണ കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നു.

ഇപ്പോൾ ഒരു ഗാനം കൂടി കേൾക്കാം. ഇളയരാജ സംഗീതം നൽകി യേശുദാസും കല്യാണി മേനോനും പാടിയതാണ് ചിത്രം മംഗളം നേരുന്നു. ഈ ഗാനമെഴുതിയത് MD രാജേന്ദ്രൻ.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരിയുടെ ഈ അധ്യായം സമാപിക്കുകയാണ്. പരിപാടി കേട്ടുകൊണ്ടിരുന്ന ഏവർക്കും സ്നേഹപൂർവ്വം നന്ദി, നമസ്കാരം. ഒപ്പം ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു, പ്രളയം മൂലം ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് ആവുന്ന വിധം ചേർത്ത് നിർത്താം. സ്നേഹപൂർവ്വം, രേഖ അജിത്.

പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 9 മണി. ഇനി ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.

0: cuckoo, cuckoo. Cuckoo, cuckoo.
1: Thank you.

0: ഈ ഓണം കെ ചേട്ടൻ തൂക്കും,
1: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്? ഓഫർ കണ്ടിട്ട് ഡിസ്കൗണ്ട് ഉണ്ടാ?
5: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
4: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജിയിലോട്ടാ.
6: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
1: പഠനം പാതി വഴിയിൽ നിലച്ചു പോയവർക്ക് ഇതാ ഒരു സുവർണ അവസരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ UGC അംഗീകാരമുള്ള UG PG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ 9188909901 വിളിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
7: August 12 ബാലരാമപുരം സുൽത്താന ജ്വല്ലറി 25 വയസ്സിലേക്ക്.
8: August 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൗണ്ട്.
7: ഒപ്പം വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങളും പിറന്നാൾ സമ്മാനങ്ങളും. സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബാലരാമപുരം.
9: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകളുമായി വെട്ടാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
10: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺ വരെ എല്ലാ മൊബൈൽ പർച്ചേസിനുമൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ. കൂടാതെ മൊബൈൽ ഫോൺ ഫിനാൻസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ നെക് ബാൻഡ്. വെട്ടാപ്പള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫറിൽ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും. വെട്ടാപ്പള്ളിയിലെ ഏജൻസീസ്.
11: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
12: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.

0: ദേശീയ കൈത്തറി ദിനത്തോടനുബന്ധിച്ചുള്ള സംസ്ഥാനതല പരിപാടി വഴുതക്കാട് സുബ്രഹ്മണ്യം ഹാളിൽ ഇന്ന് നടക്കും. ഹൈടെക് കൈത്തറിയുടെ ഉദ്ഘാടനം, കൈത്തറി ക്ലസ്റ്ററുകളിൽ തയ്യാറാക്കിയ വ്യത്യസ്തവും നൂതനവുമായ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, IHT KSID കൈത്തറി ക്ലസ്റ്ററുകൾ എന്നിവ സംഘടിപ്പിക്കുന്ന ഷോ, പാനൽ ചർച്ച, കൈത്തറി തൊഴിലാളികളും കുടുംബാംഗങ്ങളും അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ, മുതിർന്ന കൈത്തറി നെയ്ത്തുകാരെ ആദരിക്കൽ, 2026 മികച്ച ദേശീയ ക്ലസ്റ്റർ ഡിസൈനർ അപ്പാരൽ, മൂന്നാം സ്ഥാനം നേടിയ ബാലരാമപുരം കൈത്തറി ക്ലസ്റ്ററിലെ ജിതാര വിജോ ജെവിക്ക് അനുമോദനം തുടങ്ങിയ പരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ്.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
2: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: പ്രിയ ശ്രോതാക്കളെ, നാം കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.
1: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും,
2: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി ഹവാന ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിഹ്നം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹവാന ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: ആഹാ, പുതിയ ഫോൺ വാങ്ങിച്ചല്ലോ. ഇന്നലെ മൈജിയിൽ പോയിരുന്നോ?
6: എങ്ങനെ പോവാതിരിക്കും.
5: അതെന്താ,
6: കാറും സ്കൂട്ടറും മുതൽ BMW വരെ ആയിരക്കണക്കിന് സമ്മാനങ്ങളും വൺ ഡിസ്കൗണ്ടുകളും അല്ലേ മൈജി ഓണം മാസ് ഓണം സീസൺ 4 കാത്തിരിക്കുന്നത്.
5: അപ്പോ ഈ ഓണത്തിന് മൈജിയിലൊന്നും കേറാതെ പറ്റില്ലല്ലേ.
7: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
8: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി.
9: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
10: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
11: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
12: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
0: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 9 കഴിഞ്ഞ 30 മിനിറ്റ്. ഇനി പ്രിയ ശ്രോതാക്കൾക്കുള്ള സ്നേഹോപഹാരമാണ് ഗാനോപഹാരം. ശ്രോതാക്കൾക്കറിയാമല്ലോ, ഇന്ന് 2001 മുതൽ 2010 വരെ പുറത്തിറങ്ങിയ ഏതാനും ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഗാനോപഹാരത്തിൽ. നമുക്കാദ്യം ആസ്വദിക്കാം കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിനുവേണ്ടി BR പ്രസാദ് എഴുതി, വിദ്യാസാഗർ സംഗീതം നൽകി, MG ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം.

0: ആഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം. ആശംസകളോടെ കേരള കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ്.
1: ഗാനുബഹരത്തിലെ അടുത്ത ഗാനം ഫാൻഡം എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, ദേവ സംഗീതം നൽകി, ജയചന്ദ്രനും ചിത്രയും പാടിയതാണ്.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
1: മൈ ജി ഫ്യൂച്ചറില്
0: എന്താ ഇത്ര അത്യാവശ്യം?
1: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളയാ.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: ഗാനോപഹാരത്തിൽ നമുക്കിനി കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, വിദ്യാസാഗർ സംഗീതം നൽകി, എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. ചിത്രം മീശമാധവൻ.

0: 2026 ഓഗസ്റ്റ് 10 മുതൽ ഓഗസ്റ്റ് 25 വരെ തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ടയിൽ ശ്രീ ചിത്ര തിരുനാൾ പാർക്കിൽ വച്ച് സംസ്ഥാന ഓണ കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നു. എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഇതിലേക്ക് ക്ഷണിക്കുന്നു. ദേശീയ കൈത്തറി ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കേരള കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ്.
1: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഗാനോപഹാരം തുടരുകയാണ്. നമുക്കിനി കേൾക്കാം ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, ഔസേപ്പച്ചൻ സംഗീതം നൽകി, ജയചന്ദ്രനും സുജാതയും പാടിയൊരു ഗാനം, ചിത്രം എന്റെ വീട് അപ്പൂന്റെയും.

ഗാനബഹാരത്തിൽ ഇപ്പോൾ ഒരു ഗാനം കൂടി കേൾക്കാം. പട്ടാളം എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, വിദ്യാസാഗർ സംഗീതം നൽകി, ജയചന്ദ്രനും സുജാതയും പാടിയത്.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാജ്യത്തിന്റെ സംസ്കാരോന്നതിക്കും മഹത്തായ പാരമ്പര്യത്തിനും കൈത്തറി മേഖലയുടെ സംഭാവന വിലപ്പെട്ടതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ കൈത്തറി ദിനത്തിൽ സാമൂഹിക മാധ്യമത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം കുറിച്ചത്. കണ്ണൂർ ചെറുപുഴയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ജീവൻ നഷ്ടമായ ആർ രാജേഷിന്റെ തിരുവനന്തപുരം നേമത്തെ വീട് മന്ത്രി രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. രാജേഷിന്റെ ആശ്രിതർക്ക് ഗവൺമെന്റ് ജോലി നൽകുന്ന കാര്യം മന്ത്രിസമിതി യോഗത്തിൽ തീരുമാനിക്കുമെന്ന് രമേശ് ചെന്നിത്തല അറിയിച്ചു. പാണക്കാട് മണ്ണിടിഞ്ഞ പ്രദേശത്തെ ഗതാഗതം പുനർസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദഗ്ധ സമിതി പ്രദേശം സന്ദർശിച്ചു. സമിതി ഇന്ന് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകും. തൃശൂർ മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത കുതിരാനിൽ ഇരട്ടക്കുഴൽ തുരങ്കത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് മണ്ണിടിച്ചിൽ. മലയുടെ മുകളിൽ രണ്ടിടത്ത് നിന്നാണ് ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ ആരംഭിച്ചത്. കാസർകോട്ട് വിവിധ വകുപ്പുകൾ പ്രസിദ്ധീകരിക്കുന്ന നോട്ടീസുകൾ കന്നഡയിലും അച്ചടിക്കാൻ ജില്ലാ തലവന്മാർക്ക് നിർദ്ദേശം നൽകും. ഭാഷാ ന്യൂനപക്ഷ ജില്ലാതല സമിതിയുടെ യോഗത്തിലാണ് തീരുമാനം. അനാവശ്യ കാരണങ്ങൾ പറഞ്ഞ് ക്ഷേമ പെൻഷനുകൾ ആധാർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് മാറ്റുന്ന നീക്കം ജനദ്രോഹമാണെന്ന് കിസാൻ ജനത സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോൺസൺ കുളത്തിങ്കൽ. ഇത്തരം നീക്കങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ടവർ അടിയന്തരമായി പിന്മാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കോട്ടയം മണർകാട് നിയന്ത്രണം നഷ്ടമായ ബൈക്ക് റോഡിൽ തെന്നി സ്വകാര്യ ബസിനടിയിലേക്ക് മറിഞ്ഞ യുവതി മരിച്ചു. അയർക്കുന്നം കൊങ്ങാണ്ടൂർ സ്വദേശിനി ശ്രീദേവി മനോജാണ് മരിച്ചത്. ഇന്ത്യൻ ഗ്രാൻഡ്മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക് ഗ്രാൻഡ് ചെസ് ടൂർ സെയിന്റ് ലൂയിസ് റാപ്പിഡ് ആന്റ് ബ്ലിറ്റ്സ് കിരീടം. അമേരിക്കയിലെ ചാമ്പ്യൻഷിപ്പിൽ 23 പോയിന്റോടെയാണ് പ്രജ്ഞാനന്ദ കിരീടം സ്വന്തമാക്കിയത്. അനന്തപുരി എഫ്എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 11 മണിക്ക്.

0: ദേശീയ കൈത്തറി ദിനത്തോടനുബന്ധിച്ചുള്ള സംസ്ഥാനതല പരിപാടി വഴുതക്കാട് സുബ്രഹ്മണ്യം ഹാളിൽ ഇന്ന് നടക്കും. ഹൈടെക് കൈത്തറിയുടെ ഉദ്ഘാടനം, കൈത്തറി ക്ലസ്റ്ററുകളിൽ തയ്യാറാക്കിയ വ്യത്യസ്തവും നൂതനവുമായ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, IHT, KSID കൈത്തറി ക്ലസ്റ്ററുകൾ എന്നിവ സംഘടിപ്പിക്കുന്ന ഷോ, പാനൽ ചർച്ച, കൈത്തറി തൊഴിലാളികളും കുടുംബാംഗങ്ങളും അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ, മുതിർന്ന കൈത്തറി നെയ്ത്തുകാരെ ആദരിക്കൽ, 2026 മികച്ച ദേശീയ ക്ലസ്റ്റർ ഡിസൈനർ അപ്പാരൽ, 3rd സ്ഥാനം നേടിയ ബാലരാമപുരം കൈത്തറി ക്ലസ്റ്ററിലെ ജിതാര വിജോ ജെവിക്ക് അനുമോദനം തുടങ്ങിയ പരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ്.
1: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. സഞ്ചാരി
2: പ്രിയ ശ്രോതാക്കളെ, സന്തോഷ് ജനാർദ്ദനന്റെ അലാസ്കൻ യാത്രാവിശേഷങ്ങളാണല്ലോ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. ബാക്കി വിശേഷങ്ങൾ കൂടി കേട്ടാലോ?
3: നമ്മൾ സന്തോഷ് നടത്തിയ അലാസ്കൻ വിശേഷങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ബാക്കി വിശേഷങ്ങൾ കൂടെ അദ്ദേഹത്തോട് ചോദിച്ചറിയാം. യാത്രയുടെ മറ്റ് വിശേഷങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് അറിയേണ്ട ഒരു കാര്യം, നേരത്തെ പറഞ്ഞിരുന്നു യാത്രയിലുടനീളം മനുഷ്യവാസം തീരെ കുറവായിരുന്നു, ഒരു തരത്തിലൊരു നത്തിങ്നെസ് ആയിരുന്നല്ലോ. നമ്മൾ പോകുന്നതെല്ലാം അമേരിക്കൻ വൻകരയിലായാലും ആളുകളൊക്കെ ഉള്ള സ്ഥലത്തായിരിക്കും നമ്മൾ താമസിച്ചിട്ടുണ്ടാവുക. ഇതിൽ നിന്ന് വ്യത്യസ്തമായൊരു അനുഭവമാണല്ലോ, അപ്പോ അതിനെ പറ്റി ഒന്ന് പറയാം, എങ്ങനെയായിരുന്നു അത്?
4: ശരിക്കും ഒരു നത്തിങ്നെസ് ആണത്, ഒന്നുമില്ല. ഒന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് 1-2 മണിക്കൂർ ഞങ്ങൾ ഒരു ട്രക്കോ ഒരു മനുഷ്യനെ ഒന്നും കണ്ടില്ല. ജസ്റ്റ് ഞങ്ങള് ഒരു നീണ്ടു നിറ നടക്കുന്ന റോഡ്, സൈഡിൽ കുറെ പുല്ല് കഴിഞ്ഞു. അങ്ങനത്തെ ഒരു സ്ഥലമാണത്. മേ ബി ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളിനാണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും ആ സ്ഥലം.
3: ഓക്കെ, അപ്പൊ പിന്നെ ഇങ്ങോട്ടാണ് പോയത്?
4: ആ യാത്ര ഞങ്ങള് കോൾഡ് ഫുഡ് എന്ന് പറയുന്ന ഒരു ചെറിയ ടൗണിലാണ് ഞങ്ങള് നിർത്തിയത്. അന്നത്തെ ഒരു ദിവസത്തെ യാത്ര ഞങ്ങൾ അവിടെ വൈൻഡ് അപ്പ് ചെയ്യായിരുന്നു. ഈ കോൾഡ് ഫുഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നിർത്താൻ ഒരു കാരണമുണ്ട്. ഈ ഡാൽട്ടൺ ഹൈവേയിൽ ഫെയർബാങ്ക്സ് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം കോൾഡ് ഫുഡേ ഉള്ളൂ, വേറൊന്നുമില്ല. അത് ഓൾമോസ്റ്റ് 300 മൈൽ ട്രാവൽ ചെയ്തിട്ട് വേണം ഞങ്ങൾ അവിടെ എത്താൻ. അത് ട്രാവൽ ചെയ്യാൻ ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് 8 മണിക്കൂറോളം എടുത്തു. 300 മൈൽ ട്രാവൽ ചെയ്യാൻ 8 മണിക്കൂർ വേണമെന്ന് വെച്ചാൽ വേണ്ട, പക്ഷെ ഞങ്ങള് ഈ യാത്രയില് ഉടനെയുള്ള ഈ സ്ഥലങ്ങളൊന്നും നമുക്ക് ഇനി എപ്പോഴാണ് ഞാൻ കാണാൻ പറ്റുകയെന്നൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് എല്ലായിടത്തും നിർത്തി ഇതുപോലെ പ്രകൃതി ആസ്വദിച്ചിട്ടാണ് ഞങ്ങൾ ട്രാവൽ ചെയ്തത്. അതുകൊണ്ടായിരിക്കും 8 മണിക്കൂർ എടുത്തു. അവിടെ കോൾഡ് ഫുഡിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു 12 അടിക്ക് 12 അടി റൂമാണ്, അതിനാണ് അവർ ചാർജ് ചെയ്യുന്നത്. 2 പേരോ 3 പേരോ അവിടെ താമസിക്കാം, പക്ഷെ റെന്റ് ഒന്ന് തന്നെയാണ്. US മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കും 2 പേരാണെങ്കിൽ ഒരു ചാർജും 3 പേരാണെങ്കിൽ എക്സ്ട്രാ ബെഡ് ചാർജ്, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ അങ്ങനൊന്നുമില്ല, റൂം തരും, നിങ്ങൾ യൂസ് ചെയ്തത്. അവിടെ ഞങ്ങൾ ചെന്ന് ഒന്ന് ഫ്രഷനപ്പ് ആയിട്ട്, അതിനടുത്ത് തന്നെ ഒരു ചെറിയ ക്യാൻറ്റീൻ ഉണ്ട്, ക്യാൻറ്റീനിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണം എന്ന് വെച്ചാൽ ആപ്പഴ കഴിച്ചത് ഒരു ബണ്ണും പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും ആണ്. അവിടെ കഴിക്കാൻ കിട്ടുന്ന സാധനങ്ങൾക്കൊന്നും ഒരു എരിവോ പുളിയോ ഒന്നുമില്ല. ഒരു സൗത്ത് ഇന്ത്യൻ നാക്കിന് പറ്റിയ ടേസ്റ്റ് ഒന്നും നമുക്ക് അവിടെ കിട്ടില്ല. സോ അങ്ങനെ കിട്ടിയ ഭക്ഷണവും കഴിച്ചിട്ട് ഞങ്ങളുടെ ആ റൂമൊക്കെ ഉള്ളതിന്റെ ചെറിയൊരു ലോബി ഉണ്ട് അവിടെ. ആ ലോബിയിൽ ഞാൻ ഒന്ന് എന്റെ ക്യാമറയൊക്കെ ഓപ്പൺ ചെയ്തൊന്ന് തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴ് വയസ്സായൊരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. സോ അവരെന്റെ അടുത്ത് കുശലാന്വേഷണമൊക്കെ നടത്തി. അവരൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും കൂടെയാണ്. അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു ബെറ്റർ മോഡലാണ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. സോ അവർ ആ ക്യാമറ എങ്ങനെ മെച്ചമായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ എനിക്ക് ചെറിയൊരു ക്ലാസ് ഒക്കെ തന്നു. അതെനിക്ക് അന്ന് രാത്രി തന്നെ എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങള് രാത്രി ഉറങ്ങരുത്, പുറത്തു വന്നിരുന്ന് നോർത്തേൺ ലൈറ്റ്സ് കാണണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ചെന്ന് കിടന്നത്. പക്ഷെ ഈ യാത്രയുടെ ക്ഷീണമൊക്കെ കാരണം ഞാനങ്ങ് ഉറങ്ങിപ്പോയി. പക്ഷെ എങ്ങനെയോ മനസ്സിനകത്ത് ഉണ്ടായിരുന്നു ഇത് നോർത്തേൺ ലൈറ്റ്സ് മിസ് ചെയ്യരുതെന്ന്. രാത്രി ഒരു 12 മണി 12:30 ഒക്കെ ആയപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് കണ്ണു തുറന്ന് ഈ ജനലിൽ കൂടെ പുറത്തു നോക്കിയപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇറ്റ് വാസ് സോ സറിയൽ. ആകാശത്ത് എനിക്ക് പച്ച കളർ കാണാൻ പറ്റുന്നുണ്ട്. ഈ നോർത്തേൺ ലൈറ്റ്സ് എന്ന് പറയുന്നത് അതിന് മറ്റൊരു പേരുണ്ട്, എല്ലാവരും വിളിക്കുന്നത് അറോറ ബൊറിയാലിസ് എന്നാണ് എന്റെ പേര്. ആകാശത്ത് പല പല കളറിൽ

0: നമുക്ക് ലൈറ്റ് കാണാൻ കഴിയും, അതും രാത്രി സമയത്ത് കാണാൻ കഴിയും. ഇതുണ്ടാകുന്നെന്ന് വെച്ച് കഴിഞ്ഞാല് സൂര്യനിൽ നിന്ന് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇങ്ങനെ എജക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഭൂമിയെ നോക്കി ഇങ്ങനെ വന്നിട്ട് എർത്തിന് ഒരു മാഗ്നറ്റിക് സ്ഫിയർ ഉള്ളതുകൊണ്ട് ഈ മാഗ്നറ്റിന്റെ ചാർജും വരുന്ന ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ ചാർജ് നമ്മൾ റിപ്പൽ ചെയ്യും. ചാർജ്ഡ് പാർട്ടിക്കിൾസ് എല്ലാം അബ്സോർബ് ചെയ്യപ്പെടുന്നത് നോർത്ത് പോളിലും സൗത്ത് പോളിലുമാണ്. ഇങ്ങനെ അബ്സോർബ് ചെയ്യപ്പെടുന്ന ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസ് അറ്റ്മോസ്ഫിയറായിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ട് ഇവിടത്തെ വായുവിലുള്ള മോളിക്യൂൾസിനെ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസ് എക്സൈറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ കളേഴ്സ് ഫോം ചെയ്യുന്നത്. ഈ കളർ വെച്ചിട്ട് തന്നെ ഇപ്പോൾ എത്ര ശക്തിയായിട്ടാണ് ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസ് അകത്ത് വന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പച്ച കളർ ഏറ്റവും കോമൺ ആണ്, എന്നുവെച്ചാൽ അത് ഓക്സിജനെ എക്സൈറ്റ് ചെയ്യുമ്പോഴാണ് ഈ പച്ച കളർ ഉണ്ടാകുന്നത്. പർപ്പിൾ കളർ ഉണ്ടാകുന്നത് നൈട്രജനായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ്. സോ ഞാൻ അന്ന് കണ്ടത് ഗ്രീനും കണ്ടായിരുന്നു, കുറച്ച് ലൈറ്റ് പർപ്പിളും കണ്ടായിരുന്നു. പർപ്പിൾ കാണുന്നത് ഇത്തിരി ലക്കുമാണ്. ഐ വാസ് സോ ലക്കി ഇനഫ്, ഞാൻ ചെന്ന ദിവസം എനിക്ക് പച്ചയും പർപ്പിളും കാണാൻ കഴിഞ്ഞു. ഞാൻ അന്ന് രാത്രി അവിടെ ഇരുന്ന് എന്റെ ക്യാമറയിൽ ഓൾമോസ്റ്റ് 2 മണിക്കൂർ നേരം ഈ നോർത്തേൺ ലൈറ്റ്സിന്റെ പിക്ചേഴ്സ് ഞാൻ ക്യാമറയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ആ 2 മണിക്കൂർ ചെലവാക്കിയത് എനിക്ക് ആ പാടെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 16 സെക്കൻഡിന്റെ ഒരു വീഡിയോ ആണ്. സോ ഒരു ടൈം ലാപ്സ് വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റി. ദാറ്റ് വാസ് എ മെസ്മറൈസിംഗ് എക്സ്പീരിയൻസ്. ഈ ആർട്ടിക് സർക്കിളിനകത്താണ് നമ്മൾ ഇരിക്കുന്നത്, ഇത്രയും കൊടും തണുപ്പുമാണ്. പിന്നെ ഈ ചുറ്റും എപ്പോഴും ശ്രദ്ധ വേണം, കാര്യം കരടികളൊക്കെ ഇറങ്ങി നടക്കുന്ന സമയമാണത്. എസ്പെഷ്യലി രാത്രി സമയത്ത് ഈ നോർത്തേൺ ലൈറ്റ്സിന്റെ പ്രകാശം ഉണ്ടെന്നുണ്ടെങ്കിൽ കരടികൾ പുറത്തിറങ്ങും. അതുകൊണ്ട് കരടിയെ നോക്കണം, ക്യാമറ നോക്കണം, ആകാശത്ത് നോക്കണം, എല്ലാം കൂടെ ജഗബോഗയായിരുന്നു അന്ന്.
1: അപ്പൊ അതാണ് നോർത്തേൺ ലൈറ്റ്സ്. നമുക്കിപ്പോ ഒരു പാട്ട് കേട്ടിട്ട് മറ്റു വിശേഷങ്ങളിലേക്ക് പോകാം.
0: യാത്ര എന്ന സിനിമയില് തന്നനം തന്നനം എന്ന് പറയുന്ന പാട്ട്.
1: ശരി, നമുക്ക് ആ പാട്ട് കേട്ടിട്ട് അലാസ്കയുടെ മറ്റു വിശേഷങ്ങൾ കേൾക്കാം.

0: ഇപ്പൊ നോർത്തേൺ ലൈറ്റ്സ് കണ്ടു, പിന്നെ എന്താണ് ചെയ്തത് നെക്സ്റ്റ് ഡേ?
1: അടുത്ത ദിവസത്തെ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത് ഈ പ്രൂഡോബേ എന്ന് പറയുന്ന അവിടുത്തെ തന്നെ ആർട്ടിക് ഓഷന്റെ കരയിലുള്ള ഒരു ഓയിൽ ഫീൽഡ് ആണ്. ആ ഓയിൽ ഫീൽഡും ആർട്ടിക് ഓഷൻ ഇത് രണ്ടുപേരുടെ ഞങ്ങളുടെ പ്ലാൻ. സോ ഈ ആർട്ടിക് ഓഷനിലോട്ട് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഈ ഓയിൽ ഫീൽഡ് കടന്നു വേണം പോകാൻ. അവിടെ നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിൾസ് ഒന്നും അലവ് ചെയ്യില്ല. അതുകൊണ്ട് അവരുടെ തന്നെ ഒരു ഷട്ടിൽ സർവീസ് ഉണ്ട്, ആ സർവീസിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അടുത്ത ദിവസം വൈകുന്നേരം 3 മണിക്കുള്ള ഷട്ടിൽ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രശ്നം തെറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ ട്രാവലും പിന്നെ രാത്രി മുഴുവൻ ഉറക്കമുളച്ചിരുന്നതും ഒക്കെ കൂടെ ഞങ്ങൾ ഉറങ്ങിപ്പോയി. രാവിലെ എണീറ്റപ്പോൾ തന്നെ ഓൾമോസ്റ്ട് 8:30-9 മണിയായി. പിന്നെ ആ തണുപ്പത്ത് കാക്കക്കുളിയും കുളിച്ച് കൈ കിട്ടിയ സാധനം കുറെ തിന്നിട്ട് എനിക്ക് കഴിക്കാൻ പറ്റിയത് ഫ്രഞ്ച് ഫ്രൈസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറെ ഫ്രഞ്ച് ഫ്രൈസും മേടിച്ച് പാർസൽ ചെയ്തിട്ട് ഞങ്ങള് കാറെടുത്ത് സ്ഥലം വിട്ടു. ഈ പോകുന്ന വഴി കൊയുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റിവർ ഉണ്ട്, ആ നദിയൊക്കെ കടന്നു വേണം ഞങ്ങൾ പോവാൻ. കൊയുക്ക് നദിയൊക്കെ കടന്നു കഴിയുമ്പോഴത്തേക്കും വലിയ മലകളുടെ ഏരിയ തുടങ്ങും. പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും വളരെ ചെറിയൊരു കുന്നാണെന്ന് തോന്നുമെങ്കിലും അതിന്റെ സൈസ് മനസ്സിലാക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞത് അതിന്റെ താഴെ ഒരു ട്രക്ക് നിർത്തിയിരിക്കുന്നുണ്ട്. ട്രക്ക് കണ്ടപ്പോഴാണ് ശരിക്കും ആ മല എത്ര വലുതാണെന്നുള്ളത് മനസ്സിലായത്, അത് എത്ര ദൂരെയാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായത്. ആരുമില്ലാത്ത റോഡിൽ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു ഹാലൂസിനേഷൻ ഉണ്ട്, എന്നുവെച്ചാൽ റോഡ് ഹിപ്നോസിസ് എന്ന് പറയും. സോ അത് കാരണം നമുക്ക് ഈ ദൂരവും സൈസും ഒക്കെ നമുക്ക് അത്ര മെഷർ ചെയ്യാൻ പറ്റില്ല. ഇത് ആൾട്ടിറ്റ്യൂഡിന്റെ കൂടെ ഒരു പ്രശ്നമാണ്, ഹൈ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് എന്നും പറയുന്നതിന്. എടുക്കുന്നത് റിസ്ക് ആണോ അല്ലയോ എന്നുള്ളത് പോലും നമുക്ക് മനസ്സിലാവില്ല. ഞങ്ങള് ഈ മലയൊക്കെ താണ്ടി ഞങ്ങൾ പോകുന്ന സമയത്ത് ഗെയിം ഓഫ് ത്രോൺസിലുള്ള ദി വാൾ ആണ് അതുപോലെ ഉണ്ട് അത് കാണാനായിട്ട്. അത്രയ്ക്ക് മഞ്ഞും മൂടി അതിനിടയ്ക്ക് കൂടെ ഒരു ചെറിയൊരു പാസ്വർണ്ണം ഉണ്ട്, ആ ഒരു മലയിടുക്കിൽ കൂടെയാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. ആ മലയിടുക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആൾട്ടിറ്റ്യൂഡ് ഡ്രാസ്റ്റിക് ആയിട്ട് ചേഞ്ച് ആകും. അപ്പോഴത്തേക്ക് നമുക്ക് കാതൊക്കെ അടയും, ചെറിയ വെയിൻസ് ഒക്കെ ബ്രേക്ക് ആയിട്ട് ചെറുതായിട്ട് നമുക്ക് മൂക്കിൽ നിന്ന് ബ്ലഡ് ഒക്കെ വരും. ഇതൊക്കെ ഓൾറെഡി ഞങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നുണ്ട്, അതിനൊക്കെ തയ്യാറായിട്ടാണ് ഞങ്ങൾ പോയത്. പഞ്ഞിയൊക്കെ മൂക്കിൽ വെച്ചിട്ടാണ് ഞങ്ങൾ കാർ ഓടിച്ചോണ്ടിരുന്നത്. ആ മൗണ്ടൻ പാസ് ഞങ്ങൾ കടന്ന് ഒരു ടേൺ ഞങ്ങൾ ഇങ്ങനെ വലത്തോട്ട് ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോഴത്തേക്ക് ഞങ്ങൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ സൂര്യനുണ്ട്, സൂര്യന്റെ രണ്ട് സൈഡിലും വേറെ രണ്ട് സൂര്യന്മാരുണ്ട്. ഇത് അവിടെ സാധാരണയായിട്ട് കാണാൻ പറ്റുന്ന ഒരു പ്രതിഭാസമാണ്. ഇതിന്റെ പേര് സൺഡോഗ് എന്നാണ്. സൂര്യൻ ഒരു പ്രത്യേക ആംഗിളിൽ എത്തുമ്പോഴത്തേക്കും അന്തരീക്ഷത്തിൽ നിശ്ചിത അളവ് ഈർപ്പ് കൊണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെൻസിങ് എഫക്ട് കാരണമാണ് സൂര്യന്റെ രണ്ട് സൈഡിലും ചെറിയ രണ്ട് സൂര്യന്മാരെ കാണാൻ പറ്റുന്ന ഒരു പ്രതിഭാസം. 12 മണിക്കൂർ ഗ്യാപ്പിനുള്ളിൽ നോർത്തേൺ ലൈറ്റ്സും സൺഡോഗ്സും കാണാൻ പറ്റി എന്നുള്ളത് അത് ഭാഗ്യമെന്നല്ല, എനിക്കൊന്നും പറയാനില്ല. അപൂർവങ്ങളിൽ അപൂർവം. അത്രയും ദൂരം കാർ ഓടിച്ചിരുന്നത് എന്റെ കസനായിട്ടുള്ള സതീഷായിരുന്നു. സോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും സതീഷ് ഒരുമാതിരി ടയേർഡായിട്ട് വണ്ടി നിർത്തണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ കാർ ഓടിക്കാൻ തുടങ്ങിയത് അവിടെ അന്നത്തെ ദിവസം. ഇത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാർ എടുത്തു തുടങ്ങിയപ്പോഴത്തേക്ക് തന്നെ സമയം ഓൾമോസ്റ്റ് ഒരു 11 മണി അടുപ്പിച്ചായിട്ടുണ്ട്. ഞങ്ങൾക്ക് 3 മണിക്ക് മുമ്പ് പ്രൂഡോബേ എത്തുക വേണം. ഈ ഡാൽട്ടൺ ഹൈവേയുടെ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 50 മൈൽ പെർ അവർ ആണ്. ഞങ്ങൾക്ക് 3 മണിക്ക് മുമ്പ് അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 50 മൈൽ പെർ അവറിൽ പോയാൽ നടക്കില്ല. ആ ഒരു അർജൻസി ഫീലും പിന്നെ എനിക്കത് മിസ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നതുകൊണ്ടും ഹൈ ആൾട്ടിറ്റ്യൂഡ് സിക്നസിന്റെ ഒരു എഫക്റ്റും കൂടെ ആയിരിക്കാം, റിസ്ക് ഒന്നും ഞാൻ നോക്കിയില്ല. ഒരല്പം ഓവർ സ്പീഡിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ പോകുന്ന വഴിയിൽ ഞങ്ങൾ മറ്റ് 1-2 കാറുകളൊക്കെ ഓവർടേക്ക് ചെയ്തൊക്കെ പോയി. സോ നല്ല സ്പീഡിലാണ് പോകുന്നത്. പോയി കുറെ ദൂരം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ ഞാൻ ഇനി വണ്ടി ഓടിക്കാം എന്ന് പറഞ്ഞിട്ട് സതീഷ് ഇപ്പറേ വന്നു. അപ്പൊ നോക്കുമ്പോഴുണ്ട് സൈഡിൽ മറ്റൊരു കാറ് വന്ന് ഞങ്ങളെ കൈ കാണിക്കുന്നുണ്ട്, നിർത്താൻ പറയുന്നുണ്ട്. അങ്ങനെ ഒരു പോലീസുകാരനായിരുന്നു. ഓവർ സ്പീഡിലാണ് പോകുന്നത്, അങ്ങനെയാണ് ഓവർടേക്ക് ചെയ്തത്, ഇൻഡിക്കേറ്റർ ഒന്നും ഇടാതെ ഓവർടേക്ക് ചെയ്ത് റാഷ് ഡ്രൈവ് ചെയ്ത് പോകുമായിരുന്നു. ചുരുക്കത്തിൽ ഞങ്ങൾ പോലീസ് പിടിച്ചു. പറയാനൊരു കാര്യമുണ്ട്, ഭാഗ്യവും നിർഭാഗ്യവും ഒക്കെ ഒരുമിച്ചാണ് വന്നോണ്ടിരുന്നതെന്ന്. അങ്ങനെ $400 പെറ്റിയൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്തു.
2: യാത്ര പോകുന്നവരൊക്കെ ശ്രദ്ധിക്കുക, നമ്മൾ പോകുന്ന സ്ഥലത്ത് നിയമങ്ങളൊക്കെ വളരെ കർശനമായി
1: പാലിക്കുക. മുൻകൂട്ടി എന്തെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടെന്നെങ്കിൽ നേരത്തെ തന്നെ ഇറങ്ങുക, ഞങ്ങളെ പോലെ ഉറങ്ങിപ്പോവാതിരിക്കുക.
2: അതെ അതെ. അപ്പൊ നമുക്ക് മറ്റൊരു പാട്ട് കേൾക്കാം. പാട്ട് കേട്ടിട്ട് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം.
1: ഒരു തമിഴ് പാട്ടായാലോ?

0: ഇപ്പോ ഏതാണ്ട് ആർട്ടിക് ഓഷ്യനിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ ആർട്ടിക് സർക്കിളിലേക്ക് എത്തി എന്ന് തന്നെ പറയാം. നമ്മൾ പഴയ ജോഗ്രഫി ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇതൊരു ടൻഡ്ര റീജൻ എന്നാണ് പറയുന്നത് അല്ലേ?
1: ചന്ദ്ര.
0: അവിടെ പ്രത്യേക തരം മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോ അത്തരം കാഴ്ചകൾ കാണാൻ സാധിച്ചോ? അതിനെ കുറിച്ച് ഒന്ന് പറയാം.
1: ഓഫ് കോഴ്സ്, ആദ്യം ഈ ടൻഡ്ര എന്താണെന്ന് ഒന്ന് പറഞ്ഞു പോകുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. കാരണം നമുക്ക് അത്ര കണ്ടുപരിചയമുള്ള ഒരു ലാൻഡ്സ്കേപ്പ് അല്ല ഈ ടൻഡ്ര റീജിയൻ എന്ന് പറയുന്നത്. കാര്യം പെർമാഫ്രോസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭൂപ്രദേശം 2 വർഷമോ അതിൽ കൂടുതലോ മഞ്ഞിൽ ഉറഞ്ഞു കിടക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ഓഫ് ടെറൈൻ ആണ് ഈ ടൻഡ്ര. കോടിക്കണക്കിന് വർഷങ്ങൾ ഇതുപോലെ മഞ്ഞ് മൂടി കിടന്ന് ഒരു പ്രദേശത്ത് പിന്നീട് പുല്ല് മുളയ്ക്കുകയും അത് വളർന്നു വലുതായിട്ട് വീണ്ടും മഞ്ഞ് വന്ന് അതിനിങ്ങനെ ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് ഈ മഞ്ഞ് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് ആക്ച്വലി അവിടെ മണ്ണേ ഉണ്ടാവില്ല, ഫുള്ള് ഈ പുല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. പുല്ലും മഞ്ഞും മാത്രം വെച്ചിട്ട് പെർമനന്റ് ആയിട്ട് ഫ്രോസൺ ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണത്. ശരിക്കും അവിടെ മണ്ണില്ല, അങ്ങനത്തെ ഒരു പ്രദേശമാണ് ഈ ടൻഡ്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നാച്ചുറൽ റിസോഴ്സസ് വളരെ കുറവാണ്. ആ ഉള്ള റിസോഴ്സസിൽ ജീവിക്കാൻ പറ്റുന്ന മൃഗങ്ങളും പക്ഷികളും ഒക്കെ അവിടെ ഉള്ളൂ. അവിടെ ഞങ്ങൾ കണ്ടതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ആർട്ടിക് റെഡ് ഫോക്സ് എന്ന് പറയുന്ന കുറുക്കന്മാരുണ്ടായിരുന്നു അവിടെ. കണ്ടു കഴിഞ്ഞാൽ എടുത്ത് കൊഞ്ചിക്കാൻ തോന്നുമെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ ഈ പേവിഷവും മറ്റ്

0: സംഗതികളൊക്കെ ഉണ്ടാവും. പിന്നെ ഇവര് പാക്കുകളായിട്ടാണ് സഞ്ചരിക്കുന്നത്, കൂട്ടമായിട്ട് ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു രക്ഷ ഉണ്ടാവില്ല. പക്ഷെ ഞാൻ കണ്ടത് ഒന്ന് രണ്ട് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഈ ആർട്ടിക് ഫോക്സുകളാണ് കണ്ടത്. നല്ല ചുവന്ന നിറമുള്ള വാലും നല്ല നീല കണ്ണുകളൊക്കെ ഉള്ള ഒരു സുന്ദര കുറുക്കൻ. കുറുക്കന്മാരല്ല ഞങ്ങൾ കണ്ട മറ്റൊരു സാധനം എന്ന് പറഞ്ഞാൽ ഈ കാരിബോസ് എന്ന് പറയാനുള്ള കലമാൻ പോലത്തെ ഒരു ഒരു മൃഗമാണത്. പക്ഷേ സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ളൊരു ജീവി. കാരിബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു കോമൺ കൾച്ചറിൽ ഇതിനെ റെയിൻഡിയേഴ്സ് എന്ന് വിളിക്കും. നമ്മുടെ ക്രിസ്മസ് സമയത്തൊക്കെ സാന്റാക്ലോസിനെ വലിച്ചുകൊണ്ട് വരുന്ന ആ മാനുണ്ടല്ലോ, അതാണ് സാധനം. വലിയ ഗ്രൂപ്പുകളായിട്ടാണ് പോകുന്നത്. അത് നമുക്ക് ദൂരെ നിന്ന് തന്നെ കാണാൻ പറ്റും. കാര്യം വലിയൊരു കമ്പിളിപ്പതപ്പ് ഇങ്ങനെ നീന്തി നീന്തി പോകുന്ന പോലത്തെ ഒരു സീനാണത്. നല്ല ഭംഗിയുള്ളൊരു സംഗതിയായിരുന്നു. അതല്ലാതെ മൂസ് എന്ന് പറയുന്ന ടൈപ്പ് മാനുകൾ, മൂസിന്റെ കൊമ്പുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൈപ്പത്തി പോലെ ഫുള്ള് വിങ്ഡ് ആയിട്ടുള്ള കൊമ്പുകളാണ് ഈ മൂസ് എന്ന് പറയുന്ന മൃഗത്തിനുള്ളത്. പിന്നെ ഞങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടായിരുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോളാർ ബെയേഴ്സ് ആയിരുന്നു. പക്ഷെ അതിന് ഇനിയും വടക്കോട്ട് ട്രാവൽ ചെയ്യേണ്ടി വരും. മാത്രമല്ല അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വിന്റർ ടൈമിൽ പോകേണ്ടി വരും. കരടികളെ കാണാൻ പറ്റിയില്ല.
1: യാക്കിനെ കാണാൻ പറ്റിയോ?
0: കൃത്യമായിട്ട് പറഞ്ഞാൽ യാക്ക് അല്ല, പക്ഷെ അവർ വേറെന്തോ ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. കാട്ടുപോത്തിന്റെ ടൈപ്പ് ഒരു കാറ്റിൽസിനെ ഞങ്ങൾ കണ്ടായിരുന്നു. യാക്കുകൾ പോലെ അല്ല, ജടാധാരികളായിട്ടുള്ള കാറ്റിൽസ് ആയിരുന്നു അത്. ഒരുപാട് രോമമൊക്കെ ആയിട്ട് ഒരു സിംഹം മാടിന്റെ വേഷം ഇട്ട് വിടുന്നല്ലെങ്കിൽ അതുപോലെ കാണാൻ.
1: ഇതെല്ലാം നമ്മൾ ഈ പോകുന്ന റോഡിന് ഇരുവശത്തോ കാണാറ് അതോ?
0: കാണാനായിട്ട് ഞങ്ങൾ പോയില്ല. വലിയ റോഡെന്നൊന്നും പറയാനില്ല, റോഡാണെന്ന് നമുക്ക് മനസ്സിലാകാനായിട്ട് റോഡിന്റെ വശത്തൊക്കെ ഒരു നാലടിക്ക് ഒരു കോല് വെച്ചിട്ട് അതിനകത്തൊരു റിഫ്ലക്ടർ ഒരു പീസ് വെച്ചിട്ടുണ്ടാവും രണ്ട് സൈഡിലും. അതിനിടയ്ക്ക് റോഡാണെന്ന് സങ്കല്പിച്ച് ഞങ്ങൾ ഓടിക്കണം, അത്ര തന്നെ. കാര്യം ഇതിനകത്ത് ടാറിട്ട റോഡൊന്നും അല്ല, വെറും ഗ്രാവലാണ്, ഫ്രോസൺ തറയാണല്ലോ. അതിനിടയിൽ ഇവര് മണ്ണിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ ടാറിട്ട റോഡൊന്നും ഞാൻ കണ്ടതേ ഇല്ല. ഈ ബെയർ ബാങ്ക്സ് താണ്ടി നമ്മൾ പുറത്തു വന്നു കഴിഞ്ഞാൽ ഫുള്ള് മണ്ണ് റോഡാണ്. റോഡ് സൈഡിൽ നമുക്ക് ചില സ്ഥലത്ത് ഈ ഷോൾഡർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത്തിരി വീതിക്ക് വെച്ചിട്ടുണ്ട്, ആ കാര്യം വണ്ടി നിർത്തിയിടാനായിട്ട്. കാരണം ഇവിടെ ട്രാഫിക് ഫുള്ള് വലിയ ലോഡ് എടുക്കുന്ന വണ്ടികളാണ്, ട്രക്കുകളും പിന്നെ ഈ ആർ വിസ് എന്നല്ല, റിക്രിയേഷണൽ വെഹിക്കിൾസ്. അതായത് അകത്ത് തന്നെ താമസിക്കാനും കിടക്കാനും ഉറങ്ങാനും ഒക്കെ സൗകര്യമുള്ള ടൈപ്പ് വണ്ടികളുണ്ടല്ലോ. ഈ രണ്ട് ടൈപ്പ് വണ്ടികളാണ് അവിടെ കൂടുതൽ ഓടുന്നത്. ഇവര് നിർത്താതെ വണ്ടി ഓടിക്കാൻ അവരെ സഹായിക്കണം എന്നുള്ളതുകൊണ്ട് ഈ ഷോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ചില സ്ഥലങ്ങൾ വെച്ചിട്ടുണ്ടാവും. നമ്മൾ അവിടെ വണ്ടി നിർത്തിയിട്ടിട്ട് ജസ്റ്റ് പുറത്തിറങ്ങി നിന്നാൽ മതി, നമുക്ക് ആർട്ടിക് ഫോക്സ് ഒക്കെ ഞങ്ങളുടെ കാറിന്റെ അടുത്ത് നിന്നു. സോ അങ്ങനെയാണ് കണ്ടത്. കാണാനായിട്ട് ഞങ്ങൾ എങ്ങും പോയില്ല.
1: ആർട്ടിക് സർക്കിളിനോട് അടുക്കാൻ നേരത്ത് നമുക്ക് ദീർഘകാലം പകലും രാത്രിയൊക്കെ ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ഒരു സ്ഥലത്താണോ പോയത്, അതോ അതിന്റെ കുറച്ചുകൂടി നോർത്തിലാണോ ഈ പറയുന്ന പ്രതിഭാസം?
0: അതിന് ഇനിയും നോർത്ത് പോകണം. ഇവിടെ ഡിംഡ് ലൈറ്റ് ആയിരിക്കും, സൂര്യനെ കാണാൻ പറ്റും, പക്ഷെ വളരെ കുറച്ച് സമയം കാണാൻ പറ്റുള്ളൂ വിന്റർ ടൈമിൽ പോവാണെങ്കിൽ. പക്ഷെ ഞങ്ങൾ പോയത് ഇവരുടെ സമ്മർ ടൈമിലാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് പകൽ കൃത്യമായിട്ടുള്ള പകൽ ഉണ്ടായിരുന്നു.
1: ശരി, നമുക്ക് മറ്റൊരു പാട്ട് കേൾക്കാം.
0: ഞാൻ കുറെ കാലം ചെന്നൈയിൽ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും തമിഴ് പഠിക്കുകയും തമിഴിന്റെ ഒരു ഫാൻ ആവുകയൊക്കെ ചെയ്തായിരുന്നു. എന്റെ നാക്കിലൊട്ടിയ ഒരു പാട്ടാണത്. പി ബി ശ്രീനിവാസ് എന്ന് പറയുന്ന സിംഗർ സുമതാംഗി എന്ന് പറയുന്ന സിനിമയിൽ പാടിയ മനിതൻ എൻപവൻ ദൈവമാകലാം എന്ന് പറയുന്ന പാട്ട്.
1: ശരി, നമുക്ക് ആ പാട്ട് കേട്ടിട്ട് മറ്റു വിശേഷങ്ങളിലേക്ക് പോകാം.

0: മാസത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഈ ഓണം കെ ചേട്ടൻ തൂക്കും,
3: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
4: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
5: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും, 8 സ്വർണ്ണ നെക്ലേസുകളും, 5,000 സ്വർണ്ണ മോതിരങ്ങളും.
4: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: August 12 ബാലരാമപുരം സുൽത്താന ജുവലറി 25-ാം വയസ്സിലേക്ക്.
7: 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൗണ്ട്.
6: 1 ക്യാരറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നെക്ലസ് സമ്മാനം, 5,000 രൂപയ്ക്ക് പോലും ഡയമണ്ട് ആഭരണങ്ങൾ.
7: സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബാലരാമപുരം.
0: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
8: ഈ ഓണത്തിന് പ്രസ്റ്റീജ്, പ്രീമിയർ, അനന്ത ഒക്കെ വാങ്ങാൻ MRT ഹോം നീഡ്സിലേക്ക് പോകാം അല്ലേ.
9: അവിടെ പ്രസ്റ്റീജ് മാത്രമല്ല, പ്രീതി, സുജാത, ഹോക്കിൻസ് വരെയുണ്ട്. എല്ലാം കിടില ഓണം ഡിസ്കൗണ്ടില്.
10: MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
7: കണ്ടീഷൻസ് അപ്ലൈ.
11: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
12: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
13: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
14: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ്, അമരവിള.
15: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ്, അമരവിള.
16: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ.
17: ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം, ലിനൻ തുണിത്തരങ്ങളും, ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
16: പെർഫെക്ട് സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടൈലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
0: 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
18: പ്രിയ ശ്രോതാക്കളെ, സഞ്ചാരി തുടർന്ന് കേൾക്കാം. റീഗൽ ജുവല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം.
19: റീഗൽ ജുവല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജകർ
20: റീഗൽ ജുവല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
19: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
21: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ.
18: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 15 രൂപ വർദ്ധിച്ച് 13,740 രൂപ നിരക്കിലും, പവന് 120 രൂപ വർദ്ധിച്ച് 1,09,920 രൂപ നിരക്കിലുമാണ്. റീഗൽ ജുവല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
19: റീഗൽ ജുവല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
21: സമർപ്പിച്ചത്
20: റീഗൽ ജുവല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
19: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
22: August 7 ദേശീയ കൈത്തറി ദിനം. ആശംസകളോടെ കേരള കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ്.
18: സഞ്ചാരി തുടരുന്നു.
23: ഈ യാത്ര ഞങ്ങൾ അവസാനിപ്പിക്കുന്നത് ഡെഡ് ഹോഴ്സ് എന്ന് പറയുന്ന ഒരു ക്യാമ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കോൾഡ് ഫുട്ട് എന്ന് പറയുന്ന ക്യാമ്പ് പോലെ തന്നെയാണ്. ഇവിടെ ഡെഡ് ഹോഴ്സ് എന്ന് പറയുന്നതും ഒരു ക്യാമ്പിംഗ് സ്പോട്ടാണ്. ഈ ഡെഡ് ഹോഴ്സിന്റെ അടുത്താണ് ബ്രിട്ടീഷ് പെട്രോളിയത്തിന്റെ ഓയിൽ ഫീൽഡുകളും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഓയിൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരും അത് മാത്രമല്ല അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസേഴ്സും ഒക്കെ താമസിക്കാനായിട്ട് അവിടെ വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ അവർ കെട്ടിവെച്ചിട്ടുണ്ട്. പക്ഷേ ട്രാവലേഴ്സിന് തങ്ങാനും റിഫ്രഷ് ചെയ്യാനും ഒക്കെ ഈ കോൾഡ് ഫുഡ് പോലെ തന്നെ ഇവിടെ ഡെഡ് ഹോഴ്സിലും ഒരു ക്യാമ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ ക്യാമ്പിലാണ് ഞങ്ങൾക്ക് എത്താനുള്ളത്. അപ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞെന്ന് വെച്ചാൽ വെതർ വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. കാര്യം ഞങ്ങൾ അതിന് ഏകദേശം ഒരു 5 മൈല് മുൻപ് തന്നെ ഞങ്ങൾക്ക് കാറ് നിർത്തിയിടേണ്ടിരുന്നു. കാര്യം ഞങ്ങൾക്ക് മുൻവശത്ത് ഒന്നും കാണാൻ പറ്റുന്നില്ല, കാര്യം അത്രയ്ക്ക് മൂടൽ മഞ്ഞായിരുന്നു. ഒരുപക്ഷെ ഞങ്ങൾക്ക് ഇനി ഡെഡ് ഹോഴ്സിൽ എത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് ഡൗട്ട് ആകുന്ന തരത്തിലുള്ള ഒരു മൂടൽ മഞ്ഞായിരുന്നു. പിന്നെ ഓൾമോസ്റ്റ് ഒരു 10-15 മിനിറ്റ് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മൂടൽ മഞ്ഞ് ചെറുതായിട്ടൊന്ന് മാറിയപ്പോൾ ഞങ്ങൾ വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളൊരു റിസ്ക് എടുത്ത് കാറും എടുത്ത് മുന്നോട്ട് പോയി. ലക്കിലി ഞങ്ങൾ അവിടെ ഡെഡ് ഹോഴ്സിൽ എത്തുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഷട്ടിൽ പോയിട്ടില്ലായിരുന്നു. ഈ വെതറിന്റെ കാരണം കൊണ്ട് തന്നെ അവർ ഷട്ടിൽ ഡിലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ 3 മണിയുടെ ഷട്ടിൽ പുറപ്പെട്ട് തന്നെ 4:30 ഞങ്ങൾ വെറുതെയാണ് ഈ ഓവർ സ്പീഡിൽ ഓടിച്ചു വന്നതും ഒക്കെ. 4:30 പുറപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പയ്യെ വന്നാൽ മതിയായിരുന്നു.
2: ശരി.
23: സോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഡെഡ് ഹോഴ്സിൽ ആ ക്യാമ്പിൽ ചെന്നിട്ട് ഞങ്ങൾ ഒരു ചൂട് കോഫി ഒക്കെ കുടിച്ച് ചെറുതായിട്ടൊന്ന് ശരീരമൊക്കെ ഒന്ന് ചൂടാക്കി. അവിടെ ഈ ഹീറ്റർ റൂംസ് ഉണ്ടെന്ന് വെച്ചാല് ചൂട് തരുന്ന തരം ലൈറ്റുകളുണ്ട് അവിടെ. തണുപ്പ് താങ്ങാൻ പറ്റാത്ത സമയത്ത് നമുക്ക് ആ റൂമിനകത്ത് ചെന്നിട്ട് ലൈറ്റ് ഇട്ട് അവിടെ ഇരുന്നാൽ മതി. അപ്പൊ അങ്ങനെ അവിടെ ചെന്ന് നമ്മളൊന്ന് സ്വന്തമായിട്ട് വാം ആയിട്ട് ഇതിന് സമയമായപ്പോഴത്തേ അവർ ഞങ്ങളെ വന്ന് വിളിച്ചു. ഞങ്ങളുടെ ഐ ഡി ഒക്കെ അവർ ചെക്ക് ചെയ്തു, പാസ്പോർട്ടൊക്കെ എൻ്റെ ചെക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഈ ഷട്ടിൽ ബസ്സിലേക്ക് ഞങ്ങൾ കയറി. ബസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഈ മാക്സി ക്യാബ് പോലത്തെ ഒരു 12 പേർക്ക് ഇരിക്കാവുന്ന ഒരു ചെറിയൊരു ശകടം. അതിനകത്ത് കയറിയിട്ട് ഞങ്ങൾക്ക് ഈ ഓയിൽ ഫീൽഡിനകത്ത് ഈ റിഫൈനറിയുടെ സൈഡുകളും പിന്നെ ആദ്യമായിട്ട് അവർ കുഴിച്ച ആ ഓയിൽ വെൽ, അത് ഇപ്പോഴും അവർ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് എണ്ണ എടുക്കുന്നില്ലെങ്കിലും അതിനൊരു ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ് പോലെ അവരവിടെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് അവിടെ ആദ്യമായിട്ട് എണ്ണ എടുത്ത പൈപ്പ്. അതൊക്കെ കണ്ടിട്ട് ഒടുവിൽ ഞങ്ങൾ അവിടെ ആർട്ടിക് സമുദ്രത്തിന്റെ കരയിലെത്തിയിട്ട് അവര് നിർത്തി. അപ്പോ അവിടെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് വെച്ചാൽ ഈ ചെറിയ ചെറിയ പക്ഷികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ വേറെ എവിടെയെങ്കിലും അതുപോലത്തെ പക്ഷികളെ കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ അതിന്റെ ശരീരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി പെൻഗ്വിന്റെ ഒക്കെ പുറം കണ്ടിട്ടില്ല. അതുപോലെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ശരീരം, തൂവലായിട്ടൊന്നും കാണാനില്ല, പക്ഷെ നല്ല ഭംഗിയുള്ളൊരു ചെറിയ പക്ഷിയും പറക്കാൻ പറ്റുന്ന പക്ഷിയാണ്. സോ അവറ്റകൾ ഇങ്ങനെ കൂട്ടമായിട്ട് വന്നിരുന്ന് കല്ലിലും മണ്ണിലൊക്കെ എന്താ കൊത്തി തിന്നൊക്കെ ഉണ്ടായിരുന്നു. സോ അവറ്റകളൊക്കെ കണ്ടിട്ട് കടലിലേക്ക് ഇറങ്ങി നിന്ന് കാലൊക്കെ നനച്ചിട്ട് ഞാൻ തിരിച്ചു വന്നു. തിരിച്ച് ബസ്സിൽ കയറുമ്പോഴാണ് ഞങ്ങളുടെ കൂടെ വന്ന ഒരാള് ഈ ആർട്ടിക് സർക്കിളിൽ കുളിച്ചിട്ട് വരികയായിരുന്നു. എനിക്ക് തോന്നി എൻ്റെ അമ്മ ഇയാള് ഇവിടെ ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റുമോ എന്നുള്ളൊരു സംശയമായി. അവിടെ ഒരു ചെറിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, വെള്ളത്തിന്റെ ടെമ്പറേച്ചറും പുറത്തുള്ള ടെമ്പറേച്ചറും ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. കാര്യം വെള്ളത്തിനപ്പോഴും -60°C തണുപ്പുണ്ട്. അപ്പോ എന്തായാലും ഒരാൾ ഇറങ്ങി കുളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മനുഷ്യൻ ഇറങ്ങാൻ പറ്റുന്ന സ്ഥലമാണെന്നുള്ളത് മനസ്സിലായപ്പോ പയ്യെ ഞാൻ എന്ത് ചെയ്തു, എന്റെ ബാഗിനകത്തുനിന്ന് ടവലൊക്കെ എടുത്തിട്ട് പോയി. എന്റെ കസിനോട് ഞാൻ പറഞ്ഞില്ല, അവൻ വേറെ എവിടെയൊക്കെ ഇറങ്ങി കിടപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ ചെന്നിട്ട് വെള്ളത്തിൽ ഇറങ്ങി മുങ്ങി ആർട്ടിക് സർക്കിളിൽ നിന്ന് നീന്തി. സോ ദാറ്റ് വാസ് പ്രൈസ്ലെസ്, ബിക്കോസ് ആർട്ടിക് സർക്കിൾ കാണാൻ പോലും സാധ്യത ഉണ്ട് എന്ന് ഞാൻ വിചാരിച്ചല്ല. ഞാൻ അവിടെ എത്തി ആർട്ടിക് ഓഷൻ കാണുകയും ചെയ്തു, ആർട്ടിക് ഓഷനിൽ ഞാൻ കുളിക്കുകയും ചെയ്തു. കുളിച്ചിട്ട് തിരിച്ച് ഈ ബസ്സിൽ വന്ന് കയറുമ്പോഴാണ് നമ്മുടെ ഡ്രൈവർ ഞാൻ ഇവിടെ കുളിക്കാൻ ഇറങ്ങിയത് കണ്ടിട്ട് ആർട്ടിക് സർക്കിളിൽ എല്ലാവരും ഇറങ്ങി കുളിക്കാറില്ല അത്ര. അങ്ങനെ കുളിക്കുന്നവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് പോലെ അവരെണ്ണം കൊടുക്കും. ഒഫീഷ്യൽ പോളാർ ബെയർ ക്ലബ് എന്നാണ് എന്റെ പേര്, ഫിക്ഷണൽ വൺ. പക്ഷെ അതിപ്പോഴും എൻ്റെ അടുത്ത് ആ സർട്ടിഫിക്കറ്റ് ഇരിപ്പുണ്ട്, ഞാൻ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാനത് കാര്യം അവിടെ ഒരു -60° തണുപ്പുള്ള വെള്ളത്തിൽ ഇറങ്ങുന്നെന്ന് ആലോചിച്ച് നോക്കണം. ദാറ്റ്സ് ഫൺ. ഓക്കെ, പിന്നെ എനിക്ക് അകത്ത് വന്നതിന് ശേഷം തണുത്ത് കിടുങ്ങി വരയ്ക്കാൻ തുടങ്ങി. അപ്പോഴാണ് എല്ലാവരും കൂടെ പറഞ്ഞു വിടുകയോ ഇത് ഇനിയിപ്പോ വല്ല അസുഖം വന്നാലോ ന്യൂമോണിയ വന്നാലോ എന്നൊക്കെ. ഒന്നും മിണ്ടാതിരിക്കും ആശ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയോ വി ക്രോസ് ദാറ്റ് ഡേ.
2: ഓക്കെ,
23: ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരികെ ഡെഡ് ഹോഴ്സിലെത്തി. ഞങ്ങളുടെ കാർ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് കാർ എടുത്തപ്പോഴാണ് അടുത്ത ഷോക്ക് ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. കാറിന്റെ 2 ടയർ പഞ്ചറാണ്.
2: അയ്യോ, ഓക്കെ.
23: അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും ട്രക്കുകൾ ഓടുന്ന സ്ഥലത്ത് ഒരു പഞ്ചർ ഒട്ടിക്കുന്ന കടയെങ്കിലും ഉണ്ടാവും എന്നുള്ളതാണ്. അവസാനം ഞങ്ങൾ തപ്പി നടന്നിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു ടയർ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവർക്ക് ഈ ചെറിയ കാറിന്റെ ഒന്നും അവർ പണിയെടുക്കില്ല, അവർ വലിയ ട്രക്കിന്റെ 18-wheel ട്രക്കൊക്കെ ഉണ്ടല്ലോ അതിന്റെയൊക്കെ പണി ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ ഞങ്ങൾ ഈ ചെറിയ കാറും കൊണ്ട് ചെയ്യുന്നവരുത്തേ അവർക്ക് ഒരു പുച്ഛം. പക്ഷെ അവർ പറഞ്ഞ കാർ അങ്ങോട്ട് മാറ്റിയിട എന്ന് പറഞ്ഞു. ഞങ്ങൾ മാറ്റിയിട്ടു, അവര് പെട്ടെന്ന് പഞ്ചറൊക്കെ ഒട്ടിച്ചിട്ട് പറഞ്ഞു ആ വെക്കോളാം പറഞ്ഞു. കാശ് എത്ര തരേണ്ടത് എന്ന് ചോദിച്ചു, കാറിന് നിങ്ങൾ കാശ് വാങ്ങിയല്ല എടുത്തോണ്ട് വെക്കോളാം. സോ പീപ്പിൾ ആർ സോ ചിൽഡ്. ഒരാൾ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതെന്ന് വെച്ചാൽ അവിടെ നാച്ചുറൽ ആയിട്ട് നടക്കുന്ന ഒരു കാര്യം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്.
2: താമസിക്കുമ്പോൾ സ്വാഭാവികമായി വരുന്നതാണ് ആൾക്കാർക്ക്,
23: അല്ലെങ്കിൽ അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഗിഫ്റ്റ് ഷോപ്പിലൊക്കെ പോയി ആ ഗിഫ്റ്റ് ഷോപ്പിലുള്ള ആൾക്കാരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് അവർ അവിടുത്തെ ആളല്ല, അവർ കോണ്ടിനെന്റൽ യുഎസിൽ നിന്ന് വരുന്നതാണ്. വർഷത്തിൽ 6 months ഇവിടെ വന്ന് വർക്ക് ചെയ്യും, എന്നിട്ട് തിരിച്ചു പോകും. വിന്റർ ആകുമ്പോൾ അവിടെ കടയൊക്കെ ക്ലോസ് ചെയ്യും, അപ്പോൾ അവർ തിരിച്ച് നാട്ടിലേക്ക് പോകും. അങ്ങനെയാണ് അവിടുത്തെ മിക്ക ഈ ഷോപ്സ് നടത്തുന്നത്, ആൾക്കാർ അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ ടൂറിസ്റ്റുകളെ ടാർഗറ്റ് ചെയ്യുന്ന ഷോപ്സുകളെല്ലാം 6 months മാത്രം തുറക്കുന്ന ഷോപ്പുകളാണ്, അതിന് കോണ്ടിനെന്റൽ യുഎസ് ആൾക്കാർ വരും. അങ്ങനെയാണ് അടുത്ത രീതി.
2: നമുക്ക് ഒരു പാട്ട് കൂടെ കേട്ടാലോ?
23: ശരി.

0: യാത്ര ഏതാണ്ട് അവസാനിക്കാറായി അല്ലേ?
1: അതെ അതെ, ഞങ്ങൾ അവിടെ നിന്ന് ഡെഡ് ഓഷിൽ നിന്ന് തിരിച്ച് പുറപ്പെടുകയായിരുന്നു. സോ തിരിച്ചുള്ള യാത്ര അത്ര ഇവന്റ്ഫുൾ ഒന്നും അല്ലായിരുന്നു, കാര്യം ഞങ്ങൾക്ക് അടുത്ത സ്ഥലത്ത് എത്തുക എന്നുള്ള ടാർഗറ്റ് ആയതുകൊണ്ട് അന്ന് ഞങ്ങൾ ഡെഡ് ഓഷിൽ നിന്ന് കോൾഫുട്ട് വരെ തിരിച്ച് ഓടിച്ചെത്തി. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വൈകുന്നേരം 4:30 മണിക്ക് ശേഷമാണ് ഞങ്ങളുടെ ഈ ഷട്ടിൽ യാത്ര തന്നെ തുടങ്ങിയത്. സോ ഞങ്ങൾ തിരിച്ചങ്ങടെ കാറിനടുത്ത് എത്തി, പഞ്ചർ ഒട്ടിച്ചു, ഗിഫ്റ്റ് ഷോപ്പിലൊക്കെ പോയിട്ട് ഞങ്ങൾ പുറത്ത് വരുമ്പോൾ തന്നെ മണി ഓൾമോസ്റ്റ് 6:30 7 മണി അടുപ്പിച്ചായിട്ടുണ്ട്.
0: ശരി.
1: എന്നിട്ട് 7 മണി

0: ശേഷം ഞങ്ങൾ പുറപ്പെട്ടിട്ട് അടുത്ത് കോൾഫുട്ട് വരെ എത്തണം. സോ ഞങ്ങൾ കോൾഫുട്ടിൽ എത്തുന്ന വഴി അപ്പോഴത്തേക്ക് മിഡ് നൈറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ വഴിയിൽ നിർത്തി, അന്ന് രാത്രി ഞങ്ങൾ ഈ നോർത്തേൺ ലൈറ്റ്സ് ഒക്കെ കണ്ടായിരുന്നു. അപ്പോൾ പുറകെ വന്നൊരു ടീമാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് അവിടെ നിർത്തണ്ട, കരടി സാധാരണ ഇറങ്ങുന്ന സ്ഥലമാണ്, അതുകൊണ്ട് വിട്ടോളം പറഞ്ഞു. സോ അങ്ങനെ ഞങ്ങൾ ഉടൻ തന്നെ കാറും എടുത്ത് തിരിച്ച് കോൾഫുട്ടിലേക്ക് വിട്ടു. രാത്രി ഒരു 2 മണി 2.5 മണിയൊക്കെ ആയപ്പോഴത്തെ ഞങ്ങൾ കോൾഫുട്ട് ഞങ്ങളുടെ റൂമിലെത്തി. അവിടെ അന്ന് രാത്രി സ്റ്റേ ചെയ്തിട്ട് അടുത്ത ദിവസം രാവിലെ ഓൾമോസ്റ്റ് 11 മണി ആയപ്പോഴത്തെ ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ട് ഫെയർബാങ്ക്സിലേക്ക് തിരിച്ചു. ആ ഫെയർബാങ്ക്സിലേക്ക് പോകുന്ന വഴി ഞങ്ങൾ ശരിക്കും അന്ന് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും വല്ലാതെ ടയർഡായിരുന്നു. കാര്യം നിർത്താതെയുള്ള യാത്രയല്ലേ, കാര്യം സിയാറ്റിലിൽ നിന്ന് ആങ്കറേജ്, ആങ്കറേജിൽ നിന്ന് ഫെയർബാങ്ക്സ്, ഫെയർബാങ്ക്സ് നിന്ന് ഡ്രൈവ് ചെയ്ത് കോൾഫുട്ട്. അന്ന് രാത്രി ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല, അടുത്ത ദിവസം രാവിലെ വീണ്ടും ഡെഡ് ഓഴ്സ്, അന്ന് രാത്രി പിന്നെ കോൾഫുട്ട്. സോ ഉറക്കവും റെസ്റ്റും ഒന്നും തീരെ ഇല്ലാതെ വണ്ടി ഓടിച്ച് ഞങ്ങൾ ഓൾമോസ്റ്റ് രണ്ടുപേരും ടയർഡായിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് പുതിയൊരു ഐഡിയ കിട്ടിയത്. അവിടെ അടുത്ത് ഈ ചെന ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. നാച്ചുറൽ ആയിട്ട് ഭൂമിക്കടിയിൽ നിന്ന് തന്നെ വാം വാട്ടർ വരുന്ന ഒരു കുളമാണത്. അവിടുത്തെ ആ ഒരു കുളത്തിൽ എപ്പോഴും ചൂടുള്ളതായിരിക്കും ഉള്ളത്. പ്ലസ് അതിന്റെ അടിയിൽ ഫുള്ള് ഈ മിനറൽ റോക്സ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മെഡിസിനൽ എഫക്റ്റ് അതിനുണ്ടെന്നാണ് പറയുന്നത്. എനിക്കതിനെ സയന്റിഫിക് ആണോ അല്ലേ എന്നുള്ളതൊന്നും അറിയില്ല, പക്ഷെ എന്റെ ഒരു ഊഹം അത് ശരിയായിരിക്കണം. കാര്യം നമ്മൾ എപ്സം സോൾട്ട് ഒക്കെ ഇട്ട് കാല് കുതിർക്കുമ്പോഴത്തേക്കും കാലിലെ വേദനയൊക്കെ കുറയുന്ന അതേ ഒരു മെത്തേഡ് തന്നെ ആയിരിക്കണം അവർ യൂസ് ചെയ്യുന്നത്. സോ ഈ ചെന ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറയുന്നത് നാച്ചുറൽ ഹോട്ട് സ്പ്രിങ് ആണ്. സോ അവിടെ ചെന്ന് ഞങ്ങൾ കുറച്ചു നേരം ഈ ചൂടുവെള്ളത്തിൽ കിടന്ന് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള ഐഡിയയിലൊക്കെയാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ രണ്ടുപേരും കഴുത്തറ്റം വെള്ളത്തിൽ ഇങ്ങനെ ഒരു പാറപ്പുറത്തിരുന്ന് ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങിപ്പോയി, കഴുത്തറ്റം വെള്ളത്തിൽ കിടന്ന് ഞങ്ങൾ ഉറങ്ങിപ്പോയി. കാര്യം അത്രയും സുഖമായിരുന്നു എന്നുവെച്ചാൽ നല്ല വാം വാട്ടറിൽ മുതുകൊക്കെ നമുക്ക് മസാജ് ചെയ്ത് തരുന്ന ഒരു എഫക്റ്റ് ആയിരുന്നു. ഞങ്ങള് പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഞങ്ങൾ ഓൾമോസ്റ്റ് 3 മണിക്കൂർ ആ വെള്ളത്തിൽ കിടന്ന് ഉറങ്ങി. എന്നിട്ട് അന്നും രാത്രി ഞങ്ങൾ വീണ്ടും ഒരു 1.5 മണിക്കൂർ ഓടിച്ചു വേണം ഫെയർബാങ്ക്സിലെത്താൻ. അങ്ങനെ ഫെയർബാങ്ക്സിലെത്തി അന്ന് രാത്രി വൃത്തിക്ക് വല്ലതും കഴിച്ചു. കാര്യം അവിടെ അടുത്തൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ് ഉണ്ടായിരുന്നു. ചെന്ന് ഈ രാത്രി ഒരു 11 മണി സമയത്ത് ഞങ്ങൾ അവരെ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കി തിന്നിട്ടാണ് വന്ന് കിടന്നത്. അങ്ങനെ യാത്ര ഞങ്ങള് അന്നത്തെ ദിവസം തീർക്കാനുണ്ടായത്. അടുത്ത ദിവസം രാവിലെ പിന്നെ അവിടെ നിന്ന് ഫെയർബാങ്ക്സ് നിന്ന് തിരികെ സിയാറ്റിലേക്ക് വരികയും ചെയ്തു. അത്രയായിരുന്നു എന്റെ അലാസ്കൻ വിശേഷങ്ങൾ.
1: വളരെ നന്ദി സന്തോഷ്, നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി അലാസ്കൻ യാത്ര വളരെ വ്യത്യസ്തമായ ഒരു യാത്രയായിരുന്നു, വ്യത്യസ്തമായ ഒരു സ്ഥലവും. അപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും അലാസ്കയിൽ പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ സന്തോഷം പരിപാടിയിൽ പങ്കെടുത്തതിന്. നന്ദി.
0: താങ്ക്സ് ഫോർ ഹാവിംഗ് മീ മൃദുല.
2: സന്തോഷ് ജനാർദ്ദനന്റെ അലാസ്കൻ യാത്രാവിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. അദ്ദേഹത്തോടൊപ്പം പങ്കെടുത്തത് മൃദുൽ ജേക്കബ്. ടീം സഞ്ചാരി, മൃദുൽ ജേക്കബ്, സന്ധ്യ വേറ്റിനാട്.

0: സഞ്ചാരി.
1: ഈ ഓണം കെ ചേട്ടൻ തൂക്കും,
2: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: നമ്മള് BMW വാങ്ങിക്കുകയാണെന്ന് മോൻ എല്ലാരോടും പറയുന്നുണ്ട്.
6: അവൻ പറയട്ടെ, ചിലപ്പോ BMW നമ്മുടെ പോർച്ചിൽ വന്നാലോ.
5: നിങ്ങൾ ഈ ഓണത്തിന് ഒരു പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങിക്കാം.
6: ആ അത് വാങ്ങിക്കാം, BMW പുറകെ വരും.
5: അതെങ്ങനെ?
6: മൈജി ഓണം മാസ ഓണത്തില് ബമ്പർ പ്രൈസ് BMW ആ. പിന്നെ കാറും സ്കൂട്ടറും എല്ലാമായി ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും.
7: മൈജി ഓണം മാസ ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
8: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
9: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
8: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
10: പ്രിയ ശ്രോതാക്കളെ, നമുക്കിനി ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം. ചുനക്കര രാമൻകുട്ടി എഴുതിയ ശ്യാം സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം എങ്ങനെ നീ മറക്കും എന്ന ചിത്രത്തിൽ നിന്ന്.

അസുലഭ നിർവൃതി തൂകാനുള്ളൊരു പ്രേമ സരോരുഹമാണു നീ, അനുപമ സുന്ദരി നീ, അനുരാഗം നിർമ്മല ഗാനം ഞാൻ, നീ സ്വരമാശ്രുതിയ

0: ചേട്ടാ ഒന്ന് മൈജിയിലേക്ക് വിടാമോ? ഓണം ഷോപ്പിംഗ് ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളാണ് മനസ്സിലേക്ക് കയറിയത്. ആ കാറും സ്കൂട്ടറും ബി എം ഡബ്ല്യു ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്കൊന്ന് പോണം.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: 2026 ഓഗസ്റ്റ് 10 മുതൽ ഓഗസ്റ്റ് 25 വരെ തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ടയിൽ ശ്രീ ചിത്ര തിരുനാൾ പാർക്കിൽ വച്ച് സംസ്ഥാന ഓണ കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നു. എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഇതിലേക്ക് ക്ഷണിക്കുന്നു.
3: അടുത്ത ഗാനം അൻവർ സുബൈർ എഴുതി, കെ ജെ ജോയി സംഗീതം നൽകി, ജയചന്ദ്രനും പി സുശീലയും പാടിയതാണ് ചിത്രം ലജ്ജാവതി.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. പ്രധാന വാർത്തകൾക്ക് ശേഷം ആകാശവാണി അനന്തപുരി FM 101.9 സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: അവയവദാനത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ആരംഭിച്ച ഒരു വർഷത്തെ രാജ്യവ്യാപക ബോധവൽക്കരണ പരിപാടി ജഗ് ജഗ് ജിയോ അഭിയാൻ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ പങ്കാളികളാകണമെന്ന് കേന്ദ്രം. അവയവദാനത്തിന്റെ പ്രാധാന്യം സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലും എത്തിക്കുകയാണ് ലക്ഷ്യം. ഒഡീഷയിലെ ചാന്ദിപൂരിൽ ബാലിസ്റ്റിക് മിസൈലായ അഗ്നിഫോർ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. മിസൈലിന്റെ പ്രവർത്തനപരവും സാങ്കേതികവുമായ മാനദണ്ഡങ്ങൾ പരീക്ഷണത്തിലൂടെ സ്ഥിരീകരിച്ചെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. കേരളത്തിന്റെ ഭാവി ടൂറിസത്തിലാണെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. മലബാറിൽ ടൂറിസത്തിന് കൂടുതൽ സാധ്യതകളുണ്ടെന്നും കൾച്ചറൽ ടൂറിസം, ഫാം ടൂറിസം, വെൽനസ് ടൂറിസം എന്നിവയുടെ സാധ്യതകളും പ്രയോജനപ്പെടുത്തുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. കർക്കിടകവാവ് ബലിതർപ്പണവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിലെ എല്ലാ ചടങ്ങുകളും ഹരിതചട്ടം പൂർണ്ണമായി പാലിച്ചു നടത്തണമെന്ന് ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ. ഹരിതചട്ടം ഫലപ്രദമായി നടപ്പാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകിയതായും കോർഡിനേറ്റർ അറിയിച്ചു. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കോഴിക്കോട് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ സിറ്റിംഗിൽ 51 പരാതികൾ തീർപ്പാക്കി. 10 പരാതികൾ തീർപ്പാക്കാനായി മാറ്റിവച്ചു. മലപ്പുറം ജില്ലയിലെ അനധികൃത ചെങ്കൽ കരിങ്കൽ ക്വാറികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ ഡോ വിനയ് ഗോയലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. മലപ്പുറം വേങ്ങര റോഡിൽ പാണക്കാട് മണ്ണിടിഞ്ഞ സാഹചര്യത്തിലാണ് വിവിധ വകുപ്പുകളുടെ സംയുക്ത യോഗം ചേർന്നത്. യുഎസ് ഇറാൻ യുദ്ധം ഉടൻ അവസാനിപ്പിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഇറാനുമായി ചർച്ച ആരോഗ്യകരമായി പുരോഗമിക്കുന്നുവെന്നും ട്രംപ് പറഞ്ഞു. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ അഷ്മിത ചാലിയ സെമിഫൈനലിൽ പ്രവേശിച്ചു. ജപ്പാന്റെ ഹിന അക്കേച്ചിയെയാണ് ക്വാർട്ടർ ഫൈനലിൽ അഷ്മിത പരാജയപ്പെടുത്തിയത്.

ചലച്ചിത്ര ഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ആദ്യ ഗാനമിത മഞ്ജരി പാടിയതാണ് ചിത്രം അബ്രഹാമാൻ ലിങ്കൺ. രചന ബാലചന്ദ്രൻ ചുള്ളിക്കാട്, സംഗീതം ഔസേപ്പച്ചൻ.

0: 2026 ഓഗസ്റ്റ് 10 മുതൽ ഓഗസ്റ്റ് 25 വരെ തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ടയിൽ ശ്രീ ചിത്ര തിരുനാൾ പാർക്കിൽ വച്ച് സംസ്ഥാന ഓണ കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നു. എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഇതിലേക്ക് ക്ഷണിക്കുന്നു. ദേശീയ കൈത്തറി ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കേരള കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ്.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
2: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: അടുത്ത ഗാനത്തിലേക്ക്. ഗായകൻ മധു ബാലകൃഷ്ണൻ, ചിത്രം അറബിപ്പൊന്ന്, രചന വിജയ് നായരമ്പലം, സംഗീതം സച്ചിൻ കൈതാരം.

0: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
1: അത് ഉറപ്പല്ലേ, കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
5: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
4: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
5: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
6: ചിത്രം ഭക്ത ഹനുമാൻ, ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി, സംഗീത സംവിധായകൻ വി ദക്ഷിണാമൂർത്തി, ഗായകർ യേശുദാസും അമ്പിളിയും.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: ഈ ഓണത്തിന് പ്രസ്റ്റീജ്, പ്രീമിയർ, അനന്ത ഒക്കെ വാങ്ങാൻ MRT ഹോം നീഡ്സിലേക്ക് പോകാം അല്ലേ?
1: അവിടെ ഇപ്പൊ പ്രസ്റ്റീജ് മാത്രമല്ല, പ്രീതി, സുജാത, ഹോക്കിൻസ് വരെയുണ്ട്. എല്ലാം കിടില ഓണം ഡിസ്കൗണ്ടില്.
3: MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: കണ്ടീഷൻസ് അപ്ലൈ.
5: ഓഗസ്റ്റ് 12 ബാലരാമപുരം സുൽത്താന ജ്വല്ലറി 25 വയസ്സിലേക്ക്.
6: 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൗണ്ട്.
5: 1 ക്യാരറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നെക്ലസ് സമ്മാനം. 5000 രൂപയ്ക്ക് പോലും ഡയമണ്ട് ആഭരണങ്ങൾ.
6: സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബാലരാമപുരം.
7: അടുത്ത ഗാനത്തിലേക്ക്. ചിത്രം അഞ്ചിലൊരാൾ അർജുനൻ. ഗാനരചന വയലാർ ശരചന്ദ്രവർമ്മ, സംഗീത സംവിധാനം മോഹൻ സിതാര, ഗായകർ മധു ബാലകൃഷ്ണനും പ്രിയ ആർപ്പയ്യയും.

0: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
1: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
2: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG പ്രോഗ്രാമുകളുടെ അഡ്മിഷൻ തുടരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് www.seou.ac.in സന്ദർശിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
4: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
5: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
6: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
7: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില. ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ്, ആര്യശാല.
8: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
9: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
8: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
10: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
11: ഇളയരാജ സ്വന്തം സംഗീതത്തിൽ പാടിയ ഗാനം ചിത്രം ക്ലിന്റ്, രചന പ്രഭാവർമ്മ.

0: അമൃത സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ വഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.

0: ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം ആശംസകളോടെ കേരള കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ്.
1: നിനക്കൊരു BMW കിട്ടിയാൽ ആദ്യം എവിടെയാ പോവുക?
2: BMW ആദ്യം കിട്ടട്ടെ,
1: കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ.
2: എങ്ങനെ?
1: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഷോപ്പിംഗ് ചെയ്താൽ ബമ്പർ സമ്മാനമായി ഒരു BMW ആ കാത്തിരിക്കുന്നത്. കൂടാതെ 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്
2: എന്ന് ഞാനും വരും എന്റെ സ്വന്തം BMW.
1: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി. ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
3: ഷർട്ടിംഗ് സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം ലിനൻ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
1: സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടൈലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
4: അടുത്ത ഗാനത്തിലേക്ക്. മഹാകവി ഭാരതിയാർ എഴുതിയത്, ഹരിഹരൻ പാടിയത് ചിത്രം കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ.

0: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
1: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
5: അടുത്ത ഗാനത്തിലേക്ക്. ഗായിക സ്വർണലത, ചിത്രം അലൈപായ്, രചന വൈരമത്തു, സംഗീതമയ റഹ്മാൻ.

0: എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി. പഠനം പാതി വഴിയിൽ നിലച്ചു പോയവർക്ക് ഇതാ ഒരു സുവർണ അവസരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ UGC അംഗീകാരമുള്ള UG PG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ 9188909901 വിളിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
3: ജരൂർ സുനിയെ ശാം 4 ബജെ പിട്ടാര. ഇസ് കാര്യക്രം കെ പ്രായോജക് ഹെ AISSMS പൂനെ, എ പ്രീമിയർ ഹെറിറ്റേജ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
5: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
6: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
7: ദേശീയ കൈത്തറി ദിനത്തോടനുബന്ധിച്ചുള്ള സംസ്ഥാനതല പരിപാടി വഴുതക്കാട് സുബ്രഹ്മണ്യം ഹാളിൽ ഇന്ന് നടക്കും. ഹൈടെക് കൈത്തറിയുടെ ഉദ്ഘാടനം, കൈത്തറി ക്ലസ്റ്ററുകളിൽ തയ്യാറാക്കിയ വ്യത്യസ്തവും നൂതനവുമായ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, IHT KSID കൈത്തറി ക്ലസ്റ്ററുകൾ എന്നിവ സംഘടിപ്പിക്കുന്ന ഷോ, പാനൽ ചർച്ച, കൈത്തറി തൊഴിലാളികളും കുടുംബാംഗങ്ങളും അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ, മുതിർന്ന കൈത്തറി നെയ്ത്തുകാരെ ആദരിക്കൽ, 2026 മികച്ച ദേശീയ ക്ലസ്റ്റർ ഡിസൈനർ അപ്പാരൽ, 3rd സ്ഥാനം നേടിയ ബാലരാമപുരം കൈത്തറി ക്ലസ്റ്ററിലെ ജിതാര വിജോ JV അനുമോദനം തുടങ്ങിയ പരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ്.

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: സാധന സർഗം പാടിയ ഗാനം ചിത്രമൃതം, രചന വൈരമുത്തു, സംഗീതമയാർ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ തിരിപ്പുകൾ പൂർണ്ണമാകുന്നു. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ IIT ഡൽഹിയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. ചടങ്ങിൽ 587 PhD ഗവേഷകർ ഉൾപ്പെടെ 3000-ത്തിലധികം വിദ്യാർത്ഥികളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. അതിർത്തി ദേശങ്ങളുടെ വികസനത്തിന് സമാധാനവും ശാന്തിയും നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഇന്ത്യയും ചൈനയും അറിയിച്ചു. ന്യൂഡൽഹിയിൽ ഇന്ത്യ ചൈന അതിർത്തി കാര്യങ്ങളുടെ 36-ാമത് അവലോകന യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചതെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്തിന്റെ സ്വപ്നമാണ് ചന്ദ്രയാൻ 3-യിലൂടെ യാഥാർത്ഥ്യമായതെന്ന് VSSC ഡയറക്ടർ ഡോ രാജീവ് UP. ഒരുപാട് അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് ചന്ദ്രയാൻ 3 വിജയിച്ചതെന്നും അത് ചരിത്രപരമായ ദൌത്യമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. 2018 പ്രളയകാലത്തെ പ്രഖ്യാപനങ്ങളൊന്നും മുൻ ഗവൺമെന്റ് നടപ്പാക്കിയില്ലെന്നും അതുകൊണ്ടാണ് ഇപ്പോൾ ജനങ്ങൾ പ്രയാസപ്പെടുന്നതെന്നും മന്ത്രി PC വിഷ്ണുനാഥ്. കോഴിക്കോട് ജില്ലയിലെ വിവിധ ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയായിരുന്നു മന്ത്രി. കൊല്ലം നീണ്ടകരയിൽ വള്ളമറിഞ്ഞ് കാണാതായ ഗൌതം കൃഷ്ണയ്ക്കായി തെരച്ചിൽ തുടരുന്നു. നാവികസേനയുടെ 2 ഹെലികോപ്റ്ററുകളും ബോട്ടും പരിശോധന നടത്തുന്നുണ്ട്. കൊല്ലം ജില്ലാ കളക്ടർ ഗൌതം കൃഷ്ണയുടെ വീട്ടിലെത്തി. കണ്ണൂർ ജില്ലയിൽ വ്യാപക മഴ തുടരുന്നു. ചിലയിടങ്ങളിൽ ശക്തമാണ്. ജില്ലയിൽ 2 ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. അമേരിക്കയിൽ ജനിച്ചവർക്ക് സ്വാഭാവിക പൌരാവകാശം ലഭിക്കുന്നതിനെതിരെ സുപ്രധാന 2 എക്സിക്യൂട്ടീവ് ഓർഡറുകളിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചു. നേരത്തെ പൌരത്വ നിയമം ട്രംപ് ഭരണകൂടം അസാധുവാക്കിയപ്പോൾ അമേരിക്കൻ സുപ്രീംകോടതി ഇടപെട്ട് ട്രംപിന്റെ ഉത്തരവ് റദ്ദാക്കിയിരുന്നു. ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ ഗ്രാൻഡ് ചെസ് ടൂർ സെയിന്റ് ലൂയിസ് റാപ്പിഡ് ആന്റ് ബ്ലിറ്റ്സ് കിരീടം സ്വന്തമാക്കി. അമേരിക്കയിലെ ചാമ്പ്യൻഷിപ്പിൽ 23 പോയിന്റോടെയാണ് പ്രജ്ഞാനന്ദ കിരീടം സ്വന്തമാക്കിയത്. പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

0: ആഹാ, പുതിയ ഫോൺ വാങ്ങിച്ചല്ലോ. ഇന്നലെ മൈജിയിൽ പോയിരുന്നോ?
1: എങ്ങനെ പോവാതിരിക്കും.
0: അതെന്താ,
1: കാറും സ്കൂട്ടറും മുതൽ BMW വരെ ആയിരക്കണക്കിന് സമ്മാനങ്ങളും വൺ ഡിസ്കൗണ്ടുകളും അല്ലേ മൈജി ഓണം മാസ് ഓണം സീസൺ 4 കാത്തിരിക്കുന്നത്.
0: അപ്പോ ഈ ഓണത്തിന് മൈജിയിലൊന്ന് കേറാതെ പറ്റില്ലല്ലേ.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: മെലിഞ്ഞവർക്ക് PMOS വരുമോ? പ്രസവശേഷം PMOS മാറുമോ? PMOSനെ കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ അശ്വതി ജീനാഥ് സംസാരിക്കുന്നു.
4: ഓഗസ്റ്റ് 10 മുതൽ ഓഗസ്റ്റ് 25 വരെ തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ടയിൽ ശ്രീ ചിത്ര തിരുനാൾ പാർക്കിൽ വച്ച് സംസ്ഥാന ഓണ കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നു. എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഇതിലേക്ക് ക്ഷണിക്കുന്നു.
5: അടുത്ത ഗാനത്തിലേക്ക്. വരികൾ എഴുതിയത് നിഷാന്ത് കോടമന, ഈണമൊരുക്കിയത് രാജേഷ് ബാബു, പാടിയവർ ഹരിശങ്കറും സന മൊയ്തൂട്ടിയും. ചിത്രം ആനന്ദ കല്യാണം.

0: സംസ്ഥാന ഭാഗ്യക്കുറി, തിരുവോണ ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ. രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകളുമായി വിട്ടാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
3: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺ വരെ എല്ലാ മൊബൈൽ പർച്ചേസിനുമൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ. കൂടാതെ മൊബൈൽ ഫോൺ ഫിനാൻസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ നെക് ബാൻഡ്. വിട്ടാപ്പള്ളിയിൽ വമ്പനോണം കോമ്പൻ ഓഫറിൽ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും. വിട്ടാപ്പള്ളിയിലെ ഏജൻസീസ്.
4: ഹേഷാം അബ്ദുൾ വഹാബ് സ്വന്തം സംഗീതത്തിൽ പാടിയ ഗാനം. ചിത്രം ആനപ്പറമ്പിലെ വേൾഡ് കപ്പ്. രചന ഷക്കീല അബ്ദുൾ വഹാബ്.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
1: മൈ ജി ഫ്യൂച്ചറില്
0: എന്താ ഇത്ര അത്യാവശ്യം?
1: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളയാ.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാകാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും,
2: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: ചിന്മയി പാടിയ ഗാനം, രചന അൻവർ അലി, സംഗീതം ഗോവിന്ദ് വസന്ത, ചിത്രം 1918.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: ഓഗസ്റ്റ് 12 ബാലരാമപുരം സുൽത്താന ജ്വല്ലറി 25 വയസ്സിലേക്ക്.
2: 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൗണ്ട്.
1: 18 കാരറ്റിൽ തീർത്ത ഇന്റർനാഷണൽ ഗുണനിലവാരമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾ മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ.
2: സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബാലരാമപുരം.
3: റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് എ ആർ റഹ്മാന്റെ ഈണം, ചിത്രം ആടുജീവിതം, ഗായകർ വിജയേശുദാസ്, ചിന്മയി, രക്ഷിതാ സുരേഷ് എന്നിവർ.

0: കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക് പിന്നെ കാർ സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
5: ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം ആശംസകളോടെ കേരള കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ്.

ചിത്രം ഫോർ സീസൺസ്, ഗായിക സൈന്ധവി, രചന ഡയറക്ടർ സ്മിത പിഷാരടി, റാലി രാജൻ്റെ ഈ

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഒരു ഗാനത്തോടെ നവമാധുരി പൂർണ്ണമാകുന്നു.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
0: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി.

0: സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: മെലിഞ്ഞവർക്ക് PMOS വരുമോ? പ്രസവശേഷം PMOS മാറുമോ? PMOSനെ കുറിച്ച് ഗൈനക്കോളജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അശ്വതി ജീനാഥ് സംസാരിക്കുന്നു.
2: സ്ത്രീകളിൽ ഹോർമോണൽ മാറ്റങ്ങളും മെറ്റബോളിക് മാറ്റങ്ങളും ഒരുമിച്ചുണ്ടാക്കുന്ന ഒരു രോഗാവസ്ഥയാണ് PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ ഹോർമോണിന്റെ അളവിലോ അല്ലെങ്കിൽ പ്രവർത്തനത്തിലോ മാറ്റം വരികയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള പുരുഷ ഹോർമോണുകളായ ആൻഡ്രജൻസിന്റെ അളവിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ മൂലം നമ്മുടെ മാസമുറ, ശരീരഭാരം, ചർമ്മം, മുടി, ഗർഭധാരണം തുടങ്ങിയ പല കാര്യങ്ങളെയും ഇത് ബാധിക്കുന്നതിനാലാണ് ഇത് ഒരു മെറ്റബോളിക് സിൻഡ്രം എന്ന് നമ്മൾ പറയുന്നതിന്റെ കാരണം തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഡിസീസ് അല്ല, സിൻഡ്രമാണ് എന്ന രീതിയിൽ PCOS എന്ന പേര് വരുന്നത്. ഇത് ശരീരത്തിലെ പല മെറ്റബോളിക് അവസ്ഥകളെയും ബാധിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള വിദഗ്ധർ ഈ PCOS എന്ന പേര് കൊണ്ട് ഈ രോഗത്തെ പൂർണമായും വിവരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള അഭിപ്രായമുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രോഗാവസ്ഥയ്ക്ക് കുറച്ചും കൂടെ ആപ്റ്റായിട്ടുള്ള ഒരു പേര് നിർദ്ദേശിക്കണം എന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു. അതിൽ പ്രകാരം 2026 മെയ്യിൽ ഒരു പുതിയ പേരാണ് ഈ രോഗാവസ്ഥയെ കുറിച്ച് ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത്. PMOS അഥവാ പോളിമെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രം എന്നാണ് ഇപ്പോൾ PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രത്തിനെ നമ്മൾ വിളിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ PMOSനെ ചികിത്സിക്കുന്നത്? PMOS ഡയഗ്നോസ് ചെയ്യുന്ന എല്ലാ രോഗികൾക്കും ഒരേ ചികിത്സയല്ല നമ്മൾ നൽകുന്നത്. എപ്പോഴും ആ വ്യക്തിയുടെ പ്രായം, അവരുടെ വിവാഹത്തിന്റെ സ്റ്റാറ്റസ്, അതുപോലെ ഗർഭധാരണത്തിന്റെ ആഗ്രഹം, അതായത് ഇപ്പോൾ കുട്ടി വേണോ അതോ കുറച്ചു കഴിഞ്ഞാണോ കുട്ടി വേണ്ടത്, പിന്നെ ഇവരുടെ ലക്ഷണങ്ങൾ, അതായത് ആർത്തവം ക്രമമല്ലാത്തതാണോ അതോ വയറുവേദന വരുന്നതാണോ ഇവരുടെ ബുദ്ധിമുട്ട്, ഈ ശരീരഭാരം കൂടുന്നതാണോ ഇവരുടെ ബുദ്ധിമുട്ട്, ഇത്തരം കാര്യങ്ങളെ മുൻനിർത്തിയായിരിക്കും നമ്മൾ ഓരോരുത്തരുടെയും ചികിത്സ നിർണയിക്കുന്നത്. അതിൽ മെയിൻ ആയിട്ടുള്ള ചികിത്സ നിർദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ജീവിതശൈലി മാറ്റങ്ങളാണ്. ദിവസവും എക്സസൈസ് ചെയ്യുക, ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ്, ശരിയായ ആഹാരരീതി പിന്തുടരുക എന്നൊക്കെയുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടും നമ്മൾ പറയുന്നത്. മാസമുറ ക്രമപ്പെടുത്താനുള്ള മരുന്നുകളാണ് മാസമുറ ക്രമമല്ലാത്ത ആൾക്കാർക്കായിട്ട് നമ്മൾ നിർദ്ദേശിക്കുന്ന രണ്ടാമത്തെ കാര്യം. ഞാൻ പറഞ്ഞല്ലോ ഇതിൽ മിക്കവർക്കും അമിതവണ്ണമുള്ളവരാണ്. ഈ അമിതവണ്ണമുള്ളവരിൽ ഈ ജീവിതശൈലി മാറ്റങ്ങൾ വഴി ഇവരൊരു 5 കിലോ എന്നല്ല, 5% വെയിറ്റ് കുറച്ചാൽ പോലും മാസമുറ കറക്റ്റായിട്ട് വന്നു തുടങ്ങും. ഇനിയും ശരിയാകാത്തവർക്കാണ് അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ഗുളികകൾ നൽകി ഇവരുടെ മാസമുറ ക്രമമാക്കുന്നത്.

അമിത രോമ വളർച്ചയുള്ളവർക്കാണെങ്കിൽ നമ്മൾ അതിനായിട്ടുള്ള ക്രീമുകളോ അല്ലെങ്കിൽ ലേസർ ചികിത്സയോ നിർദ്ദേശിക്കാറുണ്ട്. മുഖക്കുരുവിനുള്ള ചികിത്സയാണ് അടുത്തത്. മുഖക്കുരുവിന് നമ്മൾ ക്രീമുകളോ അല്ലെങ്കിൽ ഹോർമോൺ ചികിത്സയോ കൊടുക്കാറുണ്ട്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ചിലർക്ക് കുറച്ച് കാലമായതായിരിക്കും, ചിലപ്പോൾ കുറച്ച് പഴകിയ PMOs ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറച്ച് സിവിയർ ആയിട്ട് തന്നെ ഉണ്ടാകും. അങ്ങനെയുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് നമുക്ക് ഒരു ജീവിതശൈലി മാറ്റം കൊണ്ട് ചിലപ്പോൾ ശരിയായില്ല എന്ന് വരും. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഡയബറ്റിക് പേഷ്യൻസ് എടുക്കുന്ന മരുന്നുകൾ കൊടുക്കാറുണ്ട്. അത് ഓരോ രോഗിയുടെയും ബ്ലഡ് ടെസ്റ്റിനനുസരിച്ചും ശരീരപ്രകൃതിക്കനുസരിച്ചും എത്രത്തോളം കാലമായി ഇവർക്ക് PMOS ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അനുസരിച്ചായിരിക്കും ഓരോ ഡോക്ടറും അത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അതിൽ ഏത് രോഗിക്ക് ഏത് മരുന്ന് വേണം എന്നുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങളെ മുൻനിർത്തിയിട്ട് തന്നെയായിരിക്കും. ഇനി കല്യാണം കഴിച്ച കുട്ടികൾക്കാണെങ്കിൽ PMOS കാരണം പ്രധാനമായും കണ്ടുവരുന്നത് വന്ധ്യത അഥവാ ഇൻഫെർട്ടിലിറ്റി എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഗർഭധാരണം മുൻനിർത്തിയിട്ടുള്ള ചികിത്സയായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ആദ്യമായിട്ട് ക്രമമല്ലാത്ത മാസക്കുളിയാണെങ്കിൽ അത് ക്രമത്തിലാക്കുക, അതിനുശേഷം ഓവുലേഷൻ നടക്കാനുള്ള മരുന്നുകൾ കൊടുക്കുക, അതിനുശേഷം ക്രമമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷന്റെ ഓരോ സ്റ്റെപ്പുകളായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത് ജീവിതശൈലി മാറ്റങ്ങളാണ്. ശരീരഭാരം നിയന്ത്രിക്കുകയാണ് ഇതിലെ ഏറ്റവും പ്രധാനം. ഇതിനു മുമ്പേ തന്നെ പറഞ്ഞതാണ്, ശരീരഭാരം നമ്മൾ ഒരു 5 to 10% വരെ കുറച്ചാൽ പോലും നമ്മുടെ മാസമുറ ക്രമമായി മാറും, ഗർഭധാരണത്തിനുള്ള സാധ്യത കൂടും, പ്രമേഹത്തിന്റെ സാധ്യത കുറയും, PMOSന് വേണ്ടി കഴിക്കുന്ന മരുന്നുകളുടെ ആവശ്യവും എണ്ണവും കുറയ്ക്കാൻ സാധിക്കും. ഭക്ഷണ രീതിയാണ് രണ്ടാമത്തത്. ഭക്ഷണ രീതിയിൽ നമ്മൾ കുറച്ച് കുറച്ച് മാറ്റങ്ങൾ. നമ്മൾ കേരളീയരുടെ ഭക്ഷണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറികളൊക്കെ നിറഞ്ഞൊരു ഭക്ഷണ രീതിയാണ് നമ്മൾ കാലങ്ങളായിട്ട് അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പച്ചക്കറികളും ഇലക്കറികള്, പഴങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, മത്സ്യം, മുട്ട, തൈര്, മില്ലറ്റ്, ബ്രൗൺ റൈസ്, ചാമ, റാഗി തുടങ്ങിയ ധാന്യങ്ങളൊക്കെ കൂടുതലായി ഉൾപ്പെടുത്തുക. അതേസമയം മധുരപാനീയങ്ങൾ, ബേക്കറി ഭക്ഷണങ്ങൾ, ഫാസ്റ്റ് ഫുഡ്, ചിപ്സ്, പാക്കറ്റ് ഭക്ഷണങ്ങൾ എന്നിവ കുറയ്ക്കുകയും ചെയ്യുക. അടുത്തൊരു പ്രധാന ഘടകം ചികിത്സയുടേതെന്ന് പറയുന്നത് വ്യായാമമാണ്. വ്യായാമം നിർബന്ധമാണ്. ഒരു ആഴ്ചയിൽ ചുരുങ്ങിയത് 150 minutes മിതമായ വ്യായാമമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് വേഗത്തിൽ നടക്കുക, അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടുക, ഇതുമല്ലെങ്കിൽ നീന്തൽ. നമ്മുടെ സൗകര്യത്തിനും നമ്മുടെ അവസ്ഥകൾക്കും അനുസരിച്ച് നമുക്ക് ഇത് ഏത് വേണമെങ്കിലും സ്വീകരിക്കാവുന്നതാണ്. ഇതുകൂടാതെ ആഴ്ചയിൽ 2 times സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസ് എടുത്താലും വളരെ നല്ലതാണ്. ഇനി പറയാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ഉറക്കമാണ്. ദിവസം 7 to 8 hours വരെ നല്ല ഉറക്കം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. ഉറക്കക്കുറവ് കൊണ്ട് മാത്രം PMOS എന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാനസിക സമ്മർദ്ദം കുറയ്ക്കുക എന്നുള്ളതാണ് നിർദ്ദേശിക്കപ്പെടുന്ന വേറൊരു പ്രതിവിധി. അതിനെ നമുക്ക് യോഗ, ധ്യാനം, പ്രാണായാമം തുടങ്ങിയ ഏതു വഴിയും സ്വീകരിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോഴുള്ള കുട്ടികളിലൊക്കെ PMOS വളരെയധികം ഉയർന്ന രീതിയിൽ കാണുന്നു. അതിന് പ്രധാന കാരണം എന്ന് പറയുന്ന സ്ട്രെസ്, ഈവൻ സ്കൂൾ കുട്ടികളിൽ പോലും പഠിത്തം, എൻട്രൻസ് എന്നിങ്ങനെയുള്ള സ്ട്രെസ്സുകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിനൊക്കെയായിട്ട് രക്ഷകർത്താക്കൾ തന്നെ മുൻകൈയെടുത്ത് അവർക്ക് പതിവായിട്ടുള്ള യോഗയോ എക്സസൈസോ നീന്തലോ എയറോബിക്സോ എന്തെങ്കിലും ഒന്നിലേക്ക് നമ്മൾ നമ്മുടെ കുട്ടികളെ എൻഗേജ് ചെയ്ത് ഇരുത്തുക. ഇപ്പോൾ കോളേജ് അല്ലെങ്കിൽ സ്കൂൾ വിദ്യാർത്ഥിനികളിൽ PMOS വളരെയധികം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. ഇവരിലെ മാസമുറയുടെ ചെറിയ ക്രമക്കേട് ഉണ്ടെന്ന് മാത്രമല്ല, മിക്ക കുട്ടികളിലും ഇപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഒബീസിറ്റി അഥവാ പൊണ്ണത്തടി എന്നീ കണ്ടീഷനുകളും കൂടുതലായിട്ട് കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്കൂൾ കുട്ടികളിൽ അല്ലെങ്കിൽ ടീനേജേഴ്സിൽ ടീച്ചർമാരും രക്ഷകർത്താക്കളും വളരെയധികം ശ്രദ്ധാലുവായിരിക്കണം. അവർക്ക് PMOS ഉണ്ട് എന്ന് നമുക്ക് ആർക്കെങ്കിലും ഒരു സംശയം തോന്നുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുക, കറക്റ്റായിട്ടുള്ള ചികിത്സാ വിധികൾ തേടുക. കല്യാണം കഴിഞ്ഞിട്ടുള്ള കുട്ടികളിൽ മിക്കപ്പോഴും കാണുന്നതാണ് ഗർഭധാരണം നടക്കാൻ വൈകുന്നത് PMOS ഉള്ളവരിൽ. എന്നാൽ ഇവരൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ ചികിത്സ എടുത്തു കഴിഞ്ഞാൽ ഗർഭം ധരിക്കുന്നതിനോ ആരോഗ്യമുള്ള കുഞ്ഞിന് ജന്മം നൽകുന്നതിനോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നതല്ല. അതുകൊണ്ട് PMOS വന്നു കഴിഞ്ഞാൽ 100% വന്ധ്യതയാണ് എന്ന് ഒരിക്കലും കരുതരുത്. PMOS കറക്റ്റായിട്ട് ചികിത്സിച്ചു കഴിഞ്ഞാൽ ഗർഭധാരണത്തിനുള്ള ചാൻസുകൾ

0: വളരെ നല്ലതായിട്ട് തന്നെ ഉണ്ട്. സമൂഹത്തിൽ പ്രചരിക്കുന്ന ചില തെറ്റിദ്ധാരണകളെ കുറിച്ച് ഇനി ഞാൻ പറയാം. PMOS ഒരിക്കലും സുഖപ്പെടില്ല, ഒരിക്കലുമല്ല. PMOS നമുക്ക് നല്ല രീതിയിൽ തന്നെ നിയന്ത്രിക്കാം, അതിനെ പൂർണ്ണമായും നമ്മുടെ പരിധിയിലാക്കാം. വിവാഹം കഴിഞ്ഞാൽ PMOS മാറും, ഒരിക്കലുമല്ല. വിവാഹം എന്ന് പറയുന്നത് PMOSന്റെ ചികിത്സയല്ല. പ്രസവിച്ചാൽ PMOS മാറും, പ്രസവിച്ചു കഴിഞ്ഞാലും PMOS വരാൻ ചാൻസ് ഉണ്ട്. ജീവിതശൈലി നിയന്ത്രണമാണ് ശരിക്കും പറഞ്ഞാൽ PMOSന്റെ ട്രീറ്റ്മെന്റ് അഥവാ ചികിത്സ എന്ന് പറയുന്നത്. വിവാഹ ശേഷമാണെങ്കിലും പ്രസവത്തിന് ശേഷമാണെങ്കിലും നമുക്ക് ജീവിതശൈലി നിയന്ത്രണം ഇല്ല എങ്കിൽ അപ്പോഴും PMOS വീണ്ടും പ്രശ്നമുണ്ടാക്കാം. എല്ലാ PMOS രോഗികളും വണ്ണമുള്ളവരാണ്, ഒരിക്കലുമല്ല. മെലിഞ്ഞ സ്ത്രീകൾക്കും PMOS ഉണ്ടാകാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട 5 പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത്, മാസമുറ ക്രമക്കേട് ഒരിക്കലും അവഗണിക്കരുത്. ശരീരഭാരം എപ്പോഴും നിയന്ത്രണത്തിലായിരിക്കണം. നമ്മുടെ പൊക്കത്തിനനുസരിച്ചുള്ള വണ്ണമാണ് നമ്മൾ എപ്പോഴും പാലിക്കേണ്ടത്. ദിവസവും വ്യായാമം ചെയ്യുക. ആരോഗ്യകരമായ ഭക്ഷണം തിരഞ്ഞെടുക്കുക. സ്വയം മരുന്ന് കഴിക്കാതെ ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ നിർദ്ദേശത്താൽ മരുന്ന് കഴിക്കുക.
1: PMOSനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഗൈനക്കോളജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അശ്വതി ജീനാഥ്.
2: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
3: 20 കാറുകൾ,
2: 25 സ്കൂട്ടറുകൾ,
3: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 100,000 രൂപ വീതം 100 പേർക്ക്
3: ബമ്പർ സമ്മാനമായി BMW കാർ,
2: അങ്ങനെ 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
4: പ്രിയ ശ്രോതാക്കളെ, വീണ്ടും ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് രാജാമണിയുടെ ഈണം. മഞ്ചേരി പാടിയത് ചിത്രം ഗൃഹനാഥൻ.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. ഉച്ചയ്ക്ക് 2:30.
1: വീട്ടിൽ ലിസ്റ്റ് റെഡിയായി. ടിവി, ഫ്രിഡ്ജ്, ഫോൺ, മിക്സി. പക്ഷെ ബജറ്റ് കണ്ടപ്പോൾ ഞാൻ തന്നെ ഓഫായി.
2: ഓഫ് ആവണ്ട, മൈജി ഉണ്ടല്ലോ.
1: എന്താ അവിടെ സ്പെഷ്യൽ?
2: മൈജി ഓണം മാസോണം 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, സ്പെഷ്യൽ ക്യാഷ് ഡിസ്കൗണ്ട്സ്, പിന്നെ ഭാഗ്യം കൂടിയാൽ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, BMW വരെ.
3: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 1:00.
4: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രതിപക്ഷ ബഹളം കാരണം പാർലമെന്റിന്റെ ഇരുസഭകളും തിങ്കളാഴ്ച വരെ പിരിഞ്ഞു. നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനെതിരെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഇന്നും ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. എൻഡിഎയിൽ പുതുതായി ചേർന്ന പാർലമെന്റ് അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. NCP, ശിവസേന എന്നിവയിലെ അംഗങ്ങളും പങ്കെടുത്തു. രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സേനയാണ് കേരളത്തിലേതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. അടൂർ KAP ക്യാമ്പിൽ പുതുതായി പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം മന്ത്രി പറഞ്ഞു. കുതിരൻ തുരങ്കത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നേരിയ തോതിൽ മണ്ണിടിച്ചിൽ. ഇരട്ട തുരങ്കമുഖത്തിന്റെ പടിഞ്ഞാറാണ് മണ്ണിടിച്ചിലുണ്ടായത്. കോട്ടയത്ത് നിന്ന് കുമരകം വഴി ചേർത്തല ഭാഗത്തേക്ക് പോകുന്ന റോഡിൽ വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യത്തിൽ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു. ജില്ലയിൽ 139 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 12,063 പേരെ മാറ്റിപ്പാർപ്പിച്ചു. കണ്ണൂരിൽ കനത്ത മഴയിൽ കഴിഞ്ഞ 6 ദിവസത്തിനിടെ 4,24,00,000 രൂപയുടെ നാശനഷ്ടമുണ്ടായതായി റിപ്പോർട്ട്. ഇരിക്കൂർ, തളിപ്പറമ്പ്, പയ്യന്നൂർ ബ്ലോക്കുകളിലാണ് കൂടുതൽ നാശനഷ്ടമുണ്ടായത്. കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കടലിൽ കാണാതായ ഗൌതമിനായി തെരച്ചിൽ ഊർജ്ജിതം. വെള്ളിയാഴ്ച പുലർച്ചെ നീണ്ടകര അഴിമുഖത്താണ് 26-കാരൻ ഗൌതം കൃഷ്ണയെ കാണാതായത്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ അഷ്മിത ചാലിയയും രക്ഷിത രാജും സെമിഫൈനലിൽ. ഇരുവരും സെമിഫൈനലിൽ ഏറ്റുമുട്ടും. പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 2:00.

പ്രേക്ഷതാക്കളെ, ഈ ഒരു മണിക്കൂർ നേരം നമുക്ക് ആസ്വദിക്കാം പ്രണയഗീതങ്ങൾ. ആദ്യ ഗാനം കേട്ടോളൂ. ഹരിശങ്കർ പാടിയതാണ്. ചിത്രം അനുഗ്രഹീതൻ ആന്റണി. രചന മനു മജിത്. സംഗീതം അരുൺ മുരളീധരൻ.

0: ദേശീയ കൈത്തറി ദിനത്തോടനുബന്ധിച്ചുള്ള സംസ്ഥാനതല പരിപാടി വഴുതക്കാട് സുബ്രഹ്മണ്യം ഹാളിൽ ഇന്ന് നടക്കും. ഹൈടെക് കൈത്തറിയുടെ ഉദ്ഘാടനം, കൈത്തറി ക്ലസ്റ്ററുകളിൽ തയ്യാറാക്കിയ വ്യത്യസ്തവും നൂതനവുമായ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, IHT KSID കൈത്തറി ക്ലസ്റ്ററുകൾ എന്നിവ സംഘടിപ്പിക്കുന്ന ഷോ, പാനൽ ചർച്ച, കൈത്തറി തൊഴിലാളികളും കുടുംബാംഗങ്ങളും അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ, മുതിർന്ന കൈത്തറി നെയ്ത്തുകാരെ ആദരിക്കൽ, 2026 മികച്ച ദേശീയ ക്ലസ്റ്റർ ഡിസൈനർ അപ്പാരൽ, 3rd സ്ഥാനം നേടിയ ബാലരാമപുരം കൈത്തറി ക്ലസ്റ്ററിലെ ജിതാര വിജോ ജെവിക്ക് അനുമോദനം തുടങ്ങിയ പരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ്.
1: 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
3: അടുത്ത ഗാനത്തിലേക്ക്. ഹരിചരൻ പാടിയതാണ്, വരികളൊരുക്കിയത് ഹരിനാരായണൻ, ഈണം നൽകിയത് രതീഷ് വിക. ചിത്രം തൃശൂർ പൂരം.

0: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG പ്രോഗ്രാമുകളുടെ അഡ്മിഷൻ തുടരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് www.stou.ac.in സന്ദർശിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
1: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകളുമായി വെട്ടാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺ വരെ എല്ലാ മൊബൈൽ പർച്ചേസിനുമൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ. കൂടാതെ മൊബൈൽ ഫോൺ ഫിനാൻസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ നെറ്റ് ബാൻഡ്. വെട്ടാപ്പള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫറിൽ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും. വെട്ടാപ്പള്ളിയിലെ ഏജൻസീസ്.
3: ജറൂർ സുനിയെ ശാം 4 ബജെ പിട്ടാര. ഇസ് കാര്യക്രം കെ പ്രായോജക് ഹെ AISSMS പൂനെ, എ പ്രീമിയർ ഹെറിറ്റേജ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്.
4: ചിത്രം ദുബായ്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ, ഗായകർ സുജാത, ശ്രീനിവാസ്, നിഖിൽ എന്നിവർ.

0: ആഘോഷമാക്കാൻ പോകാം ഡ്യൂറോണിലേക്ക്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് തുണിത്തരങ്ങളും ലിനൻ തുണിത്തരങ്ങളും
0: ലേഡീസ് ജെന്റ്സ് സ്റ്റിച്ചിങ്ങിന് ഡ്യൂറോൺ പവർ ഹൗസ് ജംഗ്ഷൻ ട്രിവാൻഡ്രം.
2: ഈ ഓണം കെ ചേട്ടൻ തൂക്കും,
3: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
4: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
5: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
4: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
7: അടുത്ത ഗാനം സൂരജ് എസ് കുറുപ്പ് സ്വന്തം സംഗീതത്തിൽ ദീപ പാലനാടിനൊപ്പം പാടിയതാണ്. ചിത്രം ലോക, രചന ഹരിനാരായണൻ.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഓഗസ്റ്റ് 12 ബാലരാമപുരം സുൽത്താന ജുവലറി 25ാം വയസ്സിലേക്ക്.
3: 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൌണ്ട്.
2: 18 കാരറ്റിൽ തീർത്ത ഇന്റർനാഷണൽ ഗുണനിലവാരമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾ മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ.
3: സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബാലരാമപുരം.
4: അടുത്ത ഗാനം ചിത്രം വിശേഷം. വരികൾ എഴുതിയത് ആനന്ദ് മധുസൂദനൻ, ഈണം നൽകിയതും ആനന്ദ് മധുസൂദനാണ്, ഗായകർ മിഥുൻ ജയരാജ് ആൻഡ് അമി എന്നിവർ.

0: ആർടി ഓണം പൊന്നോണം ലക്കി ഡ്രോയിലെ ഈ ആഴ്ചയിലെ ഗോൾഡ് കോയിൻ വിന്നർ ഷാമി കാഞ്ഞിരംപാറ, 60 വർഷത്തെ സേവന പാരമ്പര്യവുമായി MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും.
1: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
2: സ്വിംഗറിൽ
3: പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
4: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971.
5: അടുത്ത ഗാനത്തിലേക്ക്. ചിത്രം ലണ്ടൻ ബ്രിഡ്ജ്, രചന റഫീഖ് അഹമ്മദ്, സംഗീതം രാഹുൽ രാജ്, ഗായകൻ ഹരിചരൺ.

0: ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം. ആശംസകളോടെ കേരള കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ്.
1: ചേട്ടാ ഒന്ന് മൈജിയിലേക്ക് വിടാമോ?
2: ഓണം ഷോപ്പിംഗ്
1: ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളാണ് മനസ്സിൽ കയറിയത്.
2: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്കൊന്ന് പോണം.
3: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
5: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ?
6: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ് പൂജപ്പുര.
7: ചിത്രം സാഹസം. വരികളൊരുക്കിയത് വൈശാഖ് സുഗുണൻ, ഈണം നൽകിയത് ബിബിൻ അശോക്, ഗായകൻ KS ഹരിശങ്കർ.

0: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. കൊടുങ്ങി
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.

0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം, മാസ് ഓണം വൈബ്.
0: ആഘോഷം തുടങ്ങിയല്ലേ.
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
2: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
4: കൈതപ്രത്തിന്റെ രചനയ്ക്ക് ബെണി ഇഗ്നേഷ്യസിന്റെ ഈണം. ചിത്രം കല്യാണരാമൻ. ഗായിക ഗായത്രി.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
2: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
1: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
3: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസ് ആക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45

0: ലംഹെ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 2:00.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: ദേശീയ കൈത്തറി ദിനാഘോഷത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു 2025 സന്ത് കബീർ ഹാൻഡ്ലൂം അവാർഡുകളും ദേശീയ കൈത്തറി അവാർഡുകളും സമ്മാനിച്ചു. കേന്ദ്ര വസ്ത്രമന്ത്രാലയം രാഷ്ട്രപതി ഭവൻ കൾച്ചറൽ സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. ക്വിറ്റ് ഇന്ത്യ സമരം രാജ്യത്തിന്റെ ആത്മവിശ്വാസം കെട്ടിപ്പടുക്കുന്നതിൽ വലിയ സംഭാവനയാണ് നൽകിയതെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ക്വിറ്റ് ഇന്ത്യ സമരസേനാനികൾക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ലോക്സഭയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർലമെന്റിലെ തുടർച്ചയായ തടസ്സങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശങ്ക പ്രകടിപ്പിച്ചതായി ശിവസേന MP ജ്യോതി സാവിത്രി നഗ്നാഥ് വാഗ്മാരെ. തടസ്സങ്ങൾ കാരണം പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MPമാർക്ക് സഭയിൽ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കാൻ കഴിയാതെ വരുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞതായും അവർ വ്യക്തമാക്കി. കാസർകോട്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത നൽകി. മലപ്പുറം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. നാടിന്റെ സുരക്ഷിതത്വം, ജനങ്ങളുടെ അവകാശങ്ങൾ, സമാധാന ജീവിതം എന്നിവ ഉറപ്പുവരുത്തി പോകേണ്ടവരാണ് പോലീസെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. അടൂർ IAP ക്യാമ്പിൽ പുതുതായി പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹം. പാണക്കാട് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് അനുമതി മറികടന്ന് പാറ പൊട്ടിക്കാൻ ശ്രമം നടന്നിരുന്നുവെന്നും ഇക്കാര്യത്തിൽ മൈനിംഗ് ആന്റ് ജിയോളജി വകുപ്പിന് വീഴ്ച സംഭവിച്ചുവെന്നും മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. അപകടസ്ഥലം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഓണക്കാലത്ത് 1,65,000 മെട്രിക് ടൺ അരി പൊതുവിതരണ ശൃംഖല വഴി വിതരണം ചെയ്യുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഓണക്കാല വിപണി സജീവമാക്കാൻ 253 കോടി രൂപ സപ്ലൈകോയ്ക്ക് അനുവദിച്ചതായും മന്ത്രി പറഞ്ഞു. കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിന് കീഴിൽ കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന നെയ്ത്ത് സേവാ കേന്ദ്രത്തിന്റെ കൈത്തറി ദിനാഘോഷ പരിപാടികൾ ആരംഭിച്ചു. കാഞ്ഞിരോട് വീവേഴ്സ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ രാഷ്ട്രപതി ഭവൻ കൾച്ചറൽ സെന്ററിലെ പരിപാടി തത്സമയം പ്രദർശിപ്പിച്ചു. പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം. 5:00.
3: ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
4: 20 കാറുകൾ,
3: 25 സ്കൂട്ടറുകൾ,
4: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
3: 100,000 രൂപ വീതം 100 പേർക്ക്
4: ബമ്പർ സമ്മാനമായി BMW കാർ,
3: അങ്ങനെ 30 കോടി രൂപയുടെ
4: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൌണ്ടുകളുമായി.
5: വെള്ളി വെളിച്ചം ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിഷ്ണുമോഹൻ വെള്ളനാട് നടത്തുന്ന വാതിൽപ്പുറ അഭിമുഖങ്ങളാണ്.
6: നമസ്കാരം. വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരധ്യായത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താണ്?
7: എന്റെ പേര് മഹേഷ് എന്നാണ്.
6: സ്ഥലം?
7: സ്ഥലം കൊല്ലമാണ്.
6: കൊല്ലത്ത് എവിടെയാണ്?
7: കൊല്ലം പരവൂരാണ്.
6: പരവൂർ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? ഇപ്പോൾ
7: അല്ല, അവിടെ കുഴപ്പമില്ല, അവിടെ എപ്പോഴും പിന്നെ
6: അടിപൊളിയായിട്ട് പോകണം അല്ലേ?
7: ആ, അത്രയുള്ളൂ.
6: തിരുവനന്തപുരത്ത് എന്തെങ്കിലും ചെയ്യാണോ, എന്തെങ്കിലും ആവശ്യമായിട്ട് വന്നാണോ?
7: അല്ല, ആവശ്യമായിട്ട് വന്നു, ഒരാളെ കാണാൻ വേണ്ടി വന്നതാണ്. കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടെ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന പാർക്കിലായത്.
6: എന്ത് ചെയ്യാണ് ഇപ്പോൾ?
7: ഞാൻ ഡിസൈനറാണ്, ഗ്രാഫിക് ഡിസൈനിങ്ങും ഒക്കെ ചെയ്യുവാണ്.
6: അപ്പോൾ ഈ മേഖലയിലോട്ടൊക്കെ വന്നിട്ട് ഇപ്പോൾ എത്ര നാളാവും?
7: വന്നിട്ട് ഇപ്പോൾ 7 വർഷത്തോളമായി.
6: 7 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്.
7: ആ, അത്രയുണ്ട്.
6: ഇപ്പോൾ എങ്ങനെയുണ്ട് ഈ മേഖലയിൽ? വർക്കൊക്കെ അത്യാവശ്യം ഉണ്ടോ? സ്കോപ്പൊക്കെ എങ്ങനെയാണ് ഈ മേഖലയിൽ?
7: അല്ല, ഇപ്പം AI വന്നപ്പോൾ കുറേയൊക്കെ ഇതാണ്, പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. AI നമ്മൾ യൂസ് ചെയ്യാൻ പഠിച്ചാൽ മതി, ഫീൽഡ് നിൽക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. ചില ആൾക്കാർ പറയാറുണ്ട് AI വരുമ്പം ജോലി പോകുന്നുള്ളത്, അങ്ങനെ വിഷയമൊന്നുമില്ല, കുറച്ച് മാറും അപ്ഡേറ്റ് ആയില്ലെങ്കിൽ.
6: ഇതിലെന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യാറുള്ളത്?
7: അല്ല, ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഡിസൈനിങ് ഫുള്ള് വരുന്നുണ്ട്. ലോഗോ ഡിസൈനിങ്, ബ്രാൻഡിങ്, പോസ്റ്റർ ഡിസൈനിങ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും, ഡിസൈൻ പരമായിട്ട് കാര്യങ്ങളും, പിന്നെ മാർക്കറ്റിംഗ് സൈഡും ചെയ്യുന്നുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങും അങ്ങനെ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്.
6: അങ്ങനെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്
7: അല്ലേ? ആ, ഇപ്പം കുഴപ്പമില്ല. ഇപ്പം ഫ്രീലാൻസറായിട്ട് ചെയ്യുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറച്ചാളായി, അപ്പോൾ അതിലെ പരിപാടിയായിട്ട് പോയിക്കൊണ്ടിരിക്കുക.
6: ഈ മേഖലയിലോട്ട് വരാനുണ്ട് ഒരു പ്രചോദനം എന്തായിരുന്നു?
7: പ്ലസ് ടു കഴിഞ്ഞപ്പം ജസ്റ്റ് കയറിയെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ അറിഞ്ഞിട്ട് പഠിക്കാൻ പോയതല്ല. എങ്ങനെ ചെന്ന് വിട്ട് അങ്ങനെ പഠിച്ചതാ.
6: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
7: ആ, വീട്ടിൽ അമ്മ, അച്ഛൻ, അനിയൻ, ഞാൻ.
6: അനിയനൊക്കെ എന്ത് ചെയ്യാം?
7: അല്ല, അവൻ ഈ ഫീൽഡ് തന്നെയാണ്, ഡിസൈനിങ് തന്നെയാണ്.
6: ചേട്ടനെ കണ്ടിട്ട് ഇതിലോട്ട് വന്നതാണോ?
7: ആ, ഞാൻ വീട്ടിൽ നിന്നൊക്കെ ചെയ്യുന്നുണ്ട്, എളുപ്പമാണല്ലോ, അങ്ങനെ ആളങ്ങോട്ട് വന്നതാണ്.
6: പാടുന്ന ആളാണോ?
7: ഇല്ല, അതിനൊരു ഐഡിയ ഒന്നുമില്ല.
6: നമുക്കൊന്ന് ശ്രമിച്ച് നോക്കിയാൽ.
7: ഇല്ല,
6: പാട്ടുകളൊക്കെ ഇഷ്ടമാണ്?
7: കേൾക്കാറുണ്ട്. കൂടുതലും കേൾക്കുന്ന തമിഴ് പാട്ടുകൾ, അങ്ങനെ നമുക്ക് അടിച്ചുപൊളി പാട്ടുകളൊന്നുമില്ല, അതാണ് കൂടുതൽ കേൾക്കുന്നത്. പിന്നെ മലയാളം പാട്ടും കേൾക്കാറുണ്ട്. ആശം പോലെ
6: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
7: യേശുദാസ് പാടിയ ഗംഗ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ,
6: വടക്കുനാഥൻ എന്ന സിനിമ അല്ലേ?
7: ആ, അത് തന്നെ. അത്
6: ആ സിനിമ കണ്ടിട്ടുണ്ടോ?
7: പടം കണ്ടിട്ടുണ്ട്, പിന്നെ പഴയ പടമല്ലേ.
6: അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.
7: ഓക്കെ, താങ്ക് യു.

0: നമസ്കാരം. നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്ത് തിരികെയാണ്. പേരെന്താ?
1: എന്റെ പേര് ഷെറീന.
0: സ്ഥലം?
1: ആറ്റിങ്ങലാണ്. ഞാൻ ഓൾറെഡി തിരുവനന്തപുരത്തുള്ള ആളാണ്. ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ മ്യൂസിയത്ത് വരാറുണ്ട്. അങ്ങനെ വന്നതാ.
0: എന്ത് ചെയ്യണം ഇപ്പോ?
1: ഞാനൊരു ടീച്ചറാണ്.
0: എവിടെയാണ്? ഏത് വിഷയമാണ്?
1: ഞാൻ ഹിന്ദിയാണ് എൻ്റെ മെയിൻ.
0: ഏത് ക്ലാസ്സിലൊക്കെയാണ് പഠിപ്പിക്കുന്നത്?
1: ചെറിയ ക്ലാസ്സിലാണ്. 1 to 10 വരെ ഹിന്ദി ലാംഗ്വേജ് ആയതുകൊണ്ട് എല്ലാ ക്ലാസ്സിലും കയറേണ്ടി വരും.
0: എങ്ങനെയാണ് ഹിന്ദിയിലോട്ട് തന്നെ വന്നത്, അല്ലെങ്കിൽ ഇത് എടുക്കാൻ എന്താണ് ഒരു കാരണം?
1: അത് ഞങ്ങൾ ചെറുതിലെ സിസ്റ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹിന്ദിയിലാണ് സംസാരിക്കാറ്. അങ്ങനെ വന്ന് ഹിന്ദി സീരിയലും ഒക്കെയാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. അത് മാത്രം ഇങ്ങനെ ടാർജറ്റ് ചെയ്ത് കാണുള്ളായിരുന്നു. ഫിലിം ആയിരുന്നാലും അങ്ങനെ ഞങ്ങൾ ഹിന്ദിയിൽ, പിന്നെ പ്രചാരസഭയിലും ഡിഗ്രിയൊക്കെ എടുത്തതും എല്ലാം സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി. അങ്ങനെയാണ് അതിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം.
0: അപ്പോൾ ഹിന്ദിയിൽ എന്തായാലും പുലിയാണ്,
1: അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലും ഓക്കെ.
0: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
1: വീട്ടിൽ ഞാൻ, എൻ്റെ മോള്, മോന് ആണ് മാത്രമാണ് ഇപ്പം കൂടെ ഉള്ളത്.
0: സമയം കിട്ടുമ്പോഴൊക്കെ ഇവിടെ മ്യൂസിയത്തിൽ വരാറുണ്ട്?
1: ആ, വരാറുണ്ട്.
0: ഇവിടെ മ്യൂസിയത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്താണ്?
1: എനിക്ക് ഇവിടെയുള്ള ഈ ശാന്തത, പിന്നെ ഈ കാറ്റ്, ഈ ആളുകൾ, ഇങ്ങനെ ഒരു പാട്ട്, പിന്നെ ഈ റേഡിയോ കേൾക്കാറുണ്ട് ഇതില്ലേ, അതൊക്കെ എനിക്കിഷ്ടമാണ്. ഞാൻ ആകാശവാണിയുടെ ഒരു സ്ഥിരം ആയിട്ടുള്ള ഒരു ശ്രോതാവാണ്. രാവിലെ കിച്ചണിൽ നിൽക്കുമ്പോൾ ഒക്കെ റേഡിയോ ഇട്ടിട്ടാണ് നിൽക്കുക.
0: റേഡിയോ ആണെ നമുക്ക് എന്ത് ജോലി ചെയ്യുമ്പോഴും കേൾക്കാം അല്ലേ?
1: ആ, അതെ അതെ അതെ.
0: നമ്മുടെ ജോലി നടക്കും, വാർത്ത കേൾക്കാം,
1: ഒരുപാട് അറിവുകളും ഒക്കെ കിട്ടുന്ന ഒരു, പിന്നെ ടൈമും അവർ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, അപ്പം അതും നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും.
0: ഇപ്പോൾ ഒഴിവ് സമയം കിട്ടുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്?
1: ഒഴിവ് സമയം ഡ്രോയിങ് ഉണ്ട്, പിന്നെ പാട്ട് കേൾക്കല്.
0: വര പഠിച്ചിട്ടുണ്ടോ?
1: കുറച്ച്.
0: എന്താണ് കൂടുതൽ വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്നത്?
1: വരയ്ക്കാൻ ഇങ്ങനെ കാണുന്നത് പെട്ടെന്ന്, ഒരു മനുഷ്യനായാലും പെട്ടെന്ന് ഇങ്ങനെ ക്യാച്ച് ചെയ്യുകയാണെങ്കിൽ അവർ വരയ്ക്കാൻ ശ്രമിക്കും. അങ്ങനെയൊക്കെ
0: പാടുന്ന ആളാണ്?
1: ആ, കുറച്ചൊക്കെ.
0: നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി രണ്ടുപേര്.
1: ആ, പിന്നെന്താ പാടാം.

0: വളരെ സന്തോഷം.
1: താങ്ക് യു.
0: പാട്ടുകൾ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ പാടാറുണ്ടോ?
1: ഉണ്ട്, എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഇത് പാടിക്കൊണ്ട് നടക്കുകയാണ് എന്റെ തൊഴിൽ.
0: ഇനി പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: കാതോട് കാതോരം എന്നുള്ള ഈ ഗാനം തന്നെ എനിക്ക് കേൾക്കണം.
0: അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: താങ്ക് യു.

0: കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഓഗസ്റ്റ് 12 ബാലരാമപുരം സുൽത്താന ജ്വല്ലറി 25 വയസ്സിലേക്ക്.
3: ഓഗസ്റ്റ് 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൗണ്ട്.
2: ഒപ്പം വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങളും പിറന്നാൾ സമ്മാനങ്ങളും. സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബാലരാമപുരം.
4: നമസ്കാരം. വെള്ളി വെളിച്ചത്തിൽ നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താ?
5: എന്റെ പേര് സുബിൻ എന്നാണ്. കൊല്ലമാണ്.
4: തിരുവനന്തപുരം എങ്ങനെ കാണാൻ വന്നതാണോ?
5: ആ, ഞങ്ങളൊരു വർക്കിന്റെ കാര്യമായിട്ട് ഇവിടെ ഒരാളെ മീറ്റ് ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പം അത് കഴിഞ്ഞു, ഇനി പോകാനായിട്ട് നിന്നിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നു.
4: ഈ മ്യൂസിയത്തിൽ മുൻപ് വന്നിട്ടുണ്ടോ?
5: ആ, ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ഞാൻ കറക്റ്റ് ഇവിടെ എൻ്റെ ഇവിടെ തിരുവനന്തപുരത്ത് നെയ്യാർ ഡാമാണ്. ഞാനിപ്പം വർക്കിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് കൊല്ലത്ത് താമസിക്കും.
4: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
5: അച്ഛൻ, അമ്മ, ചേച്ചി, ചേച്ചിയുടെ ഹസ്ബൻഡ്, കുഞ്ഞ്.
4: എന്ത് ചെയ്യാനിപ്പോൾ?
5: ഞാനിപ്പോൾ എനിക്ക് പ്രിൻറ്റിംഗ് ആണ്. അപ്പം ഞങ്ങളിപ്പോൾ ഒരു സ്വന്തമായിട്ട് യൂണിറ്റ് ഇടാനായിട്ടുള്ളൊരു ശ്രമത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്.
4: എവിടെ എവിടെയാണോ?
5: കൊല്ലത്ത് തന്നെയാണ്. കൊല്ലത്ത് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹത്തിലേക്കാണ്.
4: അപ്പോൾ ഇപ്പോൾ വർക്കൊക്കെ എങ്ങനെയുണ്ട് ഈ മേഖലയിൽ?
5: വർക്ക് കുഴപ്പമില്ല. നമുക്കിപ്പം കഴിഞ്ഞ വേൾഡ് കപ്പിൽ പ്രിന്റിംഗ് സെക്ഷൻ എല്ലാം ഭയങ്കര ഇതായിരുന്നല്ലോ. നമുക്ക് നമ്മുടെ ചാകരയെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് അത്യാവശ്യം അപ്പോഴേ വർക്ക് ഉണ്ടായിരുന്ന നല്ല രീതിയിൽ.
4: എന്തൊക്കെയാണ് ഇപ്പോൾ ഹോബീസൊക്കെ ഒഴിവ് സമയം കിട്ടുമ്പോൾ?
5: മെയിനായിട്ട് ഒഴിവ് സമയം കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ക്രിക്കറ്റ് കളി. ക്രിക്കറ്റ് കളിയാണ് കൂടുതലും. ടർഫിൽ പോയി ക്രിക്കറ്റ് കളിക്കുക, പിന്നെ യാത്രകൾ, ഇതൊക്കെ തന്നെയാണ്.
4: ഇപ്പോൾ ക്രിക്കറ്റ് കളി കൂടുതലും ടർഫിലാണ് അല്ലേ?
5: ആ, ഇപ്പോൾ കൂടുതലും ടർഫിലാണ്. നമുക്ക് പിന്നെ കൊല്ലത്ത് മൈതാനമുണ്ട്, ആശ്രാം മൈതാനമുണ്ട്. അപ്പോൾ അവിടെ കളിക്കും. അല്ലാത്ത ഒഴിവ് സമയങ്ങളിൽ ടർഫിലും.
4: ഇപ്പോൾ ടർഫിൽ കളിക്കുന്നതും ഇപ്പോൾ നമ്മളല്ലാതെ ഇപ്പോൾ ഒരു സ്റ്റേഡിയത്തിൽ കളിക്കുന്നതും തമ്മിൽ കളിക്കുന്ന ആളെന്നുള്ള രീതിയിൽ തോന്നിയിട്ടുള്ള പ്രധാന വ്യത്യാസം എന്താണ്?
5: ടർഫിൽ പിന്നെ നമുക്ക് ഒരുപാട് പരിക്കുകളൊന്നും പറ്റാതെ ഒരു റൗണ്ടിനകത്ത് നിന്ന് തന്നെ കളിക്കാം. മറ്റേത് അങ്ങനെ അല്ലല്ലോ. മറ്റേ നമുക്ക് എത്ര ഏരിയ വേണമെങ്കിലും വെച്ച് എങ്ങനെ വേണോ നമുക്ക് കളിക്കാം.
4: കൂടുതൽ എവിടെയാണ് ഇഷ്ടം?
5: ഗ്രൗണ്ടിൽ കളിക്കുന്നതാണ് ഇഷ്ടം. ടർഫിൽ വരുമ്പോഴത്തേക്കും ടർഫിൽ ഒരു ടൈമുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ കളി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ രസമാണ്. ടൈം വരുമ്പോഴത്തേക്കുള്ള പാട് ഭയങ്കര ബുദ്ധിമുട്ടാണ്.
4: പാടുന്നാളാണോ?
5: ഇല്ല, പാട്ടൊന്നും അങ്ങനെ. പാട്ടൊക്കെ ഒരുപാട് കേൾക്കും, ശരിയാവൂല.
4: സിനിമയൊക്കെ കാണുന്നതാണോ?
5: ആ, സിനിമയാണൊരു പാഷനായിട്ട് വെച്ചിട്ടുണ്ട്. സിനിമ കാണുന്നൊരു ആഗ്രഹമാണ്. എല്ലാ സിനിമകളും കാണാൻ ശ്രമിക്കാറും ഉണ്ട്.
4: ഇനി പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
5: നീ വെട്ട സിനിമയിലെ ഇല്ലത്തെ കല്യാണത്തിന് എന്ന് പറയുന്നത് ഇപ്പൊ കേട്ടാലും ഒരു ഭയങ്കര പാട്ടും.
4: ഇറങ്ങിയ കാലത്ത് ഹിറ്റായിരുന്ന ഒരു പാട്ടായിരുന്നു അല്ലേ?
5: ആ, പടവും അടിപൊളി. ഇപ്പൊ കണ്ടാലും നമ്മൾ ഈ ടെൻഷനൊക്കെ മാറ്റാൻ വേണ്ടി കൂടുതലും കാണുന്നൊരു
4: കോമഡി സിനിമ അല്ലേ? അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.
5: ഓക്കെ, ശരി.

0: നമസ്കാരം, പേരെന്താ?
1: ജ്യോതിർമയി.
0: സ്ഥലം?
1: ആലപ്പുഴ.
0: തിരുവനന്തപുരത്ത് എന്ത് ചെയ്യാണ്?
1: പഠിക്കുകയാണ്, പ്ലസ് ടു ഉണ്ടാവും, സെക്കൻഡ് ഇയർ.
0: എങ്ങനെ പോകുന്നു കോളേജ് ജീവിതം?
1: കോളേജ് ലൈഫ് ഇങ്ങനെ പോകുന്നു.
0: എന്താണ് ഈ നിയമം തന്നെ തിരഞ്ഞെടുക്കണമെന്നൊരു ആഗ്രഹം തോന്നാൻ?
1: കൊച്ചിലോട്ട് LLB എടുക്കണമെന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ട്
0: വീട്ടിൽ ആരെങ്കിലും വക്കീലന്മാരൊക്കെ ഉണ്ടോ?
1: അച്ഛൻ്റെ അനിയ വക്കീല.
0: അത് കണ്ടിട്ട് തന്നെ ഇതിലോട്ട് വന്നതാണോ?
1: അച്ഛന് ആഗ്രഹം ഇത് പഠിക്കാനായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട്.
0: കോളേജിൽ ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഒക്കെ?
1: കോളേജിൽ അങ്ങനെ വലിയ ആക്ടിവിറ്റീസ് ഒന്നുമില്ല, ഞങ്ങൾക്ക് കുറച്ച് ടൈമേ ഉള്ളൂ ക്ലാസ്. പിന്നെ ഇതുപോലെയൊക്കെ ഒന്നിരിക്കും.
0: അപ്പോൾ ക്ലാസ് ഒന്നും അങ്ങനെ കട്ട് ചെയ്യാറില്ല, നല്ല കുട്ടികളാണ്.
1: അതെ, കട്ട് ചെയ്യാറില്ല.
0: എന്തെങ്കിലും ഇപ്പോൾ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടോ ഇത് പഠിച്ചിട്ട്?
1: അങ്ങനൊന്നും ഇല്ല, ചിലതൊക്കെ കാണുമ്പോൾ നല്ല ദേഷ്യം വരും.
0: നിയമം ബിരുദം എടുത്തിട്ട് വേണം അതൊക്കെ ഒന്ന് ശരിയാക്കാൻ അല്ലേ?
1: ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുമെന്ന് അറിയില്ല.
0: അതൊക്കെ നടക്കും. ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടിലെ അച്ഛനും അമ്മയും അനിയനും.
0: അനിയനൊക്കെ എത്ര?
1: അനിയൻ പ്ലസ് ടു കഴിഞ്ഞു.

0: ഇപ്പോൾ ഒരു മൊബൈൽ ആൻഡ് ലാപ്ടോപ്പിന്റെ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു.
1: ആലപ്പുഴയൊക്കെ എപ്പോഴൊക്കെയാണ് പോകാറുള്ളത്?
0: ഞാൻ വീക്കെൻഡെല്ലാം പോകാറുണ്ട്, പക്ഷേ ഇപ്പൊ വെള്ളമാണ്
1: മഴയും.
0: അതെ.
1: ആലപ്പുഴ എവിടെയാണ്?
0: കുട്ടനാട്.
1: മനോഹരമായ ഒരു പ്രദേശമാണല്ലേ.
0: അതെ.
1: മഴയാണെങ്കിലാണ്, ഒരു
0: ഈ ഒരു ടൈമില് വെള്ളപ്പൊക്ക സീസണാണ്.
1: കേരളത്തിന്റെ നല്ല റാലി അല്ലേ.
0: അതെ.
1: പാടുന്ന ആളാണോ?
0: പാടും, പക്ഷേ ഇപ്പോ
1: നമുക്ക് രണ്ടുപേരും ശ്രമിച്ചു നോക്കിയാലോ. എഴുത്തോ വായന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
0: എഴുതും, കോഡ്സ് ഒക്കെ എഴുതായിരുന്നു, പക്ഷെ ഇവിടെ വന്നിട്ട് അങ്ങനെ ഒന്നുമില്ല.
1: ഇവിടെ വന്നപ്പോ എന്ത് പറ്റി?
0: ഇവിടെ വന്നപ്പോ ടെച്ചിട്ട് പോയി.
1: അപ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാഹിത്യകാരനെ ചോദിച്ചാ?
0: കേർമീര.
1: ആരാച്ചാറൊക്കെ വായിച്ചിട്ടുണ്ടോ?
0: ആരാച്ചാർ വായിച്ചിട്ടില്ല, പക്ഷേ പുള്ളിക്കാരിയുടെ വേറെ കുറെ ബുക്കൊക്കെ വായിച്ചിട്ടുണ്ട്.
1: പാട്ടുകളൊക്കെ ഒത്തിരി ഇഷ്ടമാണ്.
0: അതെ.
1: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
0: പള്ളിച്ചെട്ടുമ്പിലെ കാട്ടുചെമ്പം.
1: ഈ പാട്ട് ഇഷ്ടപ്പെടാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ?
0: അതില് സിംഗറ് മലയാളിയല്ല, തമിഴാണ്. അപ്പൊ പുള്ളിയുടെ വോയിസ് ഈ പാട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം.
1: ഒരു വെറൈറ്റി വോയിസ് ആണല്ലേ. ഗാനം കേൾക്കാൻ വളരെ നന്ദി.
0: താങ്ക് യു.

0: വിഷ്ണുമോഹൻ വെള്ളനാട് നടത്തിയ വാതിൽപ്പുറ അഭിമുഖങ്ങളാണ് ഇന്ന് വെള്ളി വെളിച്ചത്തിൽ കേട്ടത്.
1: നമ്മള് BMW വാങ്ങിക്കുകയാണെന്ന് മോൻ എല്ലാരോടും പറയുന്നുണ്ട്.
2: അവൻ പറയട്ടെ, ചിലപ്പോ BMW നമ്മുടെ പോർച്ചിൽ വന്നാലോ.
1: നിങ്ങൾ ഈ ഓണത്തിൽ ഒരു പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങിക്കും.
2: ആ അത് വാങ്ങിക്കാം, BMW പുറകെ വരും.
1: അതെങ്ങനെ?
2: മൈജി ഓണം മാസ ഓണത്തില് ബമ്പർ പ്രൈസ് BMW ആ, പിന്നെ കാറും സ്കൂട്ടറും എല്ലാമായി ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും.
3: മൈജി ഓണം മാസ ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
5: പ്രിയ ശ്രോതാക്കളെ, വീണ്ടും ചലച്ചിത്ര ഗാനത്തിലേക്ക്. യേശുദാസും സംഘവും പാടിയതാണ് ചിത്രം അഗ്രജൻ.

0: ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം. ആശംസകളോടെ കേരള കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ്.
1: അടുത്ത ഗാനം ചിത്ര പാടിയതാണ്. ചിത്രം ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ, രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: ഈ ഗാനം വിശുദ്ധൻ എന്ന ചിത്രത്തിനു വേണ്ടി ഷാബാസമനും മൃദുലാവാര്യരും പാടിയതാണ്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ. സമയം 3 മണി. ആകാശവാണി അനന്തപുരി FM 101.9. ഓണം ഷോപ്പിംഗ് തുടങ്ങിയോ? KCS പണിക്കേസ് ഹാളിൽ സ്ത്രീ സംരംഭകരുടെ എക്സ്പോ. വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ബാഗുകൾ, കളിപ്പാട്ടങ്ങൾ വിലക്കുറവിൽ. എൻട്രി ഫീ.
1: ഹലോ സന്ദേശഗാനം, ഞാൻ വെള്ളായണിയിൽ നിന്നും രഞ്ജുഷ രാജ്.

0: ഒരു ചാറ്റൽ മഴ പോലെ മനം കവരുന്ന സ്നേഹ സന്ദേശങ്ങൾ, ഓർമ്മകൾക്ക് നിറം നൽകുന്ന പ്രിയ നിമിഷങ്ങൾ, കാതുകൾക്ക് ഇമ്പം പകരുന്ന പ്രിയ ഗാനങ്ങൾ, ആകാംക്ഷ ആനന്ദത്തിന് വഴി തുറക്കുന്ന നിങ്ങളുടെ ഹലോ സന്ദേശഗാനം, ആശംസകളും പരിഭവങ്ങളും ഓർമ്മകളും സ്നേഹത്തിൽ പൊതിഞ്ഞ നിങ്ങളുടെ കത്തുകളിൽ നിന്നും വാട്സപ്പ് സന്ദേശങ്ങളിൽ നിന്നും നമുക്ക് ആരംഭിക്കാം ഈ സ്നേഹയാത്ര. ഹലോ ആകാശവാണി, ഞാൻ ആർദ്ര, കരുനാഗപ്പള്ളിയിൽ നിന്നും അയക്കുന്നു. എന്റെ അമ്മയുടെ ബർത്ത്ഡേ 3 ഓഗസ്റ്റിന്. അമ്മയുടെ പേര് സ്മിത എന്നാണ്. അമ്മ വരവൂർ HSS ടീച്ചറാണ്. അമ്മയ്ക്ക് വേണ്ടി ഒരു പിറന്നാൾ ആശംസ നേർന്നുകൊണ്ട് അമ്മയെ വിളിക്കും എന്ന് പ്രതീക്ഷയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആർദ്രയുടെ അമ്മ സ്മിത ടീച്ചറിനെ വിളിച്ചു നോക്കാം. ഹലോ, സ്മിത ടീച്ചറാണോ? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ സ്മിത ടീച്ചർ.
1: താങ്ക് യു. ആരാണ്? മനസ്സിലായില്ല.
0: അവസാനം അത് കിട്ടി.
1: ഓൾ ഇന്ത്യ റേഡിയോ എന്നായിരിക്കും.
0: അതെന്താ ഓൾ ഇന്ത്യ റേഡിയോ ഇന്ന് സ്മിത ടീച്ചറുമായിട്ടുള്ള ബന്ധം? സ്മിത ടീച്ചറിനെ ഓൾ ഇന്ത്യ റേഡിയോ കയറി എല്ലാ ബർത്ത്ഡേയും വിളിച്ച് വിശേഷം
1: ഉണ്ട്. ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്. എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ വരുമ്പോ സർപ്രൈസുകളൊക്കെ ചിലര് തന്നിട്ടുണ്ട്, അതുകൊണ്ടാ ചോദിച്ചത്.
0: ആണോ? ഓൾ ഇന്ത്യ റേഡിയോയിൽ ആരുണ്ട് ഇങ്ങനെ കൃത്യമായിട്ട് എല്ലാ വിശേഷ ദിവസങ്ങളും വിളിച്ച് സർപ്രൈസ് തരാൻ?
1: ആരെങ്കിലും ഒക്കെ എന്റെ വേണ്ടപ്പെട്ടവർ അങ്ങോട്ട് അറിയിക്കുമ്പോ ഇങ്ങോട്ട് വിളിക്കുമല്ലോ.
0: ആണോ? അപ്പൊ അങ്ങനെ ഇപ്പൊ എത്ര വിഷയായി?
1: ഇത് എന്റെ ഫസ്റ്റ് ആണ്. വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു വിഷ് നേരത്തെ ഉണ്ടായിരുന്നു, അത് ഹസ്ബൻഡിനെ വിളിച്ച. പറയൂ ആരാ ഇത്? അത് തന്നെയല്ലേ.
0: ഇപ്പൊ ഏതായാലും ഒരു വിഷ് കിട്ടിയില്ലേ?
1: താങ്ക് യു പറഞ്ഞല്ലോ, വളരെ സന്തോഷം.
0: അത് ശരി, ഒരു വിഷ് കിട്ടി താങ്ക് യു പറഞ്ഞോടി നമ്മള് തമ്മിലുള്ള ബന്ധം തീർന്നു അല്ലേ. അപ്പൊ ഞാൻ ആരായി?
1: ആരാന്ന് പറഞ്ഞില്ലല്ലോ. ഇതല്ലേ ആ പ്രോഗ്രാമിന്റെ സ്പെഷ്യാലിറ്റി.
0: ഈ കരുനാഗപ്പള്ളിയിലുള്ളവരെല്ലാം എങ്ങനെയാണോ?
1: ഞാൻ കരുനാഗപ്പള്ളി അല്ല, ബേസിക്കലി തൃശ്ശൂരാണ്. കല്യാണം കഴിഞ്ഞ അങ്ങോട്ട് വന്നത്. അപ്പൊ ബർത്ത്ഡേ ആയിട്ട് ഇവിടെ ഗുരുവായൂർ അമ്പലത്തിലാണ് ഇപ്പോ.
0: ആഹാ, പിന്നല്ല പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഈ വിഷയതാളുടെ നന്മയ്ക്കും കൂടി പ്രാർത്ഥിക്കണേ.
1: ഓ, ഷുവറായിട്ടും.
0: ചുമ്മാ പറയാണ്.
1: അല്ല, ആരാന്ന് പറഞ്ഞില്ലെങ്കിലും വിഷയ ആൾക്കൂടെ നല്ലത് വരണ്ട. ഗുരുവായൂർ അമ്പലത്തിന്റെ മുമ്പിൽ നിൽക്കുക.
0: ആണോ? ഡയറക്റ്റ് കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞേക്കു.
1: അപ്പൊ
0: ഞാനിപ്പോ മനസ്സിൽ വിചാരിച്ചു, അതിപ്പോ പുള്ളിക്ക്
1: മനസ്സിലായിട്ടുണ്ടാവും.
0: കൂടെ ആർദ്രയുണ്ടോ?
1: ആർദ്ര ഇവിടെ ഇല്ല. ആർദ്ര പഠിക്കുന്നത് മോപ്പല്ല, അവള് ക്ലാസ്സും തുടങ്ങുകയാ, അപ്പൊ പോയിരിക്കുക. അല്ലതാരായിട്ടത്
0: അവിടെ നിന്ന് വിട്ടുള്ള ഒരു കളിയില്ലല്ലേ. ഉറപ്പിച്ചിരിക്കണം ആകാശവാണി എന്നാണ് വിളിച്ച് വിഷ് ചെയ്യുന്നത്. ആകാശവാണി എന്നല്ലാതെ വേറെ ആരും ഇല്ലേ വിഷ് ചെയ്യാൻ?
1: ഉണ്ട്, എന്നാലും ഇതുപോലെ ഒന്നും പറയുന്ന ആരും ഇല്ല. നേരിട്ട് ഇത്രയൊന്നും വിളിച്ചൊന്നുമില്ല, നേരെ അങ്ങോട്ട് കാര്യം പറയും.
0: ആണ്, പിന്നെ
1: ഞാൻ
0: ഇനി കിടന്ന് ഉരുണ്ടിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ വിട്ടു. ശരി,
1: അപ്പോ പറഞ്ഞിരുന്നോട് അറിയണമായിരുന്നു.
0: അതിപ്പോ ആർദ്ര തന്നെ, വേറെ ആരാ?
1: അവളില്ല ഇവിടെ,
0: ഭോപ്പാലിൽ ഇരുന്നോണ്ട് ഓപ്പറേറ്റ് ചെയ്തതാണ്.
1: ആയിരിക്കും, നാട്ടിലുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച പോയിട്ടുള്ളൂ.
0: പക്ഷെ ഞാൻ വായിക്കാൻ കഷ്ടപ്പെട്ടു, ഇത് മംഗ്ലീഷിലാ ടൈപ്പ് ചെയ്തിരിക്കുന്നത്, അപ്പൊ അത് കാരണം ഞാൻ ഇത് എന്താ എഴുതിയിരിക്കുന്നതെന്ന്. അപ്പൊ ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണെന്ന് അറിയാലോ, ഏത് പാട്ടാ വെക്കണ്ടേ?
1: അറിയാ, എല്ലാ ഭാഷയിലും വെക്കുവോ?
0: പിന്നെന്താ?
1: അത് ശരിയാ. അപ്പൊ വെഡിങ് ആനിവേഴ്സറിക്ക് വിളിച്ചപ്പോ ഹസ്ബൻഡ് വിചാരിച്ചൊരു പാട്ട് പറ്റിയില്ല പറയാൻ. അപ്പൊ അത് ഇപ്പത്തൊരു ഫേവറേറ്റ് ദുരന്തർ എന്ന് പറഞ്ഞ സിനിമയിലത്തെ പാട്ടാ.
0: ഗരാഹുവാണോ? എനിക്ക് വയ്യ.
1: അത് വെക്കാൻ പറ്റുമെങ്കിൽ
0: പിന്നെന്താ, തീർച്ചയായും
1: സന്തോഷമായിരിക്കും.
0: ഇർഷാദ് കാമലിന്റെ വരികൾക്ക് ശാശ്വത് സച്ദേവ് ഇണ നൽകി. അരിജിത് സിംഗും നർമാൻ ഖാനും ശാശ്വത് സച്ദേവും പാടിയ പാട്ട് നമുക്ക് പാട്ട് വെക്കാം. ഇന്ത്യ മുഴുവൻ കൊണ്ടാടിയ പാട്ടാണല്ലോ.
1: അതെ അതെ. അപ്പൊ അന്ന് പറയാൻ നോക്കിയപ്പോ വേറെ ഏതോ പാട്ടാണ് പറഞ്ഞത്. അപ്പൊ അത് അന്നത്തെ ഒരു കടം ബാക്കി ഉണ്ടല്ലോ, ഇന്ന് ഞാനായിട്ട് കൊടുത്തേക്കാം.
0: പിന്നല്ല. അപ്പൊ എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞതിൽ നന്ദി.
1: അപ്പൊ
0: വളരെ ഐശ്വര്യ സമൃദ്ധമായ ദിവസങ്ങൾ ഉണ്ടാവട്ടെ. ആശംസകൾ.
1: താങ്ക് യു.
0: താങ്ക് യു.

0: ഹലോ സന്ദേശഗാനം, ഞാൻ വെള്ളായണിയിൽ നിന്നും രഞ്ജുഷ രാജ്. ഇവിടെ ഹസ്ബൻഡിനും അമ്മയ്ക്കുമൊപ്പം കല്ലിയൂരിൽ താമസിക്കുന്നു. ഇപ്പോ 2 മാസമായി ഞങ്ങളോടൊപ്പം എന്റെ പപ്പായും അമ്മായും സഹോദരനും ഉണ്ട്. അമ്മ ഹാർട്ടിന്റെ വാൽവ് റീപ്ലേസ്മെന്റ് സർജറി കഴിഞ്ഞ് റെസ്റ്റിലാണ്. ശ്രീചിത്രയിലായിരുന്നു സർജറി. ഞങ്ങളെല്ലാവരും വിഷമത്തിലായിരുന്നു, പ്രത്യേകിച്ച് പപ്പ. ഇപ്പോ അമ്മ സുഖമായി വരുന്നു. അമ്മയുടെ പേര് ഉഷ. ഓഗസ്റ്റ് 1 എന്റെ പപ്പയുടെ ബർത്ത്ഡേ ആണ്. പേര് രാജൻ. പപ്പ സ്കൂൾ പ്രിൻസിപ്പലായിരുന്നു. 2015 റിട്ടയറായി. പപ്പയെ വിളിച്ച് ബർത്ത്ഡേ വിഷ് ചെയ്യുമോ? പാട്ട് പാടില്ല, ആസ്വദിക്കും. പപ്പയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിച്ചു നോക്കാം.
1: ഹലോ.
0: ഹലോ, രാജൻ സാറല്ലേ?
1: അതെ.
0: ആ സാറ്, തിരക്കിലാണോ?
1: അല്ല.
0: ആ, ഉഷ ചേച്ചിയുടെ കൂടെയാണോ?
1: അതെ അതെ. ആരാണ് വിളിക്കുന്നത്?
0: സുഖമായി വരുന്നല്ലോ അല്ലേ?
1: ആ, സുഖമായി വരുന്നു.

0: ഒന്ന് ചെറുതായിട്ട് പേടിച്ചു. അല്ല, ആരാന്നൊക്കെ പറയാം. ഏ, ആ സമയത്ത് ചെറുതായിട്ട് ഒന്ന് പേടിയുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ എല്ലാം നോർമൽ ആയില്ലേ, ആളാരോഗ്യവതിയില്ലേ, അതല്ലേ വലിയ സന്തോഷം. രഞ്ജുഷ എന്ത് പറയുന്നു?
1: രഞ്ജുഷ ഇവിടെ ഉണ്ട്, കുഴപ്പമില്ല.
0: അപ്പൊ എല്ലാവരും അടുത്തുള്ളതിന്റെ ഒരു സന്തോഷം ഉണ്ടാവുമല്ലേ ഉഷി ചേച്ചിക്ക്. അപ്പൊ ഈ പ്രിൻസിപ്പൽ ആയിരുന്ന ആള്, പൊതുവെ അധ്യാപകർക്ക് റിട്ടയർമെന്റ് ഇല്ലെന്ന് പറയുമല്ലോ, ഈ പ്രിൻസിപ്പൽ ആയിരുന്ന ആള് പിന്നെ പഠിപ്പിക്കുന്നൊന്നും പോയില്ല?
1: ഇല്ല, പിന്നെ റിട്ടയർമെന്റിന് ശേഷം ഒന്നും പോയില്ല.
0: സാർ, ഏതായിരുന്നു വിഷയം?
1: ഞാന് മാതമാരി.
0: ആ, കണക്കിന്റെ കണിശതയുള്ള ആൾക്കാരെല്ലാം പിന്നെയും തുടരാറാണല്ലോ പതിവ്, പ്രത്യേകിച്ച് എന്താണ് വിദ്യാർത്ഥികളോ വിദ്യാർത്ഥികളുടെ മക്കളോ അല്ലെങ്കിൽ പരിചയക്കാരോ ഒക്കെ അധ്യാപകരെ അന്വേഷിച്ചു വരുന്ന ഒരു വിഷയമല്ലേ. ഇപ്പൊ കല്ലിയൂരിലാണല്ലേ?
1: അതെ അതെ, കല്ലിയൂരിലാണ്.
0: അപ്പൊ എല്ലാം സന്തോഷമായിട്ടിരിക്കുന്നു. ഞാൻ വിളിച്ചത് ഇതൊന്നും അല്ല, ഈ വിശേഷങ്ങളൊക്കെ ഞാൻ അമുഖമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ വിളിച്ചത് വേറൊരു കാര്യം പറയാൻ
1: വേണ്ടിയിട്ടാണ്.
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
1: താങ്ക് യു.
0: ആകാശവാണിയിൽ നിന്ന് പപ്പയെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് രഞ്ജുഷ ഒരു സന്ദേശം അയച്ചിരുന്നു, അങ്ങനെ ആകാശവാണിയിൽ നിന്ന് വിളിച്ചതാ.
1: മനസ്സിലായി.
0: അപ്പോ ഇതൊരു പാട്ട് പരിപാടി കൂടിയാണ് സാർ. അപ്പൊ ഏത് പാട്ടാണ് നമ്മൾ ഇന്ന് വെക്കേണ്ടേ?
1: പാട്ട് ഞാൻ അതിനെ കുറിച്ചൊന്നും ഇങ്ങനെ ആലോചിച്ചില്ലല്ലോ.
0: ഏതെങ്കിലും ഒരു പാട്ട് വെക്കാം നമുക്ക്. ഏത് പാട്ട് വെക്കാം സാർ? ആലോചിക്കുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യാം. സാർ ഒരുപാട് പാട്ടുകൾ കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ആളാണെന്നാണ് രഞ്ജുഷ പറഞ്ഞത്. പാടാറില്ലെങ്കിലും പാട്ട് കേൾക്കും.
1: പാട്ട് കേൾക്കും.
0: അതെ, അങ്ങനെ പാട്ട് ഇഷ്ടമുള്ള ഒരാൾക്ക് ഒരു പാട്ട് തിരഞ്ഞെടുക്കാൻ ഇത്രയും സമയം വേണോ?
1: അല്ല, ഒരുപാട് പാട്ടുകളുണ്ടല്ലോ.
0: അതെ അതെ അതെ അതെ അതെ.
1: ചന്ദ്രകളഭം,
0: ചാർത്തി ഉറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കുഴിയും തീരം, അല്ലേ? വയലാർ ദേവരാജൻ യേശുദാസ്, ആ മൂന്ന് പേര് ഒരുമിച്ച് വരുമ്പോ തന്നെ മലയാളത്തിൽ ഒരുപാട് മാജിക്കുള്ള പാട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്
1: അല്ലേ.
0: അതിലേറ്റവും മികച്ച ഗാനമെന്ന് ഒരുപക്ഷെ എല്ലാവരും വിചാരിക്കുന്ന ഒരു പാട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്റെ രചന കൊണ്ടും ഈണം കൊണ്ടും പാട്ടുകൊണ്ടും ഒക്കെ അല്ലേ. അപ്പോ ഗംഭീരമായ ഈ പാട്ട് ഇതാ വരുന്നു, കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന സിനിമയിലെ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം. അപ്പൊ ഒന്നുകൂടി ബർത്ത്ഡേ വിഷസ്. ഉഷി ചേച്ചി കൂടുതൽ ആരോഗ്യവതിയായി, രണ്ടുപേരും കൂടി കറങ്ങാനൊക്കെ വീണ്ടും ഒക്കെ പോവുക. ജീവിതം ഗംഭീരമാവട്ടെ.
1: ആ ശരി.

0: പ്രിയപ്പെട്ട ആകാശവാണി ഹലോ സന്ദേശഗാനത്തിന്, ഞാൻ തിരുവനന്തപുരം കുറ്റിച്ചെല്ലിൽ നിന്നും സുദർശനകുമാർ. എന്റെ സഹോദരി രമചേച്ചിയെ വിളിക്കാമോ? ഞങ്ങൾ 6 പേരുള്ളതിൽ 3 ചേച്ചിമാരിൽ 2 പേർ കൊഴിഞ്ഞുപോയി. ഇനി 2 ചേട്ടന്മാരും ഇളയതായ ഈ ചേച്ചിയും മാത്രമേയുള്ളൂ. ചേച്ചി തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മഞ്ചാടിമൂട്ടിൽ താമസിക്കുന്നു. അനന്തപുരി FM സ്ഥിരം ശ്രോതാവാണ്. ചേച്ചിയുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. വിളിക്കുമെന്ന പ്രതീക്ഷയോടെ സുദർശനകുമാർ, കുറ്റിച്ചൽ. പിന്നെന്താ, നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ.
1: ഹലോ,
0: രമചേച്ചിയാണോ? രമചേച്ചി, മഞ്ചാടിമൂട്ടിൽ എന്തൊക്കെയാണ് വിശേഷം? മഞ്ചാടിമൂട്ടിൽ എന്തുകൊണ്ട് വിശേഷം ചോദിച്ചു?
1: മഞ്ചാടിമൂട്ടിൽ വിശേഷം ഒന്നുമില്ല, പിന്നെ ഇങ്ങനെ മഴ ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നു.
0: മഴ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, മഴ പെയ്യുന്നു എന്നല്ലേ ഉള്ളൂ.
1: ഇല്ല ഇല്ല, പ്രശ്നമൊന്നുമില്ല. അത് തിരുവനന്തപുരത്ത് അനന്തപത്മനാഭ സ്വാമിയുടെ ഇതുകൊണ്ട് നമുക്ക് തിരുവനന്തപുരത്ത് ആർക്കും ഒരു കുഴപ്പമില്ല.
0: അതങ്ങനെ തന്നെ ഇരിക്കട്ടെ.
1: അതെ അതെ.
0: പിന്നെ കുറ്റിച്ചൽ പോയിട്ട് കുറെ നാളായോ?
1: കുറ്റിച്ചൽ പോയിട്ട് എന്റെ സഹോദരന്റെ വീടാത്, അവിടെ പോയിട്ട് കുറച്ച് ദിവസമായി.
0: പുള്ളി ഇങ്ങോട്ട് വരാറുണ്ടോ?
1: ചിലപ്പോ എന്നെപ്പോഴും വരും.
0: എന്നിട്ട്
1: എന്താ, കുറച്ച് നേരം ഇന്ന് പോവും, പിന്നെ ചിലപ്പോ ഒരു ദിവസം നിൽക്കും.
0: മഞ്ചാടിമൂട്ടിൽ ചേച്ചി ഇങ്ങനെ അനന്തപുരി FM കേട്ടോണ്ടിരിക്കും.
1: അതെ അതെ അതെ, അനന്തപുരി എന്ന് കേട്ടിന്. പാട്ട് ഭയങ്കര ഇഷ്ടമാണ്.
0: പാട്ട് അങ്ങനെ ഇഷ്ടം മാത്രമുള്ള പാട്ട് പാടുന്ന ആളാണ്?
1: പാടും.
0: അപ്പൊ ആ പാട്ട് കേൾക്കണല്ലോ.
1: 3 പൂക്കളിലുള്ള പാട്ടില്ലേ?
0: ഏത് പാട്ടാ?
1: ഒന്നാനാം
0: പൂമരത്തിൽ.
1: ഒന്നാനാം പൂമരത്തിൽ ഒരേ ഒരു നെറ്റിലെ, ഒന്നല്ല രണ്ടല്ല 3 പൂക്കൾ, ഒന്നായി പിറന്നവർ ഒന്നായി വളർന്നവർ, ഒരു നാളും പിരിയാത്ത 3 പൂക്കൾ, ഒരു നാളും പാടാത്ത 3 പൂക്കൾ. കാറ്റടിച്ച് പൂമരത്തെ കുലുക്കിയാലും, കാലവർഷം കണ്ണുനീരിൽ മോടിയാലും, ഒന്നിനൊന്നു തുണയേക്കും 3 പൂക്കൾ, മന്ദകാശം മാറിയാത്ത 3 പൂക്കൾ. ഹലോ.
0: പക്ഷെ രമചേച്ചി അവിടെ 6 പൂക്കൾ ഉണ്ടായിരുന്നല്ലേ?
1: അതെ, 6 പൂക്കളുണ്ട്. അതിൽ 2 പേര് പോയി, ഇനി 4 പേരുണ്ട്.
0: രമചേച്ചി, സുദർശനൻ ചേട്ടൻ, പിന്നെ
1: പെണ്ണുങ്ങളിൽ ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. ഇനി ആണുങ്ങൾ 3 പേരുണ്ട്. എന്റെ മൂത്ത അണ്ണൻ സഹോദരൻ, 2 കരമൻ ഒരു സഹോദരനുണ്ട് കാലടിയില്.
0: അവരുടെ പേരൊക്കെ പറയും.
1: സഹോദരൻ മൂത്തത് ചേച്ചിയാണ്, മരിച്ചുപോയി 2 വർഷമായി മരിച്ചിട്ട്. സുദർശനെ എന്ന് പറയും. 2-ാമത്തതാണ് ശ്രീധരൻ നായര്, അത് ഡൽഹിയിലായിരുന്നു. ഇപ്പൊ ഇവിടെ കഞ്ചീർകോണത്ത് റിട്ടയർഡ് ആയി താമസിക്കുന്നത്. പിന്നെ 3-ാമത്തെ ചേച്ചി ഉണ്ടായിരുന്നു, ആ ചേച്ചി മരിച്ചുപോയി. പിന്നെ ഒരു 4-ാമത്തെ കാലടിയിൽ താമസിക്കുന്നു, മുരളീധരൻ.
0: പിന്നെ രമേശേച്ചിയും സുദർശനൻ ചേട്ടനും, അങ്ങനെ 6 പേർ അല്ലേ?
1: അങ്ങനെ 6 പേര്. അതെ അതെ.
0: ഇതേ എപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന അനന്തപുരി FM വിളിച്ചിരിക്കുന്ന കേട്ടോ. ഹലോ, സന്ദേശഗാനം പരിപാടി എന്ന് വിളിച്ചതാണ്.
1: ഞാൻ എന്നും കേട്ടു, 6 മണിക്ക് ഞാൻ റേഡിയാണ് ചെയ്യും. എന്നിട്ട് സുപ്രഭാതം, ഇപ്പൊ രാമായണം ഉണ്ടല്ലോ, അത് കേൾക്കും. പിന്നെ പാട്ട് കേൾക്കും, പിന്നെ പുളിയും വായനയും എങ്ങനെ അങ്ങനെ പോന്നു.
0: കുറ്റിച്ചലുള്ള സഹോദരൻ ആണ് സന്ദേശം അയച്ചത്, അങ്ങനെയാണ് വിളിച്ചത്.
1: ഓ, അത് ശരി.
0: ഏത് പാട്ടായിരുന്നു വെക്കേണ്ടത്?
1: ഇത് എനിക്ക് പറ്റേണ്ട, അവന് ഇഷ്ടം ഈ 3 പൂക്കളുള്ള പാട്ട്
0: ആണോ? ഓക്കെ. അപ്പൊ 1-ാം പൂമരത്തിൽ ഒരേ ഒരു ഞെട്ടിയിൽ, ഒന്നല്ല രണ്ടല്ല 3 പൂക്കൾ എന്നുള്ള പാട്ട് വെക്കാം.
1: രണ്ടല്ല 3 പൂക്കൾ.
0: പി ഭാസ്കരന്റെ വരികളാണ്, പുകഴേന്തിയുടെ സംഗീതം, എസ് ജാനകി പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം?
1: അതെ അതെ. ശരി ശരി, ഭയങ്കര സന്തോഷം കേട്ടോ
0: സംസാരിക്കാൻ പറ്റിയാൽ എനിക്കും. താങ്ക് യു.
1: ശരി.

0: 2026 ഓഗസ്റ്റ് 10 മുതൽ ഓഗസ്റ്റ് 25 വരെ തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ടയിൽ ശ്രീ ചിത്ര തിരുനാൾ പാർക്കിൽ വച്ച് സംസ്ഥാന ഓണ കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നു. എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഇതിലേക്ക് ക്ഷണിക്കുന്നു. ദേശീയ കൈത്തറി ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കേരള കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ്.
1: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പറകരുത്.
2: അതെങ്ങനെ?
1: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
4: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
6: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
7: പ്രിയമുള്ള ആകാശവാണിക്ക്, എന്റെ മകൻ കലേഷ് ഗംഗ, അവന്റെ പിറന്നാൾ ആഗസ്റ്റ് 4, കർക്കിടകം 19, രേവതി നക്ഷത്രം. ഇനി പുഷ്പാഞ്ജലിക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ട് അയച്ചതാണോ? ഇത് ഹലോ സന്ദേശഗാനമാണ്. അവനെ ആശംസ അറിയിക്കുവാൻ ഒന്ന് വിളിക്കാമോ? ഞാൻ നെടുമങ്ങാട് ഉഴമലക്കൽ എന്ന സ്ഥലത്ത് നിന്നാണ് ഈ കത്ത് എഴുതുന്നത്. കലേഷിൻ്റെ അമ്മ. ആദ്യം എഴുതാനുള്ളത് പിന്നീടായിപ്പോയി, ക്ഷമിക്കണം. കത്ത് വായിക്കുമെന്ന വിശ്വാസത്തോടെ കത്ത് നിർത്തുന്നു.

0: എന്തായാലും നമുക്ക് കലേഷിനെ വിളിച്ച് പിറന്നാൾ ആശംസിക്കാൻ പറ്റുമോ നോക്കാം.
1: ഹലോ
0: ഹലോ കലേഷ്, തിരക്കാണോ? ഒരു ഹാപ്പി ബർത്ത്ഡേ പറയാൻ വേണ്ടി വിളിച്ചതാണ്. ആരാണെന്നല്ല, ഹാപ്പി ബർത്ത്ഡേ പറയാൻ വേണ്ടി വിളിച്ചതാണെന്ന്. ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറയാൻ വിളിച്ചതാണെന്ന്.
1: അല്ല, അത് ഓക്കെ, മനസ്സിലായി. ഞാൻ ആരാണെന്നും കൂടെ ഒന്ന് പറഞ്ഞാൽ.
0: അത് ശരി. ഈ സാധാരണ നിങ്ങളുടെ അടുത്ത് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് ഒരാൾ വിളിച്ച് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെയാണോ പെരുമാറുന്നത്?
1: താങ്ക് യു.
0: ആ, ഇതൊക്കെ ഇങ്ങനെ ചോദിച്ചു വാങ്ങിക്കേണ്ടി വരുന്ന ഒരു ആളുടെ ഗതികേട്.
1: അത് ശരി, പെട്ടെന്ന് ഇങ്ങനെ ആരാണെന്നോ ഇങ്ങനെ എനിക്ക് പോലും അറിയില്ല.
0: ആ, അതല്ലേ, കർക്കിടകത്തിലെ രേവതി നക്ഷത്രക്കാരന് ഒരു പിറന്നാൾ ആശംസ നേരാന്ന് വിചാരിച്ചു.
1: കർക്കിടകത്തിലെ രേവതി നക്ഷത്രക്കാരൻ, അതാണ്, അതും കൂടെയാണ് ഞാൻ ചിന്തിച്ചത്. എന്റെ ബർത്ത്ഡേ ആണെന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചിന്തിക്കുകയാണ്. പിന്നെ
0: എന്നിട്ട് എവിടെ വരെ എത്തി ചിന്ത?
1: ഇതാണ് ആരാണെന്നും അറിയില്ല.
0: ആളാരാന്നൊക്കെ പറയാം. നിങ്ങൾ സാമവേദ നാവിൽ ഉണർത്തിയ സ്വാമി എന്നുള്ള പാട്ട് നന്നായി പാടുമെന്ന് എനിക്കറിയാം. പാടൂലേ?
1: പാടും.
0: ആ, അപ്പൊ ഞാൻ നിങ്ങളെ പിറന്നാൾ ആശംസിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് ആ പാട്ട് പാടിത്തരുമെന്ന് വിചാരിച്ച് വിളിച്ചതാണ്. ആ, അപ്പൊ എന്തായാലും ഇപ്പൊ ഒന്ന് കേട്ടുകള, ഈ പറഞ്ഞു കേട്ടത് ശരിയാണോ എന്ന് അറിയണമല്ലോ. ചുമ്മാ അങ്ങ് പാടുന്നേ, എന്തോന്നാലും ജാട, അല്ലെങ്കിൽ ഈ പാട്ടുകാരുടെ അടുത്ത് പാടാൻ പറയുമ്പോഴെല്ലാം ഒരേ ജാടയാണ്, ചുമ്മാ പാടുന്നേ.
1: എനിക്ക് പാടാൻ അറിയില്ല.
0: ആ, ഇപ്പൊ ബാത്റൂം ആണെന്ന് വിചാരിച്ചങ്ങ് പാടിക്കൂ. അത് കുഴപ്പമില്ല, അവർക്കൊന്നും അറിഞ്ഞുകൂടാത്ത കാര്യമല്ലോ. ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴും പാട്ട് പാടി ജോലി ചെയ്യുന്ന ആളാണ് എന്ന് അവർക്കൊക്കെ അറിയാലോ. ഛേ, അങ്ങനെ പറഞ്ഞുകൂടാ. അതെന്ത് മൂടില്ലാത്തത്?
1: കാരണം
0: ആ അല്ല, ഞാൻ വേറെ ഒന്നുമില്ല, നിങ്ങൾ നന്നായിട്ട് പാടുന്ന ഒരുവിധം നന്നായി പാടുന്ന ഒരാളാണ് എന്നറിഞ്ഞു. അപ്പൊ ഒരു പാട്ട് നിങ്ങളടുത്ത് ചോദിക്കണം. അപ്പൊ നിങ്ങളടുത്ത് ഒരു കാര്യം ചോദിക്കുന്നതിന് മുമ്പേ നിങ്ങൾക്കൊരു കാര്യം ചെയ്ത് തന്നിട്ട് ചോദിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നിങ്ങൾക്കൊരു ബർത്ത്ഡേ വിഷ് പറഞ്ഞു. ഉഴമലക്കിൽ വേറെ എന്താണ് വിശേഷം എന്ന്? ഇവിടെ ഒരു സുശീല എന്ന് പേര് പറഞ്ഞ ഒരാളുണ്ടല്ലോ, അതാരാ?
1: സുശീല.
0: ആ, അമ്മയുടെ പേരെന്താ?
1: സത്യശീല.
0: ആ,
1: അല്ല, വലിയമ്മേന്റെ പേര് സുശീലയും മാമന്റെ പേര് സുശീലനും. അതാണ് ഞാൻ ചോദിച്ചത്, സുശീലയാണോ?
0: സുശീല, സുശീലൻ, സത്യശീല.
1: വേറെ മാമന്റെ പേര് സത്യശീലൻ.
0: ഓ, അത് ശരി, എല്ലാം കണക്കാക്കിയിട്ടുണ്ട്. സുശീല, സുശീലൻ, സത്യശീല, സത്യശീലൻ, നാലു പേരാണോ?
1: ശശിയും സുലോചനയും.
0: എനിക്ക് വയ്യ, അതിനൊരു ജില്ലയായിട്ടെങ്കിൽ പ്രഖ്യാപിക്കുന്നേ. അവരെത്ര പേരുണ്ട് അപ്പോ?
1: നാവായി കുളത്തുനിന്ന് ചേട്ടനല്ലേ?
0: നാവായി കുളത്തുള്ള ചേട്ടൻ എന്നല്ല, ഞാൻ തിരുവനന്തപുരത്തുള്ള ആളാ. അപ്പൊ പാടൂല എന്ന് വാശിയാണ്, അല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഈ സത്യശീല എന്ന് പറയുന്ന ആള് കുറച്ച് സത്യം കുറച്ച് കൂടുതലുള്ള ശീലയാവാൻ സാധ്യതയുണ്ട്. അമ്മ ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിന് ഒരു കത്തെഴുതി, മോനെ വിളിച്ച് പിറന്നാൾ ആശംസ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട്. എന്റെ മകൻ കലേഷ് ഗംഗയെ വിളിച്ച് പിറന്നാൾ ആശംസിക്കണമെന്ന് പറഞ്ഞിട്ട് നക്ഷത്രം ഉൾപ്പെടെയാണ് എഴുതി അയച്ചിരിക്കുന്നത്. അപ്പൊ പേരില് ഒരു പുഷ്പാഞ്ജലി കഴിപ്പിച്ചേക്കാം. ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടി കൂടിയാണ്, ഏത് പാട്ടാ വെക്കേണ്ടതെന്ന്? അയ്യപ്പനെ വിട്ട് കളിയൊന്നുമില്ല. എന്നാലും സാമവേദം നാവില് നിർത്തിയ സ്വാമി എന്നുള്ള പാട്ട് പാടൂല. രാജീവ് അലിങ്കലിന്റെ അടുത്ത് പറഞ്ഞ് നിങ്ങൾക്ക് ഇടി വാങ്ങിച്ചു തരും ആ പാട്ട് പാടാത്തത് കൊണ്ട്. എന്നാലും സന്തോഷം സംസാരിക്കാൻ പറ്റിയാല്. വയലാറിന്റെ വരികൾക്ക് ദേവരാജൻ ഇണം നൽകി യേശുദാസ് പാടിയ പാട്ടാണ് സ്വാമി അയ്യപ്പൻ എന്ന ചിത്രത്തിന് വേണ്ടി. നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ.

0: ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം. ആശംസകളോടെ കേരള കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ്.
1: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷം.
2: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക.
1: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാം.
3: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം മാസ് ആക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
4: ഹലോ സന്ദേശഗാനമേ, കേരളത്തിന്റെ പല ഭാഗങ്ങളിലായി ധാരാളം റേഡിയോ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അവരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തനായ ഒരു ശ്രോതാവാണ് രാധാകൃഷ്ണ പണിക്കർ മണ്ണഞ്ചേരി. വ്യത്യസ്തനാണെന്ന് പറയാൻ കാരണങ്ങളുണ്ട്. നന്നായി പാടും. ഗാനരചന, സംഗീത സംവിധാനം, മൃദംഗം, വീണ, ഇത്തരം വാദ്യോപകരണങ്ങളും കൈകാര്യം ചെയ്യാറുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട രസകരമായ ഒരു സംഭവമാണ്, നന്നായി തമാശകൾ പറയാറുണ്ട്. ഒരു കൊച്ചു അടുർഭാസി എന്ന് വേണമെങ്കിൽ പറയാം. ഈ പരിപാടിയിൽ നിന്ന് അദ്ദേഹത്തെ വിളിച്ച് ഒന്ന് സംസാരിക്കണം, ഒപ്പം ഒരു ഗാനവും വെച്ചു കൊടുക്കണം എന്ന് സ്നേഹത്തോടെ രാധ വയലാർ. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ,
5: നമസ്തേ.
4: നമസ്തേ,
5: എന്തുണ്ട് വിശേഷം?
4: എല്ലാം നല്ല വിശേഷം. അവിടെയൊക്കെ മഴയുണ്ടോ?
5: നല്ല മഴയാണ്.
4: ആ, മഴയുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ?
5: മഴയുടെ പ്രശ്നങ്ങളായിട്ടൊന്നും വലുതൊന്നുമില്ല.
4: പ്രശ്നങ്ങൾ ഇല്ലാതെ മഴ പെയ്തോട്ടെ, കുഴപ്പമില്ല.
5: അതെ അതെ അതെ,
4: മഴ പ്രശ്നങ്ങളാവുമ്പോഴാണ് പ്രശ്നം അല്ലേ?
5: അതെ. അങ്ങയുടെ പേരെന്താണ്?
4: അത് ഇവിടുത്തെ വിഷയമല്ല. എപ്പോഴും ഈ റേഡിയോ ബാക്കിൽ ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ടിരിക്കുമല്ലേ?
5: അതെ, ഇവിടുത്തെ റേഡിയോ എന്ന് പറയണത് ആത്മ

0: ആണ്. രണ്ട് റേഡിയോ ഉണ്ടാവില്ലോ, ഒരെണ്ണം ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും.
1: ഇതിനിടയിൽ എപ്പോഴാണ് ഈ മൃദംഗവും വീണയും ഒക്കെ പഠിക്കാൻ സമയം കിട്ടിയത്?
0: അത് കേട്ട് പഠിച്ചതാണ് സാർ.
1: അല്ല, എന്നാലും അതൊരു വളരെ കൗതുകമായിട്ട് തോന്നുന്നു, കാരണം മൃദംഗവും വീണയും ഒക്കെ കേട്ട് പഠിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ലല്ലോ.
0: വീണയല്ല, തബലയും ഹാർമോണിയവും.
1: പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞയാള് മൃദംഗവും വീണയും എന്നൊക്കെയാണ് പറഞ്ഞത്.
0: അത് സ്വന്തമായിട്ടുണ്ട്, ബാക്കിയൊക്കെ ഞാൻ അല്പസ്വല്പം വായിക്കും എന്നുള്ളത് ശരിയാ.
1: ഇതിനിടയിൽ ഗാനരചന, സംഗീത സംവിധാനം ഒക്കെ ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്.
0: ഒരു അല്പസ്വല്പമൊക്കെ ഉണ്ട്, ഗാനരചനയൊക്കെ ഉണ്ട്.
1: രണ്ടുപേരും കേൾക്കാൻ പറ്റൂ?
0: പാട്ട് പാടാനാണോ?
1: ആ പിന്നെ
0: ഞാന് എം ജി രാധാകൃഷ്ണൻ സാറിന്റെ പഴയ ഒരു പാട്ട്, ഒരു ലളിത ഗാനത്തിന്റെ രണ്ടുപേര് പാടാം.
1: സൂപ്പർ സൂപ്പർ.

0: കോലുമാടും അരയണ്ണത്തോണി പൂന്തോണി. എം ജി രാധാകൃഷ്ണൻ സാർ എന്ന് പറയുമ്പോഴത്തേക്ക് ലളിതഗാനത്തിലെ അഗ്രഗണ്യനാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ എന്ന് പറഞ്ഞ ഒരുപാടുണ്ട്. എം ജി രാധാകൃഷ്ണൻ സാർ തന്നെയല്ലേ എല്ലാവരും കഴിവുള്ളവരാണ് കലാകാരന്മാരെന്ന് പറയുമ്പോ എല്ലാത്തിലും ഒരു കലയുണ്ടല്ലോ സാറേ.
1: എം ജി രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പാട്ട് പാടുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണ എല്ലാവരും ഘനശ്യാമസന്ധ്യ ഹൃദയം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശരണാന്തൽ വെളിച്ചത്തിൽ, അപ്പൊ അത്തരത്തിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള പാട്ടുകൾ പാടും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതും പോപ്പുലർ ആണ് എങ്കിലും
0: അദ്ദേഹം തന്നെ പാടി ഒരുപാടുണ്ട്. കടലിന്റെ കരക്കൽപ്പവൃക്ഷത്തിലെ കടന്നൽ കൂടൊന്ന് പൊട്ടി പറന്നൊരായിരം ചിത്തി, ആ പാട്ടുണ്ട് അദ്ദേഹത്തിന്റെ.
1: അതെ അതെ അതെ അതെ,
0: ഒരു കാലത്തെന്ന് പറഞ്ഞ വളരെ വളരെ പോപ്പുലർ ആയിരുന്നു ആ പാട്ടുകളൊക്കെ.
1: അതെ അതെ,
0: അത് ലളിതഗാനമായിട്ട് അത് പഠിപ്പിക്കാനല്ല, എന്ത് രസമാണ് അതൊക്കെ കേൾക്കാൻ.
1: വളരെ സന്തോഷം. ഇത് ആകാശവാണിയിൽ നിന്നാണ് താങ്കളെ വിളിച്ചിരിക്കുന്നത്.
0: തിരുവനന്തപുരത്തു നിന്നാണ്.
1: അതെ, ഹലോ സന്ദേശ ഗാനം പരിപാടിയിൽ നിന്ന്.
0: അയ്യോ സാറേ, വളരെ വളരെ വളരെ നന്ദി.
1: ഒരു രാധാ വയലാറിനറിയോ?
0: ഓ, ആ രാധാ വയലാർ അറിയാം, സ്ഥിരം ശ്രോതാവാണ്. പിന്നെ ഞാൻ അതാണ് ചോദിച്ചത്, സാറിന്റെ ശബ്ദം എനിക്കറിയാം.
1: ഈ സാധാരണ ആൾക്കാര് സ്ഥിരം ശ്രോതാക്കളാണ്, രാവിലെ 5 മണി മുതൽ രാത്രി വരെ കേൾക്കും എന്നൊക്കെ പറയുമെങ്കിലും ഇങ്ങനെ നമ്മളോട് ചോദിക്കുമ്പോ ഒരാള് ആകാശവാണി ലളിതഗാനം തിരിച്ചു പാടിത്തരുമ്പോ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം എത്രയാണെന്ന് അത് എനിക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.
0: സാറേ, ഞാനിപ്പോ ചുരുക്കുന്നു മാത്രമേ ഉള്ളൂ. ഇപ്പൊ പിന്നെ കൊച്ചി FM-ന്റെ ഇതാണിപ്പോ കേട്ടുകൊണ്ടിരുന്നത്.
1: അതെ അതെ അതെ,
0: ഇതന്നെയാണ് എന്റെ സ്ഥിരം എന്ന് പറയണത്. ഇതാ,
1: അപ്പൊ ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണെന്ന് അറിയാലോ, ഏത് പാട്ടാണ് ഇന്ന് വെക്കേണ്ടേ?
0: അറിയാം, സഹ്യ അദ്രിയ സാനുക്കൾ എനിക്കു നൽകിയ സൗന്ദര്യ ദേവത, ആ പാട്ട് കിട്ടിയാൽ കൊള്ളാം. പിന്നെ പേർക്ക് ഡെഡിക്കേഷൻ പറയുന്നതിന് വല്ല
1: ഒരു വിരോധവും ഇല്ല.
0: KP മോഹനൻ, പെരുമ്പള അക്കമ്മ ജോസഫ്, കിടങ്ങൂര്, എന്നെ ഇത്രയും സ്നേഹിച്ച രാധാ വയലാർ, മുംതാസ് ബീഗം മയ്യനാട്, TR വിജയലക്ഷ്മി മാഡം, അങ്ങറിയും ചിലപ്പം വിജയലക്ഷ്മി മാഡത്തിന് സുഭാഷിതം അവതരിപ്പിക്കുന്ന,
1: മനസ്സിലായി മനസ്സിലായി,
0: അവരൊക്കെ എന്റെ ഹൃദയ ബന്ധുക്കളാണ്.
1: ഇപ്പൊ താങ്കളും ഞങ്ങളുടെ ഹൃദയ ബന്ധുവായി
0: സാറേ. ഞാൻ എല്ലാത്തിലും
1: കത്തയക്കുന്നതാണ്,
0: രഞ്ജിനി എല്ലാത്തിലും ഞാൻ അയക്കുന്നതാണ്.
1: അതിനിടയിൽ ഇതാ ഹലോ സന്ദേശ ഗാനത്തിൽ നിന്നൊരു വിളി.
0: അതെ അതെ അതെ അതെ.
1: അപ്പൊ എന്തായാലും വലിയ സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞാല്. നമുക്ക് താങ്കൾ ചോദിച്ച പാട്ട് കേൾക്കാം, മറവിൽ തിരിവ് സൂക്ഷിക്കുക എന്ന സിനിമയിൽ വയലാറിന്റെ വരികൾക്ക് ദേവരാജൻ ഈണം നൽകി യേശുദാസ് പാടിയ പാട്ട് സഹ്യാദ്രി സാനുക്കൾ എനിക്ക് നൽകിയ സൗന്ദര്യ ദേവത നീ പാട്ട് കേൾക്കാം.
0: നന്ദി, നമസ്കാരം,
1: താങ്ക് യു.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281423005.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.
2: നിനക്കൊരു BMW കിട്ടിയാൽ ആദ്യം എവിടെയാ പോവുക?
3: BMW ആദ്യം കിട്ടട്ടെ.
2: കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ.
3: എങ്ങനെ?
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഷോപ്പിംഗ് ചെയ്താൽ ബമ്പർ സമ്മാനമായി ഒരു BMW ആ കാത്തിരിക്കുന്നത്. കൂടാതെ 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്.
3: എന്നാ ഞാനും വരും എന്റെ സ്വന്തം BMW.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ജറൂർ സുനിയെ ശാം 4 ബജെ പിട്ടാര. इस कार्यक्रम के प्रायोजक हैं AISSMS पुणे, अ प्रीमियर हेरिटेज ग्रुप ऑफ इंस्टिट्यूट्स.
1: കർമ്മധാരാ ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ: കർമ്മധാരാ ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
5: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15. പ്രായോജകർ: ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
6: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് 1 മുതൽ 7 വരെ ലോക മുലയൂട്ടൽ വാരം നാം ആചരിച്ചു വരികയാണല്ലോ. മുലപ്പാലിന്റെ ഗുണങ്ങളെക്കുറിച്ചും മുലപ്പാൽ തന്നെ കുഞ്ഞിന് നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ നിയോനെറ്റോളജി വിഭാഗം എമറിറ്റസ് പ്രൊഫസറും നാഷണൽ ഹെൽത്ത് മിഷൻ കൺസൾട്ടന്റുമായ ഡോക്ടർ ശോഭാകുമാർ. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഓഗസ്റ്റ് 1 മുതൽ 7 വരെ ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് അവസാനിക്കുകയാണല്ലോ. മുലപ്പാലിന്റെ ഗുണഗണങ്ങളെക്കുറിച്ച് ഓരോ വീടുകളിലും അറിവ് പകരുക എന്നതാണല്ലോ ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്. ആ വസ്തുത നിലനിൽക്കെ തന്നെ ഒന്ന് ചോദിച്ചോട്ടെ, മുലയൂട്ടുന്നതിലൂടെ അമ്മയ്ക്കും കുഞ്ഞിനും ലഭിക്കുന്ന ഗുണങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ?
2: കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ അമ്മയ്ക്ക് നൽകാവുന്ന പ്രകൃതിദത്തമായ ഒരു വരമാണ് മുലപ്പാൽ എന്ന് പറയുന്നത്. മുലപ്പാലിൽ എന്ത് ഗുണം ഇല്ല എന്ന് ചോദിച്ചാൽ ഗുണങ്ങൾ എല്ലാം ഉണ്ട് അതിന്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ പാല് തന്നെയാണ് ഊട്ടേണ്ടത്. മുലപ്പാലെന്ന് പറയുന്നത് സ്പീഷീസ് സ്പെസിഫിക് ആണ്. അപ്പോൾ നവജാത ശിശുവിന് മറ്റ് മൃഗങ്ങളുടെ പാലോ ആർട്ടിഫിഷ്യൽ മിൽക്കോ കൊടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ദിവസങ്ങളിൽ ഉണ്ടാകി വരുന്ന മഞ്ഞപ്പാൽ, അതായത് കൊളസ്ട്രോൾ, അതിനകത്ത് വളരെയധികം പ്രോട്ടീനും വൈറ്റമിൻ എ, അതുകൊണ്ടാണ് അതിന് മഞ്ഞ നിറം മഞ്ഞപ്പാലെന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തുണ്ടാകുന്ന പ്രോട്ടീൻസിൻ്റെ ധാരാളം പ്രതിരോധ ഘടകങ്ങളുണ്ട്. അതിനോടൊപ്പം തന്നെ ധാരാളം വൈറ്റമിൻ എയും ഉണ്ട്. ഈ വൈറ്റമിൻ എയും കുഞ്ഞിന് വളരെയധികം പ്രതിരോധ ശക്തി നൽകുന്നു. അത് കഴിഞ്ഞൊരു 3 ദിവസം കഴിയുമ്പോൾ അതിനകത്ത് ട്രാൻസിഷണൽ മിൽക്ക് എന്ന് പറയും, കുറച്ചുകൂടി ഗുണങ്ങൾ മാറുന്ന ഒരു തരം മിൽക്ക്. അതിന് പ്രോട്ടീൻ കുറയും, ബാക്കി ഊർജത്തിന് വേണ്ടിയുള്ള കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് എന്നിവ കൂടി വരും. ഒരാഴ്ചയാകുമ്പോഴാണ് സാധാരണഗതിയിലുള്ള പാല് ഊറി വരുന്നത്. അതിൻ്റെ ഘടകങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിനകത്ത് ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് ഉണ്ട്, അതായത് കാർബോഹൈഡ്രേറ്റ് ഊർജത്തിന് വേണ്ടിയുള്ളത്, പ്രോട്ടീൻ ശരീരത്തിൻ്റെ കോശങ്ങൾ ബിൽഡ് ചെയ്യാനുള്ളത്, പിന്നെ ഫാറ്റ് അതുമുണ്ട്. അപ്പോൾ പ്രോട്ടീൻ്റെ അളവ് നോക്കുകയാണെങ്കിൽ നമ്മൾ പശുവിൻ്റെ പാലുമായിട്ട് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ പ്രോട്ടീൻ്റെ അളവ് കുറവാണ്, പക്ഷേ അതിൻ്റെ ഗുണങ്ങൾ കൂടുതലാണ്. കൂടുതൽ ദഹനശക്തി, വേ പ്രോട്ടീൻസ് ഉള്ളതാണ് മനുഷ്യ കുഞ്ഞുങ്ങൾക്ക് നൽകാൻ പറ്റുന്ന മുലപ്പാലിലുള്ളത്. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റും കുഞ്ഞിൻ്റെ ഊർജ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഫാറ്റുമുണ്ട്. ഇത് കൂടാതെ ധാരാളം വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ എല്ലാ കോശങ്ങളും, അതായത് തല മുതൽ കാല് വരെയുള്ള എല്ലാ അവയവങ്ങളും കുഞ്ഞിൻ്റെ ശാരീരിക പ്രകൃതി അനുസരിച്ച് വളരുവാൻ ആവശ്യമായ രൂപത്തിലും അളവിലുമാണ് മുലപ്പാലിലുള്ളത്. ചില ഘടകങ്ങൾ കുറവാണ്, ചില ഘടകങ്ങൾ കൂടുതലാണ്. അപ്പോൾ എല്ലാ ഘടകങ്ങളും ഈ കുഞ്ഞിൻ്റെ ഭാവിയിലേക്ക് അനുയോജ്യമായ ഘടകങ്ങളാണുള്ളത്. അതിന് തലച്ചോറിൻ്റെ വളർച്ചയ്ക്കുള്ളതുണ്ട്, കണ്ണിൻ്റെ കാഴ്ചയ്ക്കുള്ളതുണ്ട്, ശ്വാസകോശം വികസിക്കാനുള്ള ഇതുണ്ട്. പിന്നെ അതുപോലെ തന്നെ അമ്മയ്ക്കൊരു അസുഖം വന്നുകയാണെങ്കിൽ ആ അമ്മയിൽ നിന്നും പ്രതിരോധ ഘടകങ്ങളും കോശങ്ങളും അമ്മയുടെ മുലപ്പാൽ വഴി കുഞ്ഞിന് പോകും, ഒരു പ്രത്യേക സുരക്ഷ എന്ന നിലയിൽ, അതായത് എൻഡറോ മാമറി ബ്രോങ്കോ മാമറി ആക്സിസ് എന്ന് പറയും. അപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും ഒരു രോഗം ഉണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി അമ്മയിൽ നിന്നും കിട്ടും. അതുകൊണ്ട് ഏറ്റവും അനുയോജ്യമായ മിൽക്ക് അമ്മയുടെ പാലാണ്. അമ്മയുടെ പാല് ദിവസവും തോറും അതിൻ്റെ ഘടന മാറും, രാവിലെയും രാത്രിയും അതിൻ്റെ ഘടന മാറും, കുഞ്ഞ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഘടന മാറും. ആദ്യം വരുന്നതിനെ ഫോർ മിൽക്ക് എന്ന് പറയും, അതിനകത്ത് വാട്ടർ കണ്ടൻ്റാണ് കുഞ്ഞിൻ്റെ ദാഹം തീരാനായിട്ട്. പിന്നെ വരുന്നത് ഹൈൻ മിൽക്ക് എന്ന് പറയും, അതായത് ഫാറ്റാണ്. അപ്പോൾ അത് കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൊണ്ടും 100%

0: നമ്മൾ പഠനങ്ങൾ തെളിയിക്കുന്നത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും മാത്രമല്ല എന്തെങ്കിലും കാരണം കൊണ്ട് മരണസാധ്യത കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ഫോർ 6 മന്ത്സ് ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് കുഞ്ഞിന് മുലപ്പാൽ മുലയൂട്ടുന്നത് വഴിയുള്ള ബെനിഫിറ്റ്സ് ആണ്. ഇനി അമ്മയുടെ കാര്യം നോക്കാം. ഇപ്പോൾ നമ്മുടെ പുതിയ സമ്പ്രദായം അനുസരിച്ച് കുഞ്ഞ് ഡെലിവറി ചെയ്താലുടനെ ഈവൻ പൊക്കിൾക്കൊടി മുറിക്കുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞിനെ അമ്മയുടെ മാറിൽ കിടത്തുകയും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഓക്സിറ്റോസിൻ എന്നുള്ള ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുകയും പ്ലാസൻ്റ എളുപ്പം വിട്ടു വരികയും ചെയ്യും. കൂടാതെ ഗർഭപാത്രം വളരെ എളുപ്പത്തിൽ ചുരുങ്ങുകയും ചെയ്യും. ഒരു മുലയൂട്ടുന്ന അമ്മയ്ക്ക് ഏകദേശം 6 ആഴ്ച കൊണ്ട് തന്നെ യൂട്രസ് പഴയ രൂപത്തിൽ ചുരുങ്ങി വരും. എക്സസീവ് ആയിട്ടുള്ള ബ്ലഡ് ലോസ് കുറയ്ക്കും. ഇത് മാത്രമല്ല അമ്മയ്ക്ക് അമിതമായ വണ്ണം ഉണ്ടാവില്ല, ഫാറ്റ് ഡെപ്പോസിറ്റ്. കാരണം നമ്മളിപ്പോൾ ഒരു പ്രസവരക്ഷയൊക്കെ കൂടുതലായിട്ട് ചെയ്യുമല്ലോ, അപ്പോൾ ആവശ്യമില്ലാതെ ദേഹത്ത് കൊഴുപ്പ് അടിഞ്ഞുകൂടുകയില്ല. പിന്നെ പഠനങ്ങൾ തെളിയിക്കുന്നത് അമ്മയ്ക്ക് കാഴ്സിനോമ ഓഫ് ദ ബ്രസ്റ്റ്, കാഴ്സിനോമ ഓഫ് ദ ഓവറി, അതായത് ക്യാൻസർ സാധ്യതയും വളരെയധികം കുറയ്ക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ദൂരവ്യാപകമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അഡൽട്ട്ഹുഡിൽ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, മറ്റ് മെറ്റബോളിക് ഡിസീസസ് ഒക്കെ വളരാൻ വരുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ബുദ്ധിയുടെ കാര്യത്തിലും ഈ കുഞ്ഞുങ്ങൾ മറ്റു കുഞ്ഞുങ്ങളെക്കാട്ടിലും മുന്നിലായിരിക്കും. പിന്നെ മൂന്നാമത് നമുക്ക് പറയാവുന്നുള്ളത് ഫിനാൻഷ്യൽ സാമ്പത്തികമായ പ്രശ്നങ്ങളാണ്. ഒരു നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു 1/2 kg ഫോർമുല വാങ്ങിക്കുന്നെങ്കിൽ ഏകദേശം 500 രൂപ വേണം. ഒരു കുഞ്ഞിന് നമ്മൾ സാധാരണഗതിയിൽ മുലയൂട്ടലിന് പകരം ഇത് കൊടുക്കുകയാണെങ്കിൽ ഏകദേശം 3 മുതൽ 4 ടിൻ വരെ ഒരു മാസം ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഒരു 2000 rupees ഒക്കെ ഒരു മാസം ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഞെരുക്കം വരുമ്പോൾ എന്ത് ചെയ്യും? വെള്ളത്തിൻ്റെ അളവ് കൂട്ടും, പൊടിയുടെ അളവ് കുറയ്ക്കും. അപ്പോൾ കുഞ്ഞിന് പോഷകാഹാരക്കുറവ് വരും. കുഞ്ഞ് പാല് കുടിക്കുന്നതിന് പകരം വെള്ളമാണ് കുടിക്കുന്നത്. അപ്പോൾ കുഞ്ഞിന് മാൽന്യൂട്രീഷൻ അഥവാ പോഷകാഹാരക്കുറവും മറ്റസുഖങ്ങളും വയറിളക്ക രോഗങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏത് കോണിൽ കൂടെ നോക്കിയാലും മുലപ്പാൽ ഊട്ടുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്.
1: മാഡം, പല അമ്മമാർക്കും ആവശ്യത്തിന് പാലില്ലാതെ വരികയോ യഥാസമയങ്ങളിൽ മുലയൂട്ടാൻ കഴിയാതെ വരികയോ ചെയ്യുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ടാകാറുണ്ട്. ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അമ്മമാർക്കായി ബ്രസ്റ്റ് മിൽക്ക് ബാങ്ക് എന്നൊരു സംവിധാനം സർക്കാർ തലത്തിലുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിശദമായി പറയാമോ?
0: സാധാരണഗതിയിൽ നമ്മൾ കുറച്ച് നാൾ മുമ്പ് വരെ അമ്മയ്ക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം പിന്നെ കുഞ്ഞിന് നവജാത ശിശുവിനെ മറ്റൊരു ആശുപത്രിയിൽ മാറ്റേണ്ടി വരികയോ എന്തെങ്കിലും ഒരു സാഹചര്യം വരുവാണെങ്കിൽ അപ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന ഒരു ഉപായം പൊടിപ്പാൽ കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ നമുക്കറിയാം പണ്ട് പുരാതന കാലം മുതലേ വെറ്റ് മദർ എന്നുള്ളൊരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അതായത് രാജകുടുംബങ്ങളിലും മറ്റുമൊക്കെ ഒരു അമ്മയെ ദത്തെടുക്കുമ്പോൾ എടുത്ത് ചികിത്സിക്കുകയും ആ അമ്മയുടെ പാല് കുഞ്ഞിന് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ആ വെറ്റ് മദേഴ്സിൻ്റെ വേറൊരു രൂപത്തിലാണ് ഇപ്പം നമ്മൾ CLMC അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് ബാങ്ക് ഉണ്ടാകുന്നത്. ബ്ലഡ് ബാങ്ക് നമുക്കെല്ലാം അറിയാം, രക്തം ദാനം ചെയ്യുന്ന ബാങ്കാണ്. അപ്പോൾ അതുപോലെ തന്നെ മുലയൂട്ടുന്ന ഒരു അമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിന് കൊടുത്തതിന് ശേഷം ഉള്ള മുലപ്പാല് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അത് അമ്മയുടെ സമ്മതം വേണം. അതുപോലെ തന്നെ ആ അമ്മയ്ക്ക് സാധാരണഗതിയിലുള്ള രോഗാവസ്ഥ ഉണ്ടാകാൻ പാടില്ല. രക്തദാനം ഒരു 6 മാസത്തിനകം സ്വീകരിക്കാൻ പാടില്ല. പിന്നെ HIV, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി അങ്ങനെയുള്ള സാംക്രമിക രോഗങ്ങൾ, റേഡിയേഷൻ മെഡിസിൻസ് ഒന്നും ഇല്ലാതിരിക്കണം. അങ്ങനെ മെഡിക്കലി ഫിറ്റായ ഒരമ്മയുടെ സമ്മതത്തോടുകൂടി നമ്മൾ ഡൊണേഷൻ എടുക്കുന്നതാണ്. ഇത് തികച്ചും സൗജന്യമായിരിക്കണം. യാതൊരു സാമ്പത്തിക ഇടപാടും ഇല്ലാതെ ഈ മിൽക്ക് സ്വീകരിക്കുകയും അതിനെ ശീതീകരിച്ച് സൂക്ഷിക്കുകയും ചെയ്യും. ഒരളവ് വരുമ്പോൾ അതിനെ പാസ്റ്ററൈസ് ചെയ്യും, അണുവിമുക്തമാക്കും. അപ്പോൾ അണുവിമുക്തമാക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുള്ളത് ചെറിയ തോതിലുള്ള പ്രതിരോധ ഘടകങ്ങളുടെ ലെവൽ കുറയും, എന്നാൽ തന്നെയും വളരെയധികം ഗുണകരമാണ്. അപ്പോൾ ഈ പാസ്റ്ററൈസ് ചെയ്ത മിൽക്ക് നമ്മൾ ശീതീകരിച്ച് സൂക്ഷിക്കുകയും ആവശ്യമുള്ള കുഞ്ഞുങ്ങൾക്ക്, അതായത് ഇപ്പം അമ്മ മരണപ്പെട്ടു പോയി അല്ലെങ്കിൽ അമ്മ സ്ഥലത്ത് കൂടെ എത്തുന്നില്ല, പിന്നെ ചില കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വഴി ഒരു NICU മാറ്റേണ്ടി വരും, ഭാരം കുറഞ്ഞ കുഞ്ഞുങ്ങൾ, മാസം തികയാത്ത കുഞ്ഞുങ്ങൾ, അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ എത്ര ML വേണം എന്നുള്ള ഒരു പ്രിസ്ക്രിപ്ഷനോട് കൂടിയാണ് ഇത് മിൽക്ക് ബാങ്കിൽ നിന്ന് ഡിസ്പെൻസ് ചെയ്യുന്നത്. ഇപ്പോൾ അണുനശീകരണം വളരെ ഉറപ്പാക്കി മൈക്രോബയോളജിസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റോട് കൂടി മാത്രമേ നമ്മൾ ഇത് മറ്റു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയുള്ളൂ. ആ സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളുടെ സമ്മതവും എടുക്കണം. അങ്ങനെ എടുത്ത് വളരെയധികം ഡോക്യുമെന്റ്

0: ഗുണം കിട്ടുന്ന ഒരു സംവിധാനമാണ് മിൽക്ക് ബാങ്ക്.
1: മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കുന്നതിൽ കുടുംബത്തിനും അതോടൊപ്പം സമൂഹത്തിനും ഒരു വലിയ ഉത്തരവാദിത്തമുണ്ടല്ലോ. അതിനെക്കുറിച്ച് മാഡത്തിന് എന്താണ് പറയാനുള്ളത്?
0: ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. അതുപോലെ ഏറ്റവും നല്ല സപ്പോർട്ട് കിട്ടേണ്ടത് സ്വന്തം ഫാമിലിയിൽ നിന്നല്ലാണ്. അപ്പോൾ അത് പ്രസവത്തിന് ശേഷം പാടില്ല, പ്രസവത്തിന് മുമ്പ് തന്നെ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം വേണം. അത് ഡോക്ടർമാർ ക്ലാസ് എടുക്കുന്നുണ്ട്, ചെക്കപ്പിന് വരുമ്പോഴത്തേക്കും മുലപ്പാലിൻ്റെ ഗുണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, അമ്മയെ ഒരു പ്രിപ്പറേഷൻ പ്രോസസ്സിൽ കൂടെ കൊണ്ടുപോകണം. പിന്നെ ഒരു നമ്മൾ മെഡിക്കൽ കോളേജുകളിലും മറ്റു ആശുപത്രികളിലൊക്കെ ലക്ഷ്യ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ അമ്മയ്ക്കൊരു കൂട്ട്, അതായത് അമ്മയുടെ പ്രസവത്തിന് പോകാൻ സഹായിക്കാൻ പോകുന്ന ആളിനെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും അവരെ തന്നെ ഇവരുടെ കൂടെ നിർത്തുകയും ചെയ്യും. അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഈ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അമ്മയുടെ മാറിൽ കിടത്തി ബ്രസ് ഫീഡിങ് തുടങ്ങുമെന്ന്. അപ്പോൾ ആ സ്റ്റേജ് മുതൽ തന്നെ ഈ കൂട്ടിരിക്കുന്ന ആളിന്, അത് ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഹസ്ബൻഡാകാം, ജീവിത പങ്കാളിയാകാം, നമ്മൾ സാധാരണഗതിയിൽ അമ്മയോ സഹോദരിയോ ആരെങ്കിലും ആയിരിക്കും, ആ ലേഡിയോ ആരെങ്കിലും കൂടെ ഉണ്ടാകും കുഞ്ഞിനെ ഫീഡ് ചെയ്യാനും. പ്രത്യേകിച്ചും സിസേറിയൻ ചെയ്യുന്ന അമ്മമാർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യാനും ഈ അമ്മയ്ക്ക് സഹായിക്കാം. മാത്രമല്ല അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കണം, കുറച്ച് വിശ്രമിക്കണം, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഈ മുലപ്പാൽ കൊടുക്കുന്നതും ഒപ്പത്തിനൊപ്പം നടക്കണം. അതിനുവേണ്ടി ആദ്യം സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെ. അതിനോടൊപ്പം നമ്മുടെ ഹോസ്പിറ്റലിലാണെങ്കിൽ ലാക്ടേഷൻ കൗൺസിലേഴ്സ് ഉണ്ട്, നേഴ്സിംഗ് സ്റ്റാഫ് ഉണ്ട്, അതിനെയൊക്കെ സഹായിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആശുപത്രിയിൽ വെച്ച് തന്നെ അമ്മയ്ക്ക് സപ്പോർട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഡിസ്ചാർജായി വീട്ടിൽ പോയി കഴിഞ്ഞാലും ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യണം. അമ്മയ്ക്ക് ആവശ്യമായുള്ള ആഹാരം, റെസ്റ്റ്, അമ്മയ്ക്ക് ആവശ്യം എന്തെങ്കിലും ആങ്സൈറ്റി, മാനസികമായ സമ്മർദ്ദം ഉണ്ടാകുന്ന ഒരു സമയമാണ് പ്രസവം. അപ്പോൾ ആ സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കേണ്ടത് വീട്ടിലുള്ള ആൾക്കാർ തന്നെയാണ്. പിന്നെ അടുത്ത ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 6 weeks 8 weeks ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ചുറ്റും സമൂഹത്തിനും കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. ഇപ്പോൾ എല്ലായിടത്തും റെസിഡൻസ് അസോസിയേഷൻസ് ഉണ്ട്, ആശാ വർക്കേഴ്സ് ഉണ്ട്, അംഗൻവാടി വർക്കേഴ്സ് ഉണ്ട്. ഇവർക്കെല്ലാം വീട്ടിൽ വന്ന് അമ്മയുടെ ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, കുഞ്ഞ് പാല് കുടിക്കാതിരിക്കുന്നതിൻ്റെ കാരണം ശരിക്കും സപ്പോർട്ട് ചെയ്താണോ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നത്, അങ്ങനെയുള്ള സുഖ സൗകര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് നമ്മുടെ കുടുംബത്തിന് പുറത്തു നിന്ന ആൾക്കാർക്കും NGOs ഇവർക്കെല്ലാം സഹായിക്കാൻ പറ്റും. മൂന്നാമതായിട്ട് വരുന്നത് നമ്മുടെ നാഷണൽ പ്രോഗ്രാംസ് ഒരുപാടുണ്ട്. നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അമ്മമാരുടെ കാര്യങ്ങൾ, ഇപ്പോൾ ഫ്ലാറ്റ് നിപ്പിളുണ്ടാവും, അല്ലെങ്കിൽ ക്രാക്ഡ് നിപ്പിളുണ്ടാവും, ശരിയായിട്ട് പൊസിഷനിങ് ഉണ്ടാവില്ല, അതൊക്കെ നമുക്കൊരു മെഡിക്കൽ ടീമിനെ അത് പരിഹരിക്കാൻ കഴിയും. പിന്നെ അടുത്ത സ്റ്റേജ് വരുന്നത് നമ്മുടെ അമ്മയുടെ ലീവാണ് അല്ലെ. എംപ്ലോയർ എപ്പോഴും വളരെ ഫ്രണ്ട്ലി ആയിരുന്നാലേ പറ്റുള്ളൂ. അപ്പോൾ ഗവൺമെൻറ് സംവിധാനത്തിൽ ഇപ്പോൾ 6 മാസം ലീവ് ഉണ്ട്, പക്ഷേ എല്ലായിടത്തും അങ്ങനെ കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള മുലപ്പാൽ ഊട്ടുന്ന അത്രയും നാളൊരു ലീവ് അനുവദിക്കാം, അല്ലെങ്കിൽ ഫീഡിങ് ബ്രേക്ക് അനുവദിക്കാം, ഇടയ്ക്ക് വീട്ടിൽ പോയി ഒന്ന് ഫീഡ് ചെയ്യാം. പിന്നെ ഇപ്പോൾ ഈ CLMC കാര്യം പറഞ്ഞതുപോലെ അടുത്തുള്ള CLMC പോയി ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്യാം. നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ തന്നെ പ്രൈവസി വേണം. ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്യുക, അത് സൗകര്യമായിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുക, അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു 6 മാസം വരെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്ങും 2 വർഷം വരെ നമുക്ക് കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ പല ലെവലിലാണ് നമുക്ക് സപ്പോർട്ട് സിസ്റ്റം വേണ്ടത്.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: आप सुन रही हैं पिटारा. इस कार्यक्रम के इस भाग के प्रायोजक हैं EISSMS पुणे. गीतों भरी कहानी इस श्रृंखला में आज सुनिए विनीता अस्थाना की लिखी कहानी दिल की गिरह.
4: स्वाति की सुबह हमेशा जैसी सुंदर थी. जाते हुए भादों ने उसे सुबह की सैर पर भिगो दिया था. उसके पसंदीदा मौसम के आखिरी कुछ दिन बचे थे जिसे वो अगली बारिश तक खुद में समेट लेना चाहती थी. भीगी भीगी स्वाति जब अपने कॉलोनी के अंदर

0: ദേശീയ കൈത്തറി ദിനത്തോടനുബന്ധിച്ചുള്ള സംസ്ഥാനതല പരിപാടി വഴുതക്കാട് സുബ്രഹ്മണ്യം ഹാളിൽ ഇന്ന് നടക്കും. ഹൈടെക് കൈത്തറിയുടെ ഉദ്ഘാടനം, കൈത്തറി ക്ലസ്റ്ററുകളിൽ തയ്യാറാക്കിയ വ്യത്യസ്തവും നൂതനവുമായ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, IHT KSID കൈത്തറി ക്ലസ്റ്ററുകൾ എന്നിവ സംഘടിപ്പിക്കുന്ന ഷോ, പാനൽ ചർച്ച, കൈത്തറി തൊഴിലാളികളും കുടുംബാംഗങ്ങളും അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ, മുതിർന്ന കൈത്തറി നെയ്ത്തുകാരെ ആദരിക്കൽ, 2026 മികച്ച ദേശീയ ക്ലസ്റ്റർ ഡിസൈനർ അപ്പാരൽ മൂന്നാം സ്ഥാനം നേടിയ ബാലരാമപുരം കൈത്തറി ക്ലസ്റ്ററിലെ ജിതാര വിജോ ജെവിക്ക് അനുമോദനം തുടങ്ങിയ പരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ്.
1: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
2: ഓഫർ കണ്ടിട്ട്
1: ഡിസ്കൗണ്ട് ഉണ്ടാ?
2: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
1: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജയിലോട്ടാ.
3: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ഈ ഓണം KK ചേട്ടൻ തൂക്കും.
5: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
6: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
7: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
6: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി. കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
6: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: വാഹന സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.

0: പുതിയ ഫോൺ വാങ്ങിച്ചല്ലോ, ഇന്നലെ മൈജിയിൽ പോയിരുന്നോ?
1: എങ്ങനെ പോവാതിരിക്കും?
0: അതെന്താ,
1: കാറും സ്കൂട്ടറും മുതൽ BMW വരെ ആയിരക്കണക്കിന് സമ്മാനങ്ങളും വൺ ഡിസ്കൗണ്ടുകളും അല്ലേ മൈജി ഓണം മാസ് ഓണം സീസൺ 4 കാത്തിരിക്കുന്നത്.
0: അപ്പോ ഈ ഓണത്തിന് മൈജിയിൽ ഒന്ന് കേറാതെ പറ്റില്ലല്ലേ?
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
0: അത് ഉറപ്പല്ലേ, കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
4: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്പുട്നിക് ചിങ്ങം.
5: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
4: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: മലയാള ആൽബം ഗാനം സുജാതയും ചന്ദ്രനും സംഘവും പാടിയത് രചന കെ ജയകുമാർ, സംഗീതം ചെറിയ മൽദേവ്.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
1: മൈ ജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം? ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളിയാ.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.

0: പ്രിയ ശ്രോതാക്കളെ, വിവിധ ഭാഷാ ഗാനങ്ങളുമായി എത്തിയ മഴവില് ഈ ഗാനത്തോടെ പൂർണ്ണമാകുന്നു.
1: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
4: എല്ലാ പാമ്പുകടിയും മാരകമാണോ? പാമ്പുകടിയെപ്പറ്റി അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

സമയം 5 മണി. നമസ്കാരം, പ്രധാന വാർത്തകൾ. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. പ്രതിസന്ധികളെ ചെറുക്കാൻ ശേഷിയുള്ളതും വിജ്ഞാനിധിഷ്ഠിതവും സുസ്ഥിരവുമായ വിദ്യാഭ്യാസ രീതികൾ കെട്ടിപ്പൊക്കുന്നതിന് ബ്രിക്സ് രാജ്യങ്ങൾ സഹകരണം ശക്തമാക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. സംസ്ഥാന കർഷക ദിനാഘോഷം ഈ മാസം 17 എറണാകുളം കളമശ്ശേരിയിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സേനയാണ് കേരള പോലീസെന്നും സമൂഹത്തിന്റെ മാതൃകകളാകണം പോലീസുകാരെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മുതലപ്പുഴി, വിഴിഞ്ഞം, നീണ്ടകര മേഖലകളിൽ കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തുന്നതിനായി ഫിഷറീസ് വകുപ്പ്, മറൈൻ എൻഫോഴ്സ്മെന്റ്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, കോസ്റ്റൽ പോലീസ്, ജില്ലാ ഭരണകൂടം എന്നിവയുടെ നേതൃത്വത്തിൽ ഏകോപിതമായ തിരച്ചിൽ തുടരുന്നതായി സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത.

കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കാസർഗോഡ്, കണ്ണൂർ, തലശ്ശേരി, കോഴിക്കോട്, ബേപ്പൂർ, പൊന്നാനി, അഴിക്കൽ, കൊച്ചി, ആലപ്പുഴ, നീണ്ടകര, തിരുവനന്തപുരം തുറമുഖങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മത്സ്യത്തൊഴിലാളികൾ, ചെറുവള്ളങ്ങൾ, ബോട്ടുടമകൾ, തീരദേശ യാത്രക്കാർ എന്നിവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം. ഇടുക്കി മലങ്കര ഡാമിൽ രാസമാലിന്യം ഒഴുകി വരാൻ തുടങ്ങിയ സംഭവത്തിൽ പോലീസും പഞ്ചായത്തും അന്വേഷണം ആരംഭിച്ചു. ഭാഗ്യക്കുറി വകുപ്പിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷനായ കേരള ലോട്ടറി ഒഫീഷ്യൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാണെന്ന് കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ്. QR കോഡ് സ്കാൻ ചെയ്തോ ടിക്കറ്റ് നമ്പർ നേരിട്ട് നൽകിയോ നറുക്കെടുപ്പ് ഫലം പരിശോധിക്കാനാകും. അനന്തപുരി FM ൽ FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 6 മണിക്ക്.

ഓണം ഷോപ്പിംഗ് തുടങ്ങിയോ? KCS പണിക്കേഴ്സ് ഹാളിൽ സ്ത്രീ സംരംഭകരുടെ എക്സ്പോ. വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ബാഗുകൾ, കളിപ്പാട്ടങ്ങൾ വിലക്കുറവിൽ. എൻട്രി ഫീ

0: നരസിംഹം എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി, എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകളുമായി വിട്ടാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺ വരെ എല്ലാ മൊബൈൽ പർച്ചേസിനുമൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ. കൂടാതെ മൊബൈൽ ഫോൺ ഫിനാൻസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ നെക് ബാൻഡ്. വിട്ടാപ്പള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫറിൽ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും. വിട്ടാപ്പള്ളി ഏജൻസീസ്.
3: ഈ ഓണം കെ ചേട്ടൻ തൂക്കും,
4: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
6: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
5: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
7: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
8: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
0: ചതിക്കാത്ത ചന്തു എന്ന ചിത്രത്തിലെ ഗാനം അപ്സലും സുജാതയും ചേർന്ന് പാടിയിരിക്കുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, അലക്സ് പോളിന്റെ സംഗീതം.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ് പൂജപ്പുര.
3: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
4: 20 കാറുകൾ,
3: 25 സ്കൂട്ടറുകൾ,
4: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
3: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
4: ബമ്പർ സമ്മാനമായി BMW കാർ,
3: അങ്ങനെ 30 കോടി രൂപയുടെ
4: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
5: ഈ ഓണം ആഘോഷമാക്കാൻ പോകാം ഡ്യൂറോണിലേക്ക്.
6: പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് തുണിത്തരങ്ങളും ലിനൻ തുണിത്തരങ്ങളും.
5: ലേഡീസ് ജെന്റ് സ്റ്റിച്ചിംഗിന് ഡ്യൂറോൺ, പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
7: കലാഭവൻ മണിപാടിയ ഒരു ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ രചന, ദീപക് ദേവിന്റെ സംഗീതം.

2026 ഓഗസ്റ്റ് 10 മുതൽ ഓഗസ്റ്റ് 25 വരെ തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ടയിൽ ശ്രീ ചിത്ര തിരുനാൾ പാർക്കിൽ വച്ച് സംസ്ഥാന ഓണ കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നു.

0: എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഇതിലേക്ക് ക്ഷണിക്കുന്നു.
1: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്
2: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
3: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
1: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ് പഴവങ്ങാടി തിരുവനന്തപുരം 4246971 9.
4: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
5: ഷോറൂം സന്ദർശിക്കൂ.
6: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾ 8-7-4.
7: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആരിശാല.
8: ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, എസ് പി വെങ്കടേഷ് സംഗീതം നൽകി, എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയ ഗാനം ചിത്രം മിന്നാരം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: പഠനം പാതി വഴിയിൽ നിലച്ചു പോയവർക്ക് ഇതാ ഒരു സുവർണ അവസരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ UGC അംഗീകാരമുള്ള UG PG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ 9188909901 വിളിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
2: വീട്ടിൽ ലിസ്റ്റ് റെഡിയായി. ടിവി, ഫ്രിഡ്ജ്, ഫോൺ, മിക്സി. പക്ഷെ ബജറ്റ് കണ്ടപ്പോൾ ഞാൻ തന്നെ ഓഫായി.
3: ഓഫാവണ്ട, മൈജി ഉണ്ടല്ലോ.
2: എന്താ അവിടെ സ്പെഷ്യൽ?
3: മൈജി ഓണം മാസോണം 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, സ്പെഷ്യൽ ക്യാഷ് ഡിസ്കൗണ്ട്സ്, പിന്നെ ഭാഗ്യം കൂടിയാൽ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, BMW വരെ.
4: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: അടുത്ത ഗാനം ഉദയനാണ് താരം എന്ന ചിത്രത്തിന് വേണ്ടി വിനീത് ശ്രീനിവാസനും റിമി ടോമിയും ചേർന്ന് പാടിയത്. കൈതപ്രത്തിന്റെ ഗാനരചന, ദീപക് ദേവിന്റെ സംഗീതം.

0: രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
0: അത് ഉറപ്പല്ലേ, കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: ജാസി ഗിഫ്റ്റ് സംഗീതം നൽകി പാടിയ ഗാനം. ചിത്രം റെയിൻ റെയിൻ കം അഗെയിൻ. ഗാനരചന കൈതപ്രം.

0: ദേശീയ കൈത്തറി ദിനത്തോടനുബന്ധിച്ചുള്ള സംസ്ഥാനതല പരിപാടി വഴുതക്കാട് സുബ്രഹ്മണ്യം ഹാളിൽ ഇന്ന് നടക്കും. ഹൈടെക് കൈത്തറിയുടെ ഉദ്ഘാടനം, കൈത്തറി ക്ലസ്റ്ററുകളിൽ തയ്യാറാക്കിയ വ്യത്യസ്തവും നൂതനവുമായ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, IHT, KSID കൈത്തറി ക്ലസ്റ്ററുകൾ എന്നിവ സംഘടിപ്പിക്കുന്ന ഷോ, പാനൽ ചർച്ച, കൈത്തറി തൊഴിലാളികളും കുടുംബാംഗങ്ങളും അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ, മുതിർന്ന കൈത്തറി നെയ്ത്തുകാരെ ആദരിക്കൽ, 2026 മികച്ച ദേശീയ ക്ലസ്റ്റർ ഡിസൈനർ അപ്പാരൽ, മൂന്നാം സ്ഥാനം നേടിയ ബാലരാമപുരം കൈത്തറി ക്ലസ്റ്ററിലെ ജിതാര വിജോ ജെവിക്ക് അനുമോദനം തുടങ്ങിയ പരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ്.
1: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകളുമായി വിട്ടാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺ വരെ എല്ലാ മൊബൈൽ പർച്ചേസിനുമൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ. കൂടാതെ മൊബൈൽ ഫോൺ ഫിനാൻസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ നെക് ബാൻഡ്. വിട്ടാപ്പള്ളിയിൽ വമ്പനോണം കോമ്പൻ ഓഫറിൽ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും. വിട്ടാപ്പള്ളി ഏജൻസീസ്.
3: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
4: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
3: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
5: ചേട്ടാ, ഒന്ന് വൈജിയിലേക്ക് വിടാമോ?
6: ഓണം ഷോപ്പിംഗ്
5: ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളാണ് മനസ്സിൽ കയറിയത്.
6: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്കൊന്ന് പോണം.
7: വൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം വൈജി.
8: സമയം 5 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
9: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
10: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ. ഫോൺ 9444734184.
11: നഗരപുരാണം. NSS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം പെരുന്നയിലാണ്. സ്ഥാപക സെക്രട്ടറിയായിരുന്ന മന്നത്ത് പത്മനാഭന്റെ ജന്മദേശവും പെരുന്നയിലായിരുന്നു. പെരുന്നെയ്തൽ എന്നായിരുന്നു പെരുന്നയുടെ പഴയ പേര്. നെയ്തൽ എന്നറിയുന്നത് കടലോര പ്രദേശങ്ങളെയാണ്. 5 തിണകളിലൊന്നായ നെയ്തൽ കടലോര പ്രദേശമായാണ് സംഘം കൃതികളിലും പരാമർശിക്കപ്പെട്ടിരുന്നത്. കുട്ടനാട് ഉൾപ്പെടെയുള്ള ചങ്ങനാശ്ശേരിയുടെ പടിഞ്ഞാറുള്ള പ്രദേശങ്ങൾ മുൻകാലങ്ങളിൽ കടലായിരുന്നുവെന്ന് വാദിക്കുന്നവർക്ക് പെരുന്ന എന്ന സ്ഥലനാമവും തങ്ങളുടെ വാദത്തിന് അനുകൂലമായ തെളിവുകളിൽ ഒന്നാണ്. മഹോദയപുരം

0: ആസ്ഥാനമാക്കി കേരളം നിയന്ത്രിച്ചിരുന്ന പെരുമാക്കന്മാരുടെ ഭരണകാലത്തും പെരുന്നയിലെ സുബ്രഹ്മണ്യ ക്ഷേത്രം പ്രശസ്തമായിരുന്നു. ഭാസ്കര രവിവർമ്മയുടെ 14 ഭരണവർഷത്തിലെ ഒരു ലിഖിതം ക്ഷേത്രത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട്. അതനുസരിച്ച് തൃക്കടിത്താനം തലസ്ഥാനമായി 12 നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്ന നൻറ്റുഴൈ നാട്ടിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായിരുന്നു പെരുന്നെയ്തൽ. നൻറ്റുഴൈ നാട് അന്ന് ഭരിച്ചിരുന്ന മണൽമന്റത്ത് ഈയക്കൻ ശ്രീകണ്ഠൻ പെരുന്നെയ്തൽ ക്ഷേത്രത്തിനും തൃക്കടിത്താനം ക്ഷേത്രത്തിനും നൽകുന്ന ഭൂമിദാനങ്ങളെക്കുറിച്ചാണ് ഈ ലിഖിതം പരാമർശിക്കുന്നത്. ഇക്കാലത്ത് ശ്രീ വല്ലഭൻ കോതയുടെ സമകാലീനനായിരുന്നു ഗോവർദ്ധന മാർത്താണ്ഡൻ. അദ്ദേഹത്തിന്റെ കോവിലധികാരികൾ, 300 എന്ന സൈനിക സംഘം എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ക്ഷേത്രത്തിന് ഭൂമി ദേശവഴി സമർപ്പിക്കുന്നത്. 1000 ബ്രാഹ്മണരെ ഊട്ടാൻ ഞാവക്കാട് എതിരൻ കവിരൻ എന്നയാളും തന്റെ സ്വത്തുക്കൾ കൊല്ലം 3 ഉത്തരാർത്ഥത്തിൽ പെരുന്ന ക്ഷേത്രത്തിന് എഴുതി കൊടുക്കുന്നു. വസ്തു ഏറ്റുവാങ്ങുന്നത് ഗണത്താരും പൊതുവാളും കൂടിയാണ്. ഗ്രാമകാര്യങ്ങൾ നടത്തുന്നവരെയാണ് ഗണത്താർ എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. മുഞ്ഞിനാട്ടെ ആദിച്ചൻ കോതയുടെ കീഴിലുള്ള ഒരു ദേശവാഴിയായിരുന്ന എതിരൻ കവിരന്റെ പിൻഗാമികളാണ് പിൽക്കാലത്തെ മീനച്ചൽ കർത്താക്കന്മാർ. ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ടിനാണ് 1000 ബ്രാഹ്മണരെ ഊട്ടേണ്ടത്. കാരാളന്മാർ ഓരോരുത്തരും അവരവർക്ക് നിർദ്ദേശിച്ച ദിവസം ഈ രണ്ട് കുല പഴുക്കാത്ത വാഴക്കുലയും ഓരോ കുല വാഴപ്പഴവും കൊണ്ടുവരണം. വീഴ്ച വരുത്തുന്നവർ കോയിൽ അധികാരിക്ക് 100 കഴഞ്ച് പൊന്നും ഗ്രാമാധികാരിക്ക് 12 കഴഞ്ച് പൊന്നും പിഴ നൽകണം. എതിരൻ കവിരനും അയാളുടെ സന്തതി പരമ്പരകൾക്കും കൃഷി ചെയ്ത നെല്ല് അളന്നുകൊടുക്കാൻ കഴിയാതെ വന്നാൽ ഗണത്താരും പൊതുവാളും തന്നെ കൃഷി ചെയ്ത് അളവനുസരിച്ചുള്ള നെല്ല് ക്ഷേത്രത്തിന് നൽകണം. മഹോദയപുരത്തെ കോവിലധികാരികൾ അന്ന് താമസിച്ചിരുന്നത് നെടിയതളിയിലാണ്. കുലശേഖര പെരുമാളുടെ 10 ഭരണവർഷത്തിലെ വിളംബരത്തിൽ ആട്ടക്കോളും അരന്തയും നിർത്തലാക്കുന്നതായും നമസ്കാരവും ഭാരതവായനയും നടത്താനുള്ള ചുമതല ഊരിനെയും പൊതുവാളിനെയും ഏൽപ്പിക്കുന്നതായും പറയുന്നു. യുദ്ധകാലത്ത് ഏർപ്പെടുത്തിയ ഒരു പ്രത്യേക നികുതിയായിരുന്നു അരന്ത. കുമാരമംഗലം, എടമന, പയ്യമ്പ്ര, താമരശ്ശേരി, പുഞ്ചമൺ എന്നീ ബ്രാഹ്മണ കുടുംബങ്ങൾക്കായിരുന്നു പെരുന്ന ക്ഷേത്രത്തിന്റെ ഊരാളസ്ഥാനങ്ങൾ. രചന ഡോക്ടർ എം ജി ശശിഭൂഷൺ. ആഖ്യാനം കവിത അജിത്.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.

0: ഇപ്പോൾ കുട്ടികൾക്കുള്ള കഥ കേൾക്കാം.
1: പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട്
2: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗ്രീക്ക് പുരാണ കഥയിലെ ഇതിഹാസ തുല്യനായ ഒരു കഥാപാത്രമാണ് ഒഡീസിയൂസ്. ആ ഒഡീസിയൂസിന്റെ സാഹസിക യാത്രകളെക്കുറിച്ചുള്ള കഥകളാണ് ഗ്രീക്ക് പുരാണത്തിൽ കൂട്ടുകാർ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒഡീസിയൂസിന്റെ യാത്രയിൽ തുടർന്ന് എന്താണ് ഉണ്ടായതെന്ന് കേൾക്കണ്ടേ? നമുക്ക് കഥ പറഞ്ഞു തരുന്നത് സുഷമ അനിൽ.
3: കൂട്ടുകാരെ, ഒഡീസിയൂസിന്റെയും കൂട്ടുകാരുടെയും സാഹസിക യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പലപ്പോഴും സ്വന്തം ദേശത്ത് മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയിൽ സന്തോഷിക്കുമ്പോൾ ഉടനെ തന്നെ മറ്റൊരു ദുഃഖത്തിലും ഭീകരതയിലും ചെന്നു ചേരുകയാണവർ. 6 നീളൻ കഴുത്തും 12 കാലുകളുമുള്ള സില്ലയുടെ പിടിയിൽ നിന്നും കരീബ്ഡീസ് എന്ന രാക്ഷസിയിൽ നിന്നുമൊക്കെ ഒരുവിധം രക്ഷപ്പെട്ടിരിക്കുകയാണ് ഒഡീസിയസ്. ഇനി എന്താണ് അവരെ കാത്തിരിക്കുന്ന അടുത്ത പ്രതിസന്ധി എന്ന്

നോക്കാം. സില്ലയുടെയും കരിബ്ഡിസിന്റെയും പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് പാറക്കെട്ടുകൾ തരണം ചെയ്ത് ഒഡീസിയസും കൂട്ടരും ഒരു ദ്വീപിലെത്തി. സസ്യശ്യാമളവും അതിമനോഹരവുമായ ഒരു ദ്വീപായിരുന്നു അത്. ആ ദ്വീപിൽ യഥേഷ്ടം മേഞ്ഞു നടക്കുന്ന ആടുകളെ അവർ കണ്ടു. ഹെലിയൂസ് ദേവന്റെ അഥവാ സൂര്യന്റെ മക്കളായിരുന്നു ആ ആട്ടിൻപറ്റം. ആ ദ്വീപിൽ ഇറങ്ങരുതെന്നും ആടുകളെ തൊടുക പോലും ചെയ്യരുതെന്നും സഴ്സി നിർദ്ദേശം കൊടുത്തിരുന്നു. സഴ്സിയുടെ വാക്കുകൾ കൂട്ടുകാരെ ഒഡീസിയസ് അറിയിച്ചു. പക്ഷേ യൂറിലോക്കസ് റോഷത്തോടെ ഒഡീസിയസിനോട് പറഞ്ഞു, നിങ്ങൾ കഠിനഹൃദയനാണ് ഒഡീസിയസ്. നിങ്ങൾക്ക് ക്ഷീണമില്ലായിരിക്കാം, മയമില്ലാത്ത ഇരിപ്പും ഉണ്ടായിരിക്കാം നിങ്ങളുടെ ഹൃദയവും ശരീരവും ദൈവം സൃഷ്ടിച്ചത്. ഇതാ ഞങ്ങളെല്ലാം ക്ഷീണിച്ച് പരവശരായിരിക്കുന്നു. ഈ ദ്വീപിലിറങ്ങി എന്തെങ്കിലും പാകം ചെയ്ത് കഴിക്കാൻ നിങ്ങൾ അനുവദിക്കില്ല. ഞങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലാനാണ് ഭാവം അല്ലേ? ഈ മനോഹരമായ ദ്വീപ് വിട്ടുമാറി കൂരിരുൾ പിളർന്നുകൊണ്ട് ഞങ്ങൾ കപ്പൽ തുഴയണമത്രേ. രാത്രിയിലാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടായാൽ പ്രതിവിധിയില്ല. സമയം കളയാതെ ദ്വീപിലിറങ്ങാൻ നോക്കാം. വിശപ്പകറ്റി ഇന്ന് രാത്രി ഈ ദ്വീപിൽ നമുക്ക് വിശ്രമിക്കാം. യൂറിലോക്കസിന്റെ അഭിപ്രായം എല്ലാവരും ശരിവച്ചു. അത് അംഗീകരിക്കുകയേ നിവർത്തിയുള്ളൂവെന്ന് ഒഡീസിയസിന് മനസ്സിലായി. എങ്കിലും മുന്നറിയിപ്പായി ഒഡീസിയസ് പറഞ്ഞു, നിങ്ങളുടെ നിർദ്ദേശം ഞാൻ സ്വീകരിക്കുന്നു. ഈ ദ്വീപിലെ ആടുകളെ യാതൊരു തരത്തിലും ഉപദ്രവിക്കരുതെന്നാണ് സഴ്സി പറഞ്ഞിട്ടുള്ളത്. സഴ്സി നൽകിയിട്ടുള്ള ആഹാര സാധനങ്ങൾ കഴിച്ച് നമുക്കിവിടെ വിശ്രമിക്കാം. അവിടെയുള്ള ആടുമാടുകളെ തൊടുക പോലും ചെയ്യില്ലെന്ന് അവർ പ്രതിജ്ഞയെടുത്തു. അവർ കരക്കിറങ്ങി ഭക്ഷണ സാധനങ്ങൾ പങ്കുവച്ചു. ക്ഷീണിച്ചു തളർന്ന നാവികർ പുൽത്തകിടികളിൽ കിടന്നുറങ്ങി. ഒരു കൊടുങ്കാറ്റ് ചീറിയടിച്ചു. പ്രഭാതമായിട്ടും കാറ്റ് നിലച്ചില്ല. കാറ്റിന്റെ ഭീകരത കണ്ട് അവർ കപ്പൽ കരയ്ക്ക് വലിച്ചു കയറ്റി ഒരു ഗുഹയിലാക്കി. ദിവസങ്ങൾ പിന്നിട്ടിട്ടും കാറ്റിന് വ്യത്യാസമില്ല. കാറ്റ് തെക്ക് നിന്നും കിഴക്ക് നിന്നും ചീറിപ്പാഞ്ഞു വന്നു. അതൊരിക്കലും നിലയ്ക്കില്ലെന്ന് തോന്നി. ഒരു മാസക്കാലം അവർ ഭയപ്പെട്ട് ആ ദ്വീപിൽ കഴിഞ്ഞു. ആഹാര സാധനങ്ങൾ തീർന്നു തുടങ്ങി. കടലിൽ നിന്നും മത്സ്യങ്ങളെ പിടിച്ച് പാകം ചെയ്ത് ഭക്ഷിച്ചു. എങ്ങനെയാണ് ഈ പ്രതിസന്ധി തരണം ചെയ്യുകയെന്നറിയാതെ ഒഡീസിയസ് വിഷമിച്ചു. ഒരു ദിവസം ഒഡീസിയസ് ദേവന്മാരോടുള്ള പ്രാർത്ഥനയിൽ മുഴുകി ഒരൊഴിഞ്ഞ സ്ഥലത്ത് കഴിയുകയായിരുന്നു. യൂറിലോക്കസ് നാവികരോട് പറഞ്ഞു, സ്നേഹിതരെ, നാം ഓരോ നിമിഷവും വഞ്ചിക്കപ്പെടുകയാണ്. ഇവിടെ താമസിച്ചാൽ നാം പട്ടിണി കിടന്ന് മരിക്കേയുള്ളൂ. ഒഡീസിയസിന്റെ വാക്കുകൾ മുഴുവൻ വകവെച്ചു കൊടുക്കുന്ന നാം മടയന്മാരാണ്. തടിച്ചു കൊഴുത്ത ആടുകൾ ഈ ദ്വീപിൽ ധാരാളം ഉണ്ടല്ലോ. നമുക്ക് ചിലതിനെങ്കിലും പിടിച്ച് ഭക്ഷണം തയ്യാറാക്കാം. വരുന്നത് വരട്ടെ. സൂര്യദേവൻ കോപിക്കുകയാണെങ്കിൽ നമുക്ക് ഇഥാക്കയിൽ ചെല്ലുമ്പോൾ സൂര്യദേവന് ഒരു നല്ല ദേവാലയം നിർമ്മിക്കാമെന്ന് നേർച്ച നേരാം. ഏതായാലും പട്ടിണി കിടന്ന് മരിക്കാൻ ഞാൻ തയ്യാറല്ല. നിങ്ങളോ? ഞങ്ങളും താങ്കളുടെ പക്ഷത്താണ്, കൂട്ടുകാർ പറഞ്ഞു. അവർ ആടുകളെ പിടിച്ച് കൊന്ന് പാകം ചെയ്തു. ഒഡീസിയസ് കൂട്ടുകാരുടെ പക്കലേക്ക് മടങ്ങി വന്നു. കപ്പലിനടുത്തെത്തിയപ്പോൾ ചുട്ട മാംസത്തിന്റെ ഗന്ധം അവിടെ നിറഞ്ഞു നിൽക്കുന്നതായി അനുഭവപ്പെട്ടു. തന്റെ അനുചരന്മാർ സൂര്യദേവന്റെ ആടുകളെ കൊന്നുകഴിഞ്ഞിരിക്കുന്നുവെന്നറിഞ്ഞ് ഒഡീസിയസ് ഹൃദയം പൊട്ടുമാറി ഉറക്കെ കരഞ്ഞു. ദേവതകളോട് പ്രാർത്ഥിച്ചു. മനോഹരമായ ഉടയാടകൾ ധരിച്ച ലാംപോറി എന്ന ദേവത സൂര്യദേവന്റെ പക്കൽ വിവരങ്ങളെല്ലാം അറിയിച്ചു. സൂര്യദേവൻ കുപിതനായി. തന്റെ ആടുകളെ കൊന്നവർക്ക് ശിക്ഷ കൊടുക്കണമെന്ന് സൂര്യദേവൻ ദേവരാജാവായ സ്യൂസിനോട് അപേക്ഷിച്ചു. പിതാവായ സ്യൂസ്, അനശ്വരരായ ദേവകളെ, ഒഡീസിയസിന്റെ അനുചരന്മാർക്ക് ഉചിതമായ ശിക്ഷ നൽകിയാലും ആകാശമാർഗേണ ഞാൻ സഞ്ചരിക്കുമ്പോൾ എന്റെ കണ്ണുകൾ കിംബമരുളിയിരുന്ന ആടുകളെ നിഷ്കരുണം കൊലപ്പെടുത്തിയവരെ വെറുതെ വിടരുതേ. എനിക്ക് വേണ്ടി അങ്ങ് ഉടനെ പ്രതികാരം ചെയ്യണം. അല്ലെങ്കിൽ പരേതാത്മാക്കൾ നിവസിക്കുന്ന ഹെയ്ഡസിലേക്ക് ഞാൻ ചെല്ലും. 12 മാസവും ഇരൽ നിറഞ്ഞ ആ ലോകത്ത് പോയി ഞാൻ പ്രകാശം പരത്തും, സ്യൂസ് പറഞ്ഞു. സൂര്യദേവനായ ഹെലിയൂസെ, വിഷമിക്കേണ്ട. ട്രോയിചിതരായ നാവികർ ചെയ്ത തെറ്റിന് ഞാൻ ശിക്ഷ നൽകുന്നുണ്ട്. അനശ്വര ദേവതകളായ ഞങ്ങൾക്കും ഭൂമിയിലെ സകല ജീവികൾക്കും പ്രകാശം നൽകുന്നവനാണല്ലോ താങ്കൾ. പ്രേതാത്മാക്കളുടെ ലോകത്തേക്ക് താങ്കൾ പോകരുത്. ഇപ്പോൾ തന്നെ ഞാൻ എന്റെ വജ്രായുധം പ്രയോഗിച്ച് ഒഡീസിയസിന്റെ അനുചരന്മാരുടെ കപ്പൽ തകർത്തുകളയാം. സ്യൂസ് ദേവൻ സമാശ്വസിപ്പിച്ചപ്പോൾ സൂര്യദേവൻ ശാന്തനായി. പാതാളത്തിലേക്ക് പോയി ഒളിക്കാനിരുന്ന സൂര്യൻ ആ ആലോചന ഉപേക്ഷിച്ചു. ഒഡീസിയസ് സമുദ്രതീരത്ത് ചെന്നപ്പോൾ കൂട്ടുകാരെല്ലാം ആടുകളുടെ മാംസം ഭക്ഷിച്ച് ആനന്ദ നൃത്തം ചെയ്യുന്നതാണ് കണ്ടത്. അദ്ദേഹം അവരെല്ലാം കഠിനമായി ശാസിച്ചു. പല ദുശകനങ്ങളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. നാവികർ കൊന്ന ആടുകളുടെ തോൽ നിലത്തിട്ടിരുന്നു. എന്നാൽ അവ വട്ടം നീളം ഇഴഞ്ഞു നടക്കുകയും ആടുകളെപ്പോലെ ആർത്തനാദം മുഴക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പച്ചയും വറുത്തതുമായ മാംസകഷ്ണങ്ങൾ നിലത്ത് കിടന്ന് ചാഞ്ചാടുകയും
ദീനവിലാപം ഉയർത്തുകയും ചെയ്തിരുന്നു. അതുകേട്ട് എല്ലാവരും ഭയപ്പെട്ടു. അവർ കപ്പലിൽ കയറി ഇഥാക്കയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. സൂര്യദേവന്റെ ആടുകളെ കൊന്നതിന്റെ ശിക്ഷ ആരംഭിക്കുകയാണെന്ന് ഒഡീസിയൂസിനും കൂട്ടുകാർക്കും മനസ്സിലായി. അനന്തമായ സമുദ്രപ്പരപ്പിലൂടെ അവരുടെ വഞ്ചി നീങ്ങി. കര കാണാനില്ല. കൊടുങ്കാറ്റ് വീശിയടിച്ചു. എങ്ങും കോരിരുൾ നിറഞ്ഞു. പടിഞ്ഞാറൻ കാറ്റ് കപ്പലിനെ വട്ടം കറക്കി. പായ്മരം പുറകോട്ട് മറിഞ്ഞു വീണ് അമരക്കാരന്റെ തല പിളർന്നു. കൊടുങ്കാറ്റ് ഒരു രാക്ഷസനെ പോലെ കപ്പലിനെ ആടിയുലയ്ക്കുകയായിരുന്നു. കപ്പൽ ഇടത്തോട്ടും വലത്തോട്ടും മേലോട്ടും താഴോട്ടും അതിശക്തമായി ഉലഞ്ഞു. കപ്പൽ പായകൾ കൊടുങ്കാറ്റിൽപ്പെട്ട് കീറി കരിയില പോലെ പറന്നു. ഇടിവെട്ടി. തീ ആളിപ്പടർന്നു. കത്തിയെരിയുന്ന കട്ടമരത്തിന്റെ രൂക്ഷമായ മണം നാലുപാടും പരന്നു. നാവികർ ഓരോരുത്തരായി സമുദ്രത്തിൽ തെറിച്ചു വീഴുന്നത് കണ്ട് പായ്മരത്തിൽ ഇറുക്കിപ്പിടിച്ച് ഒഡിയോസിയസിരുന്നു. കൊടുങ്കാറ്റ് കൊലവിളി നടത്തിക്കൊണ്ട് തിരകളെ അടിച്ച് കപ്പലിൽ കയറ്റുകയായിരുന്നു. ഞൊടിയിടയിൽ വൻതിരകൾ കപ്പലിന്റെ പലകകൾ അടിച്ചു തകർത്തു. പർവ്വത സദൃശമായ ഒരു ഭീമൻ തിര കപ്പലിനെ ബഹുദൂരം കൊണ്ടുപോയി. പായ്മരം കീഴ്ഭാഗത്ത് വച്ച് രണ്ടായി ഒടിഞ്ഞു. പക്ഷേ അതിന്റെ ചുവട്ടിൽ ബന്ധിച്ചിരുന്ന ഉറപ്പുള്ള കാളത്തോൽ കൊണ്ട് പായ്മരവും ചുക്കാനും ചേർത്ത് ബന്ധിച്ച് ഒഡിയോസിയസ് അതിനു മുകളിൽ കയറിയിരുന്ന് ഉഗ്രമായ കൊടുങ്കാറ്റുമായി സമരം ചെയ്തു. സർവവിനാശകരമായ പടിഞ്ഞാറൻ കാറ്റ് തെല്ല് ശമിച്ചു. അപ്പോൾ ഉടനെ തെക്കൻ കാറ്റ് സംഹാര ദൗത്യം ഏറ്റെടുത്തു. ഭയങ്കരമായ അപകടത്തിലേക്ക് ഒഡിയോസിയസ് നിലംപതിക്കുകയായിരുന്നു. രാത്രി മുഴുവൻ സമുദ്രത്തിൽ നീന്തിയും തുടിച്ചും തിരമാലകളുടെ പ്രഹരമേറ്റും കഴിഞ്ഞു. പ്രഭാതത്തിൽ സില്ലായും കരീബ്ഡിസും പ്രത്യക്ഷപ്പെട്ടു. കരീബ്ഡിസ് കടൽവെള്ളം മുഴുവൻ കുടിച്ചുവറ്റിച്ചു. അപകടം മനസ്സിലാക്കിയ ഒഡീസിയസ് ഒരു തിരയോടൊപ്പം ഉയർന്നു മലയുടെ ചെരിവിലുള്ള ഒരു അത്തിമരത്തിൽ അള്ളിപ്പിടിച്ച് കയറി വവാലിനെ പോലെ തൂങ്ങിക്കിടന്നു. കാലുകൾ ഉറപ്പിക്കാൻ ഒരു മാർഗവും ഇല്ല. മേൽപോട്ട് കയറുവാനും സാധിക്കയില്ലായിരുന്നു. കാരണം ഏതാണ്ട് കടപുഴകിയ ആ മരത്തിന്റെ തടിച്ച ശിഖരങ്ങൾ കരീബ്ഡിസിന്റെ പുറത്തേക്ക് ചാഞ്ഞിരിക്കുകയായിരുന്നു. പായ്മരവും ചുക്കാനും ഉയർന്നുവരുന്നതുവരെ അദ്ദേഹം ആ നിലയിൽ തന്നെ നിന്നു. കുറേ സമയത്തിനു ശേഷം ആശിച്ചത് നടന്നു. കപ്പലിന്റെ തടികൾ അദ്ദേഹത്തിന്റെ സമീപത്തെത്തി. അദ്ദേഹം കൈകാലുകൾ വിടർത്തി ജലത്തിനു മുകളിൽ കിടന്നു. തിരകൾ കപ്പലിന്റെ കഴകൾ ഒഡിയോസിയസിന്റെ പക്കലെത്തിച്ചു. ഭാഗ്യം. ഒരു കൂറ്റൻ തവളയെപ്പോലെ അദ്ദേഹം ചുക്കാനിൽ പിടിച്ചു കിടന്നു. മരണത്തെ മുഖാമുഖം കണ്ട നിമിഷം സർവശക്തിയും ഉപയോഗിച്ച് കപ്പൽ തടികളിൽ പിടിച്ചുകൊണ്ട് ഒഡിയോസിയസ് തുഴഞ്ഞു. 9 പകലും 9 രാത്രിയും അദ്ദേഹം ആ കഴകൾക്ക് പുറത്തു കിടന്നുകൊണ്ട് സമുദ്രസഞ്ചാരം ചെയ്തു. വൻതിരകളോടുള്ള സമരം മൂലം തീർത്തും അവശനായ ഒഡീസിയസ് 10-ാം ദിവസം ഓജിയ ദ്വീപിലെത്തി. കരക്കുകയറി കടലോരത്തെ വെൺമണൽ തട്ടിൽ കിടന്ന് ഒഡീസിയസ് ഒന്ന് ഉറങ്ങി. ക്ലേശകരമായ ആ യാത്ര കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരവും മനസ്സും തളർന്നിരുന്നു. അങ്ങനെ ഒഡീസിയസ് ഉറങ്ങി. ഒരുപാട് സമയം അദ്ദേഹം അവിടെ മയങ്ങിക്കിടന്നു. അവസാനം ഒഡീസിയസ് കണ്ണു തുറന്നപ്പോൾ അതിമനോഹരിയായ ഒരു സ്ത്രീ അവന്റെ മുൻപിൽ നിൽക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു. ആ അപ്സരസിനെ കണ്ട് ഒന്നും പറയാൻ കഴിയാതെ ഒഡീസിയസ് നിന്നു. ഓർമ്മയിലൊന്നും നിൽക്കുന്നില്ല. എവിടെയാണ് താനെന്നും തന്റെ മുൻപിൽ നിൽക്കുന്നത് ദേവസ്ത്രീയോ മനുഷ്യസ്ത്രീയോ എന്നും നിശ്ചയമില്ല അദ്ദേഹത്തിന്. ഉറക്കം മതിയാവാത്തതിനാൽ ഒഡീസിയസ് വീണ്ടും തളർന്നു മയങ്ങി. ഓജിയ ദ്വീപിലെ ദേവിയായ കാലിപ്സോ ആയിരുന്നു ഒഡീസിയസിന്റെ മുൻപിൽ സർവാകർഷകയായി നിലകൊണ്ടത്. കാലിപ്സോയ്ക്ക് ഒഡീസിയസിന്റെ നേർക്ക് പ്രേമവും സഹതാപവും ഉണ്ടായി. പ്രേമപുരസരം കാലിപ്സോ ഒഡീസിയസിനെ തലോടി. അല്പസമയത്തിനുള്ളിൽ ഒഡീസിയസിനെ അവൾ തന്റെ ഗുഹയിലേക്ക് കൊണ്ടുപോയി. ഒഡീസിയസിന്റെ ദർശനം കാലിപ്സോയെ പ്രേമവിവശയാക്കി. അദ്ദേഹത്തെ ഉറ്റുനോക്കിക്കൊണ്ട് കാലിപ്സോ കാത്തിരുന്നു. ആ നിമിഷങ്ങൾ നീണ്ടുപോകുന്നതായി അവൾക്ക് തോന്നി. ഉറക്കക്ഷീണം മാറിയപ്പോൾ ഒഡീസിയസ് എഴുന്നേറ്റു. പ്രേമലോലയായ കാലിപ്സോ പരിചരണം തുടർന്നുകൊണ്ടിരുന്നു. വിഭവസമൃദ്ധമായ വിരുന്നും സുഖസൗകര്യങ്ങളും കാലിപ്സോ അയാൾക്ക് നൽകി. ദേവലോകത്തെന്ന പോലെയുള്ള സുഖാനുഭൂതികൾ അദ്ദേഹത്തിന് ലഭിച്ചു. ഒഡീസിയസിനെ പ്രാണന തുല്യം ആ ദേവസ്ത്രീ സ്നേഹിച്ചു. ഒരു നിമിഷം പോലും അദ്ദേഹത്തെ കൂടാതെ ജീവിക്കുവാൻ പറ്റാത്ത നിലയിലായിരുന്നു അവൾ. കാലിപ്സോ തന്നെ അകമഴിഞ്ഞു സ്നേഹിക്കുന്നുണ്ടെന്ന് ഒഡീസിയസ് മനസ്സിലാക്കി. പക്ഷേ അവളുടെ പ്രേമത്തിനോ ഓജിയോ ദ്വീപിലെ സുഖാനുഭൂതികൾക്കോ ഒഡീസിയസിന്റെ ദുഃഖം പൂർണമായും ഇല്ലാതാക്കുവാൻ കഴിഞ്ഞില്ല. പെനിലോപ്പിയെയും ടെലമാക്കസിനെയും കുറിച്ചുള്ള ഓർമ്മകൾ എപ്പോഴും ഒഡീസിയസിനെ അലട്ടിക്കൊണ്ടിരുന്നു. അദ്ദേഹം കടൽക്കരയിൽ ഏകനായി നിന്ന് വിദൂരതയിലേക്ക് ദൃഷ്ടികൾ പായിക്കും. ഭാര്യയെയും ഏകമകനെയും കുറിച്ചുള്ള ചിന്ത മാത്രമാണ് മനസ്സിൽ അപ്പോഴൊക്കെ.
കണ്ണുകൾ കരകവിഞ്ഞൊഴുകും. ഏത്

0: ഒളിമ്പസ് മലയിൽ ദേവന്മാരുടെയെല്ലാം സദസ്സിൽ വെച്ച് ദേവി ഒഡീസിയൂസിന്റെ ദുഃഖങ്ങൾ പറഞ്ഞു. സുന്ദരനും ബുദ്ധിശാലിയുമായ ഒഡീസിയൂസ് ഭൂമിയിൽ നിരന്തര ദുഃഖമനുഭവിച്ചവനാണ്. ട്രോയ് യുദ്ധത്തിൽ വിജയം വരിച്ച് സ്വദേശത്തേക്ക് മടങ്ങവേ അദ്ദേഹത്തിനുണ്ടായ ഉത്കടമായ ക്ലേശങ്ങളെല്ലാം ദേവന്മാരുടെ മുന്നിൽ ദേവി വിവരിച്ചു. എങ്ങനെയും അദ്ദേഹത്തെ രക്ഷിക്കണമെന്ന് ദേവന്മാർ അഭിപ്രായപ്പെട്ടു. അഥീനി ദേവിയുടെ ഹൃദയസ്പർശിയായ വിവരണം കേട്ട് സ്യൂസ് ദേവനും വിഷമമായി. അദ്ദേഹം തന്റെ പുത്രനും സന്ദേശവാഹകനുമായ ഹെർമസിനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: ഹെർമസ്, നീ ഉടനെ ഓജോ ദ്വീപിലേക്ക് പോകണം. അവിടെ വിഷമിച്ചു കഴിയുന്ന ഒഡീസിയസിനെ എത്രയും വേഗം വിട്ടയക്കുവാൻ കാലിപ്സയോട് കൽപ്പിക്കണം. ഒരു ചങ്ങാടമുണ്ടാക്കി അദ്ദേഹം തുഴഞ്ഞുപോകട്ടെ. 20 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അദ്ദേഹം ഫിഷ്യന്മാരുടെ നാട്ടിൽ ചെന്നെത്തും. ആവുന്നത്ര സമ്മാനങ്ങളോടെ അദ്ദേഹത്തെ അവർ ഇഥാക്കയിലേക്ക് അയക്കും. സ്വന്തം കുടുംബാംഗങ്ങളെ കണ്ട് ചാരിതാർത്ഥ്യമടയുവാൻ അദ്ദേഹത്തിനിടയാകട്ടെ.
1: ഒഡീസിയൂസിന്റെ സാഹസിക യാത്ര. ഈ കഥ നമുക്ക് പറഞ്ഞു തന്നത് സുഷമ അനിൽ.
2: പണ്ട്
3: ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം ആശംസകളോടെ കേരള കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ്.
4: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
5: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
4: അപ്പൊ ആഘോഷം തുടങ്ങിയില്ലേ?
5: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
6: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം ആശംസകളോടെ കേരള കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ്.

സമയം 6 മണി. നമസ്കാരം, പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഷയങ്ങൾ പാർലമെന്റ് തീരുമാനിക്കുന്ന ആഭ്യന്തര കാര്യമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. പ്രതിസന്ധികളെ ചെറുക്കാൻ ശേഷിയുള്ളതും വിജ്ഞാനധിഷ്ഠിതവും സുസ്ഥിരവുമായ വിദ്യാഭ്യാസ രീതികൾ കെട്ടിപ്പടുക്കുന്നതിന് ബ്രിക്സ് രാഷ്ട്രങ്ങൾ സഹകരണം ശക്തമാക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. സംസ്ഥാന കർഷക ദിനാഘോഷം ഈ മാസം 17 എറണാകുളം കളമശ്ശേരിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സേനയാണ് കേരള പോലീസെന്നും സമൂഹത്തിന്റെ മാതൃകകളാകണം പോലീസുകാരെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കണ്ണൂർ താബൂറിൽ വീണ്ടും ഉരുൾപൊട്ടി. തൊണ്ടംകുന്ന് ഭാഗത്താണ് ഉരുൾപൊട്ടിയത്. തുടർന്ന് ഉദയഗിരി താബൂർ റോഡ് അടച്ചു. നീണ്ടകരയിൽ മത്സ്യത്തൊഴിലാളി ഗൌതം കൃഷ്ണയെ കടലിൽ കാണാതായ സംഭവത്തിൽ തിരച്ചിൽ ഊർജിതമെന്ന് വനം മന്ത്രി ഷിബു ബേബിജോൺ. തിരുവനന്തപുരം ജനറൽ ആശുപത്രി പാറ്റൂർ റോഡിലെ അശാസ്ത്രീയ രൂപകൽപ്പനയും ഗതാഗത ക്രമീകരണങ്ങളിലെ അപാകതകളും കാരണം അപകടങ്ങൾ വർദ്ധിക്കുകയാണെന്ന പരാതി അടിയന്തരമായി പരിശോധിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ആധാർ ആപ്പിലൂടെ പൊതുജനങ്ങൾക്ക് ഇമെയിൽ വിലാസം ചേർക്കാനും സൌജന്യമായി മാറ്റം വരുത്താനും സാധിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഈ വർഷം December 31 വരെ മാത്രമാണ് ഈ സൌജന്യം ലഭിക്കുക. സംസ്ഥാനത്ത് ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അനന്തപുരി FM ൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. ഇനി 8 മണിക്ക്.

ഓണം ഷോപ്പിംഗ് തുടങ്ങിയോ? KCS പണിക്കേഴ്സ് ഹാളിൽ സ്ത്രീ സംരംഭകരുടെ എക്സ്പോ. വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ബാഗുകൾ, കളിപ്പാട്ടങ്ങൾ വിലക്കുറവിൽ. എൻട്രി ഫ്രീ.

ഇപ്പോൾ ഇന്ന് നാളെയുമായി ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 അധ്യാത്മ രാമായണ പാരായണം. 22-ാം ദിവസം പാരായണം ചെയ്തത് ഡോക്ടർ കെ ഓമനക്കുട്ടി. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും. ചക്കയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ. രാജശ്രീ 6 അഭിമുഖം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ഗസൽ. 9:30 സംഗീതസുധ. യു ശ്രീനിവാസ് മാൻഡനിലിൽ വായിച്ച കൃതികൾ. 10:30 നിശാ സുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ ഭാരതിയ റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഫാദർ സുശീൽ വർഗീസ് അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പിനെ തുടർന്ന് നമസ്തേ ആനന്ദപുരി. ഇതിൽ ഉഷമലരി ചങ്ങമ്പുഴയുടെ പൈതൽ എന്ന കവിത ആലാപനം ഡോക്ടർ എസ് അശ്വതി. അധ്യാത്മ രാമായണ പാരായണം. 23-ാം ദിവസം പാരായണം ചെയ്തത് കാവലം ശ്രീകുമാർ. ഉദയഗീതം ജയ വിജയന്മാർ പാടിയത് പ്രഭാതപേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ ആനന്ദപുരി തുടരും. ഇന്നത്തെ ചോദ്യം രാമായണ പൊരുൾ പ്രൊഫസർ പി ആർ ലളിതമ്മ അവതരിപ്പിക്കുന്നു. കാർഷിക മേഖലാ വാർത്തകൾ ചരിത്രത്തിൽ നിന്ന്. 7:15 ആരണ്യകം ആയിരാരോഗ്യം. തൊഴിൽ ദർശനം പാട്ടും പൊരുളും. ഇന്നത്തെ ചോദ്യം ഉത്തരം കാലം സാക്ഷി. നമുക്ക് ചുറ്റും. ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. പത്തിരണ്ടിന് പുത്തൻ പാട്ടുകൾ. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:00 ഗാന കൈരളി. മലയാള വാഗ്ഗേയകാരന്മാരുടെ കൃതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി എം ഡി രാമനാഥൻ കൃതികൾ അധ്യായം 2. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ. 12:02 നവമാധുരി. 12:40 പ്രകാശധാര. എല്ലാ പാമ്പുകടിയും മാരകമാണോ? പാമ്പുകടിയെപ്പറ്റി അറിയേണ്ട കാര്യങ്ങൾ ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഈണപ്പൂക്കൂട. 2:02 നേർമൊഴി. സ്റ്റംപ് ആർട്ടിസ്റ്റ് ഡഗ്ലസ് വി ഹരിഹരപുരം പങ്കെടുക്കുന്നു. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 ലെംഹേ സ്പോൺസേർഡ് പരിപാടി. 3:00 തിരൈപ്പൂക്കൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 4:00 എവർഗ്രീൻ ഡ്യുവറ്റ് ഹിന്ദി ഫിലിം സോങ്സ്. 5:02 6:02 7:20 8:02 എന്നീ സമയങ്ങളിൽ ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 അധ്യാത്മ രാമായണ പാരായണം. 23-ാം ദിവസം കവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും. ഡയറി മേഖലയിൽ സംരംഭകത്വ സാധ്യതകൾ ഡോക്ടർ ജയദേവൻ ജി ആറുമായി അഭിമുഖം. 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ. 9:30 സംഗീതസുധ. തിരുപ്പുരുന്തി വെങ്കടേശ്വരൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാ സുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ ഭാരതി റിലേ. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ടുള്ള മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.8 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 1.8 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.3 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 22.9 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 0.6 മില്ലിമീറ്റർ. ഇതോടെ അറിയിപ്പുകൾ സമാപിക്കുന്നു.

0: നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തോളും.
1: കൈതപ്രം എഴുതി, ദീപക് ദേവ് സംഗീതം നൽകി, മഞ്ജരി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ഉറുമി.
2: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷം.
3: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക.
2: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാം.
4: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം മാസ് ആക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
5: ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം ആശംസകളോടെ കേരള കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ്.
1: മുരുകൻ കാട്ടാക്കട എഴുതി, എം ജയചന്ദ്രൻ സംഗീതം നൽകി, ശ്രേയ ഘോഷാൽ, യാസിൻ നിസാർ, ടിപ്പോ എന്നിവർ പാടിയ ഗാനം. ചിത്രം കസിൻസ്.

0: ഓണം പൊന്നോണം ലക്കി ഡ്രോയിലെ ഈ ആഴ്ചയിലെ ഗോൾഡ് കോയിൻ വിന്നർ ഷാമി കാഞ്ഞിരംപാറ, 60 വർഷത്തെ സേവന പാരമ്പര്യവുമായി MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും.
1: ഈ ഓണം ആഘോഷമാക്കാൻ പോകാം ഡ്യൂറോണിലേക്ക്.
2: പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് തുണിത്തരങ്ങളും ലിനൻ തുണിത്തരങ്ങളും
1: ലേഡീസ് ജെന്റ്സ് സ്റ്റിച്ചിങ്ങിന് ഡ്യൂറോൺ പവർ ഹൗസ് ജംഗ്ഷൻ ട്രിവാൻഡ്രം.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
4: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: ജോത്സ്ന, വിജയ്, പ്രദീപ്, രാജേഷ് എന്നിവർ പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം സ്വപ്നക്കോട്. കൈതപ്രത്തിന്റെ ഗാനരചന മോഹൻ സെത്താരയുടെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 7:20 കേൾക്കാം.
1: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പറകരുത്.
2: അതെങ്ങനെ?
1: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഓഗസ്റ്റ് 12 ബാലരാമപുരം സുൽത്താന ജുവലറി 25 വയസ്സിലേക്ക്.
2: ഓഗസ്റ്റ് 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൗണ്ട്.
3: ഒപ്പം വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങളും പിറന്നാൾ സമ്മാനങ്ങളും. സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബാലരാമപുരം.
0: സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ്.
4: രാമായണ പാരായണം 22-ാം ദിവസം.
5: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
4: സീതാ സന്ദർശനം, രാവണന്റെ പുറപ്പാട്, രാവണന്റെ ഇച്ഛാഭംഗം എന്നീ കഥാഭാഗങ്ങളാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. ഡോക്ടർ കെ ഓമനക്കുട്ടി

അതുപൊഴുതിലതികരുണയൊരു മയതനൂജയുമാത്മഭർത്താരം പിടിച്ചടക്കിയിടിനാൾ ഒഴികൊഴിക ദശവദന

ദശമുഖനുമധിക ജളനാശു മണ്ഡോദരീ ദാക്ഷിണ്യ വാക്കുകൾ കേട്ടു സലജ്ജനായി നിശിച്ച

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിൽ ഉൾപ്പെടെ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തുന്നതിനായി ഏകോപിതമായ തിരച്ചിൽ തുടരുന്നതായി സംസ്ഥാന സർക്കാർ. സർക്കാർ ആശുപത്രികളിൽ വരുമാനം പരിഗണിക്കാതെ എല്ലാ രോഗികൾക്കും പേ വാർഡുകളിൽ ചികിത്സാ സൌകര്യം ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ എറണാകുളത്ത് നിർവഹിക്കും. വാർത്തകൾ വിശദമായി. നീറ്റ് വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. രാജ്യസഭ നേരത്തെ തന്നെ പാസാക്കിയ ബിൽ ഇന്ന് ലോക്സഭയും അംഗീകരിക്കുകയായിരുന്നു. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ 84-ാം വാർഷികത്തോടനുബന്ധിച്ച് സ്വാതന്ത്ര്യസമര സേനാനികൾക്ക് പാർലമെന്റ് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഇരുസഭകളും തിങ്കളാഴ്ച വീണ്ടും ചേരും. സംസ്ഥാനത്തെ 4 ജില്ലകളിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇന്ന് രാവിലെ ഓറഞ്ച് ജാഗ്രതയിലായിരുന്ന കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഉച്ചയോടെ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചത്. മലപ്പുറം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി എല്ലാ ദിവസവും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശങ്ങളും തുടരുകയാണ്.
0: ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ് ജില്ലയിൽ അതിതീവ്ര മഴ. മലയോര ഗ്രാമമായ നാർക്കിലിക്കാട് ഉരുൾപൊട്ടി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് പ്രതിനിധി പി ജഗന്നിവാസൻ.
2: ചിറ്റാരിക്കൽ റോഡിൽ കോട്ടമല എസ്റ്റേറ്റിന് സമീപത്താണ് ഉരുൾപൊട്ടിയത്. ഇവിടെ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. ആളപായമുണ്ടായില്ല. ഇപ്പോഴും സ്ഥലത്ത് ശക്തമായ മഴ തുടരുകയാണ്. ആലക്കോട്ട് നിന്നും താമ്പൂറിലേക്ക് പോകുന്ന ഉദയഗിരി താമ്പൂർച്ചുരം റോഡ് താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. എല്ലാ നദികളിലെയും ജലനിരപ്പ് ഉയർന്നതിനാലും താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനാലും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു.
0: കണ്ണൂർ താബോറിൽ വീണ്ടും ഉരുൾപൊട്ടി. തൊണ്ടംകുന്ന് ഭാഗത്താണ് ഉരുൾപൊട്ടൽ. കഴിഞ്ഞ ദിവസവും ഈ ഭാഗത്ത് ഉരുൾപൊട്ടിയിരുന്നു. ഉദയഗിരി താബോർ റോഡ് ഇതേ തുടർന്ന് അടച്ചു. കണ്ണൂരിൽ മഴക്കെടുതി രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന്റെ മൃതദേഹം ഫ്രീസറിലല്ലാതെ കൊണ്ടുപോയ സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് നൽകണമെന്ന് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. ഇന്ന് തന്നെ അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. രാജേഷിന്റെ കുടുംബത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. മുതലപ്പുഴി, വിഴിഞ്ഞം, നീണ്ടകര മേഖലകളിൽ കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തുന്നതിനായി ഫിഷറീസ് വകുപ്പ്, മറൈൻ എൻഫോഴ്സ്മെന്റ്, ഇന്ത്യൻ കോസ്റ്റ്ഗാർഡ്, കോസ്റ്റൽ പോലീസ്, ജില്ലാ ഭരണകൂടം എന്നിവയുടെ നേതൃത്വത്തിൽ ഏകോപിതമായ തിരച്ചിൽ തുടരുന്നതായി സംസ്ഥാന സർക്കാർ. കോസ്റ്റ്ഗാർഡിന്റെ കപ്പലും ഡോണിയർ വിമാനവും മറൈൻ പോലീസിന്റെ ബോട്ടുകളും മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകളും വിന്യസിച്ച് വ്യാപകമായ തിരച്ചിൽ നടത്തിയിട്ടുണ്ടെന്നും സർക്കാർ അറിയിച്ചു. നീണ്ടകരയിൽ മത്സ്യത്തൊഴിലാളി ഗൌതം കൃഷ്ണയെ കടലിൽ കാണാതായ സംഭവത്തിൽ തിരച്ചിൽ ഊർജിതമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. ഗൌതമിന്റെ അമ്മ രേഷ്മയെ സന്ദർശിച്ചതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗൌതം കൃഷ്ണയെ കണ്ടെത്താൻ വൈകുന്നതിന് കാരണം അധികൃതരുടെ അലംഭാവമാണെന്ന് ആരോപിച്ച് അമ്മ ഇന്നലെ നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ പടിക്കലിരുന്ന് പ്രതിഷേധിച്ചിരുന്നു. മത്സ്യത്തൊഴിലാളികൾ കടൽക്ഷോഭത്തിൽ പെടുമ്പോൾ അടിയന്തര രക്ഷാപ്രവർത്തനത്തിന്

0: സംവിധാനം ഒരുക്കണമെന്ന് KCBC സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പ്ലാനിംഗ് ബോർഡിലേക്ക് കേരള PSC 2023 ജൂലൈ 13 നടത്തിയ പരീക്ഷയിലെ 10 ചോദ്യങ്ങളുടെ മൂല്യനിർണ്ണയം നടത്താൻ വിട്ടുപോയ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെന്ന് PSC വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വിട്ടുപോയ ചോദ്യങ്ങളുടെ മൂല്യനിർണ്ണയം പൂർത്തീകരിക്കാനും കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വിഷയം മുൻനിർത്തി മറ്റു പരീക്ഷകളുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനരഹിതമായ പരാതികൾ ഉന്നയിച്ച് കമ്മീഷന്റെ യശസ്സിനെ കളങ്കപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നതായും വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സർക്കാർ ആശുപത്രികളിൽ വരുമാനം പരിഗണിക്കാതെ എല്ലാ രോഗികൾക്കും പേ വാർഡുകളിൽ ചികിത്സാ സൌകര്യം ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. നിലവിൽ പേ വാർഡുകൾ ലഭിക്കാൻ OP ടിക്കറ്റിൽ വരുമാനം 1600 രൂപയ്ക്ക് മുകളിലായിരിക്കണമെന്ന വ്യവസ്ഥ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുമെന്ന പരാതിയെ തുടർന്നാണ് നടപടി. ഓണക്കാലത്ത് 1,65,000 മെട്രിക് ടൺ അരി പൊതുവിതരണ ശൃംഖല വഴി വിതരണം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഗോത്രവർഗ ഉന്നതികളിലേക്ക് റേഷൻ ധാന്യങ്ങൾ നേരിട്ടെത്തിക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതിയുടെ ഉദ്ഘാടനം കാസർഗോഡ് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഓണത്തോടനുബന്ധിച്ച് 3 ജില്ലകളിൽ മെഗാ ട്രേഡ് ഫെയറും സമ്മാന പദ്ധതികളുമായി സപ്ലൈകോ. ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളത്ത് നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: തിരുവനന്തപുരം പുത്തരിക്കണ്ടം നയനാർ പാർക്ക്, എറണാകുളം കല്ലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൗണ്ട്, കോഴിക്കോട് ബീച്ച് എന്നിങ്ങനെ 3 ഇടങ്ങളിലായാണ് മെഗാ ട്രേഡ് ഫെയർ സംഘടിപ്പിക്കുന്നത്. മറ്റ് സ്വകാര്യ സർക്കാർ സെക്ടറുകളിലെ പ്രമുഖ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ കൂടി ട്രേഡ് ഫെയറിൽ ഉണ്ടാകും. മെഗാ ട്രേഡ് ഫെയർ ഓഗസ്റ്റ് 25 അവസാനിക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 9 വരെ ആയിരിക്കും പ്രവർത്തനം. മറ്റു 11 ജില്ലകളിൽ പ്രധാന സ്ഥലങ്ങളിൽ ഓഗസ്റ്റ് 14 മുതൽ 25 വരെ ജില്ലാ ഫെയറുകളും നടക്കും. ഓഗസ്റ്റ് 21 മുതൽ 25 വരെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സപ്ലൈകോ ഫെയറുകൾ നടത്തും.
0: നാടക പ്രവർത്തകൻ ഷിബു പാലാഴി അന്തരിച്ചു. അസുഖബാധിതനായി ചികിത്സയിലിരിക്കുകയാണ് മരണം. സ്കൂൾ നാടകങ്ങളിലൂടെയും നാടക സംഘടനകളിലൂടെയും ശ്രദ്ധേയനായിരുന്നു. ഇടുക്കി മലങ്കര ഡാമിൽ വൻതോതിൽ രാസമാലിന്യം പടർന്നു. വെള്ളിയാമറ്റം വടക്കനാറിൽ നിന്ന് ഡാമിലേക്ക് ഒഴുകിയെത്തിയ രാസമാലിന്യത്തിന് പിന്നിൽ സമീപത്തെ ഫാക്ടറികളാണെന്ന സംശയം. 3 ജില്ലകളിലെ കുടിവെള്ള ജലസേചന പദ്ധതികളെ ബാധിക്കുന്ന സംഭവത്തിൽ ജില്ലാ ഭരണകൂടം അന്വേഷണം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: വെള്ളിയാമറ്റം വടക്കനാറിലൂടെ വ്യാപകമായി രാസവസ്തുക്കൾ ഒഴുകിയെത്തി മലങ്കര ജലാശയത്തിൽ പരന്നത് പ്രദേശവാസികളിൽ വലിയ ആശങ്കയാണ് പടർത്തിയത്. പുലർച്ചെ മുതൽ കണ്ട ഈ പ്രതിഭാസം മണിക്കൂറുകളോളം തുടർന്നു. രാസമാലിന്യം മലങ്കര ജലാശയത്തിൽ വ്യാപകമായി പടരുകയും ഉപരിതലത്തിൽ വൻതോതിൽ എണ്ണപ്പാട രൂപപ്പെടുകയും ചെയ്തു. തൊടുപുഴ, വാഴക്കുളം, മൂവാറ്റുപുഴ മേഖലകളിലെ നിരവധി കുടിവെള്ള പദ്ധതികളുടെ പ്രധാന ശുദ്ധജല സ്രോതസ്സാണ് മലങ്കര ജലാശയം. 1,000,000 ഹെക്ടർ സ്ഥലത്ത് കൃഷിയിടങ്ങളിലും ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ ഭരണകൂടം.
0: ഭിന്നശേഷിക്കാർക്ക് സർക്കാർ പ്രഖ്യാപിച്ച അവകാശങ്ങൾ ശക്തമായി നടപ്പിലാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭിന്നശേഷിക്കാർക്കായി നീക്കിവെച്ച ക്വാട്ട അർഹരല്ലാത്തവർക്ക് നൽകാൻ ശ്രമിച്ചാൽ ശക്തമായ നടപടിയെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ദീർഘകാല കുടിശ്ശിക തീർപ്പാക്കാൻ KCB ഇളവുകളോടെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിച്ചു. 2 വർഷത്തിനുമേൽ പഴക്കമുള്ള കുടിശ്ശികകൾ ഈ പദ്ധതിയിലൂടെ അനായാസം അടച്ചു തീർക്കാൻ കഴിയും. പലിശ തുക 6 മാസത്തെ തുല്യ ഗഡുക്കളായി അടയ്ക്കാനും അവസരമുണ്ട്. ബിൽ തുകയും പലിശയും ഒറ്റത്തവണയായി അടച്ചു തീർക്കുന്നവർക്ക് അധിക ഇളവും ലഭിക്കും. ഒക്ടോബർ 31 അവസാന തീയതി. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയത്തിലുൾപ്പെടെ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തുന്നതിനായി ഏകോപിതമായ തിരച്ചിൽ തുടരുന്നതായി സംസ്ഥാന സർക്കാർ. സർക്കാർ ആശുപത്രികളിൽ വരുമാനം പരിഗണിക്കാതെ എല്ലാ രോഗികൾക്കും പേ വാർഡുകളിൽ ചികിത്സാ സൌകര്യം ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ എറണാകുളത്ത് നിർവഹിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: പ്രിയ ശ്രോതാക്കളെ, ഇത് സന്ധ്യാഗീതത്തിന്റെ സമയം.

ഈ ഗാനത്തോടെ സന്ധ്യാഗീതം സമാപിക്കുന്നു. ഒരറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻകം ടാക്സ് ഓഫീസർ ആത്മ എൻ ആർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495 96 43 21, മറ്റൊരു നമ്പർ 9496 55 63 21, ഒരു നമ്പർ കൂടി 9496 59 63 21. ഓർക്കുക, ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. ഒരു നാൾ നിലച്ചുപോകുന്ന ഹൃദയവും ഒരു നാൾ മാഞ്ഞുപോകുന്ന ഓർമ്മകളുമാണ് നമ്മുടേത്. അതിനിടയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ചെറിയ ജീവിതം വെറുമൊരു ദിവസങ്ങൾ എണ്ണിത്തീർക്കാനല്ല, ഓരോ ദിവസവും ഒരാളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയിക്കാനും ഒരു ഹൃദയത്തിന്

0: ആശ്വാസമാകാനും സ്നേഹവും കരുതലും പങ്കുവയ്ക്കുവാനുമുള്ള അപൂർവ അവസരമാണ്. മനസ്സ് നിറഞ്ഞു ചിരിക്കാനും കഴിയുന്നത്ര നന്മ ചെയ്യാനും ആരെയും മനഃപൂർവ്വം വേദനിപ്പിക്കാതിരിക്കാനും ബന്ധങ്ങളെ ചേർത്തു പിടിക്കാനും കഴിഞ്ഞാൽ അതിലും വലിയ നേട്ടം മറ്റൊന്നില്ല. കാരണം ജീവിതത്തിന്റെ ദൈർഘ്യമല്ല അതിന്റെ മഹത്വം. ജീവിച്ച നിമിഷങ്ങളിൽ എത്രമാത്രം സ്നേഹവും കരുണയും നന്മയും വിതച്ചു എന്നതാണ് യഥാർത്ഥ ജീവിത വിജയം. ഇന്നലെയിലെ വിഷമങ്ങൾ മറന്ന് ഇന്നിന്റെ അവസരങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാം. നിങ്ങളുടെ ഒരു നല്ല വാക്കും ഒരു ചെറിയ പുഞ്ചിരിയും പോലും മറ്റൊരാളുടെ ദിവസത്തെ മനോഹരമാക്കിയേക്കാം. ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി ചക്കയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ഒരു ചോദ്യമുണ്ട്, ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, സൈലേജ് തയ്യാറാക്കാൻ ഏറ്റവും അനുയോജ്യമായ ധാന്യവിള ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. വിറ്റാമിൻ സി ധാരാളമുള്ളതിനാൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. നാരുകൾ കൂടുതലുള്ളതിനാൽ ദഹനത്തിന് നല്ലതാണ്. പൊട്ടാസ്യം ഉള്ളതിനാൽ ഹൃദയാരോഗ്യത്തിന് ഗുണകരമാണ്. പ്രകൃതിദത്ത കാർബോഹൈഡ്രേറ്റുകളുടെ നല്ല ഉറവിടമാണ്. ഇത് ഏതിനെ പറ്റിയാണ് പറയുന്നതെന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? നമ്മുടെ പ്രിയപ്പെട്ട ചക്കയെക്കുറിച്ചാണ്. ചക്കക്കുരുവിലും പ്രോട്ടീനും ഫൈബറും ധാതുക്കളും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. മലയാളിയുടെ ഒരു വികാരമാണ് ചക്ക എന്ന് തന്നെ പറയാം. നാട്ടിൻപുറത്തുള്ളവർക്ക് ചക്ക ഒരു പ്രധാന ആഹാരം തന്നെയാണ്. ചക്കക്കാലമായ വീട്ടിലെന്നും ചക്ക അവിയൽ, ചക്കപ്പുഴുക്ക്, ചക്ക എരിശേരി, ചക്ക തോരൻ, ചക്കക്കുരു മാങ്ങാക്കറി, ചക്കക്കുരു മെഴുക്കുരട്ടി, ചക്കക്കുരു തോരൻ, ചക്കപ്പൂഞ്ച് തീയൽ, അങ്ങനെ ചക്കയിൽ തളയാൻ ഒന്നുമില്ല എന്ന് തന്നെ പറയാം. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ വിഭവങ്ങൾ മാത്രമല്ല, ചക്കയിൽ നിന്നും ഒരുപാട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കാം. അതൊക്കെ എന്താണെന്ന് ഈ അഭിമുഖത്തിലൂടെ കർഷകയായ ശ്രീമതി രാജശ്രീ ആർ നമുക്ക് പറഞ്ഞു തരികയാണ്. ശ്രീമതി രാജശ്രീയുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: രാജശ്രീ മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സർ.
1: താങ്കള് നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വാല്യൂ അഡീഷൻ അല്ലെങ്കിൽ മൂല്യ വർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ, പ്രധാനമായിട്ട് ചക്കയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ?
2: അപ്പൊ
1: ഈ ഒരു മേഖലയിൽ എങ്ങനെയാണ് വന്നത്?
2: ഏകദേശം 10 വർഷമായി ഇതിനൊരു സംരംഭം തുടങ്ങിയിട്ട്. അമ്മയൊക്കെ പണ്ട് ചക്ക ഉണങ്ങി തന്നു വിടുമ്പോ അതിനൊരു ഉണക്കമണം ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്നും ഡയറക്റ്റ് സൺലൈറ്റിൽ ഉണക്കുന്നതായിരുന്നു. അപ്പൊ അതൊന്നും മാറി കിട്ടിയാൽ ആട്ടയ്ക്കും മൈദയ്ക്കും പകരമായിട്ട് ഉപയോഗിക്കാവുന്നുള്ള ഒരു ചിന്തയിലാണ് ചക്കയുടെ പൊടി ചെയ്തത്. അപ്പൊ അതിന് ഞാൻ കായംകുളം KVK പോയപ്പോൾ അവിടുന്ന് ജിസി മാഡം അതിന്റെ ഡീഹൈഡ്രേറ്റിംഗ് ടെക്നോളജി നന്നായിട്ട് പറഞ്ഞു തന്നു. അപ്പൊ അത് ഉപയോഗിച്ചാണ് ഇപ്പോഴും ചക്കപ്പൊടി നിർമ്മിക്കുന്നത്. ആ ചക്കപ്പൊടിയിൽ ഒട്ടും മണമൊന്നുമില്ല, നന്നായിട്ട് തന്നെ നല്ല ഹൈജീനിക് ആയിട്ട് നല്ല ചക്കപ്പൊടിയാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്.
1: വർഷം പ്രധാനമായിട്ട്
2: ചക്കയാണ് പ്രധാനം.
1: ഇതൊഴിച്ച് മറ്റ്
2: നമ്മൾ കൃഷി ചെയ്ത നെല്ലുള്ളപ്പോ നെല്ല് അല്ലെ കർഷകരുടെ നിന്ന് നെല്ലെടുക്കും. ഏത്തയ്ക്ക ഉണ്ടെങ്കിൽ ഏത്തയ്ക്ക ചെയ്യും, കപ്പ ചെയ്യും. അഗ്രികൾച്ചർ പ്രൊഡക്ട്സിന്റെ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ആണ്. നമ്മുടെ ചുറ്റുമുള്ള സാധനങ്ങളാണ്, തഴുതാമ കിഴാനെല്ലി അങ്ങനെയൊക്കെ ഉള്ള നമ്മുടെ ചുറ്റുമുള്ള വിഷമില്ലാത്ത സാധനങ്ങളെല്ലാം മാക്സിമം ഉപയോഗിച്ചിട്ടുള്ള ഒരു ഉൽപ്പന്നങ്ങളാണ് നമ്മൾ നിർമ്മിക്കുന്നത്. പ്രിസർവേറ്റീവ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല.
1: പിന്നെ ചക്കയുടെ 400 ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയായിരുന്നു അല്ലേ?
2: അതെ, 450-ലധികം ഉൽപ്പന്നങ്ങൾ ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ സംരംഭകർക്കുള്ള അവാർഡ് 2021 സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് കിട്ടിയായിരുന്നു. അന്നേരം നെല്ലും എല്ലാം ഉണ്ടായിരുന്നു, ചക്കയ്ക്കാണ് കിട്ടിയത്.
1: ഇപ്പൊ ചക്കയുടെ ഏതൊക്കെ ഉൽപ്പന്നങ്ങളാണ് താങ്കൾ ഉണ്ടാക്കുന്നത്?
2: പച്ച ചക്ക ചുളപ്പൊടിയും ചക്കയുടെ പാസ്ത, പിന്നെ ചക്കയുടെ പുട്ടുപൊടി, ചക്കയെന്ന് ഞാൻ കേക്ക് വരെയും ഉണ്ടാക്കാറുണ്ട്, ചക്കക്കുരുവിന്റെ ചോക്ലേറ്റ്, അങ്ങനെ അതെല്ലാം നമ്മൾ ഓർഡർ അനുസരിച്ച്, ഒട്ടും പ്രിസർവേറ്റീവ്സ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്തു കൊടുക്കും. ചക്ക ഉണങ്ങി ഒരു വർഷം വരെ സൂക്ഷിച്ചു വെക്കും, അത് ആവശ്യാനുസരണം പൊടിച്ചെടുക്കുക ചെയ്യുന്നത്.
1: ഇത്രയും ചക്ക എവിടുന്നാണ് സോഴ്സ് ചെയ്യുന്നത്?
2: നമ്മുടെ ആലപ്പുഴ ജില്ല നൂർനാട്, എന്റെ വീടിന്റെ അടുത്ത് നമുക്ക് അവിടെ വീട്ടിലും അവിടെ ചുറ്റുവട്ടത്തുള്ള പ്ലാവിൽ നിന്ന് തന്നെ ഇഷ്ടംപോലെ ചക്ക കിട്ടും. അവിടെ 10-50 പ്ലാവോളം ഉണ്ട്. അപ്പൊ അതില് ചക്ക എല്ലാം തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല, പകുതിയും പോകുന്നു. അങ്ങനെ ഉണക്കി വെക്കും, അങ്ങനെ പാഴായി പോകുന്ന കണ്ടിട്ടൂടെ തന്നെയാണ് തുടങ്ങിയത്. ഇഷ്ടംപോലെ ചക്കകൾ അവിടെ ആ പ്രദേശത്തുണ്ട്.
1: അപ്പൊ ചക്കയുടെ സീസണിൽ നമുക്ക് ചക്ക കിട്ടും. അപ്പൊ മാഡം ഇത് ഇയർ റൗണ്ട് ഈ പ്രൊഡക്ട്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതിന് എങ്ങനെയാണ് മെറ്റീരിയൽസ് കിട്ടുന്നത്?
2: അത് നമ്മൾ പച്ചച്ചക്ക ഉണങ്ങി വെക്കും.

0: വെക്കും. പിന്നെ ബാക്കി ഫ്രോസൺ ആക്കി വെക്കും. പഴുത്ത ചക്കയും അല്ലാതെ പച്ചച്ചക്ക ഉണങ്ങാത്തത് ഫ്രോസൺ ആക്കി വെക്കും. ചക്കക്കുരു ഉണങ്ങി വെക്കും. അങ്ങനെ എനിക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് എല്ലാം ഞാൻ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. പ്രിസർവേറ്റീവ്സ് ഇല്ലാതെ സ്റ്റോർ ചെയ്ത് വെക്കും.
1: പ്രിസർവേറ്റീവ് ഇല്ലാതെ നമുക്ക് ഇത്രയും നേരം വെക്കാൻ പറ്റുമോ?
0: ആ ഫ്രോസൺ ആക്കി ഉണങ്ങി വെക്കുന്നതിന് ഞാൻ ഉപ്പ് ഒന്നും ഉപയോഗിക്കാറില്ല. ഉണങ്ങി നല്ലതായിട്ട് ബ്ലാഞ്ചിങ് ചെയ്ത് ഡീഹൈഡ്രേറ്റ് ചെയ്ത് അങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് സീൽ ചെയ്ത് വെക്കും. അപ്പൊ അത് ഓരോ പ്രാവശ്യം ഓരോ പാക്കറ്റ് പൊട്ടിച്ച് അങ്ങനെ എടുക്കത്തതേ ഉള്ളൂ.
1: അപ്പൊ ഈ ഡീഹൈഡ്രേറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി മെഷീൻസ് ഒക്കെ ഉണ്ടോ?
0: ആ ലോൺ എടുത്ത് വാങ്ങിച്ചിട്ട് SFAC കേരളയുടെ സബ്സിഡി മെഷീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു.
1: ഡീഹൈഡ്രേറ്റർ ഉണ്ടോ?
0: ഡീഹൈഡ്രേറ്റർ ഉണ്ട്, ഡ്രയർ ഉണ്ട്. ഞാൻ എല്ലാം ഒന്നും വാങ്ങിച്ചില്ല. അത്രയും മെഷീന്റെ ആവശ്യം നമുക്കില്ല. അങ്ങ് വലിയ ഇതായിട്ട് തുടങ്ങാതെ ഞാൻ ചെറിയ രീതിയിലാണ് തുടങ്ങിയത്. നമുക്ക് ആവശ്യമുള്ള ഉണങ്ങാനേ അന്നേരം ആരും പൊടിച്ചു തരുന്നില്ലായിരുന്നു. മില്ലുകളിൽ പൊടിച്ചു തരാത്തതുകൊണ്ട് പള്ളു റൈസർ വാങ്ങിച്ചു. അല്ലെ, അതിൻ്റെയും ആവശ്യമില്ല. ഇപ്പം സാധാരണക്കാർക്ക് ശരിക്കും ഒരു ഡ്രയർ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ വീട്ടിലുള്ള എല്ലാ ചക്കയോ കപ്പയോ തേങ്ങയോ എല്ലാം ഉണങ്ങിയെടുക്കാനും പറ്റും.
1: അപ്പൊ ഇങ്ങനത്തെ പുതിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പം ഇതങ്ങനെ സ്വന്തം നമ്മുടെ കയ്യിലുള്ള റെസിപ്പിയാണോ യൂസ് ചെയ്യുന്നത്, അതോ എവിടെന്നെങ്കിലും ആരുടെയെങ്കിലും അഡ്വൈസ് എടുത്തിട്ടാണോ, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്?
0: ചക്കയുടെ പൊടിയൊക്കെ അവിടുന്ന് CTCRA കായംകുളം KVK എടുത്തു. പിന്നെ അല്ലാതെ നമ്മൾ അല്ലാത്ത റെസിപ്പികൾ ചെയ്യുമ്പോൾ എന്റെ സ്വന്തം തന്നെ ബർഗർ, ഷവർമ, ചോക്ലേറ്റ്സ് അതെല്ലാം

0: സാമ്പാർ, ചമ്മന്തി, ചക്കക്കുരുവിൻ്റെ ചമ്മന്തി, അങ്ങനെ എല്ലാം അരച്ചിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ 11 മണിക്ക് സ്നാക്സ് വേണമെങ്കിൽ പച്ചച്ചക്കയുടെ ബജി വേണം, പഴുത്ത ചക്കയുടെ പഴംപൊരി പോലെ ഉണ്ടാക്കാം, അങ്ങനെ പല പല സാധനങ്ങൾ, ചകിണിയുടെ മിക്സ്ചർ, അങ്ങനെ അതെല്ലാം വെച്ച് നമുക്ക് 11 മണിക്ക് വേണമെങ്കിൽ ചായ കുടിക്കാം. ഉച്ചയ്ക്ക് ലഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വിഭവസമൃദ്ധമായ സദ്യ, ചക്ക മൊത്തം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ചക്കയും ചക്കക്കുരുവും വെച്ച് സദ്യ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചക്കപ്പുഴുക്ക് വെച്ച് വേണമെങ്കിൽ എല്ലാം ചെയ്യാമല്ലോ. അല്ലാതെ ചോറ് വെച്ചിട്ട് എല്ലാ കറികളും, ഇപ്പോൾ പരിപ്പ് പൊട്ട് സാമ്പാർ പായസം വരെയും ചക്ക വെച്ച് ചെയ്യാം. അത് കഴിഞ്ഞ് ഈവനിങ്ങിനും അതുപോലെ സ്നാക്സും ചായയും കുടിക്കാം. ചക്ക ചായയും ഞാൻ ഉണ്ടാക്കി എടുത്തിട്ട്.
1: അതെങ്ങനെയാ ചെയ്യുന്നത്?
0: അത് ഇങ്ങനെ ചക്ക ചോളം വെച്ചിട്ടുണ്ട്, പിന്നെ സംഭാരം ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രി നമുക്ക് വൈന്, പാഴാക്കി കളയുന്ന കൂഴച്ചക്ക പെട്ടെന്ന് നമുക്ക് വളരെ ജോലി കുറച്ച് വൈൻ ഉണ്ടാക്കാം, വിനീഗർ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. അപ്പം ആ ചക്ക വെച്ചിട്ട് വൈൻ ഉണ്ടാക്കി രാത്രി പാസ്ത, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ, ഷവർമ, ബർഗർ, എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി രാത്രിയിലും കഴിക്കാം. എപ്പോഴും ചക്ക വെച്ച് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി, അങ്ങനെ 7 കോഴ്സ് മീലിന്റെ എല്ലാ സാധനങ്ങളും ചക്കയെന്ന് നമുക്ക്.
1: ഇപ്പോഴത്തെ പുതിയ ജനറേഷന് ഇഷ്ടപ്പെട്ട പാസ്തയും ബർഗറും വരെ ചക്ക.
0: അതാണ് ഞാൻ ആദ്യം തുടങ്ങിയപ്പോഴേ ലക്ഷ്യമിട്ട അതായിരുന്നു. പക്ഷെ നമ്മളെല്ലാവരും ചക്കപ്പുഴുക്കൊക്കെ പറഞ്ഞാലും എല്ലാവർക്കും ഇഷ്ടമല്ല. അപ്പൊ ഇങ്ങനെ ആകുമ്പോൾ കുറച്ചെങ്കിലും, എല്ലാം ഒന്നും അല്ല, അതിനകത്ത് ബാക്കി സാധനങ്ങൾ ചേരുന്നുണ്ട്, കുറച്ചെങ്കിലും ആരോഗ്യപരമായിട്ട് കഴിക്കാം എന്ന് വെച്ചിട്ടാണ് അങ്ങനെ തുടങ്ങിയത്. പക്ഷെ ഇതിൽ ഈ പച്ചച്ചക്ക ചുളപ്പൊടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഏറെയുണ്ട്, നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് ഒരു ആഹാരമായിട്ട് കഴിക്കാമെന്ന് പറയുന്നുണ്ട്. ആദ്യം തൊട്ടേ ഞാൻ ചക്ക അതുകൊണ്ടാണ്, മൊത്തം ഫുള്ളായിട്ടുള്ള ചക്കയല്ല, ചുള മാത്രം എടുക്കുമ്പോൾ ഒട്ടും കയ്പില്ലാത്ത ഇനം നോക്കിയാണ് എടുക്കുന്നത്. പിന്നെ അതേ പാകത്തിന് എടുക്കും, നല്ല കയ്പ് വരും. അപ്പൊ ഒട്ടും അതൊന്നും ഇല്ലാതെ എടുക്കുന്നതുകൊണ്ട് നല്ലതായിട്ട് വെറുതെ നമുക്ക് പാലിൽ വരെ കാച്ചി കുടിക്കാവുന്ന പൊടിയാണ് ഞാൻ തയ്യാറാക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് ആണ്. ഗൾഫിലും അമേരിക്കയിലും എല്ലാ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വരുമ്പോൾ അവരെല്ലാവരും കൊണ്ടുപോകും. പിന്നെ ഈ നോർത്ത് ഇന്ത്യൻസ് എല്ലാവരും ഇങ്ങനെ കലക്കി കുടിക്കാൻ, അവരോട് ഞാൻ പറയാം ഇങ്ങനെ, അവർക്ക് നമ്മുടെ പുട്ട് ഇടിയപ്പോൾ ഒന്നും അതിനകത്ത് മിക്സ് ചെയ്ത് കഴിക്കത്തില്ല. അപ്പൊ അവരുടെ അടുത്ത് പറയും പൊടി ചേർത്ത് കുറുക്കി കുടിക്കാൻ പറഞ്ഞ്, അവർ പറഞ്ഞ നല്ല ബെനിഫിറ്റ് ആണ് അവരങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞ്.
1: ഒരു പ്രാവശ്യം വാങ്ങിക്കുന്ന ആൾക്കാർ പിന്നെ
0: റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് ആ ഇതുവരെ ഉള്ളവരെല്ലാവരും.
1: അപ്പൊ ഇതിന്റെ എങ്ങനെയാ പാക്കേജിംഗ് ഒക്കെ സ്വന്തമാണ് ചെയ്യുന്നത്?
0: പാക്കേജിംഗ് നമ്മള് പേപ്പർ കവറൊക്കെ, നമ്മളൊരു പ്ലാസ്റ്റിക് ഫ്രീ ആക്കാൻ വേണ്ടി കുറെ നാൾ വെയിറ്റ് ചെയ്തു. പക്ഷെ അങ്ങനെ നമുക്ക് തണുപ്പ് തട്ടാതിരിക്കുന്ന ഒരു പാക്കേജിംഗ് ഒന്നിനും ലഭ്യമല്ല എപ്പോഴും. അത്ര കോസ്റ്റ്ലി ആയിട്ട് നമുക്ക് ഇത് എടുക്കാനും പറ്റത്തില്ല, പക്ഷെ എന്നാലും ആവുന്നുണ്ട്. അപ്പൊ അങ്ങനെ പേപ്പർ കവറെല്ലാം അടിച്ചിട്ടുണ്ട്, അതിൽ കൊടുക്കും. പക്ഷെ നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ ഇന്ത്യയിലെല്ലാം പോസ്റ്റിലെല്ലാം അയച്ചു കൊടുക്കും, കൊറിയർ പോസ്റ്റെല്ലാം അയച്ചു കൊടുക്കും.
1: പ്രിസർവേറ്റീവ് ഒന്നും ഇല്ലാത്ത സൂക്ഷിപ്പ് കാലാവധി എന്തായാലും കുറച്ച് കുറയും.
0: 6 to 8 months വരെയാണ് നമ്മൾ പറയുന്നത്.
1: അത്രയും നാൾ ഇരിക്കും?
0: 6 to 8 months വരെ നമ്മൾ തണുപ്പൊന്നും തട്ടാതെ വെച്ചാൽ ഇരിക്കും. പിന്നെ അത് നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ പാത്രത്തിൽ സൂക്ഷിക്കാൻ പറയും.
1: അപ്പം പ്രധാനമായിട്ട് ചക്കപ്പൊടിയാണ്?
0: ചക്കപ്പൊടിയാണ് പ്രധാനമായിട്ടും കൊടുക്കുന്നത്.
1: ഇതൊഴിച്ച് ചക്കയുടെ വേറെ ഏത് പ്രൊഡക്റ്റാണ് ഏറ്റവും അധികം ചെയ്യുന്നത്?
0: ചക്ക പാസ്ത അങ്ങനെ, അതേ സി ടി സി ആർ ഐയുടെ 10 വർഷം മുന്നേ ചെയ്യുമ്പോൾ ചക്കയുടെ പാസ്ത മെഷീൻ ഇവിടെ എങ്ങും ഇല്ലായിരുന്നു. അപ്പം സി ടി സി ആർ ഐ ശ്രീകാര്യത്തിൽ നിന്ന് ടെക്നോളജി ട്രാൻസ്ഫർ വാങ്ങിച്ച് കോൺട്രാക്ട് റിസർച്ച് പ്രകാരമാണ് ചക്കയുടെ പാസ്ത നിർമ്മിച്ചത്. അപ്പം അതങ്ങ് വലുതായിട്ട് അങ്ങ് പോകുന്നില്ല, പക്ഷെ അത്യാവശ്യം വിലയുണ്ട്. നമ്മൾ സാധാരണ മൈദാ പാസ്ത പോലെയല്ല, ചക്കപ്പൊടിയൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം വിലയുള്ളത് കൊണ്ടും പിന്നെ അങ്ങ് ഒരുപാട് സെയിൽ അതിനില്ല. പക്ഷേ എന്നാലും ചക്കപ്പൊടിയാണ് കൂടുതൽ പോകുന്ന ഐറ്റം, പിന്നെ ചക്കപ്പുട്ടുപൊടിയും പോകും.
1: അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ മാഡം സൂചിപ്പിച്ച മാതിരി തന്നെ മറ്റേ കാര്യങ്ങൾ ഇതിന്റെ അകത്ത് ചേർക്കേണ്ടി വരുമല്ലോ, അരിപ്പൊടി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ?
0: അല്ല, ചക്കപ്പൊടിക്കകത്തൊന്നുമില്ല, പ്യുവർ ചക്കപ്പൊടി.
1: പാസ്തയ്ക്കകത്ത്
0: കപ്പപ്പൊടി ചേർക്കണം, അവർ സി ടി സി ആർ ഐയുടെ ഇതുള്ളതുകൊണ്ട് കപ്പപ്പൊടി ചേർക്കണം, അങ്ങനെ ചേർക്കണം നമ്മൾ എന്തായാലും അതിനകത്ത്.
1: അപ്പൊ ഇതിനൊക്കെ വേണ്ടി നമ്മൾ ഇതിന്റെ ഒക്കെ ന്യൂട്രീറ്റീവ് വാല്യൂ എത്ര ഉണ്ട് അങ്ങനത്തെ വല്ലതും ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്?
0: അത് ചക്കപ്പൊടിയുടെയും ചക്ക പാസ്തയുടെയും എല്ലാം ചെയ്തിട്ടുണ്ട്.
1: ഇവിടെ സി ടി സി ആർ ഐ
0: സി ടി സി ആർ ഐ ചക്ക പാസ്തയുടെ ചെയ്തെടുത്തിട്ടുണ്ട്.
1: പിന്നെ ഇതൊഴിച്ച് കപ്പയുടെ പ്രൊഡക്ട്സും ചെയ്യുന്നുണ്ട്.
0: കപ്പയുടെ പ്രോഡക്ട്സ് നമ്മൾ സി ടി സി ആർ ഐ ഇൻകുബേഷൻ സെന്റർ ഉപയോഗിച്ച് അവിടുന്ന് സ്നാക്സ്, മിക്സ്ചർ, മുറുക്ക്, പക്കാവടയൊക്കെ അവിടുന്ന് ചെയ്തെടുക്കും. അവിടെ പോയി ചെയ്തെടുക്കാം നമുക്ക്, അങ്ങനെ അവിടെ പോയി ചെയ്തെടുക്കും.
1: ഇതിനൊക്കെ സ്വന്തം കൃഷിയുണ്ടോ അതൊക്കെ ഇതൊക്കെ നമ്മുടെ കർഷകരിൽ നിന്നാണ് സോഴ്സ് ചെയ്യുന്നത്?
0: കൃഷി ഉണ്ട്, പിന്നെ ഇല്ലാത്ത എല്ലാം കർഷകരുടെ നിന്ന്, കുറച്ച് കൃഷി ചെയ്തതും ബാക്കിയെല്ലാം കർഷകരുടെ നിന്ന്.
1: ഇപ്പൊ ചക്ക കഴിഞ്ഞാൽ ഏറ്റവും അധികം എനിക്ക് തോന്നുന്നു ഡിമാൻഡ് ഏത്തക്കയാണെന്ന് തോന്നുന്നു. ഏത്തക്കയുടെ പൊടിയും
0: ഏത്തക്ക പൊടി കൊടുക്കും, പൊടിയായിട്ടും കൊടുക്കും. പിന്നെ എന്റെ വേറൊരു പുട്ടുപൊടി ഉണ്ട്, പുട്ടുപൊടി അല്ലാതെ കുറുക്കിയും കുടിക്കാവുന്നതാണ്, ഡയറ്റ് പുട്ടെന്ന് പറയാം. അപ്പൊ അതിനകത്ത് ഗ്ലൂട്ടൻ ഫ്രീ, അരിയില്ല, ഗോതമ്പ് ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ചക്കയും ഏത്തക്കയും എല്ലാം അവിടെ ചേർന്ന ഒരു പൊടിയാണ്, അതും ഞാൻ കുറെ വർഷമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്.
1: പിന്നെ മാഡം ആദ്യം സൂചിപ്പിച്ചായിരുന്നു നമ്മുടെ ചുറ്റുപാടും കിട്ടുന്ന എല്ലാ കാര്യങ്ങളും എടുത്ത് പ്രോസസ്സ് ചെയ്യാറുണ്ട്. അപ്പം കിഴുക, നെല്ലി, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, ഇത് ഇതൊക്കെ വെച്ച് എന്തുവാണ് ചെയ്യുന്നത്?
0: അതെല്ലാം എല്ലാം വെച്ചിട്ട് ചമ്മന്തിപ്പൊടി ചെയ്യും, സാമ്പാർ പൊടി. സാമ്പാർ പൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിപ്പെല്ലാം അങ്ങോട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, ജസ്റ്റ് വെജിറ്റബിൾസ് ഇട്ട് സാമ്പാർ പൊടി അങ്ങിട്ടാൽ മതി. അതും എല്ലാം കഴുകിയല്ല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, നമ്മൾ കൃഷി ചെയ്യുന്ന മഞ്ഞൾപ്പൊടി അല്ലാത്തതില്ല കൃഷി ചെയ്യുന്നത്. അപ്പം അതെല്ലാം നമ്മൾ എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് തന്നെയാണ് നമ്മൾ വീട്ടിൽ എങ്ങനെ പണ്ട് ചെയ്തിരുന്നു അതേപോലെ തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് അവർ പറഞ്ഞത് നമ്മൾ പണ്ട് വാങ്ങിക്കുന്ന വീട്ടിൽ ചെയ്തിരുന്ന അതേ ടേസ്റ്റ് കിട്ടുന്നുണ്ട്, മുളക് പൊടിയായാലും മല്ലിപ്പൊടിയായാലും. അപ്പോൾ

0: എരിവിൻ്റെ വ്യത്യാസങ്ങളൊക്കെ മുളകിൻ്റെ അനുസരിച്ച് വരുന്നതല്ലാതെ അതിനകത്ത് നമ്മളൊന്നും ചേർക്കുന്നില്ല. വേറൊരു സാധനവും അതിനകത്ത് ചേർക്കത്തില്ല. ആ പൊടിക്കുന്ന സാധനം വരും, നമുക്ക് കുറച്ച് പൊടിക്കുമ്പോൾ കുറച്ച് കുറവാണ് വരുന്നത് നമ്മൾ വാങ്ങിക്കുന്നതിനേക്കാൾ. എന്നാൽ പോലും ഞാൻ വേറൊന്നും ചേർക്കാറില്ല.
1: പിന്നെ അരി കൊണ്ടുള്ള പ്രൊഡക്ട്സും
0: അരി കൊണ്ടുള്ള പ്രൊഡക്ട്സും ഉണ്ട്, അരിപ്പൊടിയുണ്ട്, അങ്ങനെ അത് നമ്മുടെ ചെമ്പ അരിപ്പൊടിയുണ്ട്, അല്ലാത്ത സാധാരണ അരിപ്പൊടിയുണ്ട്, ഇടിയപ്പം പൊടിയുണ്ട്, പിന്നെ കൊഴുക്കട്ടപ്പൊടിയുണ്ട്.
1: നിരവധി കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. നെൽകൃഷിയൊക്കെ എപ്പോഴെങ്കിലും ചെയ്യണമെന്ന് മനസ്സിൽ വന്നിട്ടുണ്ടോ?
0: നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഒരു കഴിഞ്ഞ വർഷമൊന്നും ചെയ്തില്ല. നേരത്തെ ഞവരെയൊക്കെ നെല്ല് കൃഷി ചെയ്ത് കുറേയേറെ നെല്ലും കിട്ടി, അതൊന്നും ഒരു രാസവളം ഒന്നും ഇല്ലാതെ ചെയ്തായിരുന്നു. അത് ഞാൻ ഗാബ റൈസ് ആയിട്ട് ചെയ്തെടുത്ത് അതിൻ്റെ പൊടിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പം അത് തീർന്നു. പക്ഷേ അത് ഞാൻ പിന്നെ ഇപ്പം കർഷകരിൽ നിന്ന് അവർ അരിയൊക്കെ എടുക്കുന്നത്.
1: ഇപ്പം ഇങ്ങനത്തെ ഒരു സംരംഭം തുടങ്ങിയപ്പം വെല്ലുവിളികൾ വല്ലതും നേരിട്ടായിരുന്നു?
0: ഞാൻ ബാങ്ക് ലോൺ എടുത്തായിരുന്നു തുടങ്ങിയത്. അന്നേരം സത്യം പറഞ്ഞാൽ ഇങ്ങനെ വലുതായിട്ട് സംരംഭങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അന്നും മാർക്കറ്റിംഗ് ഒരു പ്രശ്നമായിരുന്നു. ഞാൻ എൻ്റെ നാട്ടിൽ ഇത്രയും ചക്കയൊക്കെ പഴായി പോകുന്നതുകൊണ്ട് ഞാൻ അവിടെ ഒരു മേളയൊക്കെ വെച്ചായിരുന്നു. കുറേ പേരെ വിളിച്ചൊരു ട്രെയിനിങ് കൊടുത്തിട്ട് അവർക്ക് ഉണങ്ങി വെക്കുകയൊക്കെ ചെയ്യും. അപ്പം അതിനൊരു മേള വെച്ചു. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞ് ഒരു മണി ആയപ്പോഴത്തേക്ക് സാധനങ്ങളെല്ലാം വിറ്റുപോയായിരുന്നു. ആ പഠിച്ചവർ തന്നെ സാധനങ്ങൾ ചെയ്തുകൊണ്ട് വയ്ക്കാൻ പറഞ്ഞ്
1: നൂറ് നാട്
0: 10 വർഷം മുന്നേ ആദ്യം അങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ യൂണിറ്റ് തുടങ്ങിയത്. ആൾക്കാർക്ക് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ വെറുതെ പോകുന്നതുകൊണ്ട് അവർക്കൊരു ഇതില്ലാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ള ഒരു അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ട്
1: ഒത്തിരി ആൾക്കാർ
0: ചെയ്തിട്ടുണ്ട്. അന്നും കുറച്ച് പേരുണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും അധികം ഇല്ലായിരുന്നു. ഇതെല്ലാം ഇങ്ങനെ പഴാക്കാതെല്ലാം ഉപയോഗിക്കാമെന്നുള്ള ഒരു അവയർനെസ്. പക്ഷെ അവിടെ ഉള്ളവർ തന്നെയാണ് യൂണിറ്റിലൊക്കെ പിന്നെ വന്നിട്ടുള്ളവരല്ലേ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് യൂണിറ്റിൽ.
1: ഇതൊക്കെ ചെയ്യുമ്പം FSSI രജിസ്ട്രേഷൻ അതൊക്കെ
0: അതെല്ലാം ഉണ്ടായിരുന്നു. FSSI രജിസ്ട്രേഷൻ എല്ലാം എടുത്തായിരുന്നു.
1: ഈ കാര്യമൊക്കെ എവിടെ നിന്നാണ് നമുക്ക് മനസ്സിലായത് ഇങ്ങനത്തെ രജിസ്ട്രേഷൻ വേണം അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം?
0: അത് പക്ഷെ ഞാൻ ആദ്യം ഇവിടെ നാട്ടിൽ വന്നപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ചക്ക ചെയ്യുന്നതിന് മുന്നേ ഒരു രജിസ്ട്രേഷൻ അങ്ങ് എടുക്കുമായിരുന്നു. എന്താ എനിക്ക് അന്നേരം പറ്റുന്ന എവിടെയാണെന്ന് വെച്ചാൽ അന്നേരം കുട്ടികളൊക്കെ സ്കൂളിൽ എവിടെ അഡ്മിഷൻ കിട്ടുന്നതിനനുസരിച്ചിട്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ ആദ്യം വന്ന ആഴ്ച പോയി രജിസ്ട്രേഷൻ എടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ചക്കയിലോട്ടൊക്കെ വന്നതും ഒക്കെ.
1: പിന്നെ ഈ മെഷീനറീസ് ഒക്കെ ആദ്യം വാങ്ങിച്ച് സക്സസ് ആവുമോ ഇല്ലയോ അങ്ങനെ വല്ലതും മനസ്സിലൊരു ആശങ്ക വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴേ?
0: എനിക്ക് ആദ്യം പക്ഷെ ഭയങ്കര സക്സസ് ആവുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ വലുതായിട്ടില്ല, പിന്നെ ഇങ്ങനെ ഓർഗാനിക് ഫുഡായതുകൊണ്ട് വലിയ ഡിമാൻഡ് വരും എന്നുള്ള ഒരു ഇതിലാണ് തുടങ്ങിയത്. പക്ഷെ ഇപ്പോഴും എനിക്ക് അങ്ങ് വലിയ ഒരു ഇതില്ലെങ്കിലും പക്ഷെ എനിക്ക് സംതൃപ്തിയുണ്ട്. ഇത്രയും നല്ല ഫുഡ് ഇത്രയും പേർക്ക് കൊടുക്കാൻ പറ്റുന്നു, അതിനകത്തിലൊട്ടും തെറ്റിയിട്ടില്ല എന്നുള്ള ഒരു തോന്നൽ ഉണ്ടതുകൊണ്ട് പിടിച്ചു നിൽക്കുന്നത്.
1: പിന്നെ കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ
0: നമ്മൾ വാങ്ങിക്കുന്നവര് നന്നായിട്ട്, ഇതുവരെയും ആരും ഒന്നും പറഞ്ഞിട്ടില്ല, എല്ലാവരും നന്നായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ പുതിയതായിട്ട് വാങ്ങിച്ചു തുടങ്ങിയ ഒരു പ്രായമുള്ളവരൊക്കെ വാങ്ങിച്ച് അവർക്ക് കഴിക്കാനും എളുപ്പമുണ്ട് പൊടിയെ. അപ്പൊ അവര് റിപ്പീറ്റഡ് ആയിട്ട് വാങ്ങിക്കുമ്പോൾ അവർ പറയുന്നത് ഞാൻ പറഞ്ഞത് ഇങ്ങനെ കഴിച്ചാൽ അല്ലെങ്കിലും പ്രയോജനം ഉണ്ടെന്ന് പറയും. ഇങ്ങനെ അല്ലെങ്കിലും മറ്റേന്റെ കൂടെ ഓട്സിന്റെ കൂടെ ഒക്കെ ചേർത്ത് കഴിച്ചപ്പോഴും എനിക്ക് പ്രയോജനമുണ്ട്, അതുകൊണ്ട് തരാൻ പറയും. അങ്ങനെ
1: നമ്മുടെ കൈതച്ചക്ക അല്ലെങ്കിൽ പൈനാപ്പിൾ ഇത് വെച്ചും നമുക്ക് വാല്യുവേറ്റഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കാം.
0: അല്ല, ഞാൻ എനിക്ക് കിട്ടുമ്പോഴേ ഉള്ളൂ. പിന്നെ ഞാൻ ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ട്. എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് സെയിലിന് പറ്റുന്ന ആരെന്ത് ഓർഡർ പറഞ്ഞാലും ഞാൻ ചെയ്തു കൊടുക്കും. നോൺ വെജ് ആയാലും വെജ് ആയാലും, അതുപോലെ ഫിഷിന്റെ പിക്കിള്, പിന്നെ ബീഫിന്റെ ഇടിയിറച്ചി പിക്കിള്, അതെല്ലാം ചെയ്തു കൊടുക്കും. അത് ഓർഡർ അനുസരിച്ച് പറയുമ്പോൾ മാത്രം ചെയ്തു കൊടുക്കും.
1: അതിന്റെ ഉള്ള മെഷീനറീസ് ഒക്കെ ഉണ്ട്, ഉണക്കാനുള്ളതും മറ്റേ കാര്യങ്ങളൊക്കെ ഉള്ള
0: ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എനിക്ക് പറയുന്ന ഉടനെ തന്നെ, എന്നുവെച്ചാൽ ഞാനതങ്ങ് ഉണക്കി ഒന്നും വെക്കത്തില്ല. അവർ പറയുമ്പോൾ വാങ്ങിച്ച് അന്നേരം ചെയ്താ കൊടുക്കുന്നത്, എന്ത് സാധനമായാലും ഫിഷായാലും എന്തുമായാലും.
1: അപ്പൊ ഒരു 10 വർഷമായി ഈ മേഖലയിൽ, എനിക്ക് തോന്നുന്നു നല്ലൊരു അനുഭവം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് താങ്കളുടെ കയ്യിലുണ്ട്. അപ്പൊ ഈ എക്സ്പീരിയൻസ് മറ്റുള്ളവരുടെ കൂടെ ഷെയർ ചെയ്യാറുണ്ട്?
0: അതെ, ഞാൻ അതിൽ ഭയങ്കര സംതൃപ്തയാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ വലിയ വിജയം കൈവരിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായ മാർഗത്തിൽ പോയി ചിലപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഒരു പള്ളിയിലോ അല്ലെങ്കിൽ ഒരു ഉത്സവം ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇന്ന ഇന്ന സാധനങ്ങൾ ചെയ്തു വെക്കാം എന്ന് പറഞ്ഞ് ഒരു ദിവസം ക്ലാസ്സിന് വിളിച്ചാൽ ഞാൻ എന്നെ കൊണ്ട് പറഞ്ഞു കൊടുക്കാവുന്ന അത്രയും മാക്സിമം പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർ ആ ഐഡിയ വെച്ചിട്ട് അവർക്ക് ചെയ്യാമല്ലോ, എന്നിട്ട് അവർ ബാക്കിയുള്ള കാര്യങ്ങളും പഠിപ്പിച്ചോളൂ. അതിൽ കുറേ പേരെന്നെ എപ്പോഴും വിളിക്കാറുണ്ട്. അവരിങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ അവരെ കൊണ്ട് പറ്റുന്നത് വീട്ടമ്മമാരാണ്, പക്ഷെ അവർക്കങ്ങ് വലിയ രീതിയിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവരെ കൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്ത് അവർക്ക് ഒരു വരുമാനമൊക്കെ കണ്ടെത്താൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നവരുണ്ട്, സംരംഭം തുടങ്ങിയവരുണ്ട്. അതിൽ ഞാൻ ഭയങ്കര സംതൃപ്തയാണ്.
1: അപ്പോൾ ഇങ്ങനത്തെ ഒരു സംരംഭം ആരെങ്കിലും തുടങ്ങിയാൽ താങ്കളുടെ ഒരു അഡ്വൈസ് എന്തോ ആയിരിക്കും ഈ ഒരു എക്സ്പീരിയൻസ് വെച്ച് അത് നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: പ്രധാനമായും മാർക്കറ്റ്. മാർക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും ഒരു കുഴപ്പവും ഇല്ല. പക്ഷെ അതില്ലാതെ നമ്മൾ ഈ പ്രിസർവേറ്റീവ്സ് ഇല്ലാതൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഞാൻ ഈ നെല്ലും ഒക്കെ സൂക്ഷിക്കാൻ തന്നെ ഒരുപാട് അരി ഒക്കെ സൂക്ഷിച്ച് വെക്കുക, ഒരുപാട് ആ മട്ട അരി, ഉമാ നെല്ലിൻ്റെ അരിയും ഈ ഞവരെ അരിയൊക്കെ നല്ല ബുദ്ധിമുട്ടി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വലുതായിട്ട് അങ്ങ് ചെയ്യാത്തത്. വേറൊരാളെ കൊണ്ട് അഴിച്ചു നോക്കിയാലും നമുക്ക് അറിയാനൊക്കത്തില്ല കെട്ടി വെച്ചിരിക്കുന്നത് ശരിയായിട്ടിരിക്കുവാണോ എന്നൊക്കെ. എപ്പോഴും നമ്മളത് ശ്രദ്ധിച്ചില്ലേ അതെല്ലാം പോകും. പ്രിസർവേറ്റീവ്സ് ഇല്ലാതൊക്കെ പാക്ക് ചെയ്ത്
1: വെക്കുമ്പോഴും
0: മാർക്കറ്റ് കണ്ടുപിടിച്ചാൽ വലിയ ഒരു കുഴപ്പവും ഇല്ലെന്നാണ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഏത് രീതിയിലും ചെയ്യാൻ
1: ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു പരിശീലനം.

0: എന്തായാലും എടുക്കുന്നത്
1: അവിടെയോ ഇപ്പൊ
0: നല്ലതായിരിക്കും.
1: എല്ലാ കെവികെയിലും ഉണ്ടല്ലോ. ഇപ്പൊ കായംകുളം കെവികെയിലെല്ലാം നന്നായിട്ട് നടക്കുന്നു. പിന്നെ വെള്ളായണിയിലും കാർഷികക്കുളയിലും തൃശ്ശൂരും എല്ലായിടത്തും ഉണ്ട്. ആ പത്തനംതിട്ട എല്ലായിടത്തും നടക്കുന്നുണ്ടല്ലോ. അപ്പൊ എല്ലാം എപ്പോഴും ട്രെയിനിങ് ഇങ്ങനെ ഗ്രൂപ്പിലെല്ലാം ബനാനയുടെയും ചക്കയുടെയും എല്ലാം എപ്പോഴും വരാറുണ്ട്. അപ്പൊ എല്ലാം എവിടെ വേണം, ഓരോരോ സ്ഥലത്ത് എവിടെ ഓരോർക്ക് സൗകര്യം എന്ന് വെച്ചാൽ അവിടെ പോയി ചെയ്യാമല്ലോ.
0: പിന്നെ ഈ പാക്കേജിംഗ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പം എന്തെങ്കിലും പ്രശ്നം വന്നായിരുന്നു?
1: അതെ, പ്ലാസ്റ്റിക് ഫ്രീ ആക്കാൻ വേണ്ടി നമ്മൾ കുറെ വെയിറ്റ് ചെയ്ത്, 2-3 വർഷം ഞാൻ വെയിറ്റ് ചെയ്ത്. അത്യാവശ്യം വരുന്ന പ്ലാസ്റ്റിക് വാങ്ങിച്ച് ചെയ്ത് കൊടുക്കുമായിരുന്നു ചെയ്യുന്നത്. അല്ലാതെ വേറെ മാർഗമില്ല എന്ന് വെച്ചാൽ വേറെ ഉള്ളത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പ്രോഡക്റ്റ് ചീത്തയായി പോകും. അപ്പൊ ഇപ്പൊ നമ്മൾ അലൂമിനിയം ഫോയിൽ വെച്ച് പാക്ക് ചെയ്തിട്ട് അത് പേപ്പർ കവർ ചെയ്യുവാ ചെയ്യുന്നത്.
0: അത് വെച്ച് പോകുന്നുണ്ട്,
1: ആ
0: അങ്ങനെ തന്നെ.
1: പോകുന്നുണ്ട്. അങ്ങനെയാണ്, അന്നേരം അത് കാണാൻ ഒരു അട്രാക്റ്റീവ് പാക്കേജിംഗ് ആണ്.
0: അതും
1: അകത്ത്
0: ആവശ്യമാണ്,
1: കേടാവാതെയും പ്ലാസ്റ്റിക് അല്ലാതെയൊക്കെ
0: കാണാൻ ഒരു അട്രാക്ഷൻ
1: കാണാൻ
0: വേണം.
1: അട്രാക്ഷൻ വേണം.
0: ഇപ്പം മാഡം താങ്കളുടെ അടുത്ത് സംസാരിച്ച് താങ്കളൊരു 10 വർഷം കൊണ്ട് ഈ ഒരു മേഖലയിലുണ്ട്, എല്ലാത്തര പ്രൊഡക്റ്റ് താങ്കൾ ചെയ്യുന്നുണ്ട്, ഇപ്പം വരെ നല്ലപോലെ പോകുന്നുമുണ്ട്. നമ്മുടെ ആശംസകൾ, ഇനി മുന്നോട്ട് ഇതേമാതിരി തന്നെ പോകട്ടെ. വളരെ നന്ദി.
1: താങ്ക് യു സർ.
2: ചക്കയിൽ നിന്നും എത്രയേറെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം അല്ലേ? നാം പാഴാക്കി കളയുന്ന ചക്ക ഒരു വരുമാന മാർഗമാക്കി മാറ്റാമെന്ന് മനസ്സിലായില്ലേ? കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായ ചക്ക രുചിയിലും പോഷക ഗുണത്തിലും അതുല്യമാണ്. ഒരു കാലത്ത് സാധാരണക്കാരന്റെ ഭക്ഷണമായിരുന്ന ചക്ക ഇന്ന് ലോകമെമ്പാടും ആരോഗ്യ ഭക്ഷണമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. പ്രകൃതി നമുക്ക് നൽകിയ അമൂല്യമായ ഒരു സമ്മാനമാണ് ചക്ക. നമ്മുടെ മുറ്റത്ത് വളരുന്ന ഈ നാടൻ ഫലത്തെ സ്നേഹിക്കാം, സംരക്ഷിക്കാം, ആരോഗ്യകരമായ ജീവിതത്തിന്റെ ഭാഗമാക്കാം. കർഷകയായ ശ്രീമതി രാജശ്രീ ആറുമായി ഇതുവരെ സംസാരിച്ചത് ഷിബു ജോർജ്. ശ്രീമതി രാജശ്രീയുടെ ഫോൺ നമ്പർ 9400234877. ഇനിയൊരു ഗാനം കേൾക്കാം.

0: ഗാനം കേട്ടല്ലോ.
1: കിസാൻ ക്രെഡിറ്റ് കാർഡ് കർഷകർക്ക് സമയബന്ധിതമായ സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് അഥവാ KCC. കർഷകർക്ക് എളുപ്പത്തിലും കുറഞ്ഞ പലിശ നിരക്കിലും വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഇന്ന് രാജ്യത്തുടനീളം ലക്ഷക്കണക്കിന് കർഷകർ ഈ പദ്ധതിയുടെ പ്രയോജനം അനുഭവിച്ചു വരുന്നു. കൃഷിയിൽ ചെലവുകൾ വിളവെടുപ്പിനു മുൻപേ ആരംഭിക്കുന്നതാണ്. വിത്ത്, വളം, കീടനാശിനികൾ, ജലസേചനം, തൊഴിലാളികളുടെ വേതനം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി കർഷകർക്ക് പണം അനിവാര്യമാണ്. സമയത്ത് വായ്പ ലഭിക്കാതെ വരുമ്പോൾ പലരും ഉയർന്ന പലിശ ഈടാക്കുന്ന സ്വകാര്യ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിലാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി കർഷകർക്ക് ആശ്വാസമാകുന്നത്. KCC പദ്ധതി പ്രകാരം യോഗ്യതയുള്ള കർഷകർക്ക് ഒരു കാർഡും പാസ്ബുക്കും നൽകുന്നു. ഇത് ATM കാർഡിനെ പോലെ ആവശ്യാനുസരണം പണം പിൻവലിക്കാൻ സഹായിക്കുന്നു. കൃഷിഭൂമിയുടെ വിസ്തീർണം, വിളകൾ, കൃഷിച്ചെലവ് എന്നിവ കണക്കിലെടുത്താണ് വായ്പാ പരിധി നിശ്ചയിക്കുന്നത്. സമയത്ത് വായ്പ തിരിച്ചടയ്ക്കുന്ന കർഷകർക്ക് പലിശ ഇളവ് ലഭിക്കുന്നതും ഈ പദ്ധതിയുടെ പ്രധാന പ്രത്യേകതയാണ്. ഇപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി വിളകൃഷിക്ക് പുറമെ പശുവളർത്തൽ, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, കോഴി വളർത്തൽ തുടങ്ങിയ അനുബന്ധ മേഖലകളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ കർഷകർക്ക് വരുമാനം വൈവിധ്യമാർന്നതാക്കാനും കൃഷിയിലെ അപകട സാധ്യതകൾ കുറയ്ക്കാനും കഴിയും. ഇന്ത്യയുടെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് നിർണായക പങ്കുവഹിക്കുന്നു.
2: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. തുടർച്ചയായ മഴ മൂലം വാഴയിൽ എർവിനിയ റോട്ട് രോഗം കാണാനിടയുണ്ട്. നീർവാർച്ച സൌകര്യം മെച്ചപ്പെടുത്തുന്നതും വാഴത്തടങ്ങളിൽ കുമ്മായം ഇടുന്നതും നീർച്ചാലുകളിൽ ബ്ലീച്ചിംഗ് പൗഡർ ഇടുന്നതും നല്ലതാണ്. 20 ഗ്രാം സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തയ്യാറാക്കിയ ലായനി മണ്ണ് കുതിരത്തക്കവണ്ണം വാഴയ്ക്ക് ചുറ്റും ഒഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. രോഗം ബാധിച്ചാൽ 3 ഗ്രാം കോപ്പർ ഓക്സിക്ലോറൈഡ് അല്ലെങ്കിൽ 2 ഗ്രാം കോപ്പർ ഹൈഡ്രോക്സൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ചേർത്ത് തയ്യാറാക്കിയ ലായനി മണ്ണ് കുതിരത്തക്കവണ്ണം വാഴയ്ക്ക് ചുറ്റും ഒഴിക്കണം. നട്ട് 1 വർഷം പ്രായമായ ജാതി തൈക്ക് യൂറിയ, മസൂറി ഫോസ്, മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ യഥാക്രമം 45, 100, 90 ഗ്രാം വീതം ചേർക്കാം. 2 വർഷം പ്രായമായതിന് 90, 200, 180 ഗ്രാം വീതവും ചേർക്കണം. 3ാം വർഷം വളത്തിന്റെ അളവ് ക്രമമായി വർദ്ധിപ്പിച്ച് 15 വർഷം പ്രായമാകുന്നതോടെ നേരത്തെ പറഞ്ഞ വളങ്ങൾ 1 കിലോ, 1.5 കിലോ, 1.75 കിലോ എന്ന തോതിൽ നൽകണം. സ്യൂഡോമോണാസ് പൊടി 200 ഗ്രാം വീതം ഓരോ ജാതിയുടെയും ചുവട്ടിൽ ജൈവവളമായി ചേർത്ത് ചവറിട്ട് മൂടുന്നതും 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം എന്ന തോതിൽ വർഷത്തിൽ 2-3 പ്രാവശ്യം മഴയുടെ ശക്തി കുറഞ്ഞ മാസങ്ങളിൽ തളിച്ചുകൊടുക്കുന്നതും മരങ്ങളുടെ രോഗപ്രതിരോധ ശക്തി കൂട്ടുന്നതിനും കായപിടുത്തം വർദ്ധിപ്പിക്കുന്നതിനും നല്ലതാണ്. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്. ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, സൈലേജ് തയ്യാറാക്കാൻ ഏറ്റവും അനുയോജ്യമായ ധാന്യവിള ഏതാണ്? ഉത്തരം മക്കച്ചോളം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
3: വയലും വീടും

0: ക്യാമ്പസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ബിൽഡിംഗ് കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സ് അതൊരു ജീവനുള്ള വസ്തുവായിട്ട് നമ്മൾ കണക്കാക്കില്ലല്ലോ. പക്ഷെ എനിക്ക് എന്റെ അധ്യാപകരോടൊപ്പം തന്നെ നമുക്കൊരു അമാനുഷികമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല, ആ ഡിപ്പാർട്ട്മെന്റ് എന്ന് നമ്മുടെ അടുത്തൊരു കരുതൽ കാണോ.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: ഒരറിയിപ്പ്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 20 ഓഗസ്റ്റ്. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കല ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യവകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശകളോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ശ്രോതാക്കൾ കേൾക്കുന്നത് 101.9 ആകാശവാണിയുടെ അനന്തപുരി FM.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ.
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
3: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ. ഇളയരാജയുടെ സംഗീതത്തിൽ ആദ്യ ഗാനം പാടിയിരിക്കുന്നത് ബിജു നാരായണൻ ചിത്ര. ഗാനരചന കൈതപ്രം. ചിത്രം അനുരാഗ കൊട്ടാരം.

ചിത്രം മലപ്പുറം ഹാജി മഹാനായ ജോജി. പാടിയത് വേണുഗോപാൽ ചിത്ര. ബിച്ചു തിരുമലയുടെ ഗാനരചന. ജോൺസന്റെ സംഗീതം.

0: എട്ട് ലിസ്റ്റ് റെഡിയായി. ടിവി, ഫ്രിഡ്ജ്, ഫോൺ, മിക്സി. പക്ഷെ ബജറ്റ് കണ്ടപ്പോൾ ഞാൻ തന്നെ ഓഫായി.
1: ഓഫ് ആവണ്ട, മൈജി ഉണ്ടല്ലോ.
0: എന്താ അവിടെ സ്പെഷ്യൽ?
1: മൈജി ഓണം മാസ് ഓണം 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, സ്പെഷ്യൽ ക്യാഷ് ഡിസ്കൗണ്ട്സ്, പിന്നെ ഭാഗ്യം കൂടിയാൽ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, BMW വരെ.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾ, രാജ് കോട്ടായുടെ സംഗീതം, MG ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയ ഗാനം. ചിത്രം ബിഗ് ബോസ്.

0: 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
2: ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനം എം ജി ശ്രീകുമാറും ശ്രീനിവാസും ചേർന്ന് പാടിയിരിക്കുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

0: അണ്ടിച്ചിന് സഫറ് ജോറായി.
1: മീനത്തിൽ താലികെട്ട് എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസും ചിത്രയും ചേർന്ന് പാടിയിരിക്കുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി പ്രധാന വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം. സമയം 7 മണി കഴിഞ്ഞ് 59 മിനിറ്റും 59 സെക്കൻഡും.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സ്ത്രീ ശാക്തീകരണം, തൊഴിൽ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകത്തെയും സംരക്ഷിക്കുന്ന മേഖലയാണ് കൈത്തറിയെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം നൽകുന്നത് സംബന്ധിച്ച ചർച്ചകൾ നേരത്തെ ആരംഭിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. വിദേശ ധനസഹായ നിയന്ത്രണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങൾ ഉയർത്തിയ എതിർപ്പുകൾ തള്ളി വിദേശകാര്യ മന്ത്രാലയം. നിപ വൈറസ് ബാധയെ തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന 43-കാരൻ ആരോഗ്യവാനായി ആശുപത്രി വിട്ടതായി മന്ത്രി കെ മുരളീധരൻ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സേനയാണ് കേരള പോലീസെന്നും സമൂഹത്തിന്റെ മാതൃകകളാകണം പോലീസുകാരെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇടുക്കി ജില്ലയിലെ വാട്ടർ അതോറിറ്റിയുടെ കോളപ്ര, മുണ്ടം എന്നീ പമ്പ് ഹൌസുകളുടെ സമീപത്തുള്ള പുഴയിൽ ഓയിലിന്റെ സാന്നിധ്യം കണ്ടതിനാൽ പമ്പിംഗ് നിർത്തിവച്ചതായി അധികൃതർ അറിയിച്ചു. കോഴിക്കോട് ജില്ലയിലെ മലയോര തീരദേശ മേഖലകളിലും മറ്റും ശക്തമായ മഴയും വെള്ളക്കെട്ടും തുടരുന്നതിനാൽ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിന്റെ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരങ്ങളായ രക്ഷിത രാംരാജും അഷ്മിത ചാലിഹയും സെമിഫൈനലിൽ. അനന്തപുരി FM ൽ FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി നാളെ രാവിലെ 6 മണിക്ക്.

ഓണം ഷോപ്പിംഗ് തുടങ്ങിയോ? കെസിഎസ് പണിക്കേഴ്സ് ഹാളിൽ സ്ത്രീ സംരംഭകരുടെ എക്സ്പോ. വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ബാഗുകൾ, കളിപ്പാട്ടങ്ങൾ വിലക്കുറവിൽ. എൻട്രി ഫ്രീ. ശ്രോതാക്കൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് 101.9 ആകാശവാണിയുടെ അനന്തപുരി FM.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ബോഡി ഗാർഡ് എന്ന ചിത്രത്തിന് വേണ്ടി അഫ്സൽ, അനിത ഷെയ്ഖ് എന്നിവർ പാടിയ ഗാനം. കൈതപ്രത്തിന്റെ ഗാനരചന, ഔസേപ്പച്ചന്റെ സംഗീതം.

0: ചേട്ടാ ഒന്ന് മൈജിയിലേക്ക് വിടാമോ?
1: ഓണം ഷോപ്പിംഗ് ആ
0: ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളാണ് മനസ്സിൽ കയറിയത്.
1: ആ കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്കുണ്ടെന്ന് കേട്ട്, എനിക്കൊന്ന് പോണം.

0: പാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
1: ഒരറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച 10-ാം തീയതി രാവിലെ 11:00 മുതൽ 12:00 വരെ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻകം ടാക്സ് ഓഫീസർ ആത്മ എൻ ആർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, വേറൊരു നമ്പർ 9496565631, ഒരു നമ്പർ കൂടി 9496565631. ഓർക്കുക, ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. അയാൾ കഥ എഴുതുകയാണ് എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസും സുജാതയും ചേർന്ന് പാടിയിരിക്കുന്നു. കൈതപ്രത്തിന്റെ ഗാനരചന, രവീന്ദ്രന്റെ സംഗീതം.

0: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാം.
2: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസ് ആക്കാൻ കേരളത്തിലെ സ്വന്തം മൈ ജി.
3: ചിത്രശലഭം എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയത്. യൂസഫലി കേച്ചേരിയുടെ ഗാനരചന, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ സംഗീതം.

രഞ്ജിത്ത് മട്ടാഞ്ചേരി എഴുതി, ജിതിൻ ശ്യാം സംഗീതം നൽകി, എം ജി ശ്രീകുമാരൻ ചിത്രയും ചേർന്ന് പാടിയ ഗാനം. ചിത്രം സുന്ദരി നീയും സുന്ദരൻ ഞാനും.

0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
0: ആഘോഷം തുടങ്ങിയല്ലേ.
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
2: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസും ചിത്രയും പാടിയത്. കൈതപ്രത്തിന്റെ ഗാനരചന ഔസേപ്പച്ചന്റെ സംഗീതം.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: ചിത്രം ഇളമുറ തമ്പുരാൻ. ഗാനരചന ONV കുറുപ്പ്. സംഗീതം രവീന്ദ്രൻ. പാടിയത് സുജാത.

0: സുവർണ സിംഹാസനം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന കൈതപ്രം, സംഗീതം ഔസേപ്പച്ചൻ. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി രാത്രി 10:30 നിശാസുരഭിയിൽ കേൾക്കാം. സമയം 9:00.
1: ഗസൽ. മൊഹബ്ബത് ഐസേ കരോ കി വക്ത് ബദൽ ജായ് पर इंसान नहीं. അതെ, കാലങ്ങൾക്കതീതമാണ് പ്രണയം. പ്രണയം എന്നതിനെ വാക്കുകൾ കൊണ്ട് വ്യക്തമാക്കാനാകുമോ? അനുഭവവേദ്യമാകേണ്ട ഒന്നാണത്. നിശബ്ദതയുടെ താളുകളിൽ ഈണം കൊണ്ട് പ്രണയം എഴുതുന്ന ഇന്നത്തെ ഗസലിന്റെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നീയും ഞാനും എന്നതിൽ നിന്ന് നമ്മൾ എന്നിലേക്ക് ചുരുങ്ങുന്ന ആ മാന്ത്രിക നിമിഷത്തെ നമുക്ക് സംഗീതം കൊണ്ട് തലോടാം. ആജ് ജാനേ കി സിദ് നാ കറൂ, വാക്കുകൾ മുറിയുന്നിടത്ത് ഈ ഗസലിന്റെ വരികൾ പാലമായി മാറുന്നു എന്ന് തോന്നാത്തവരുണ്ടാകുമോ?
2: ആജ് ജാനേ

പ്രണയിതാവിന്റെ സാമീപ്യം ആഗ്രഹിക്കുന്ന മനസ്സ്. കൂടെയുള്ള ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്ന് കവി പറയുന്നുണ്ട്. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഒയിൻവിക്കുറിപ്പ് കുറിച്ചതിന്റെ അതേ ഭാവവും തീവ്രതയുമാണ് ഫരീദ ഖാനത്തിന്റെ ഈ ഗസലും പങ്കുവയ്ക്കുന്നത്. ഗായികയോടൊപ്പം നാമും അറിയാതെ പാടും ആ ജാനേ കി സിദ് ന കറൂം.

എപ്പോഴും സന്തോഷം നൽകുന്നതാകണം പ്രണയം എന്നുണ്ടോ? ഹൃദയത്തിന്റെ ഭാഷ മനസ്സിലാകാത്ത ഒരു സമൂഹത്തിന് മുന്നിൽ പ്രണയത്തെ വിവരിക്കേണ്ടി വരുന്നവരുടെ നിസ്സഹായത ഒന്ന് വേറെ തന്നെയാണ്. ഒരു വശത്ത് സ്നേഹത്തിന്റെ മാധുര്യവും മറുവശത്ത് അതിന്റെ വ്യഥയും. ഇവയ്ക്കിടയിലൂടെയുള്ള യാത്രയാണ് ജഗ്ജീത് സിംഗിന്റെ ഈ ഗസൽ.

പറഞ്ഞു തീരാത്ത പ്രണയം പോലെ, ഒഴുകിത്തീരാത്ത പുഴ പോലെ. വാക്കുകൾക്ക് വഴങ്ങാത്ത വികാരങ്ങളെ ഗസലുകളുടെ ഈണത്തിൽ ചാലിച്ച് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകിയ ഈ നിമിഷങ്ങൾ നമ്മുടെ ഉള്ളിൽ അവശേഷിക്കും. മനസ്സ് നിറയെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളുമായി. അടുത്ത ഗസൽ സന്ധ്യയിൽ ഒത്തുചേരും വരെ മേ രൂപി ബാബു സഭി ശ്രോതാവും ശുഭരാത്രി.

0: ഗസൽ അവതരണം നിർവഹണം റൂബി ബാബു.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
2: ക്യാമ്പസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ബിൽഡിംഗ്, കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സ്, അതൊരു ജീവനുള്ള വസ്തുവായിട്ട് നമ്മൾ കണക്കാക്കില്ലല്ലോ. പക്ഷെ എനിക്ക് എന്റെ അധ്യാപകരോടൊപ്പം തന്നെ നമുക്കൊരു അമാനുഷികമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല, ആ ഡിപ്പാർട്ട്മെന്റ് എന്ന് നമ്മുടെ അടുത്തൊരു കരുതൽ കാണോ.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ

0: ചെയ്യേണ്ടത് ഇത്ര മാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ഒരറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച 10-ാം തീയതി രാവിലെ 11:02 മുതൽ 12 മണി വരെ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻകം ടാക്സ് ഓഫീസർ ആത്മ NR മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9494596 4321. മറ്റൊരു നമ്പർ 9496565631. ഒരു നമ്പർ കൂടി 9496569631. ഓർക്കുക, ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: ഇപ്പോൾ ശാസ്ത്രീയ സംഗീത പരിപാടി സംഗീതസുധ.
1: ഇപ്പോൾ യു ശ്രീനിവാസ് മാൻഡലിനിൽ അവതരിപ്പിക്കുന്ന മുത്തുസ്വാമി ദീക്ഷിതർ കൃതികൾ കേൾക്കാം. ഗണനായകം എന്ന് തുടങ്ങുന്ന കീർത്തനത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രാഗം പൂർണ്ണ ഷഡ്ജം ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യു ശ്രീനിവാസ് മാൻഡലിനിൽ അവതരിപ്പിക്കുന്ന മുത്തുസ്വാമി ദീക്ഷിതർ കൃതികൾ. ഇനി ശ്രീകാന്തിമതി എന്നാരംഭിക്കുന്നു രാഗം ഹേമവതി ആദ്യതാളം.

0: എല്ലാ പാമ്പുകടിയും മാരകമാണോ? പാമ്പുകടിയെപ്പറ്റി അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 പ്രക്ഷേപണം ചെയ്യുന്നു.
3: ക്യാമ്പസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ബിൽഡിംഗ്, കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സ്, അതൊരു ജീവനുള്ള വസ്തുവായിട്ട് നമ്മൾ കണക്കാക്കില്ലല്ലോ. പക്ഷെ എനിക്ക് എന്റെ അധ്യാപകരോടൊപ്പം തന്നെ നമുക്കൊരു അമാനുഷികമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല, ആ ഡിപ്പാർട്ട്മെന്റ് എന്ന് നമ്മുടെ അടുത്തൊരു കരുതൽ കാണോ.
2: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. നിശ സുരഭി ആദ്യ ഗാനം കുസൃതിക്കുറപ്പ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ജോൺസന്റെ സംഗീതം.

നിശാസുരഭിയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ആലിംഗനം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും കൂട്ടരും പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾ, എ ടി ഉമ്മറിൻ്റെ സംഗീതം.

0: പത്തിൻ്റെ കാലികവും കാലാതീതവുമായ പ്രസക്തിയെപ്പറ്റി പ്രതിപാദിക്കാം. ശ്രീ പരമശിവൻ തൻ്റെ പാദിശരീരം പാർവതീദേവിക്ക് നൽകി. അങ്ങനെ ശിവൻ അർത്ഥനാരീശ്വരനും പാർവതി അർത്ഥനരേശ്വരിയുമായി. ശിവൻ സദാ പാർവതി സമേതനാണ്, അതുകൊണ്ടാണ് സാംബശിവൻ എന്ന് വിളിക്കുന്നത്. പാർവതി കൂടെയുള്ളപ്പോൾ ശിവൻ പൂർണ്ണനാണ്. അതേപോലെ ദേവിക്ക് ശിവനില്ലാതെ പൂർണ്ണതയില്ല. സ്ത്രീ പുരുഷ സമഭാവനയുടെയും സമദർശനത്തിൻ്റെയും കാവ്യാത്മകമായ വിശ്വ കാഴ്ചപ്പാടാണ് അർത്ഥനാരീശ്വര സങ്കല്പം. ഇത് ഭാരത സംസ്കാരത്തിൻ്റെ ഉത്തമ നിദർശനം കൂടിയാണ്. പാർവതീദേവിയെ ശക്തി എന്ന് വിശേഷിപ്പിക്കുന്നു. എല്ലാം ശിവശക്തിമയം ആണ്. ശക്തി എന്നാൽ ഊർജമാണ്. പ്രപഞ്ചം രൂപപ്പെടും മുൻപ് ശൂന്യതയിൽ പരമമായ ഊർജം മാത്രമായിരുന്നു എന്ന് ആധുനിക ശാസ്ത്രം ഉദ്ഘോഷിക്കുന്നു. ശിവം എന്നാൽ മംഗളകരം എന്നർത്ഥം. മരണപ്പെടുമ്പോൾ ജീവശരീരത്തിലെ ചൈതന്യം അഥവാ ആത്മാവ് പൊയ്പോയി ശവമായി മാറുന്നു. ഈ പൊരുളറിഞ്ഞ് ജീവിതം നയിച്ചാൽ സർവരംഗത്തും നമ്മൾ നിസ്സംശയം ശോഭിക്കും. മോരും മുതിരയും പോലെ പരസ്പരം ഇണങ്ങാത്ത ജീവിത പങ്കാളികൾ അർത്ഥനാരീശ്വര തത്വം ഗ്രഹിക്കേണ്ടത് തന്നെ. മംഗളരൂപിയായ ശിവൻ പലപ്പോഴും ധ്യാനനിരതനാണ്. ധ്യാനം മൗനത്തിൻ്റെയും ഊർജത്തിൻ്റെയും ഉറവിടമാണ്. ധ്യാനശക്തി ഉണരാൻ കർമ്മശക്തി കൂടിയേ തീരൂ. ആ കർമ്മശക്തിയുടെ സ്ഥാനമാണ് സർവരംഗത്തും സ്ത്രീക്കുള്ളത്. ശ്രീ ശങ്കരാചാര്യരുടെ സൗന്ദര്യ ലഹരിയിൽ ശിവശക്തിയാ യുക്തോ എന്ന് തുടങ്ങുന്ന സ്തോത്രം ശിവന്റെയും ശക്തിയുടെയും സംയോജനം അഥവാ സംലേചനം സൂചിപ്പിക്കുന്നു. പ്രപഞ്ചം മുഴുവൻ ആൺ പെൺമയമാണ്. മഹാകവി കാളിദാസൻ രചിച്ച രഘുവംശത്തിൻ്റെ തുടക്കത്തിൽ വാക്കും അർത്ഥവും പോലെ ഭഗവാനും ഭഗവതിയും അഥവാ സ്ത്രീയും പുരുഷനും പരസ്പരാകർഷണ ഭാവത്തോടെ വർത്തിക്കണമെന്ന് വ്യക്തമാക്കുന്നു. അർത്ഥമില്ലാതെ വാക്കോ വാക്കില്ലാതെ അർത്ഥമോ ഇല്ലെന്ന് പ്രസ്താവിച്ചുകൊണ്ട് സ്ത്രീയില്ലാതെ പുരുഷനോ പുരുഷനില്ലാതെ സ്ത്രീയോ പൂർണ്ണമാകില്ലെന്ന് കവി ഊന്നിപ്പറയുന്നു. ശിലയിൽ പോലും സ്ത്രീയും പുരുഷനും നപുംസകവും ഉണ്ടെന്നാണ് നിഗമനം. ദാമ്പത്യം ഉത്കൃഷ്ടവും സഫലവുമാക്കാൻ ജീവിത പങ്കാളികൾക്ക് തുല്യ പങ്കുണ്ട്. ഇതിനെ കുടുംബലേയം എന്ന് ജ്ഞാനികൾ പറയും. അഹന്തയോ സ്വാർത്ഥതയോ താൻ പോരിമയോ പങ്കാളികളിൽ ആർക്കും ഒട്ടും ഉണ്ടാകരുത്. അവർ പരസ്പരം ആക്ഷേപിക്കുകയോ ആക്രമിക്കുകയോ ചെയ്യരുത്. ദൗർബല്യങ്ങളെയും ദുർവാസനകളെയും നശിപ്പിക്കാനുള്ള ഒരേ അകം കണ്ണ് ശ്രീ മഹാദേവനെപ്പോലെ മനുഷ്യർക്കും ഉണ്ടാകട്ടെ എന്ന സൂചന കൂടി അർത്ഥനാരീശ്വര സങ്കല്പത്തിൽ അന്തർലീനമാണ്.
1: നീലേശ്വരം സദാശിവൻ അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. കാലാവസ്ഥ അറിയിപ്പ്: തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ടുള്ള മഴയ്ക്ക് സാധ്യത. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇപ്പോൾ മുതൽ വിവിധ ഭാരതീയ റിലേ തുടരുന്നു.

ശ്രീ മെഗാ.

0: आप सुन रहे हैं विविध भारती।
1: सखियों के दिल की जुबान। हेलो सहेली।